നബിദിന പ്രഭാതം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുന്നു. പ്രവാചകൻ മുഹമ്മദ് നബീസ ലോകത്തിന് കാരുണ്യവുമായിട്ടാണ് വന്നത്. ആ ഉദാത്തമായ ജീവിത മാതൃകയും സമാധാനത്തിൻ്റെ പാതയും പിന്തുടരാൻ ഈ സുദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരോടും ജീവജാലങ്ങളോടും കരുണ കാണിക്കുക, വാക്കിലും പ്രവൃത്തിയിലും സത്യം പുലർത്തുക, പ്രതിസന്ധികളിൽ തളരാതെ ക്ഷമയോടെ വർത്തിക്കുക, വിദ്വേഷം വെടിഞ്ഞ് സ്നേഹവും ഐക്യവും പ്രചരിപ്പിക്കുക, മാനവികതയും സമാധാനവും നിറഞ്ഞ നല്ലൊരു നാളേക്കായി പ്രവാചകചര്യ ജീവിതത്തിൽ പാലിക്കാം. ഏവർക്കും നബിദിനാശംസകൾ നേരുന്നു.

0: പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കാളിയമർദ്ദനം എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 9-ാം ദിവസമായ ഇന്ന് രാസക്രീഡ എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പത്മനാഭൻ തില്ലങ്കേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടിൽ

0: സുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ് സംസാരിച്ചതിന്റെ തുടർഭാഗം കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അച്ച് സ്കൂൾ. 8:00 നബിദിന ഗാനങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നബിദിന പ്രത്യേക പരിപാടി. തുടർന്ന് ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം മട്ടന്നൂർ വനിതാവേദി പ്രവർത്തകരുടെ ഓണവിശേഷങ്ങളും പരിപാടികളും. 11:00 റീൽസ് ഓണം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണം ഗാനോത്സവം. 2:00 നബിദിന വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 3:00 മാപ്പിളപ്പാട്ടുകൾ. 4:00 ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാനതരംഗം. 8:00 റീൽസ് ഓണം. 9:00 നബിദിന ഗാനങ്ങൾ. രാത്രി 10:00 ഓണം ഗാനോത്സവം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കാളിയമർദ്ദനം എന്ന കവിത.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സുഗതകുമാരി ടീച്ചറുടെ കവിത കാളിയമർദ്ദനം. ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 25, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 25 വർഷത്തിലെ 237 ദിനമാണ്. കേരളത്തിലെ നവോത്ഥാന നായകരുടെ മുൻനിരയിലുള്ള ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 25 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1609 ഗലീലിയോ തന്റെ ആദ്യത്തെ ദൂരദർശിനി വെനീസിലെ നിയമനിർമ്മാതാക്കളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചത്. 1917 മുതൽ ബ്രിട്ടീഷ് ആർമിയിൽ ഇന്ത്യൻ ജവാന്മാർക്ക് ഉന്നത പദവി നൽകി തുടങ്ങി. 1940 മുതൽ നാസി നിയന്ത്രണത്തിലായിരുന്ന പാരീസ് നഗരം 1944 സ്വതന്ത്രമായി. 1957 ഇന്ത്യൻ പോളോ ടീം ലോകകപ്പ് നേടി. 1977 ഓഷ്യൻ ടു സ്കൈ എന്ന സാഹസിക യജ്ഞം എഡ്മണ്ട് ഹിലാരി ആരംഭിച്ചു. 1981 വൊയേജർ 2 ശൂന്യാകാശ വാഹനം ശനിയോട് ഏറ്റവും അടുത്തെത്തി. 2012 വൊയേജർ 1 സൗരയൂഥം കടക്കുന്ന ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവായി. മലയാള സാഹിത്യത്തിൽ 70-കളിലുണ്ടായ ആധുനികതാ പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുകയും ഭാവുകത്വ പരിണാമത്തിന് സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുകയും ചെയ്ത നിരൂപകൻ കെ പി അപ്പന്റെ ജന്മദിനവും ആവിയന്ത്രം ചക്രം തിരിക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്ട്, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ, രാജ രവിവർമ്മയുടെ രണ്ടാമത്തെ പുത്രനും ചിത്രകാരനുമായിരുന്ന എം രാമവർമ്മ രാജ, നാടക സീരിയൽ ചലച്ചിത്ര നടനായിരുന്ന ചേമഞ്ചേരി നാരായണൻ നായർ തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 25.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-900-18.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: വചനാമൃതം. അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും സ്വീകരിക്കരുത്. മുഹമ്മദ് നബി.
6: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
7: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
7: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846-765-216.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 25, ചിങ്ങം 9, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യ ചൈന അതിർത്തി തർക്കം ചർച്ച ചെയ്യുന്നതിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ പ്രത്യേക പ്രതിനിധിയും വിദേശകാര്യമന്ത്രിയുമായ വാങ് യിയും ഇന്ന് ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തും. 3,488 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിൽ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. അരുണാചൽ പ്രദേശിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നതിനിടെയാണ് അതിർത്തി തർക്കം സംബന്ധിച്ച് ചർച്ച നടക്കുന്നത്. വിദേശമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ 12-13 നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ ഡൽഹി സന്ദർശിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. ഇരുരാജ്യവും സാമ്പത്തിക പങ്കാളിത്തം ആഴത്തിലാക്കാനും സഹകരണം വിപുലീകരിക്കാനും ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നീറ്റ് ചോദ്യചോർച്ചയ്ക്ക് ശേഷം പരീക്ഷാക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർമന്ദിറിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ വീണ്ടും തെരുവിലിറങ്ങാൻ പാറ്റകൾ. ദേശീയ അധ്യാപക ദിനമായ

രൂപയും ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് 133.64 കോടി രൂപയും സ്പോൺസർ കമ്പനിക്ക് നൽകിയെന്നാണ് കണ്ടെത്തൽ. പണമിടപാടിനെ കുറിച്ചുള്ള വിശദാംശം ഒരാഴ്ചക്കുള്ളിൽ നൽകാനാണ് ഈ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നീറ്റ് പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതികൾക്ക് മുൻഗണന നൽകി ആദ്യം അന്വേഷിക്കാൻ ഉന്നത അധികാര സമിതിയോട് ആവശ്യപ്പെട്ടതായി സുപ്രീംകോടതി. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് എത്രയും വേഗം നൽകാനും സുപ്രീംകോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മംഗളൂരു ഭാഗം വെട്ടിമാറ്റിയതോടെ ടെർമിനലും പൂർണ്ണ സജ്ജമായ പിറ്റ്ലൈനും ഇല്ലാത്ത റെയിൽവേ ഡിവിഷനായി പാലക്കാട് മാറും. നിലവിൽ ബാംഗ്ലൂരു സെന്ററിലാണ് പാലക്കാട് ഡിവിഷന്റെ ഏക ടെർമിനലും പിറ്റ്ലൈനുമുള്ളത്. ദിവസം 25 ട്രെയിനുകൾ വരെ ഇവിടെ അറ്റകുറ്റപ്പണി ചെയ്യുന്നു. ഭൂരിഭാഗവും ഷോർണൂർ ഭാഗത്തേക്കുള്ളതാണ്. മംഗളൂരു മേഖല മൈസൂർ ഡിവിഷന്റെ കീഴിലാവുന്നതോടെ പാലക്കാടിന് ടെർമിനലും പിറ്റ്ലൈനും നഷ്ടപ്പെടും. നിലവിൽ ഷോർണൂരുള്ള പിറ്റ്ലൈൻ 10-ൽ താഴെ കോച്ചുകൾക്ക് പ്രാഥമിക മെയിൻ്റനൻസിനുള്ള പരിമിത സൗകര്യം മാത്രമേ ഉള്ളൂ. ഓണം ഗംഭീരമാക്കാൻ തിരക്കിട്ടോടുന്ന ഉത്രാടപ്പാച്ചിൽ ഇന്ന്, നാളെ തിരുവോണം. സംസ്ഥാനത്ത് ഓണനാളുകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉത്രാട ദിനത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും തിരുവോണത്തിന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടിക്കാൻ പോകരുത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയുണ്ടായേക്കാം. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകേന്ദ്രങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. മലയോര മേഖലകളിലേക്ക് രാത്രിയാത്രകൾക്കാവശ്യമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ സിമന്റ് മിക്സ്ചർ ലോറിയിടിച്ച് തീപിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മണ്ടൂർ പള്ളിക്ക് മുൻവശം തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം മൂലക്കണ്ടത്ത് PP വിനോദിനിയുടെ ഏകമകൻ എബനേസർ ആൻഡോ, പാലക്കാടുകാരനായ EV മുഹമ്മദ് ഷിബിൻ എന്നിവരാണ് മരിച്ചത്. തകരാറിലായി റോഡരികിൽ നിർത്തിയിട്ട തടികയറ്റ ലോറി റിപ്പയർ ചെയ്യുന്നതിനായി തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്ക് കാസർകോട് പെരിയയിൽ നിന്നെത്തിയ ഭാരത് ബെൻസിന്റെ മെക്കാനിക്കുമാരാണ് ഇവർ. മലയാളി ബാലിക ഷാർജയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണു മരിച്ചു. ഷാർജ അൽ നബയിൽ താമസിക്കുന്ന കാസർകോട് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെ മകൾ സഫയാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ ആശുപത്രിയിൽ തീപിടുത്തം. 3 നവജാത ശിശുക്കൾ മരിച്ചു. അമരാവതിയിലെ ജില്ലാ വനിതാ ആശുപത്രിയിലെ നവജാത ശിശു സംരക്ഷണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 കുഞ്ഞുങ്ങൾ വെന്തു മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:15 അപകടം. 36 കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി അമരാവതി പോലീസ് പറഞ്ഞു. കാർഷിക സബ്സിഡി ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയതിനെ ചൊല്ലി വിവാദമുയർന്നപ്പോൾ ചട്ടങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സഹായധനം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയത്. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്. അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ദേശീയപാതയിൽ കീച്ചേരിക്കുന്നിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരായ 45 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേർക്ക് സാരമായ പരിക്കുണ്ട്. വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച ഇവരെ വൈകിട്ടോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസ് നിർണയവും സംബന്ധിച്ച മേൽനോട്ട സമിതിയെ ആരോഗ്യവകുപ്പിനോട് ആലോചിക്കാതെ നിയമിച്ചതിൽ കടുത്ത പ്രതിഷേധവുമായി മന്ത്രി K.മുരളീധരൻ. സമിതി നിയമനം റദ്ദാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണിനോട് മുരളീധരൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രത്യേക സമിതിയെ നിയമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. BD സതീശൻ സർക്കാർ 100 ദിനം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിന് കോട്ടം തട്ടും വിധം ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള അസ്വാരസ്യം. തിങ്കളാഴ്ച ഡൽഹിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. വിമാന സർവീസുകളെ മഴ കാര്യമായി ബാധിച്ചു. ഡൽഹിയിലേക്ക് എത്തേണ്ടതും പോകേണ്ടതുമായ 400-ലധികം സർവീസ് വൈകി. 20-ലധികം സർവീസ് റദ്ദാക്കി. 2 രാജ്യാന്തര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനം വഴിതിരിച്ചുവിട്ടു. 4 വിമാനങ്ങൾ ജയ്പൂരിലേക്കാണ് തിരിച്ചുവിട്ടത്.
ഡൽഹി ITIയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം. MSc ഫിസിക്സ് വിദ്യാർത്ഥി ഋഷികേശ് കുമാറാണ്

0: IIT അധികൃതരുടെ മാനസിക പീഡനത്തിൽ മനംനൊന്ത് ജീവനൊടുക്കിയത്. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾ വ്യാപകമായി പൂട്ടുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ജഡ്ജി PB വരാലെ. നാസിക് കുംഭമേളയ്ക്ക് സർക്കാർ ചെലവഴിക്കുന്ന 10,000,000,000 കോടി രൂപയിൽ 0.1% നൽകിയിരുന്നെങ്കിൽ 100 സ്കൂളുകൾ സംസ്ഥാനത്ത് പൂട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ദുലൈ ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളിലെ സ്മാർട്ട് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണത്തിന് മംഗളൂരു കൊല്ലം പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. ഇന്ന് രാവിലെ 8 മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6:45 കൊല്ലത്തെത്തും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള പുറത്തുകൊണ്ടുവന്നതിന് UP സർക്കാർ വേട്ടയാടുന്നതായും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ അഭിഷേക് ഉപാധ്യായ സുപ്രീംകോടതിയിൽ. ടോപ്പ് സീക്രട്ട് എന്ന പേരിൽ ഉപാധ്യായ നടത്തുന്ന ന്യൂസ് പോർട്ടലിന്റെ അന്വേഷണാത്മക റിപ്പോർട്ടിംഗാണ് സംഭാവന കൊള്ള പുറത്തെത്തിച്ചത്. ഇന്ന് ഹർജി അടിയന്തരമായി പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉറപ്പു നൽകി. വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി ജില്ലയിലെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ നടന്ന തട്ടിപ്പിനെക്കുറിച്ച് 3 തിരിഞ്ഞ് നേരിട്ട് പരിശോധന നടത്താൻ വിജിലൻസ്. സംഭവത്തെക്കുറിച്ച് വാർത്ത വന്ന ശേഷം വിജിലൻസിൽ കൂടുതൽ പരാതികൾ എത്തിയതായി DYSP ബാബു പെരിങ്ങോത്ത് പറഞ്ഞു. വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും അനധികൃത പ്രവർത്തനങ്ങളും തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയും പരിശോധന തുടർന്നു. നെടുമ്പൊയിൽ പേരാവൂർ മേഖലയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 6 1.6 ലക്ഷം രൂപ പിഴ ഈടാക്കി. 2021 മലബാർ ധാതു അവകാശ നിയമം ഹൈക്കോടതി റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ക്വാറി ഉടമകളിൽ നിന്ന് വാങ്ങിയ റോയൽറ്റി സംസ്ഥാന സർക്കാർ മടക്കി നൽകണമെന്ന നിർദ്ദേശം സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ July 16 ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഇതോടെ 2021 ശേഷം മലബാറിലെ ക്വാറി ഉടമകളിൽ നിന്ന് പിരിച്ച ഏതാണ്ട് 1,200 കോടി രൂപ തൽക്കാലം സർക്കാർ മടക്കി നൽകേണ്ടി വരില്ല. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 9 നഷ്ടത്തിൽ 503 എടുത്ത് ഡിക്ലെയർ ചെയ്തു. ധ്രുവ് ജുറേലിന് സെഞ്ചുറി. ശ്രീലങ്കയ്ക്ക് 8 എടുക്കുന്നതിനിടെ 2 നഷ്ടം. ഗ്രാൻഡ് ചെസ് ടൂർ സെമിഫൈനലിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറിനെതിരെ ലീഡ് നേടിയ ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദ ഫൈനലിനരികിൽ. 2 റാപ്പിഡ് ഗെയിമുകളും 4 ബ്ലിറ്റ്സ് ഗെയിമുകളുമാണ് അവശേഷിക്കുന്നത്. ഹോക്കി ലോകകപ്പ് 2 അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് അർജന്റീനയോട് തോൽവി. 5-3 പരാജയം ഏറ്റുവാങ്ങിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

ആ മുദ്ര ധരിച്ചിട്ട് പകത്തുടങ്ങിനാൾ സന്ധ്യമല്ലേ. സന്ധ്യയായുള്ളൊരു ബന്ധൂര ഗാത്രീതാൻ ചന്തമായി നിന്നു മറഞ്ഞ നേരം. രാത്രിയായുള്ളൊരു താർത്തേൻ മൊഴി വന്നു ചേർത്തോരു.

കണ്ണനും ബാലന്മാരും ഒരു ദിവസം കളിന്തിയുടെ കരയിലെത്തി. അവിടെ ഒരാൾ ഉയരത്തിൽ തെഴുത്തു വളർന്ന മുഞ്ഞപ്പുല്ലുകളായിരുന്നു. പെട്ടെന്നാണ് അവർ ആ കാഴ്ച കണ്ടത്. ആകാശത്തോളം എരിയുന്ന അഗ്നി. കണ്ണനും ബലരാമനും വാർത്ത കേട്ട് മുഞ്ഞക്കാട്ടിലേക്കോടി. അലറിത്തുള്ളി താണ്ഡവമാടുന്ന അഗ്നിയിൽ കണ്ണൻ കണ്ണൻ നട്ടു നിന്നു. കേശവൻ പറഞ്ഞു, നിങ്ങളാരും ഭയക്കരുത്, ഒരാപത്തും വരികയില്ല, എല്ലാവരും കണ്ണും പൂട്ടി നിൽക്കുവിൻ. കണ്ണൻ അഗ്നിയെ നോക്കി പറഞ്ഞു, അവനിയെ ചുട്ടുകരിക്കാതെ വരൂ, എനിക്ക് ദാഹിക്കുന്നു, അഗ്നിപാനം ചെയ്ത് ഞാൻ ദാഹം ശമിപ്പിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അഗ്നി പറഞ്ഞു, കണ്ണ, ഇതെന്റെ കടമയാണ്. കണ്ണൻ പറഞ്ഞു, ആരുടെയും കർമ്മത്തെ തടയണമെന്ന് എനിക്കില്ല, പക്ഷേ പാവപ്പെട്ട ഈ ഗോക്കളെ കൊല്ലരുത്. അഗ്നി അതൊന്നും ചെവിക്കൊണ്ടില്ല. കണ്ണൻ അഗ്നി പോലെ ചുവക്കാൻ തുടങ്ങി. അഗ്നി ഊതിക്കെടുത്തി. അഗ്നി കേശവന്റെ വദനത്തിലേക്ക് ഒഴുകിയിറങ്ങി. അഭൗമമായ ആ കാഴ്ച കണ്ട് നടരാജമൂർത്തി പുഞ്ചിരിച്ചു. കണ്ണൻ അഗ്നി മുഴുവൻ പാനം ചെയ്തു. തൊഴുകയുമായി നിൽക്കുന്ന അഗ്നിദേവനെ അച്യുതൻ ആശ്വസിപ്പിച്ചു. കേശവനും ബാലന്മാരും പതിവ് പോലെ കാലികളെയും തെളിച്ച് യമുനാ തീരത്തിലൂടെ നടന്നു. ബാലന്മാർക്ക് വല്ലാത്ത വിശപ്പ് തോന്നി. അവർ കണ്ണനോട് പറഞ്ഞു, കേശവ, ഞങ്ങൾക്ക് പതിവിൽ അധികമായി ഇന്ന് വിശക്കുന്നുണ്ട്. കണ്ണൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, ഇവിടെ അടുത്ത് ഒരു യാഗം നടക്കുന്നുണ്ട്. ശ്രേഷ്ഠരായ ബ്രാഹ്മണരാണ് യാഗം നിർവഹിക്കുന്നത്. നമുക്കവിടെ പോയി ആഹാരം ചോദിക്കാം. ബാലന്മാർ അങ്ങോട്ട് ചെന്നു. പക്ഷേ ബാലന്മാർക്ക് ആഹാരം കൊടുത്തില്ല. കേശവനോട് പരാതി പറഞ്ഞെങ്കിലും ഒരിക്കൽ കൂടി ബാലന്മാർ യജ്ഞശാലയിലെത്തി. അവർ വിപ്രപത്നിമാരോട് പറഞ്ഞു, യദുകുലനാഥനായ കണ്ണൻ്റെ പശുക്കളെ പാലിക്കുന്ന ബാലകന്മാരാണ് നാം, ആഹാരം എന്തെങ്കിലും തരണം. ഏറെ നാളായി കണ്ണനെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ആ വിപ്രപത്നി. അവർ ചതുർവിധ വിഭവങ്ങളോടുകൂടിയ സദ്യയുമായി യമുനാ തീരത്തേക്ക് പോയി. കണ്ണൻ പറഞ്ഞു, വിപ്രപത്നിമാരെ, നാഥന്മാരെ പിരിയരുത്, അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് വേണം പെരുമാറുവാൻ. ഗോപന്മാരുടെ രീതിയനുസരിച്ച് രാധയ്ക്ക് വിവാഹപ്രായം കഴിഞ്ഞു. പക്ഷെ അത്തരമൊരു ചിന്ത രാധയിൽ ഇല്ലെന്ന് തോന്നും അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ. രാധയുടെ ചിറ്റമ്മ വൃഷഭാനുവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കപില രാധയുടെ രാഗവായ്പിന് എതിരായിരുന്നു. കണ്ണൻ കാളസർപ്പത്തിൻ്റെ പുറത്ത് നൃത്തം കഴിഞ്ഞു വന്നപ്പോൾ എന്തൊരു തൻ്റെയിടത്തോടെയാണ് ഇവൾ അവൻ്റെ കാലിൽ നമസ്കരിച്ചത്. കണ്ണൻ്റെ മുളങ്കുഴൽ ശബ്ദം കേട്ടാൽ മതി, പെണ്ണൊരൊറ്റ ഓട്ടമാണ്. ഋഷഭാനു കപിലയോട് പറയും, കണ്ണൻ യദുകുലത്തിൻ്റെ നായകനാണ്, വൃന്ദാവനത്തിൻ്റെ സംരക്ഷകനാണ്, രാധ അനധികൃതമായതൊന്നും അനുഷ്ഠിക്കുകയുമില്ല. രാധ കണ്ണനോട് പറയും, കണ്ണ, നിന്നെ കൂടാതെ ഒരു നിമിഷം രാധയ്ക്ക് കഴിയുവാനാവില്ല, നിന്നിൽ അലിയുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വൃന്ദാവനം ഇന്ദ്രോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ്. ഇന്ദ്രൻ വർഷകാല ദേവതയാണ്. അദ്ദേഹമാണ് വൃഷ്ടിയെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രൻ കോപിച്ചാൽ അനാവൃഷ്ടിയാണ്, അനാദരവ് കാണിച്ചാൽ അതിവൃഷ്ടിയുമാണ്. രണ്ടും ഗോകുലത്തെ തളർത്തും. യാഗത്തിലൂടെ ഇന്ദ്രനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ കോപമാണ് ഫലം. ഗൃഹാചാര്യന്റെ നേതൃത്വത്തിൽ യാഗവേദികൾ ഒരുങ്ങി. ഗൃഹാചാര്യൻ യജ്ഞപുരുഷനായി കണ്ണനെയാണ് കണ്ടത്. ആചാര്യനെ ബഹുമാനിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു, യാഗത്തിന്റെ യജമാനൻ നിസ്സാരനല്ല, അതിന് ജ്യേഷ്ഠനാണ് യോജ്യൻ. കണ്ണൻ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ ഗൃഹാചാര്യൻ നിർബന്ധിച്ചു, എന്താണ് യജമാനനാകാനുള്ള തടസ്സം? കണ്ണൻ തുറന്നു പറഞ്ഞു, എനിക്ക് ഇന്ദ്രോത്സവം നടത്തുന്നതിൽ താല്പര്യമില്ല. നമുക്ക് പാല് തരുന്നത് പശുക്കളാണ്. നെയ്യും തൈരും അവയിൽ നിന്ന് നാം സമ്പാദിക്കുന്നു. ഈ ഗോക്കൾക്ക് ജീവിക്കുവാൻ വേണ്ട പുല്ല് നൽകുന്നത് ഗോവർദ്ധനമാണ്. നാം ഒന്നും നൽകിയിട്ടല്ല ഗോവർദ്ധനം നമ്മെ സഹായിക്കുന്നത്. ആ ഗിരിരാജനെ എന്തുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൂടാ? ആചാര്യന്മാരുടെ വിലക്കുകളിൽ വകവയ്ക്കാതെ ഗോവർദ്ധന പൂജ നടത്താൻ തീരുമാനിച്ചു. ഉത്സവ ദിവസമായി. ഗോവർദ്ധനത്തിലേക്ക് ഗോപന്മാരും ഗോപാലന്മാരും ഗോപികമാരും യാത്രയായി. വൻ മരങ്ങളുടെ ചുവട്ടിൽ ബാലന്മാർ വിശ്രമിച്ചു. വിഭവസമൃദ്ധമായ സദ്യ അവിടെ തയ്യാറാക്കിയിരുന്നു. ആകാശത്ത് അഷ്ടദിക്പാലകർ നിരന്നു നിന്നു. വൃന്ദാവനത്തിലെ അബാലവൃദ്ധം ജനങ്ങളും ഗോവർദ്ധനത്തിൽ ആനന്ദത്തോടെ കഴിഞ്ഞു. ഗോവർദ്ധനഗിരിയിൽ ഇന്ദ്രയാഗം മുടക്കാൻ കൃഷ്ണൻ എത്തിയ നിമിഷം തന്നെ കാര്യങ്ങളുടെ ഗതി നാരദൻ മനസ്സിലാക്കി. നാരദൻ ഇന്ദ്രനോട് കാര്യങ്ങളെല്ലാം അറിയിച്ചു. കോപാകുലനായ ഇന്ദ്രൻ ആകാശത്ത് പ്രളയമേഘങ്ങളെ കൊണ്ടു നിറച്ചു. നക്ഷത്രങ്ങളെ മറച്ചുകൊണ്ട് കൊഴുത്ത കരിമേഘങ്ങൾ ഇഴഞ്ഞു കയറി. ഇതൊന്നുമറിയാതെ ഗോപന്മാർ ആഹ്ലാദ നടനം കഴിഞ്ഞ്

0: മയക്കമായി. പെട്ടെന്ന് എട്ട് ദിക്കുകളും ഞെട്ടുമാറ് ഒരു മേഘനിർഘോഷം മണ്ണിടത്തിലേക്ക് ഇറങ്ങി വന്നു. കാലികൾ അമറി. ഗോപാലന്മാർ ഞെട്ടിയുണർന്നു. ഗോവർദ്ധനത്തിൻ്റെ മുടി കുലുക്കിക്കൊണ്ട് കാറ്റുവന്നു. മരങ്ങൾ തലകറങ്ങി താണു. കടപുഴക്ക് വീഴുന്ന ശബ്ദം മലയിൽ മുഴങ്ങി. കൊടുങ്കാറ്റിൻ്റെയും മഴയുടെയും ദേവൻ കോപിച്ചിരിക്കുന്നു. രക്ഷ തേടി എല്ലാവരും അങ്ങോട്ടുമിങ്ങോട്ടും ഓടുകയാണ്. ഗോവർദ്ധനത്തിൻ്റെ മസ്തകത്തിൽ നിന്ന് ചുവന്ന ചാലുകളുണ്ടായി. കാട്ടുചോലകൾ അരുവികളായി. ഗോപസ്ത്രീകൾ ഭയന്നു വിറച്ചു. ഗൃഗാചാര്യനും നന്ദഗോപനും ഋഷഭാനവും കണ്ണൻ്റെ നികിടത്തിലെത്തി കാര്യങ്ങളറിയിച്ചു. കണ്ണാ, നിന്റെ വാക്കിൽ നമ്മൾ പർവ്വതത്തെ പൂജിച്ചു. പക്ഷേ ആ പർവ്വതത്തിന് നമ്മെ പോറ്റുവാൻ കഴിയുമോ? കോപിഷ്ഠനായ ദേവേന്ദ്രൻ ദയ കാണിക്കുമെന്ന് തോന്നുന്നില്ല. വ്രജവാസികൾ മലവെള്ളത്തിൽ ഒലിച്ചു പോകുമെന്ന് വന്നാൽ കഷ്ടമാണ്. കണ്ണൻ ബലരാമനുമൊത്ത് താഴ്വരയുടെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ഗോവർദ്ധനത്തെ സൂക്ഷിച്ചു നോക്കി. കേശവൻ കാലുകൾ പിണച്ചു. അല്പനേരം ധ്യാനത്തിൽ നിന്നു. മണ്ണിൽ ബലമായി കാലുറപ്പിച്ചുകൊണ്ട് കാലിക്കോൽ മന്ദമൊന്ന് അനക്കി. കണ്ണൻ്റെ പാദാഘാതം താങ്ങാനാവാതെ മണ്ണിടം ഞെരിപിരികൊണ്ടു. ഗോവർദ്ധനത്തിൻ്റെ പള്ളയിലേക്ക് ഭഗവാൻ തൻ്റെ കുഞ്ഞുവിരലുകൾ കടത്തി. ഗോവർദ്ധനത്തിൽ ദിക്കുകൾ ഞെട്ടുമാറ് ഭയങ്കരമായ ആരവം മുഴങ്ങി. മല ഉയരുകയാണ്. അത്ഭുതവും പരിഭ്രമവും ഏകീഭവിച്ച് ഗോപന്മാർ സ്തബ്ധരായി നിന്നു. കണ്ണൻ ഗോവർദ്ധനത്തെ അതിലെ സകല വിഭവങ്ങളോടും കൂടി ഉയർത്തിയിരിക്കുന്നു. ഗോവർദ്ധനത്തിനിടയിലുണ്ടായിരുന്ന നവരത്നങ്ങളുടെ പ്രകാശം ഗോപന്മാരിലേക്ക് തെളിഞ്ഞൊഴുകി. ബലരാമൻ എല്ലാവരോടും ആജ്ഞാപിച്ചു, വ്രജഭൂമിയിൽ നിന്ന് വന്നവർ ഗോവർദ്ധനത്തിനകത്ത് പ്രവേശിക്കുക. നാൽക്കാലികളെയും സകല സദ്യവട്ട സാധനങ്ങളും അകത്തേക്ക് കൊണ്ടുപോരുക. എല്ലാവർക്കും സുഖമായി വസിക്കുവാൻ വേണ്ട ഇടം ഇവിടെയുണ്ട്. ഏറെ നേരം കഴിഞ്ഞില്ല. ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ നിന്നും വരിയിട്ടരുവികൾ ഗുഹാമുഖത്തേക്ക് വീണു. വെള്ളച്ചാട്ടം പോലെ ജലം സമതലത്തിൽ കറങ്ങി. കാളിന്തി കരകവിഞ്ഞില്ല. നീലജലം അല്പം കലങ്ങിയെന്നു മാത്രം. മഴ നിൽക്കുകയാണ്. മേഘങ്ങൾ ഒഴിഞ്ഞു. ആകാശം സ്വച്ഛമായി. പ്രകൃതി ശാന്തമായി. ഗോവർദ്ധനത്തിൻ്റെ ഗർഭത്തിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് വന്നു. അത്ഭുതകരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഗോപന്മാർ ഒന്നും മിണ്ടാതെ നടന്നു. അവരുടെ മനസ്സിൽ ആരാണ് ഈ കണ്ണൻ എന്ന ചോദ്യം മാത്രമായിരുന്നു. യശോദയും രോഹിണിയും നന്ദനും കണ്ണനെ ആലിംഗനം ചെയ്തു. ഗൃഗാചാര്യൻ സന്തോഷാശ്രുക്കളാൽ കണ്ണനെ ആശ്ലേഷിച്ചു. ധന്യമായ നിമിഷങ്ങൾ.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
4: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: ഫോൺ നമ്പർ 9656120022.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൃദ്ധ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചൽ. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്തിന്റെ സവിശേഷതകളും പ്രകൃതി മനോഹാരിതയും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിന് നിരവധി സമഗ്ര പദ്ധതികൾക്കാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തുറമുഖങ്ങളും കായലുകളും നദികളും സംയോജിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സീറോ വേസ്റ്റ് ക്ലീൻ കേന്ദ്രങ്ങളാക്കി മാറ്റും. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിന്റെ സമുദ്ര പാരമ്പര്യം പ്രദർശിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അത്യാധുനിക ഫിലിം സിറ്റിയും സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ കൾച്ചറൽ പാർക്കും യാഥാർത്ഥ്യമാക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ആഘോഷം മാത്രമല്ല മലയാളിയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ അവസരം കൂടിയാണ് ഓണം ആരാഘോഷമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ, ഡോക്ടർ ശശി തരൂർ എം പി, എംഎൽഎമാരടക്കം ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു.
0: സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചലിന്റെ ആഘോഷ തിമർപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിൽ സംസ്ഥാനമെങ്ങും വിപണികളും സജീവമാണ്. വിദേശത്തും സ്വദേശത്തും നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണെന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ഡി ടി പി സി, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിംഗിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: എല്ലാ പ്രധാന നഗരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങി ജനങ്ങൾ വൻതോതിൽ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലാണ് ഷാഡോ പോലീസ് പ്രധാനമായും നിരീക്ഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 53 ഷാഡോ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൌണ്ട്, കെ വി ആർ ടവറിന് സമീപമുള്ള മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേക QR കോഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
0: തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും കൊല്ലം സിറ്റിയിലും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. കൊല്ലം ബീച്ച്, ആശ്രാമ മൈതാനം, വി പാർക്ക്, ചിന്നക്കട, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കുന്ന തീരുമാനം സംസ്ഥാന ഗവൺമെന്റുമായി കൂടി ആലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് എടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെൽട്രോണിന്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതം

0: മാറ്റങ്ങളാണ് കെലട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി.
1: ഇതിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ചടങ്ങിൽ കെ പ്രവീൺകുമാർ എം എൽ എ അധ്യക്ഷനായി, ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായിരുന്നു.
0: സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ മലപ്പുറം വാഴക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരത്തിലെ തിക്കും തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ, അടിയന്തര സേവന വാഹനങ്ങളുടെ സുഗമമായ യാത്രയും ഉറപ്പാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൌജന്യ പാർക്കിംഗ് സൌകര്യം ഒരുക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഓണദിവസങ്ങളിലെ തിരക്കേറിയ സമയങ്ങളിൽ കൊയിലാണ്ടി നഗരത്തിലൂടെ ലോറികൾ, മൾട്ടി ആക്സിൽ ട്രെയിലറുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കും. ബസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. മെയ് 18 വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിന്റെ രൂപീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നിറവിലാണ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാസൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലെ ആഘോഷ പരിപാടികൾ ഈ മാസം 30 വരെ തുടരും. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി 10 നട അടയ്ക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി രാവിലെ ആരംഭിക്കും. പരപ്പിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 16-കാരൻ ആദിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആദിലിന്റെ കരൾ ഉൾപ്പെടെ 3 പ്രധാന അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മുഖേനയാണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കാലിക്കറ്റ് 16.5 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്ന വെറ്ററിനറി സർവകലാശാല സബ്സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ പ്രവീൺകുമാർ എം എൽ എ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സന്ദർശിച്ചു. വലിയ മലയിലെ 4 ഏക്കർ സ്ഥലത്ത് 8 കോടി രൂപ ചെലവിലാണ് സബ്സെന്റർ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ലോകത്തിനു മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रिचा झा. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी युवकूटनीतिज्ञान् स्वनियुक्तिदेशेषु जनस्तरे दृढसम्पर्कं स्थापयितुं तथा स्थानीय समुदायैः सह भारतस्य सम्बन्धान् अधिकं सुदृढीकर्तुं च प्रेरितवान्. सेवातीर्थे भारतीय विदेश सेवायाः गतवर्षीय समूहस्य प्रशिक्षु अधिकारिभिः सह संवादं कुर्वन् श्रीमोदी तान् पारम्परिक कूटनीतिक वृत्तेः परे स्वसम्पर्क जालस्य विस्तारं कर्तुम् अथ जनैः सह सम्पर्कं च सुदृढीकर्तुं प्रोत्साहितवान्. असौ भारतस्य रिक्त सम्बद्ध शक्तीनां प्रौद्योगिक्या नवोन्मेषेण प्रभावी सम्प्रेषणेन च सह संयोजनं कृत्वा भारतस्य वैश्विक सम्पर्कम् अधिकं सुदृढीकर्तुं प्रेरितवान्. असौ भारतीयोपक्रमाणाम् अंकीयोपस्थितिं सुदृढीकर्तुं महत्त्वमपि प्रतिपादितवान्. विश्वस्य युवकेषु भारतं प्रति अधिकरुचिं जनयितुं भारत को जानिये इत्येतस्य प्रश्नोत्तर कार्यक्रमस्य उपयोगस्य असौ परामर्शं प्रदत्तवान्. प्रशिक्षु अधिकारिभिः स्वप्रशिक्षणस्य भारतदर्शनस्य च अनुभवाः अभिव्यक्ताः. अस्मिन् समूहे देशस्य विभिन्न राज्येभ्यः केन्द्रशासित प्रदेशेभ्यश्च आगताः 50 भारतीय विदेश सेवा प्रशिक्षुअधिकारिणः सम्मिलिताः सन्ति. केन्द्रीय गृहमन्त्री अमितशाहः सर्वेभ्यः संस्थानेभ्यः अन्तःप्रवेशस्य विरुद्धं कठोर पदक्षेपाणि स्वीकर्तुं निर्देशं दत्तवान्. नवदिल्ल्याम् ऐषमः नवम राष्ट्रिय सुरक्षा रणनीति सम्मेलनस्य उद्घाटनं कुर्वन् श्रीशाहः निर्देशितवान् यत् बहुसंस्थानकेन्द्रस्य मञ्चे उपलब्धानां सूचनानां कृत्रिमबुद्धिमत्तायाः आधारेण विश्लेषणं करणीयं, येन विविधराष्ट्रियसुरक्षाह्वानानां प्रतिकाराय मानकसञ्चालनप्रक्रियाः निर्मातुं शक्यन्ते. सम्मेलनस्य प्रथमदिने राष्ट्रियसुरक्षायाः महत्वपूर्णेषु पक्षेषु चर्चा अभवत्. तेषु आतंकवादविरोधि आह्वानानां प्रतिकारः, बहुसंस्थानकेन्द्रमाध्यमेन गुप्तसूचनानां एकीकरणं विश्लेषणं कार्यान्वयनं च मादकद्रव्याणां नियन्त्रणसम्बद्धदृष्टिपत्रम् अवैधप्रवासिनां परिचयः निर्वासनं च तथा तेषां प्रतिकाराय नीतिनिर्माणम् इत्यादयः विषयाः सम्मिलिताः आसन्. विदेशमन्त्री डॉ एस जयशंकरः ह्यः क्रेमलिन इत्यत्र रूसस्य राष्ट्रपतिना व्लादिमीर पुतिन इत्यनेन सह मेलनं कृतवान्. उपवेशने द्विपक्षीय व्यापारः, आर्थिक सहयोगः अथ आगामि उच्चस्तरीय शिखर सम्मेलनानि चेत्यादिषु विषयेषु चर्चा अभवत्. रूस स्थितः भारतस्य राजदूतः विनय कुमारः एवञ्च संयुक्त सचिवः मयंक सिंहः अपि भारतीय प्रतिनिधिमण्डलस्य सदस्यौ आस्ताम्. उपवेशनावधौ डॉ एस जयशंकरेण विशेषतः आर्थिक सहयोगे, व्यापार क्षेत्रे अथ ऊर्जा क्षेत्रे च भारत रूसयोः सहमतिं सुदृढीकर्तुं प्रतिपादितम्. राष्ट्रिय सुरक्षा परामर्शदाता अजीत डोभालः ह्यः चीनस्य द्विदिवसीय यात्रायै बीजिंग नगरं प्राप्तवान्. असौ अद्य स्वीय चीन देशस्य समकक्षेण विदेशमन्त्रिणा वांगी इत्यनेन सह उभयोः देशयोः सीमा विवाद सम्बद्ध विषये विशेष प्रतिनिधीनां वार्तायाः 25वें चरणे भागं ग्रहीष्यति. ह्यः वार्ताहर सम्मेलने विशेष प्रतिनिधीनां वार्ताम् उद्घोषयन् चीनदेशस्य विदेश मन्त्रालयस्य प्रवक्ता लिन जियान उक्तवान् यत् डोभालः, वांगयी च सीमा विवादस्य अतिरिक्तम् अन्येषु विषयेषु अपि घनचर्चां करिष्यतः. हॉकी क्रीडायां നീതർലാൻഡ് ദേശസ്യ എംസ്റ്റൽവിൻ നഗരെ ആയോജിത്തെ FIH ഇത്യസ്യ വിശ്വചഷകസ്യ പൂലക്രീഡായാം ഭാരതീയ പുരുഷദലം അർജന്റീനാദലേന പരാജിതം. ഇതി വാർത്താഹ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. പട്ടികവർഗ മേഖലയിലെ വിദ്യാഭ്യാസ വികസനത്തിനും മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിനുമായി സാക്ഷരതാ മിഷൻ നവചേതന മൂന്നാം ഘട്ടം പദ്ധതി നടപ്പാക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ ചപ്പാരപ്പടവ്, അഴീക്കോട്, ചിറക്കൽ, ചെറുകുന്ന്, മാട്ടൂൽ, മുഴപ്പിലങ്ങാട്, കണ്ണപുരം, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇൻസ്ട്രക്ടർമാർക്കും പ്രേരകമാർക്കുമുള്ള പരിശീലനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിദ്യാതീരം 2026-27 പദ്ധതി പ്രകാരം രക്ഷിതാക്കൾ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നു. മീൻപിടുത്തത്തിനിടയിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മുൻഗണന. അപേക്ഷകർ 10-ാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, രക്ഷിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, രക്ഷിതാവ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകൾ എന്നിവ സഹിതം അതത് മത്സ്യഭവൻ ഓഫീസുകളിൽ അപേക്ഷിക്കണം. അപേക്ഷാ ഫോമിനായി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസുമായോ ജില്ലാ ഫിഷറീസ് ഓഫീസുമായോ ബന്ധപ്പെടാം. അവസാന തീയതി ഈ മാസം 31. ഫോൺ 04972-731-081. നമ്പർ ഒരിക്കൽ കൂടി 04972-731-081. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പ്രവേശനത്തിനുള്ള തീയതി 15 വരെ നീട്ടി. ഡ്യുവൽ ഡിഗ്രി സൗകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 30 UGPG പ്രോഗ്രാമുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. www.sgou.ac.in അല്ലെങ്കിൽ erp.sgou.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. പ്ലസ് ടു, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദം നേടാം. ഏതു വിഷയത്തിൽ ബിരുദമുള്ളവർക്കും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാം. പ്രായപരിധിയോ മാർക്ക് മാനദണ്ഡമോ ഇല്ല. പ്രോസ്പെക്ട്സ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04742-966-841 അല്ലെങ്കിൽ 9188-909-901. മറ്റൊരു നമ്പർ 9188-909-902 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് 9188-909-903 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ വിവിധ സാങ്കേതിക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരത്തെ വലിയ മല, ബംഗളൂരു യൂണിറ്റുകളിലെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ ബി, ഡ്രാഫ്റ്റ്സ്മാൻ ബി, ഫയർമാൻ എ എന്നീ തസ്തികകളിലായി ആകെ 18 ഒഴിവുണ്ട്. തിരുവനന്തപുരത്തെ വലിയ മല, ബംഗളൂരു എന്നിവിടങ്ങളിലുള്ള LPSC യൂണിറ്റുകളിലാണ് ഒഴിവ്. തിരുവനന്തപുരത്തെ വലിയ മലയിൽ 11, ബംഗളൂരുവിൽ 7 ആണ് ഒഴിവുകൾ.

0: ഉള്ളത്. യോഗ്യതയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അപേക്ഷിക്കാം. യോഗ്യതയും പ്രായപരിധിയും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിശദ വിജ്ഞാപനം കാണുക. എഴുത്തു പരീക്ഷ, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും. www.lpssc.gov.in സന്ദർശിച്ച് അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 4. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. പഴയങ്ങാടി മാടായി തിരുവർക്കാട്ട് കാവിലെ പുത്തരി ഇന്ന് നടക്കും. രാവിലെ 9:54 11:18 ഇടയിലാണ് ചടങ്ങ്. പുന്നല്ലരി പ്രസാദമായി നൽകും. പുത്തരി ഉത്സവദിനത്തിൽ രാവിലെ 11:30 വരെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടാകില്ല. ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന തീറ്റപ്പുൽ കൃഷി പദ്ധതിക്കായി ഈ മാസം 28-ാം തീയതി വരെ www.kshree.kerala.gov.in പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാം. 20 സെന്റിന് മുകളിലേക്കുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി പദ്ധതികൾ, പുൽകൃഷിക്കുള്ള യന്ത്രവൽക്കരണ സഹായധനം, ജലസേചന സഹായധനം, സംഘങ്ങൾക്ക് തീറ്റപ്പുല്ല് വിപണന യൂണിറ്റുകൾ നടപ്പാക്കാനുള്ള പദ്ധതി എന്നിവ ഇതിൽ ഉൾപ്പെടും. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടണം. തോലമ്പ്ര ചന്ദ്രോത്ത് മുത്തപ്പൻ മടപ്പുരയിൽ മാസവെള്ളാട്ടവും ഓണാഘോഷവും സ്ക്രാച്ച് കാർഡ് നറുക്കെടുപ്പും ഈ മാസം 27-ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഓണാഘോഷ പരിപാടികൾ, വൈകിട്ട് 6-ന് വെള്ളാട്ടം. ഇരിക്കൂർ കോവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് 7:30 നിറയാഘോഷവും 8:30 പുത്തരി നിവേദ്യവും നടത്തും. പട്ടാനൂർ കൊളപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിറയാഘോഷം ഇന്ന് രാവിലെ 8 മണിക്ക് നടത്തും. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ മാഹി ബസിലിക്കയിലെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി വിവിധ കമ്മിറ്റികൾ രൂപവൽക്കരിച്ചു. ഇടവക വികാരി ബസിലിക്ക റെക്ടർ സെബാസ്റ്റ്യൻ കാരക്കാട് അധ്യക്ഷത വഹിച്ചു. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കൂടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
7: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
0: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
7: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
8: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

തിരികെ ജീവിതത്തിലേക്ക്. മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: ആൽക്കഹോളിക് അനോണിമസ് വളരെ ലളിതമാണ്, നിശബ്ദമായൊരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകടമായൊരു മാറ്റമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ഈ മദ്യത്തിന്റെ വ്യാപനത്തെ പരിമിതപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. ആ മേഖലകളിൽ
2: ആൽക്കഹോളിക് അനോണിമസ് ഇടപെടാറില്ല. പക്ഷേ നമ്മൾ മുക്തി പോലെയുള്ള പ്രോഗ്രാം, എക്സൈസിന്റെ വിമുക്തി കൂട്ടായ്മയിലൊക്കെ ആൽക്കഹോളിക് അനോണിമസ് പ്രതിനിധീകരിക്കാറുണ്ട്. ഒരു എക്സൈസ് ഓഫീസർ ഉണ്ടാവും, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. നമ്മൾ എപ്പോൾ വിളിച്ചാലും പിന്നീട് പോയിട്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ആ ഒരു പ്രാവശ്യം ഇതുപോലെ വിമുക്തി പോലെ പങ്കെടുക്കുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടാവും. ഒന്നാമത് എനിക്ക് ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. കാരണം ഇതെങ്ങനെ ഒന്ന് നിർത്തിക്കിട്ടും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന എത്രയോ പേരെ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്, കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അതിനൊരു ചൂണ്ടുപോലെ ആയിക്കോട്ടെ മലബാർ റേഡിയോയുടെ
1: തീർച്ചയായിട്ടും
2: എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട്.
1: നമ്മൾ സാധാരണ ഈ മദ്യത്തിനെതിരെ, മദ്യവിപത്തിനെതിരെയൊക്കെ ഒരുപാട് ക്യാമ്പയിൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും മറ്റ് സന്നദ്ധ സംഘടനകളും NGOകളൊക്കെ ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ ക്ലാസ്സുകളും മദ്യപാനം കൊണ്ടിടാവുന്ന രോഗങ്ങളെക്കുറിച്ചും അത് പാടില്ലെന്നുള്ള ബോധവൽക്കരണമൊക്കെയാണ്. പക്ഷെ എനിക്കത് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഫലവത്തായ ഒരു കാര്യം ആൽക്കഹോളിക് അനോണിമസിലൂടെ രോഗമുക്തി നേടിയ ആളുകളുടെ ജീവിത അനുഭവങ്ങൾ പകരലാണ്. പക്ഷെ അത് അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഇവിടെ പ്രദർശിപ്പിക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഈ അനുഭവങ്ങൾ ആണ് ഒരുപക്ഷെ ഏറ്റവും നല്ല ഒരു വെപ്പൺ ആളുകളെ മനസ്സ് മാറ്റാൻ പറ്റുന്നത്. കേവലമായ ഒരു വാക്കുകളേക്കാൾ കൂടുതൽ അനുഭവസ്ഥർ പറയുമ്പോഴായിരിക്കും. അതിനെന്തെങ്കിലും സംവിധാനം ആൽക്കഹോളിക്സ്
2: മിക്കവാറും ഈ നെഹ്റി വിരുദ്ധ ദിനങ്ങളിലൊക്കെ പ്രോഗ്രാം പത്രങ്ങളിലൊക്കെ വരാറുണ്ട്. ചില സമയം അല്ലാതെ തന്നെ നമ്മൾക്ക് പത്രപ്രവർത്തകരാണെങ്കിലും വോളണ്ടിയർ റേഡിയോന്ന് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ അനുഭവങ്ങൾ വിശദീകരിക്കാറുണ്ട്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, കാരണം 3-4 മണിക്കൂർ എവിടെയായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ, ഞാൻ തന്നെയാണോ അതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നൊക്കെയുള്ള സംഗതികൾ. പിന്നീട് ഈ ഇടയ്ക്ക് എൻ്റെ അനുഭവമല്ല ഞാൻ പറയുന്നത്, പിന്നീട് ഒരു സുഹൃത്ത് ഒരു സ്ഥലത്ത് വെച്ച് കാണേണ്ടി വന്നു. അത് ഈ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോയ ഒരു ഡിയഡിഷൻ സെൻ്ററിൽ, അവിടെ വെച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി ഭാര്യ കയറെടുക്കും തൂങ്ങി മരിക്കാൻ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ടെമ്പോ അങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇയാൾ ഹിപ്പ് ജോയിൻ്റിൽ ഒന്ന് വീണിട്ട് കിടക്കുകയായിരുന്നു. അവിടെ ഓട്ടോക്കാരൻ വാങ്ങിക്കൊണ്ട് കൊടുത്തത് ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പം ഇത് ഈ കുട്ടി ഭാര്യ വന്നിട്ട് പിന്നീട് കയറിട്ട് കെട്ടിത്തൂങ്ങാൻ പോവാണ്. അപ്പം ഈ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഈ കസേര അങ്ങ് വഴുതിപ്പോയി. ഒറിജിനൽ ഹാങ് ഇയാൾ നേരിട്ട് കണ്ട് ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും അവിടെ നിന്ന് എണീക്കാൻ കഴിയാതെ ഒരവസ്ഥയിൽ കിടന്നു. ഇപ്പോൾ അയാൾ ഞാൻ 7 മാസം മുന്നെയാണ് കണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നല്ലൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് വളരെ കല്യാണം കഴിച്ചിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. ഇതുപോലെ ആർക്കൊക്കെ എന്തൊക്കെ പറയാൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്.
1: ഇതിൻ്റെ ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ച് അങ്ങ് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ വ്യാപിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള,
2: കൂടുതൽ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ നമ്മളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് കൗൺസിലിങ്ങോ ഒന്നുമില്ല. ഇതിലുള്ളത് ബേസ് എന്ന് പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതി നടന്ന കുറെ മദ്യപാനികളാണ്. പക്ഷേ വളരെയധികം കഴിവുള്ള, സൊസൈറ്റിയിൽ നിന്ന് മാറി നിക്ക നിന്ന് ജീവിക്കേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെ അവരുടെ സംസാരത്തിലൂടെ

0: ഉരുത്തിരിഞ്ഞ് അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യപ്പെടുമ്പോൾ 100% മദ്യപിച്ച ഒരാൾ അവൻ അനുഭവിച്ച അവഗണന നേർക്കാഴ്ചയായിട്ട് അവൻ്റെ മുന്നിൽ വരും. ഈ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ആദ്യത്തെ ആഴ്ചയൊക്കെ പലരും കരഞ്ഞിട്ടാണ് എണീറ്റ് പോകാറുള്ളത്. നമ്മളൊരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ആൾ വളരെ വളരെ വലിയൊരു ജീവിതം നയിക്കുന്ന എത്രയോ പേര് നമുക്ക് നേരിട്ടറിയാം. അത് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നമ്മളിങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ തോന്നുന്നത് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള ആൾക്കാരെ നമ്മളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു സൂക്ഷ്മത. ഇപ്പോൾ എല്ലാ മിക്കവാറും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. അതിനുള്ള പെർമിഷൻ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് നമ്മുടെ ബസ്സുകളിലെ ഇടയ്ക്ക് ഒട്ടിച്ചിരുന്നു. അതിപ്പോൾ പുതിയ മിനിസ്ട്രി വന്നപ്പോൾ ഒന്നുള്ള അപ്രോച്ച് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ ഫിസിഷ്യൻസ്, പണ്ട് നമ്മുടെ കുടുംബ ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറേയധികം ഡോക്ടേഴ്സ് നമുക്ക് ആൾക്കാരെ ഹെൽപ്പ് അയച്ചു തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറയുന്നതിൽ ആർക്കും തെറ്റില്ലല്ലോ. മരുന്ന് കൊടുക്കുന്നില്ല, മരുന്നില്ല, കൗൺസിലിംഗ് ഇല്ല. പൊതുവെ മദ്യപാനികൾക്ക് മരുന്ന് കൊടുത്ത് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ മുമ്പ് ആഡ് വളരെയധികം കൂടുതലുണ്ടായിരുന്ന ഒരു സംഗതിയാണ് മദ്യപാനി അറിയാതെ മദ്യം നിർത്താം എന്നുള്ളത്. അതൊരിക്കലും സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതിൽ വളരെ റെയർ ഓഫ് ദ റെയർ മരിച്ചു പോകുന്ന പേടിച്ച് നിർത്തുന്ന 100-ൽ 1-2 പേരുണ്ടാവും. ബാക്കിയൊക്കെ ഭാര്യയ്ക്ക് അടി കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ വീടടിച്ചു പൊട്ടിക്കുക. ഇതൊക്കെയാണ് നടന്നു കണ്ടിട്ടുള്ളത്. പകരം അവന് സ്വമേധയാ തോന്നുന്നൊരു ദിവസം വരും. ഞങ്ങൾ തന്നെ പലരെയും കാണുമ്പോൾ നമ്മൾ പറഞ്ഞുറപ്പിക്കാറുണ്ട് കാരണം അയാൾക്ക് സമയമായിട്ടില്ല. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഇയാൾ തനി തന്നെ നിർത്തി പോകുന്ന കാണാം, അല്ലെങ്കിൽ പൂർവാധീന ശക്തിയോടുകൂടി കൂട്ടായ്മയെ സമീപിക്കുന്നതും കണ്ടിട്ടുണ്ട്. കാരണം എല്ലാം മനുഷ്യൻ്റെ മനസ്സാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് കഴിക്കുക, കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതൊന്നും തിരിച്ചു വെക്കണമെന്നേ ഉള്ളൂ. അത് സ്വമേധയാ നമ്മൾ തീരുമാനിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവനവൻ തന്നെയാണ് അവനവൻ്റെ ഡോക്ടർ. ഇപ്പോൾ പല സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ പറയാറുണ്ട്, ആൽക്കഹോളിക് അനോണിമസ് മദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, നമ്മളന്ന് അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഒരു ഇഷ്യൂ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി ഇടപെട്ട് മദ്യപാനിയാണ് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇടപെടും. മദ്യപിക്കാതിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടുമ്പോൾ അവനതിൽ ഇടപെടാൻ ശ്രമിക്കും. പക്ഷേ അത് മാറ്റിവെക്കുക, മദ്യം മാറ്റിവെക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ചില സൈക്കോളജിക്കൽ സ്റ്റിപ്സുകളുണ്ട്.
1: ഗവൺമെന്റിന്റെ ഒരു സഹകരണം,
0: കിട്ടുന്ന സഹകരണങ്ങൾ ഇതൊക്കെയാണ്. ഈ പറഞ്ഞ
1: പബ്ലിസിറ്റി
0: ക്യാമ്പയിൻ ഇങ്ങനെയുള്ള പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്ന ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യമൊക്കെ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ കാണിച്ചിട്ട് ഇയാൾക്ക് ഒരിക്കലും ചികിത്സിക്കാൻ പറ്റാത്തൊരു സംവിധാനം ബ്രെയിനിലിരിക്കുകയാണ്. നാളെ അവൻ മദ്യപിച്ച് പരിസരവാസികൾ അറിയുന്ന ലെവലിൽ കിടന്നു കഴിഞ്ഞാൽ അത് ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഫണ്ടമെൻ്റൽ തന്നെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളത്. ഒരു ഓഫീസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നൊരു സംഗതിയാണിത്. പിന്നെ ജില്ലാ കോർഡിനേഷൻ ഒരു ഓഫീസ് ഉണ്ടാവും, കാരണം ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലും വളരെ സ്മൂത്തി ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സെക്രട്ടറി, പ്രസിഡന്റ് ഇങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ എക്സ് മദ്യപാനി ആയിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നേടിയെടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ലാഭമൊന്നുമില്ല. എടുക്കുന്ന ഒരു തീരുമാനം അവനവൻ്റെ ജീവിതത്തെയാണ് അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെയാണ് നയിക്കുന്നത് മുന്നോട്ട്. എത്രയോ കുട്ടികൾ പിന്നീട് അച്ഛൻ മദ്യപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു, അവൻ വേറെ വലിയൊരു ഏരിയയിലേക്ക് പോകുന്നു കണ്ടു വളർന്നിട്ടൊക്കെ. ഒരുപാട് ഇഷ്യൂസാണ് അതെല്ലാം.
1: ഒരുപാട് ജീവിതങ്ങൾ തിരിച്ച് കൊടുത്തതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം ഈ പ്രസ്ഥാനത്തിന്. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ ജീവിതം തന്നെയാണ് ഇതിൻ്റെ പ്രചാരം. സമൂഹം അത് കാണുന്നുണ്ട്. എല്ലാവരും എഴുതി തള്ളിയ കുറേ ജന്മങ്ങൾ വീണ്ടും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി സുഖമായിട്ട് കഴിയുന്നത് കാണുന്നു. അതിൻ്റെ പിറകിലുള്ള ഒരു ശക്തി ആൽക്കഹോളിക് അനോണിമസ് ആണെന്ന് തിരിച്ചറിയുമ്പോൾ ഇതിന് കൂടുതൽ പ്രചാരം ലഭിക്കും. ഒരുപാട് പേര് ജീവിതത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സുഖത്തിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങേക്കും അങ്ങയുടെ ഈ പ്രസ്ഥാനത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്.
0: സന്തോഷം, ഇങ്ങനെ ഒരു വേദി തന്നതിൽ വളരെയധികം സന്തോഷം.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169166 9447169177.
3: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ്

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരമ്പരാഗത നയതന്ത്ര രീതികൾക്കപ്പുറം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യ മന്ത്രാലയത്തിലെ ട്രെയിനി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നിയമിതരാകുന്ന രാജ്യങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് 2025 ബാച്ച് ട്രെയിനി ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നുഴഞ്ഞുകയറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ 9-ാമത് ദേശീയ സുരക്ഷാ സ്ട്രാറ്റജീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെയും തീവ്രവാദവൽക്കരണത്തെയും ഫലപ്രദമായി നേരിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഹാർ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാനും യു എ പി എ കേസുകളോട് സമഗ്രവും സംയോജിതവുമായ സമീപനം സ്വീകരിക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ, കേന്ദ്ര സായുധ സേനകളുടെയും പോലീസ് വിഭാഗങ്ങളുടെയും മേധാവികൾ തുടങ്ങി 850-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ ചർച്ചയായി. സാമ്പത്തിക സഹകരണം, വ്യാപാരം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Progress on market access, removal of tariff and non-tariff barriers, strengthening payment mechanisms and stronger business-to-business engagement will be critical for addressing this imbalance and achieving our shared objective of $100 billion in bilateral trade by 2030.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിലെത്തി. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായും ശ്രീ ഡോവൽ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കാനഡ ധനമന്ത്രിക്കൊപ്പം പ്രഥമ സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മലാ സീതാരാമൻ സംസാരിക്കും. രാജ്യത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: India has a domestic demand which was earlier expected to be about $100 billion for semiconductors by 2030, but looking at the growing incomes and increasing numbers of people coming into the middle class, their ability to buy electronic goods is significantly high, and that demand has translated into a potential semiconductor market of $150 billion in the next 5 years.
0: പശ്ചിമബംഗാളിൽ പൌരത്വ ഭേദഗതി നിയമപ്രകാരം ഹിയറിംഗുകൾ നടത്താനും അർഹരായ അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകാനും സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏകദേശം 230,000 അപേക്ഷകരിൽ 23,000 പേർക്ക് ഇതിനകം പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരോട് CAA പ്രകാരം പൌരത്വത്തിനായി അപേക്ഷിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി ഇന്ന് ഉത്രാടം. സദ്യവട്ടങ്ങളൊരുക്കിയും ഒത്തുകൂടിയും മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്നലെ വർണ്ണാഭമായ തുടക്കമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ

0: രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുക. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബി ദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. മഅദിൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി മലപ്പുറത്ത് നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൌത്ത് സുഡാനിലെ UN ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 2 UN സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. UN കേന്ദ്രങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച അമേരിക്ക. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും തടയുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ഇറാൻ പൂർണ്ണമായി തള്ളി. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശേഷി നിലവിൽ US-നില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് നിന്നും മഴയുടെ ശക്തി കുറയുമെങ്കിലും 9 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. തിരുവോണ ദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും.
0: ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിന്റെ 2ാം ദിനം ധ്രുവ് ജുറൈലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറിക്കരുത്തിൽ ഇന്ത്യ 1ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലയർ ചെയ്തു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ധ്രുവ് ജുറൈൽ 115 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ദേവ്ദത്ത് പടിക്കൽ 117 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2ാം ദിനം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 8 റൺസ് എന്ന നിലയിലാണ്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. ഇവയുടെ കയറ്റുമതി നയം സർക്കാർ നിരോധിതമെന്നതിൽ നിന്നും സ്വതന്ത്രമെന്ന വിഭാഗത്തിലേക്ക് മാറ്റിയതായും DGFT അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി UGC, AICTE എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേർന്നു. യുവ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഖേലോ ഭാരത് പദ്ധതിയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതികവിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. ഇത് ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. 1ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ UN ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ ആറ്റ് സ്കൂൾ. പ്രിയ കൂട്ടുകാർക്ക് ഇന്നത്തെ റേഡിയോ ആറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ആറ്റ് സ്കൂളിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: എൻ്റെ പേര് ആര്യനന്ദ. ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഓണമെന്ന് വെച്ചാൽ അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണല്ലോ. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അതായത് ഇപ്പം നമുക്ക് ഓണത്തിനെ കൊണ്ട് അങ്ങനെ വലിയൊരു ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അനുഭവം ഇല്ല. അപ്പം അതേസമയം കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ദിവസം നമ്മൾ ഉറങ്ങുക തന്നെ ഇല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നൊരു ദിവസമാണ് ഓണത്തിന്. എല്ലാവരും വരും, അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മേൻ്റെ വീട്ടിൽ നിന്നും, അങ്ങനെ എല്ലാവരും വന്ന് കൂടി ചേർന്നിരുന്ന് സദ്യ ഒക്കെ കഴിച്ച് അങ്ങനെ പോകുന്നൊരു ദിവസമാണ് ഓണം. അപ്പോൾ എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ കൂടി സ്കൂളിൽ ആഘോഷിക്കുന്നതായാലും എല്ലാം ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പൂക്കളം നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ പറയുന്ന പോലെ നമ്മൾ ഈ കാട് അങ്ങനെ കുറേ നടന്നിട്ടൊന്നുമല്ല പൂവ് പറിച്ചിട്ട് വരിക, നമ്മൾ അടുത്തടുത്തുള്ള പൂവ് നോക്കിയിട്ട് പറിക്കും. അങ്ങനെയായിരുന്നു. പക്ഷേ നല്ല എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളമൊക്കെ ഇട്ട് അങ്ങനെ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓണം അവസാനിപ്പിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്.
2: അച്ഛനും അമ്മയൊക്കെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് വേണമെന്ന്?
1: ഉറപ്പായിട്ടും. കാരണം നമുക്കങ്ങനെ പോകാനൊരു സ്ഥലം നമുക്കറിയില്ല. അവരെന്ന് പറഞ്ഞാൽ എല്ലാം പ്രകൃതിയിൽ എല്ലായിടത്തും അവർക്ക് അറിയാം, ഇന്ന സ്ഥലത്ത് ഇന്ന പൂവുണ്ട്, അതെല്ലാം അവർക്ക് അറിയാം. അപ്പോൾ അവർ പോവും. അപ്പം നമുക്ക് അതുപോലെ പോകാനുള്ള സ്ഥലം ഏതാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഭയങ്കര വിഷമമാവും. അങ്ങനെ പോയിരുന്നെങ്കിൽ എന്നറിയാം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ നടന്ന് പൂവൊക്കെ പറിച്ച് അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. അതായത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതുവരെ പറ്റിയിട്ടില്ല.
3: എൻ്റെ പേര് ശ്രീനന്ദ രാഗേഷ്. ഞാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തതൊരു അനുഭവമാണ്. കർക്കിടക മാസത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നെല്ലാം മാറി ഒരു ആകാശം മാനമെല്ലാം തെളിഞ്ഞു വരുന്നൊരു സമയം. പക്ഷെ പണ്ടത്തെ കാലത്ത് വെച്ചിട്ട് നമ്മളെ എൻ്റെ ഈ ഒരു കുട്ടിക്കാലത്ത് കഷ്ടപ്പാടുകളുള്ള കാലമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓണത്തിൻ്റെ ആ ഒരു പത്ത് ദിവസം പൂവിടുക, ആ പൂവിടുന്നതിനിടയിൽ എൻ്റെയും അനിയൻ്റെയും അഭിപ്രായങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവസാനം പൂ വാരി വലിച്ചെറിഞ്ഞിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോവും. ലാസ്റ്റ് അമ്മ വന്ന് ഇടപെട്ടാൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവും. പിന്നെ ഈ പരീക്ഷേൻ്റെ ഇടക്ക് ഒരു ദിവസം ഒരു സൺഡേയോ സാറ്റർഡേയോ അങ്ങനെ ആയിരിക്കും ഓണക്കൂടി എടുക്കാൻ പോവുക. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം. കാരണം അന്നേരം അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതെടുത്തോ, പൈസ നോക്കണ്ട, അത് നോക്കണ്ട, ഇത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നെടുക്കാൻ പോയാൽ നമ്മൾ അഞ്ചും ആറും എടുത്തു വരുന്ന ആ ഒരു ഇതെനക്കുണ്ട്. പക്ഷേ അതിലേറ്റവും അറ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ ഫാമിലി ആയിട്ടുള്ള ഓണക്കളികളും അതെല്ലാം കഴിഞ്ഞ് അമ്മേൻ്റെ വീട്ടിൽ സദ്യ കഴിക്കാൻ പോകുന്ന ആ ഒരു ഓർമ്മയുണ്ട്. പൂക്കൊട്ടയിലുണ്ടാക്കി രാവിലെ അടുത്ത വീട്ടിലും എല്ലാം പൂ പറിക്കാൻ പോകും. അന്നേരം നാട്ടിൽ കുറേ കുട്ടികളുണ്ടാവില്ല, അപ്പോൾ ആ കുട്ടികളെക്കാളും ഫസ്റ്റ് നമുക്ക് എത്തണം, അടുത്ത പൂ നമുക്ക് ആദ്യം എടുക്കണം എന്നുള്ള ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോ ആയിട്ടായിരിക്കും പോകുക. മൊട്ട് വിരിയേണ്ടത് തലേന്ന് പറിച്ചു വെക്കും. പിന്നെ ഈ ഒരു വെള്ളപ്പൂവുണ്ട്, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, പാരിജാതം, അത് അടുത്ത വീട്ടിൽ ഉണ്ട്. അപ്പോൾ ആടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാ കുട്ടികളും ആ വീട്ടിന് മുമ്പിലെത്തും. അപ്പോൾ അവരെ അത് ബന്ധു വിടാം നമ്മളെ. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ ആദ്യം അവരെത്തുന്നതിനേക്കാൾ മുമ്പ് അവിടെ പോയി അവർക്ക് വേറെ ഒരു കുട്ടികളെ മനസ്സിലുള്ളതായിരിക്കും എനിക്ക് കൂടുതൽ പൂ കിട്ടണം, മറ്റുള്ള ആൾക്കാർക്ക് കിട്ടരുത് എന്നുള്ള ഒരു ഇതിലുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ ആ ഒരു അന്ന് ആഘോഷിച്ചാവണ, നമ്മളിപ്പം കുറച്ചുകൂടി വലുതായി, പക്ഷെ ആ കുട്ടിക്കാലത്തോണം ഒരിക്കലും തിരിച്ചു കിട്ടും തോന്നില്ല. അത്രയും നല്ലൊരു ഓർമ്മകളാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും പ്രായമായാലും ആലോചിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഉണ്ടായ ഓണം, ലാസ്റ്റ് പൂ വിടുമ്പോൾ നീ അത് ചെയ്യണ്ട ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അനിയനോട് അടിയുണ്ടാക്കിയ ഓണം. നാളെ നമുക്കെല്ലാം വയസ്സാകും, നമ്മൾ എല്ലാം രണ്ടുപേരും അനിയനായാലും ഞാനായാലും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകും. പക്ഷെ എന്നാലും ഒരു ഓണം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു ആഘോഷമാണല്ലോ. അപ്പോൾ എല്ലാ കാലവും ആ ഒരു പഴയ ഓണം തിരിച്ചു കിട്ടൂല എന്നുള്ള ഇതിൽ തന്നെ ആ ഓണത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും മനസ്സിലുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഓണം എന്ന് പറയുമ്പം നമ്മളെ പൂക്കളും കലാപരിപാടികളും അതുപോലെ മാവേലി വരുത്തും ഇതൊക്കെയാണ് കേരളത്തിൽ ഓണം എന്നുള്ള കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കുന്നതും ആവേശപൂർവ്വം നമ്മൾ കഴിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. പിന്നെ മാവേലിയുടെ വരവാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. കാരണം മാവേലിയാണല്ലോ ഓണത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരാൾ, നായകൻ. നായകൻ എന്നുള്ളത് മാവേലിയാണ്. അപ്പോൾ മാവേലിൻ്റെ വരുവിനായിട്ട് എല്ലാവരും കാത്തു വെക്കുമ്പോൾ അത് വല്ലാത്തൊരു

0: ആണ്. അതുപോലെ ഈ വിദ്യാർത്ഥികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷമായി മാറും. അതുപോലെ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ കൂടെ ഒപ്പരം നിൽക്കുമ്പോൾ, നമുക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ, നമ്മളെന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു തരുന്ന ടീച്ചേഴ്സിനും നല്ലൊരു ഓണാശംസകൾ നേരുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
1: എൻ്റെ പേര് അമൃത. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ചെറുപ്പകാലത്തിൽ ഓണോ അങ്ങനെ വലുതായിട്ട് ആഘോഷിച്ച ഇതൊന്നുമില്ല. ലൈക്ക് ഞാൻ ഹൈദരാബാദിലായിരുന്നു, അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഞാനും അച്ഛനും അമ്മയും മാത്രം, എന്നിട്ട് അവിടെ ഞങ്ങളെ മാത്രമുള്ള ഒരു ലോകത്ത് ചെറിയൊരു പൂക്കളോ ഞങ്ങളതായിട്ടുള്ള സന്തോഷം, എന്നാൽ ഒന്നും മുടക്കാറില്ല, എല്ലാം ചെയ്യും. അങ്ങനെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞേരാന്ന് ഞാൻ ഒരു ആറാം ക്ലാസ്സിലെത്തിയാരാ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓണാഘോഷിക്കുന്ന അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആഘോഷിച്ചത് നാട്ടിൽ പരിപാടികൾ. അപ്പോൾ ആടെ പോയി, അങ്ങനെ ഒരു ദിവസം കളിക്ക് നിന്നിട്ട് എനിക്ക് സമ്മാനമെല്ലാം കിട്ടീന്, കസേര കളിക്ക് ഫസ്റ്റ് കിട്ടീന്, അങ്ങനെ ഒരുപാട്. പിന്നെ എക്സൈറ്റഡായി. പിന്നെ അമ്മേൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു പണ്ട്, ട്രെൻഡല്ലേ അത്, അമ്മേൻ്റെ സാരി മുറിച്ചിട്ട് ബ്ലൗസെല്ലാം അടിക്കുന്നത്. അപ്പോൾ അത് മുറിച്ചിട്ട് എനിക്കൊരു പച്ച പാവാടിയും ബ്ലൗസും അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കൊടുത്തിട്ട് ഞാനിങ്ങനെ നിന്ന് ഓണപ്പൂക്കളത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന്, അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞി അനിയത്തി ജനിച്ചേ, അപ്പോൾ അവളെയും പിടിച്ച് ഇങ്ങനെ പൂക്കളത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഓണം, ആ ഓണ അന്ന് മുതലാണ് ഞങ്ങൾ ആ ബ്യൂട്ടിഫുള്ളായിട്ട് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാളും ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു, പക്ഷേങ്കിൽ ആൾക്കാർ കൂടുന്നവരും ഇതിൻ്റെ ഒരു ഭംഗി കൂടുന്നാണല്ലോ. അപ്പം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പം അതും കഴിഞ്ഞ് ഇപ്പം പ്ലസ് ടുവിലെത്തി നിൽക്കുന്ന ഇപ്പം സ്കൂളിലെ ഓണപ്പരിപാടി അതും നല്ല രസമായി. ഇങ്ങനെ ഓരോ കളികളും സദ്യയും എല്ലായിട്ടും. ഇപ്പോൾ ആദ്യം ടീച്ചർമാരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ കളർ റസാക്കൂല, സർക്കുലർ വന്നിട്ടില്ല അങ്ങനെയെല്ലാം പറഞ്ഞത്. പക്ഷേങ്കിൽ പിന്നെ പറഞ്ഞേ പിന്നെ സർക്കുലർ വന്നേരം അപ്പോഴും പിന്നെ സന്തോഷമായി. പിന്നെ സാരി ഏതെടുക്കണം, ഏതിടണം, സാരി മുടി എങ്ങനെ കെട്ടണം, അതൊക്കെയായിരുന്നു പിന്നെ മൊത്തം ചർച്ച. ക്ലാസ്സിൽ തന്നെ അത് തന്നെ ചർച്ച. പിന്നെ ഡ്രസ് കോഡ് വേണോ, അങ്ങനെ ഒരുപാട്. പിന്നെ ലാസ്റ്റത്തെ ഓണം, സ്കൂൾ ലൈഫിൽ ലാസ്റ്റത്തെ ഓണം ഇത്, അതൊന്ന് മാക്സിമം എൻജോയ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നമസ്കാരം, എൻ്റെ പേര് ഋതുപർണ. ഞാൻ കല്ലൂർ ന്യൂ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നൊരു നല്ല ഓണപ്പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന്

0: ഞാൻ ആരാധ്യ, പട്ടന്നൂർ KPCHS എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി. എനിക്ക് ഓണെന്ന് പറഞ്ഞാൽ കസിൻസും കുടുംബക്കാരും ഒക്കെ ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ് എൻ്റെ ഓണം. കഴിഞ്ഞ തിരുവോണം എനിക്ക് അത്രയ്ക്കും ഓർമ്മയുള്ള ഒന്നായിരുന്നു. തലേദിവസം തന്നെ വീട്ടിൽ കസിൻസും ബന്ധുക്കളൊക്കെ എത്തിയിരിക്കും. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി പാട്ടും പാടി പറമ്പിൽ പൂ പറിക്കാൻ പോകും. അവിടെ തുമ്പപ്പൂ, കാക്കപ്പൂ എല്ലാം പറിച്ച് അന്ന് ഉമ്മറത്ത് എല്ലാവരും കൂടി പൂക്കളയിടും. ആ പൂക്കളം കാണാൻ എന്ത് ഭംഗിയാന്നറിയോ. അത് കഴിഞ്ഞ് പറമ്പിൽ എല്ലാവരും കൂടി കുറേ കളികളൊക്കെ കളിച്ചു. കസേരക്കളിയും സുന്ദരിക്ക് പൊട്ടിയിടലും എല്ലാം ഉണ്ടാവും. എല്ലാവരും തമ്മിൽ വലിയൊരു വടംവലിയും ഉണ്ടായിരിക്കും. വീട്ടിലെ വലിയവരുടെ കളിയൊക്കെ കണ്ട് കുറേ ചിരിക്കാനും രസിക്കാനും അന്ന് പറ്റും. കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിലത്തിരുന്ന് ഇലയിട്ട് സദ്യ കഴിക്കും. അമ്മയുണ്ടാക്കിയ കൂട്ടുകറിയും അവിയലും അടപ്രഥമനൊക്കെ എന്ത് ടേസ്റ്റായിരിക്കും എന്നറിയോ. അതൊന്ന് കഴിക്കണം. എല്ലാവരും ഒപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പായസം കുടിച്ച് ആ സന്തോഷം വേറെ തന്നെയാണ്. വൈകുന്നേരം മാവിൽ കെട്ടി ഊഞ്ഞാലിൽ ആടുമ്പോൾ അമ്മമ്മയുടെ കൂടെ ഇരുന്ന് പഴയ കഥകൾ കേൾക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു സമാധാനമാണ്. ആരും ഫോണ് നോക്കാതെ മനസ്സ് തുറന്ന് സംസാരിക്കാനും സ്നേഹം പങ്കുവെക്കാനും പറ്റി എന്നതാണ് ആ ഓണം എനിക്ക് തന്ന ഏറ്റവും വലിയ സന്തോഷം. ഓർക്കുംതോറും മനസ്സിൽ മധുരം നിറയ്ക്കുന്ന ഇങ്ങനെയൊരു മനോഹരമായ ഓണക്കാലം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ഓണം ഏവർക്കും നേരുന്നു.
1: എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇമാ പ്രമോദ്. ഓണക്കാലം വരുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കാലത്തിൻ്റെ മായ്ച്ചു കളയാത്ത ചിത്രങ്ങളാണ്. അതിൽ ഏറ്റവും തിളക്കമുള്ളത് ഞങ്ങളുടെ വലിയ തറവാട്ട് മുറ്റമാണ്. ആ പഴയ ഓടിയിട്ട തറവാട്ട് വീട്ടിലെ മുറ്റവും പറമ്പും ഒക്കെ ഓണക്കാലത്ത് എത്ര സജീവമായിരുന്നറിയോ. അത് രാവിലെ തന്നെ ചേച്ചിമാരുടെ കൂടെ പറമ്പൊക്കെ നടന്ന് പിച്ചിക്കും ചെമ്പരത്തിക്കും തെച്ചിക്കൊക്കെ വേണ്ടി ഞങ്ങൾ പറമ്പ് ഓടി നടക്കും. ഞങ്ങളൊരു വലിയ പൂക്കളം തന്നെ അവിടെ ഒരുക്കും. സത്യം പറഞ്ഞ ആ പൂക്കളം ആ വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയായിരുന്നു. പിന്നെ വലിയച്ഛൻ ഞങ്ങൾക്ക് മുറ്റത്ത് ഊഞ്ഞാല് കെട്ടിത്തരും. ഊഞ്ഞാലാട്ടത്തിൻ്റെ ആവേശവും ഒക്കെ തന്നെ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. അതിനിടയിലാണ് കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട മാവേലി തമ്പുരാൻ്റെ വരവ്. ഞങ്ങൾ ഓണത്തപ്പൻ എന്നും കൂടി അവിടെ പറയും. കുടയിഞ്ചൂടി കുടവരം കുലുക്കി ആർപ്പുവിളികളോടെ മുറ്റത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളുടെ സദ്യ കഴിക്കുക. അതായത് വീടിൻ്റെ ഉമ്മറത്തും അടുക്കളയിലുമൊക്കെയായി എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ആ വലിയ ഓണസദ്യ. വാഴയിലയിൽ പായസവും കറികളും വിളമ്പി അച്ഛമ്മയുടെയും ചേച്ചിമാരുടെയും ഒക്കെ കൂടെ ഒന്നിച്ച് താഴെയിരുന്ന് കഴിച്ച ആ സദ്യക്ക് ഇന്നും വേറൊരു രുചിയാണ്. അന്നൊക്കെ എല്ലാറ്റിനും കൂടെ ഞങ്ങളുടെ അച്ഛമ്മയും ഉണ്ടായിരുന്നു. ഇന്ന് കാലം എത്ര പെട്ടെന്നാണ് മാറിയത്. ഇന്ന് ആ അച്ഛമ്മ ഞങ്ങളോടൊപ്പം ഇല്ല. ആ പഴയ തറവാട് വീടും ഞങ്ങൾ വിട്ടു. ഇന്ന് ഞങ്ങൾ പുതിയ വീട്ടിലിരുന്നാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ഇന്ന് പുതിയ വീട്ടിലാണെങ്കിലും ഞാൻ എൻ്റെ ചേച്ചിമാരെ ഫോണിൽ വിളിക്കുകയും ദൂരെയാണെങ്കിലും ഫോണിലൂടെ ഞങ്ങൾ പഴയ വിശേഷങ്ങളും അച്ഛമ്മയുടെ ഓർമ്മകളും വീണ്ടും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. ചുമരുകളും വീടുകളും മാറിയേക്കാം. അച്ഛമ്മ നേരിട്ട് കൂടെ ഇല്ലായിരിക്കാം. എങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ആ പഴയ തറവാടും ഓണക്കാലവും അച്ഛമ്മയും ഒക്കെ തന്നെ മായാതെ നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും അച്ഛനും അനുജത്തിയും ഒരു ചെറിയ വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുകയാണെങ്കിലും അന്നത്തെ ആ ഒരു ബഹളവും ഒത്തുകൂടലും ഒന്നും ഇന്ന് ലഭിക്കുന്നില്ല. എല്ലാം ഫോണിലൂടെയായി. ഫോട്ടോസും ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നത്. എല്ലാവരും ഓരോരോ വഴിക്കായി. എങ്കിലും ഞങ്ങളുടെ ആ സ്നേഹവും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയൊരു ഓണമെങ്കിലും അങ്ങനെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: എൻ്റെ പേര് മെല്ലാറോസ് ബിനോയി. ഞാൻ പഠിക്കുന്നത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പത്താം ക്ലാസ്സിലെ ചിരിയും കളിയും നിറഞ്ഞ ആ പഴയ ഓണക്കാലത്ത് നിന്ന് പ്ലസ് വണ്ണിലെ പുതിയ സൗഹൃദങ്ങളിലേക്കുള്ള മാറ്റം വളരെ മനോഹരമായൊരു ഓർമ്മച്ചെപ്പാണ്. പത്താം ക്ലാസ്സിലെ ഓണം സന്തോഷത്തോടൊപ്പം ഒരൽപ്പം വിഷമം കൂടി ചേർന്നതായിരുന്നു. ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരോടൊപ്പമുള്ള അവസാനത്തെ ഓണാഘോഷം. സ്കൂൾ

0: പൂക്കളമിടാനും പായസം ഉണ്ടാക്കാനും വടം വലിക്കാനും കാണിച്ച ആവേശത്തിന് പിന്നിൽ ഉടൻ പിരിയേണ്ടി വരുമല്ലോ എന്ന ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു. അധ്യാപകരും കൂട്ടുകാരും ഒത്തുകൂടിയ ആ ദിവസം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓണത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം പുതിയ വസ്ത്രങ്ങൾ തന്നെയാണ്. വീട്ടുകാർ വാങ്ങിത്തരുന്ന ഓണക്കോടിയുടെ മണം മനസ്സിൽ ഇന്നും ഓണസന്തോഷം നിറക്കും. 10-ാം ക്ലാസ്സിലെ ഓണാഘോഷത്തിന് ട്രഡീഷണൽ ലുക്കിൽ എത്താനായിരുന്നു എല്ലാവർക്കും താല്പര്യം. പെൺകുട്ടികൾ സുന്ദരമായ ഓണപ്പട്ടുപാവാടയോ സെറ്റ് സാരിയോ ഉടുത്തെത്തിയപ്പോൾ ആൺകുട്ടികൾ കസവ് ഷർട്ടും മുണ്ടുമണിഞ്ഞാണ് എത്തിയത്. ആ വസ്ത്രങ്ങളിൽ എല്ലാവരെയും കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. 1-ലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. പുതിയ സ്കൂൾ, പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ. ആദ്യമൊക്കെ ഒരു അപരിചിതത്വം തോന്നിയെങ്കിലും ഓണാഘോഷം വന്നതോടെ ആ അകലമെല്ലാം മാറി. 10-ാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന മനസ്സിലേക്ക് പുതിയ സൗഹൃദങ്ങൾ കടന്നു വന്നു. കാലം മാറുമെങ്കിലും ഓണക്കോടിയുടെ മണവും പൂക്കളത്തിന്റെ ഭംഗിയും കൂട്ടുകാരോടൊപ്പമുള്ള ആ നല്ല ഓർമ്മകളും എന്നും മനസ്സിൽ മങ്ങാതെ തന്നെ നിൽക്കും.
1: എന്റെ പേര് നന്ദന ജഗദീഷ്. ഞാൻ KPCSS പട്ടാനൂരിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിച്ച ഒരു മനോഹരമായ ഓണാനുഭവങ്ങളാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് വർണ്ണപ്പകിട്ടാർന്ന പൂക്കളും നന്മയുടെ പവിത്രമായ ഓർമ്മകളൊക്കെയാണല്ലേ. കഴിഞ്ഞ വർഷത്തെ തിരുവോണനാൾ എൻ്റെ മനസ്സിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരോണായിരുന്നു. അത് രാവിലെ തന്നെ എഴുന്നേറ്റ് മുക്കുറ്റിയും തുമ്പപ്പൂവും തെച്ചിയൊക്കെ പറിച്ചെടുത്ത് പൂക്കളമിട്ടാണ് ആ ദിവസം തുടങ്ങിയത്. ഉമ്മറത്തെ ആ പൂക്കളം ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു. അമ്മയും അമ്മൂമ്മയൊക്കെ പാചകത്തിൻ്റെ തിരക്കിലും കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് നിലത്തിരുന്ന് ആ വിഭവ സമൃദ്ധമായ സദ്യയുടെ രുചി വിവരക്കാനാവാത്തതായിരുന്നു. ഡിജിറ്റൽ ലോകത്തെ തിരക്കുകളിൽ നിന്നും മാറി ഫോണുകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് തമാശകൾ പറഞ്ഞതും വീട്ടുമുറ്റത്തെ മാവിൻ കെട്ടിയ ഊഞ്ഞാലിൽ ആടിയതുമെല്ലാം മനസ്സിൽ വലിയൊരു സന്തോഷം നിറച്ചിരുന്നു. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ മനോഹാരിത എന്തെന്ന് കഴിഞ്ഞ ഓണക്കാലമാണ് എന്നെ പഠിപ്പിച്ചത്. ഓണം എന്നത് കേവലൊരു ആഘോഷം മാത്രമല്ല, മനസ്സിൽ സമാധാനമൊക്കെ നിറച്ച് നമ്മെ തമ്മിൽ കോർത്തിണക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു നൂല് കൂടിയാണ്. ആ നല്ല ഓർമ്മകൾ സമ്മാനിച്ച വെളിച്ചവുമായാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. നന്ദി.
2: എൻ്റെ പേര് തന്മയ. ഞാൻ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ +1-ൽ പഠിക്കുന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മാവേലിയുടെയും ഓണസദ്യയുടെയും ഓണപരിപാടികളുടെയും എല്ലാം ചിത്രമായിരിക്കും. ഓണം നമ്മൾ മുഴുവൻ മലയാളികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷമാണ്. കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറും എന്നൊരു ചൊല്ലുണ്ട്. അത് ഓണാഘോഷത്തിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓണക്കാലത്ത് എല്ലാ കുടുംബാംഗങ്ങളും, അതായത് വിദേശത്തുള്ളവർ പോലും, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓണനാളുകളിൽ തറവാട്ട് വീട്ടിൽ എത്തിച്ചേരും. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്ന് അമ്മമാരും അമ്മായിമാരും ഒക്കെ അടുക്കളയിൽ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അത് വെറും സദ്യ ഉണ്ടാക്കൽ മാത്രമല്ല, ഓരോരുത്തരും അവരവരുടെ വിശേഷങ്ങളും മറ്റും പങ്കുവെക്കൽ കൂടിയാണ്. കുട്ടികളാണെങ്കിൽ പാടത്തും പറമ്പിലുമായി ഓടി നടന്ന് ഓണപ്പൂക്കൾ ശേഖരിക്കുകയും എല്ലാവരും ചേർന്ന് മുറ്റത്ത് പൂക്കളം ഒരുക്കുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും. ഓണക്കോടിയെടുത്ത് ഓണക്കളികളും പാട്ടുകളും ഒക്കെയായി സന്തോഷം പങ്കുവയ്ക്കും. ഉച്ചയാകുമ്പോഴേക്കും വിഭവ സമൃദ്ധമായ സദ്യ തൂശനിലയിൽ എല്ലാവർക്കുമായി വിളമ്പി തുടങ്ങും. നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന് ഓണസദ്യ കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഓണസദ്യയ്ക്ക് ശേഷം പ്രധാനമായും തിരുവാതിരക്കളിയും ഊഞ്ഞാലാടലുമൊക്കെ ഓണത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം കുട്ടികൾ തോട്ടിലും പുഴയിലുമെല്ലാം പോയി കുളിക്കുന്നത് ഒരു നല്ല ഓർമ്മയാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ വിഷമമുണ്ടാകുമെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിൽ അവശേഷിക്കും. എന്നാൽ ഇന്ന് ഓണസദ്യ വഴിമാറി ബിരിയാണിയിലെത്തിയിരിക്കുന്നു. ഇനി ഓണസദ്യ കഴിക്കുകയാണെങ്കിൽ തന്നെ ഓർഡർ ചെയ്ത് വരുത്തുന്ന വീടുകളും കുറവല്ല. ഓണപ്പൂക്കളം ഒരുക്കാൻ മറുനാടൻ പൂക്കളെ ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു ചേർന്ന് ഓണപ്പൂക്കൾ പറിക്കുന്നതും ഓണസദ്യ ഉണ്ടാക്കുന്നതും

ഒക്കെ ഓർമ്മയായി മാറുകയാണ്. ഓണക്കളികൾക്ക് പകരം ഫോട്ടോഷൂട്ടും റീൽസുമായി മാറിയിരിക്കുന്നു. ഇന്ന് ഓണക്കാലത്ത് ആരും തന്നെ തറവാട് വീടുകളിൽ എത്തുചേരുന്നില്ല. ഓണനാളുകളിൽ ഓണസദ്യ വാങ്ങാൻ ക്യൂ നിൽക്കുന്ന മലയാളികളെയും കാണാം. പണ്ട് ഓണത്തല്ല് എന്നൊരു കളിയായിരുന്നു. എന്നാൽ ഇന്ന് കലാലയങ്ങളിലൊക്കെ യഥാർത്ഥ ഓണത്തല്ല് നടക്കുന്നു. പണ്ടത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിരുന്നെങ്കിൽ ഇന്നത് വിദ്വേഷത്തിൻ്റെയും പകയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. മുൻപത്തേതിനെ അപേക്ഷിച്ച് ഇന്ന് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷം സജീവമാണ്. മാവേലിയുടെ എഴുന്നള്ളിപ്പ് മുതൽ എല്ലാ ഓണപരിപാടികളും ന്യൂജൻസ് റെയിൽവേയിലാണ് ആഘോഷിക്കുന്നത്. ഇത് ഓണാഘോഷത്തിൻ്റെ പൊലിമ കൂട്ടുമെങ്കിലും ഓണാഘോഷത്തിൻ്റെ പൈതൃകം നഷ്ടപ്പെടുത്തുന്നു. പണ്ട് ഓണത്തിന് സ്കൂൾ പൂട്ടിയാൽ തറവാട്ടിലെ ഓണാഘോഷത്തിന് വേണ്ടി കാത്തിരുന്ന നമ്മൾ ഇപ്പോൾ സ്കൂളിലെ ഓണാഘോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.

0: ഞാൻ വഫാ സി എച്ച്, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ഓണാഘോഷം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്നുണ്ടാക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്നത്. സ്കൂളിലെ ഓണപരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്കത് ഓർക്കാവുന്നതിനപ്പുറം സന്തോഷം നൽകുന്നുണ്ട്. അത്തപ്പൂക്കളും പാട്ടുകളും നൃത്തങ്ങളും എല്ലാം കൊണ്ട് നമ്മളെ അത്രമാത്രം സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമാണ് സദ്യ. സദ്യ ഇല്ലാത്ത ഒരു ഓണം നമുക്ക് ഒരു മലയാളികൾക്കും വിചാരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പലതരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ സദ്യകൾ, അത് തന്നെ മതി ഒരു ഓണം എന്ന് പറയുമ്പോൾ. എല്ലാവരും സാരി ഉടുത്തും ഓണ പാട്ടുകളും ഓണ പരിപാടികളും എല്ലാം ആഘോഷിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. എനിക്ക് ഓണപരിപാടി കിട്ടൽ ഭയങ്കര ചുരുക്കമാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് ഓണാഘോഷങ്ങൾ വളരെ കുറവാണ്. ഒന്നോ രണ്ടോ പരിപാടികൾ മാത്രം വെച്ചുകൊണ്ട് അഥവാ സദ്യ ഇല്ലാതെ. അപ്പോൾ എനിക്ക് ഈ പുതിയ സ്കൂളിൽ വന്നപ്പോൾ എനിക്കത് വളരെ വലിയ ഒരു കാര്യമാണ്. ഓണാഘോഷവും സദ്യയും കളർ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ദിവസം തന്നെ ഭയങ്കര സന്തോഷമാക്കുന്നുണ്ട്. പണ്ടൊക്കെ യൂണിഫോം മാത്രം ഇട്ടുകൊണ്ടാണ് നമ്മളൊക്കെ സ്കൂളിൽ ഓണാഘോഷത്തിന് പോയിട്ടുള്ളത്. അപ്പോൾ പുതിയ സ്കൂളിൽ വന്നപ്പോൾ കളറൊക്കെ ഇട്ട് എല്ലാ പരിപാടികൾക്കും നിൽക്കാം ചേരാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ്. കുറേ പാട്ടും നൃത്തങ്ങളും എല്ലാം കാണാൻ തന്നെ ഒരുതരം സന്തോഷമുണ്ട് നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ. ഈ ഓണത്തിന് പൂക്കളിടുക എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളൊക്കെ ഇട്ട് അതും ഏറ്റവും വലിയതാരാണ് ഏറ്റവും നല്ലത് ആരതാണ് എന്നൊക്കെ നോക്കി നോക്കി ഇടുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഓണാഘോഷങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നൊന്നില്ല, പക്ഷേ ചെയ്യുന്ന നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ എൻ്റെ സ്കൂൾ ഓണാഘോഷം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ അത് ഭയങ്കര സന്തോഷപ്പെടുത്തി. എല്ലാ സുഹൃത്തുക്കളുടെ കൂടെയും ഇരുന്ന് സദ്യ കഴിക്കാനും ആ പരിപാടികളൊക്കെ കാണാനും അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ പലതരം പാട്ടുകളും പലതരം വസ്ത്രങ്ങളും ഓണത്തിനായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഓണത്തിന് എന്തിടും എന്തിടും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരത്തില്ല. നമുക്ക് എല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓണത്തിന് ഓണത്തിൻ്റെ പാട്ട്, ഓണത്തിൻ്റെ ഡ്രസ്സ് എന്നെ നമുക്ക് പറഞ്ഞു കൊണ്ട് വാങ്ങാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ഓണം മലയാളികളുടെ ഐക്യത്തെയും പരമ്പരാഗതയും ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഓണാഘോഷം എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്.
1: ഓണവിശേഷങ്ങളുമായി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് റേഡിയോ അറ്റ് സ്കൂളിൽ പങ്കെടുത്തത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും റേഡിയോ മലബാറിന്റെയും കുടുംബത്തിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7220-9001-8.
4: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847-180-763, 9747-538-114.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
6: പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. പഴയകാല സിനിമകളിലെ ഒപ്പനപ്പാട്ടുകളാണ് ഇന്ന് മധുരഗീതങ്ങളിൽ. 14-ാം രാവോദിച്ചത് മാനത്തോ കല്ലായിക്കടവത്തോ, മരം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനം. 1973 ഇറങ്ങിയ ഈ സിനിമക്ക് യൂസഫ് അലിക്കേച്ചേരിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

1982 പുറത്തിറങ്ങിയ ഐ വി ശശി സംവിധാനം ചെയ്ത ഈനാട് എന്ന സിനിമയിൽ 6 ഗാനങ്ങളുണ്ട്. യൂസഫ് അലിയുടെ രചനയ്ക്ക് ശ്യാം ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും കെ എം രാജുവും ജയചന്ദ്രനും സി ഒ ആൻഡവും എസ് പി ശൈലജയും ചേർന്ന് പാടിയ ഒരു ഒപ്പനപ്പാട്ട്, അമ്പിളി മണവാട്ടി അഴകുള്ള മണവാട്ടി.

1964 റിലീസായ കുട്ടിക്കുപ്പായം എന്ന സിനിമ. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത, പ്രേംനസീറും മധുവും ഷീലയും അംബികയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ 11 ഗാനങ്ങളാണുള്ളത്. പി ഭാസ്കരൻ്റെ രചനയും എം എസ് ബാബുരാജിൻ്റെ ഈണവും. എൽ ആർ ഈശ്വരിയും സംഘവും പാടിയ ഗാനം ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻമണിയെ കൽക്ക

പ്രേംനസീറും ജയനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1980 പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത നായാട്ട് എന്ന സിനിമയിലെ ഒരു ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ രചനയും ശ്യാമിൻ്റെ ഈണവും യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഈ ഗാനം പരിമള കുളിർ വാരിച്ചൂടിയ പുതിയ മണവാളൻ.

ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ആധിപത്യം എന്ന സിനിമയിലെ ഒരു ഗാനം. ഉണ്ണിമേനൻ, ജോളി അബ്രഹാം, എസ് ജാനകി എന്നിവർ പാടിയത്. ശ്യാമിന്റെ സംഗീതം. പരദേശക്കാരനാണ്, മുറിമീശക്കാരനാണ്.

കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കടൽപ്പാലം എന്ന പടത്തിലൊരു ഗാനം. വയലാറിൻ്റെ വരികൾക്ക് ദേവരാജിൻ്റെ ഈണം. മാധുരിയും സംഘവും പാടിയ ഗാനം. കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി, മുത്തോട് മുത്തുവെച്ച വളക്കിലുക്കി.

1986 സഖാവ് എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അടുത്തത്. കല്ലയം കൃഷ്ണദാസിന്റെ വരികൾക്ക് വി ഡി രാജപ്പന്റെ സംഗീതം, മധുഭാസ്കർ, ആലീസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പാടിയ ഗാനമാണ് ഇത്.

പ്രേംനസീറും ജയനും ശാരദയും കെ ആർ വിജയും അഭിനയിച്ച തച്ചോളി അമ്പു എന്ന സിനിമ 1978 നവോദയ അപ്പച്ചൻ പുറത്തിറക്കിയത്. ഇതിലെ 7 ഗാനങ്ങൾ യൂസഫലിയുടെ രചനയിൽ കെ രാഘവൻ ഈണം നൽകുന്നു. വാണി ജയറാമിൻ്റെ ശബ്ദത്തിൽ ഒരു ഗാനം, നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് നാലുമുഴം വീരാളിപ്പട്ടു വേണം.

1980 പുറത്തിറങ്ങിയ ഐ വി ശശി സംവിധാനം ചെയ്ത അങ്ങാടി എന്ന സിനിമയിലെ ഒരു ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. പി സുശീലയും സംഘവും പാടിയത്.

0: മധുരഗീതങ്ങളിൽ ഇന്ന് പഴയകാല സിനിമകളിലെ ഒപ്പനപ്പാട്ടുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പഴയകാല സിനിമകളിലെ ഒപ്പനപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ, കല്യാണം എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780. എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കേ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി

0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747538114.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം 9:15 ചാരുകസേര. ഇതിൽ രാമായണത്തിലെ പക്ഷിമൃഗാദികളെ കുറിച്ച് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി 3-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. അദ്ധ്യാത്മ രാമായണം യുദ്ധകാന്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 മണിക്ക് ചിത്രപരിചയം. രാത്രി 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ, പോർട്ടിക്കൻ.

0: ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 25, ചിങ്ങം 9, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യ ചൈന അതിർത്തി തർക്കം ചർച്ച ചെയ്യുന്നതിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ പ്രത്യേക പ്രതിനിധിയും വിദേശകാര്യമന്ത്രിയുമായ വാങ് യിയും ഇന്ന് ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തും. 3488 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിൽ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. അരുണാചൽ പ്രദേശിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നതിനിടെയാണ് അതിർത്തി തർക്കം സംബന്ധിച്ച് ചർച്ച നടക്കുന്നത്. വിദേശമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ 12-13 നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ ഡൽഹി സന്ദർശിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. ഇരുരാജ്യവും സാമ്പത്തിക പങ്കാളിത്തം ആഴത്തിലാക്കാനും സഹകരണം വിപുലീകരിക്കാനും ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നീറ്റ് ചോദ്യ ചോർച്ചയ്ക്ക് ശേഷം പരീക്ഷാക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർമന്ദിറിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ വീണ്ടും തെരുവിലിറങ്ങാൻ പാറ്റകൾ. ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 രാജ്യതലസ്ഥാനത്തെ ഇന്ത്യാഗേറ്റിൽ നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തു. തിങ്കളാഴ്ച ചേർന്ന CJP ദേശീയ പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനം. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയ 206 കോടി രൂപ മറ്റാരുടെയോ പണമെന്ന കണ്ടെത്തലിനു പിന്നാലെ 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. ഹിന്ദുജ ലൈലൻഡ് ഫിനാൻസ് 73.23 കോടി രൂപയും ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് 133.64 കോടി രൂപയും സ്പോൺസർ കമ്പനിക്ക് നൽകിയെന്നാണ് കണ്ടെത്തൽ. പണമിടപാടിനെ കുറിച്ചുള്ള വിശദാംശം ഒരാഴ്ചക്കുള്ളിൽ നൽകാനാണ് ഈ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നീറ്റ് പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതികൾക്ക് മുൻഗണന നൽകി ആദ്യം അന്വേഷിക്കാൻ ഉന്നത അധികാര സമിതിയോട് ആവശ്യപ്പെട്ടതായി സുപ്രീംകോടതി. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ട് എത്രയും വേഗം നൽകാനും സുപ്രീംകോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് R. സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മംഗളൂരു ഭാഗം വെട്ടിമാറ്റിയതോടെ ടെർമിനലും പൂർണ്ണസജ്ജമായ പിറ്റ്ലൈനും ഇല്ലാത്ത റെയിൽവേ ഡിവിഷനായി പാലക്കാട് മാറും. നിലവിൽ ബാംഗ്ലൂരു സെന്ററിലാണ് പാലക്കാട് ഡിവിഷന്റെ ഏക ടെർമിനലും പിറ്റ്ലൈനുമുള്ളത്. ദിവസം 25 ട്രെയിനുകൾ വരെ ഇവിടെ അറ്റകുറ്റപ്പണി ചെയ്യുന്നു. ഭൂരിഭാഗവും ഷോർണൂർ ഭാഗത്തേക്കുള്ളതാണ്. മംഗളൂരു മേഖല മൈസൂർ ഡിവിഷന്റെ കീഴിലാവുന്നതോടെ പാലക്കാടിന് ടെർമിനലും പിറ്റ്ലൈനും നഷ്ടപ്പെടും. നിലവിൽ ഷോർണൂരുള്ള പിറ്റ്ലൈൻ 10 താഴെ കോച്ചുകൾക്ക് പ്രാഥമിക മെയിൻ്റനൻസിനുള്ള പരിമിത സൗകര്യം മാത്രമേ ഉള്ളൂ. ഓണം ഗംഭീരമാക്കാൻ തിരക്കിട്ടോടുന്ന ഉത്രാടപ്പാച്ചിൽ ഇന്ന്, നാളെ തിരുവോണം. സംസ്ഥാനത്ത് ഓണനാളുകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉത്രാട ദിനത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും തിരുവോണത്തിന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടിക്കാൻ പോകരുത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയുണ്ടായേക്കാം. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകേന്ദ്രങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. മലയോര മേഖലകളിലേക്ക് രാത്രിയാത്രകൾക്കാവശ്യമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ സിമന്റ് മിക്സ്ചർ ലോറിയിടിച്ച് തീപിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മണ്ടൂർ പള്ളിക്ക് മുൻവശം തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം മൂലക്കണ്ടത്തെ PP വിനോദിനിയുടെ ഏകമകൻ എബനേശ്വർ ആൻഡോ, പാലക്കാടുകാരനായ EV മുഹമ്മദ് ഷിബിൻ എന്നിവരാണ് മരിച്ചത്. തകരാറിലായി റോഡരികിൽ നിർത്തിയിട്ട തടികയറ്റിയ ലോറി റിപ്പയർ ചെയ്യുന്നതിനായി തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്ക് കാസർകോട് പെരിയയിൽ നിന്നെത്തിയ ഭാരത് ബെൻസിന്റെ മെക്കാനിക്കുമാരാണ് ഇവർ. മലയാളി ബാലിക ഷാർജയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണു മരിച്ചു. ഷാർജ അൽ നബയിൽ താമസിക്കുന്ന കാസർകോട് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെ മകൾ സഫയാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ ആശുപത്രിയിൽ തീപിടുത്തം. 3 നവജാത ശിശുക്കൾ മരിച്ചു. അമരാവതിയിലെ ജില്ലാ വനിതാ ആശുപത്രിയിലെ നവജാത ശിശു സംരക്ഷണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 കുഞ്ഞുങ്ങൾ വെന്തുമരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3:15 അപകടം. 36 കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി അമരാവതി പോലീസ് പറഞ്ഞു. കാർഷിക

0: സബ്സിഡി ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയതിനെ ചൊല്ലി വിവാദമുയർന്നപ്പോൾ ചട്ടങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സഹായധനം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയത്. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്. അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ദേശീയപാതയിൽ കീച്ചേരിക്കുന്നിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരായ 45 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേർക്ക് സാരമായ പരിക്കുണ്ട്. വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച ഇവരെ വൈകിട്ടോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസ് നിർണയവും സംബന്ധിച്ച മേൽനോട്ട സമിതിയെ ആരോഗ്യവകുപ്പിനോട് ആലോചിക്കാതെ നിയമിച്ചതിൽ കടുത്ത പ്രതിഷേധവുമായി മന്ത്രി K.മുരളീധരൻ. സമിതി നിയമനം റദ്ദാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Roji M. Johnനോട് മുരളീധരൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രത്യേക സമിതിയെ നിയമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. BD സതീശൻ സർക്കാർ 100 പൂർത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന് കോട്ടം തട്ടും വിധം ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള അസ്വാരസ്യം. തിങ്കളാഴ്ച ഡൽഹിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. വിമാന സർവീസുകളെ മഴ കാര്യമായി ബാധിച്ചു. ഡൽഹിയിലേക്ക് എത്തേണ്ടതും പോകേണ്ടതുമായ 400 സർവീസ് വൈകി. 20 സർവീസ് റദ്ദാക്കി. 2 രാജ്യാന്തര സർവീസുകൾ ഉൾപ്പെടെ 15 വിമാനം വഴിതിരിച്ചുവിട്ടു. 4 വിമാനങ്ങൾ ജയ്പൂരിലേക്കാണ് തിരിച്ചുവിട്ടത്. ഡൽഹി ITIയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം. MSc ഫിസിക്സ് വിദ്യാർത്ഥി ഋഷികേശ് കുമാറാണ് IIT അധികൃതരുടെ മാനസിക പീഡനത്തിൽ മനംനൊന്ത് ജീവനൊടുക്കിയത്. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾ വ്യാപകമായി പൂട്ടുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ജഡ്ജി PB Varale. നാസിക് കുംഭമേളയ്ക്ക് സർക്കാർ ചെലവഴിക്കുന്ന 10,000,000,000 രൂപയിൽ 0.1% നൽകിയിരുന്നെങ്കിൽ 100 സ്കൂളുകൾ സംസ്ഥാനത്ത് പൂട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ദുലൈ ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളിലെ സ്മാർട്ട് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണത്തിന് മംഗളൂരു കൊല്ലം പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. ഇന്ന് രാവിലെ 8 മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6:45 കൊല്ലത്തെത്തും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള പുറത്തുകൊണ്ടുവന്നതിന് UP സർക്കാർ വേട്ടയാടുന്നതായും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ അഭിഷേക് ഉപാധ്യായ സുപ്രീംകോടതിയിൽ. ടോപ് സീക്രട്ട് എന്ന പേരിൽ ഉപാധ്യായ നടത്തുന്ന ന്യൂസ് പോർട്ടലിന്റെ അന്വേഷണാത്മക റിപ്പോർട്ടിംഗാണ് സംഭാവന കൊള്ള പുറത്തെത്തിച്ചത്. ഇന്ന് ഹർജി അടിയന്തരമായി പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉറപ്പു നൽകി. വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി ജില്ലയിലെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ നടന്ന തട്ടിപ്പിനെക്കുറിച്ച് 3 സ്ക്വാഡായി തിരിഞ്ഞ് നേരിട്ട് പരിശോധന നടത്താൻ വിജിലൻസ്. സംഭവത്തെക്കുറിച്ച് വാർത്ത വന്ന ശേഷം വിജിലൻസിൽ കൂടുതൽ പരാതികൾ എത്തിയതായി DYSP ബാബു പെരിങ്ങോത്ത് പറഞ്ഞു. വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും അനധികൃത പ്രവർത്തനങ്ങളും തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയും പരിശോധന തുടർന്നു. നെടുമ്പോയിൽ പേരാവൂർ മേഖലയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 6 1.6 ലക്ഷം രൂപ പിഴ ഈടാക്കി. 2021 മലബാർ ധാതു അവകാശ നിയമം ഹൈക്കോടതി റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ക്വാറി ഉടമകളിൽ നിന്ന് വാങ്ങിയ റോയൽറ്റി സംസ്ഥാന സർക്കാർ മടക്കി നൽകണമെന്ന നിർദ്ദേശം സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ഹൈക്കോടതിയുടെ July 16 ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഇതോടെ 2021 ശേഷം മലബാറിലെ ക്വാറി ഉടമകളിൽ നിന്ന് പിരിച്ച ഏതാണ്ട് 1,200 കോടി രൂപ തൽക്കാലം സർക്കാർ മടക്കി നൽകേണ്ടി വരില്ല. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 9 നഷ്ടത്തിൽ 503 എടുത്ത് ഡിക്ലെയർ ചെയ്തു. ധ്രുവ് ജുറേലിന് സെഞ്ചുറി. ശ്രീലങ്കയ്ക്ക് 8 എടുക്കുന്നതിനിടെ 2 നഷ്ടം. ഗ്രാൻഡ് ചെസ് ടൂർ സെമിഫൈനലിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറിനെതിരെ ലീഡ് നേടിയ ഇന്ത്യയുടെ R. പ്രജ്ഞാനന്ദ ഫൈനലിനരികിൽ. 2 റാപ്പിഡ് ഗെയിമുകളും 4 ബ്ലിറ്റ്സ് ഗെയിമുകളുമാണ് അവശേഷിക്കുന്നത്. ഹോക്കി ലോകകപ്പ് 2 അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് അർജന്റീനയോട് തോൽവി. 5-3 പരാജയം ഏറ്റുവാങ്ങിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നബിദിന പ്രത്യേക പരിപാടി, തുടർന്ന് ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം മട്ടന്നൂർ വനിതാവേദി പ്രവർത്തകരുടെ ഓണവിശേഷങ്ങളും പരിപാടികളും. 11:00 റീൽസ് ഓണം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണം ഗാനോത്സവം. 2:00 നബിദിന വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 3:00 മാപ്പിളപ്പാട്ടുകൾ. 4:00 ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാനതരംഗം. 8:00 റീൽസ് ഓണം. 9:00 നബിദിന ഗാനങ്ങൾ. രാത്രി 10:00 ഓണം ഗാനോത്സവം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

നബിദിന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. ആക്രമണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

സഞ്ചാരി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ആലാപനം യേശുദാസ്.

ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവനും രമേഷ് നാരായണനും ആലപിച്ച ഗാനമാണ് അടുത്തത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേഷ് നാരായണൻ.

0: നബിദിന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഉത്രാട ദിനാശംസകൾ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
0: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിനാശംസകൾ. നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ, എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം, അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം, അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763 9747538114. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ്,

0: ഫോസ് ഹുട്ടിക് വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സിയും വിസ്താര,
0: സിയും വിസ്താര നെല്ലൂന്നി.
2: ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം മട്ടന്നൂർ വനിതാവേദി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന ഓണവിശേഷങ്ങളും പരിപാടികളും ഇപ്പോൾ കേൾക്കാം.
3: പ്രിയപ്പെട്ടവരെ, റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേരുന്നു. ഇന്നിവിടെ മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി വനിതാവേദി അവതരിപ്പിക്കുന്ന ഓണപരിപാടികളാണ്. മട്ടന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ 4 വർഷത്തോളമായി വനിതാവേദി വിവിധ പരിപാടികളോടെ വിജയകരമായി മുന്നോട്ടു പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് റേഡിയോ മലബാറിൽ ഇങ്ങനെയൊരു പരിപാടി അവതരിപ്പിക്കാൻ ഞങ്ങൾ എത്തിച്ചേർന്നത്. നമുക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം. ഞാൻ അനിത കെ കാര, മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി സെക്രട്ടറിയാണ്.
4: ഞാൻ മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി ലൈബ്രേറിയൻ എം പ്രഭാവതി, കല്ലൂരാണ് താമസം.
5: എൻ്റെ പേര് പ്രിയ, മട്ടന്നൂർ വനിതാവേദിയുമായിട്ട് പ്രവർത്തിക്കുന്നു. മട്ടന്നൂർ വനിതാ സാഹിതിയുടെ മട്ടന്നൂർ മേഖലയുടെ സെക്രട്ടറി കൂടിയാണ്.
6: ഞാൻ ഷാനിമ, കീഴല്ലൂരാണ്, മട്ടന്നൂർ വനിതാ സാഹിതിയുടെ ഒരംഗമാണ്.
7: ഞാൻ ഇ കെ ശാന്തകുമാരി, കായലൂരാണ്, മട്ടന്നൂർ പബ്ലിക് ലൈബ്രറിയുടെ ഒരംഗമായി പ്രവർത്തിക്കുന്നു.
8: ഞാൻ വസന്ത, കരയിലാണ്, മട്ടന്നൂർ ലൈബ്രറിയിൽ ഒരംഗമാണ്.
9: ഞാൻ ലതാ പ്രദീപ് എളമ്പാറ, മട്ടന്നൂർ ലൈബ്രറിയിൽ ഒരംഗമാണ്.
10: ഞാൻ ജീജ മുകുന്ദൻ, മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി അംഗമാണ്.
11: ഞാൻ ശ്രീലത, കാരപേരാവൂരാണ്, മട്ടന്നൂർ വനിതാ സാഹിതിയിലെ ഒരംഗമാണ് ഞാൻ.
6: ഞാൻ ഓമന, കാരപേരാവൂർ, മട്ടന്നൂർ വനിതാ സാഹിതിയിലെ അംഗമാണ്.
3: ആദ്യമായി നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം.

0: ഓണമല്ലേ, നമുക്കൊരു ഓണക്കവിതയായാലോ. കവിത ചൊല്ലുന്നത് ശാന്തേച്ചി.
1: പ്രിയപ്പെട്ടവരെ, പ്രശസ്ത കവി ONB കുറുപ്പിൻ്റെ കവിത ഒരു ചിങ്ങം കൂടി.

0: ശാന്തേജി, മനോഹരമായിട്ട് നമ്മളെ ഓണക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതായത് ഒ എൻ വിയുടെ ഒരു ചിങ്ങം കൂടി എന്ന മനോഹരമായ കവിതയാണ് ഇവിടെ ആലപിച്ചത്. അതിലെ തന്നെ പല പൂക്കളുടെ പേര്, ആ പൂക്കളൊക്കെ നമ്മൾ അല്ലെങ്കിൽ കർക്കിടകം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ചിങ്ങപ്പുലരിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കർക്കിടകത്തിലെ ആ ദാരിദ്ര്യമൊക്കെ മാറി ചിങ്ങം പിറക്കുന്നതോടുകൂടി നമുക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ വരവ് ഓതിക്കുന്ന അല്ലെങ്കിൽ വരവ് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിത തന്നെയാണ് ശാന്തേച്ചി ഇവിടെ ആലപിച്ചിരിക്കുന്നത്. അതിൽ തരിവളകൾ ചാർത്തിയിട്ടുണ്ട്, അരിപ്പൂവിൻ്റെ ഭംഗി പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കടൽ നോക്കിയിട്ട് ഓരോ തിരയുണ്ടെന്ന അല്ലെങ്കിൽ അങ്ങനെ മനോഹരമായിട്ട് ഒൻവിയുടെ മനോഹരമായിട്ടുള്ള ഒരു കവിത തന്നെ, ഓണത്തിനെ കുറിച്ചുള്ള ഒരു മനോഹരമായിട്ടുള്ള കവിത തന്നെ അതിമനോഹരമായിട്ട് തന്നെ ശാന്തേച്ചി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി
1: ഓണപ്പാട്ടില്ലാതെ എന്തോണം അല്ലേ. മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി വനിതാവേദി അവതരിപ്പിക്കുന്ന ഓണപരിപാടികൾ ഇനി ഒരു ഓണപ്പാട്ട് കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഓമനാണ്.

0: ഓമനേച്ചി മനോഹരമായ ഒരു ഓണപ്പാട്ടാണ് പാടിയത്. നമുക്കറിയാം വനിതാ സാഹിതിയുടെ പരിപാടിക്കും ഓമനേച്ചി പലവിധ അല്ലെങ്കിൽ പലവിധ ആശയങ്ങളും അങ്ങനെയുള്ള കവിതകളും അല്ലെങ്കിൽ പാട്ടുകളൊക്കെ അവതരിപ്പിക്കുന്ന ഏച്ചിയാണ് ഓമനേച്ചി. അതേപോലെ തന്നെ ഇപ്പം ശാന്തേച്ചി നിർത്തിവെച്ചെടുത്തു നിന്നാണ് ഓമനേച്ചി തുടങ്ങിയത്. അതായത് ശാന്തേച്ചി ചിങ്ങത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒ എൻ വിയുടെ കവിതയിലൂടെ ചിങ്ങത്തെക്കുറിച്ചും അല്ലെങ്കിൽ കർക്കിടക ദാരിദ്ര്യവും മാറി ചിങ്ങത്തിലേക്ക് എത്തിയ ആ വരവിനെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ, ഓമനേച്ചിയുടെ പാട്ടിലൂടെ ഉത്രാടം, ഉത്രാടപ്പാച്ചിലും അല്ലെങ്കിൽ ഉത്രാടത്തിന് നമ്മൾ ആഘോഷിക്കുന്നതും അതേപോലെ ഉത്രാടം കഴിഞ്ഞിട്ട് തിരുവോണത്തിന് കോടിയൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചു.
1: ഇനിയൊരു കവിത അവതരിപ്പിക്കുന്നത് ശ്രീലത.
2: സുഗതകുമാരി ടീച്ചറുടെ ഒരു ഓണക്കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആരും ക്ഷണിക്കാതെ ആരും എതിരേൽക്കാതെ ഓണം കൃത്യമായി വന്നെത്തുന്നു. യാത്ര പോലും പറയാതെ പോകുന്നു.

സുഗതകുമാരി ടീച്ചറുടെ മനോഹരമായ ഓണം എന്ന കവിതയാണ് ശ്രീലത ഇവിടെ ആലപിച്ചത്. നമുക്കറിയാം ടീച്ചറുടെ കവിതകളൊക്കെ ദുഃഖം തന്നെയാണ്, അല്ലെങ്കിൽ രാത്രി മഴയായാൽ

0: ഏത് കവിത എടുത്തു കഴിഞ്ഞാലും ടീച്ചറുടെ കവിത എന്തെങ്കിലും ഒരു സങ്കടം ബാക്കി വെക്കും. നമുക്ക് കവിത വായിക്കുന്നവ എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഓണത്തിന് ഇപ്പം നമ്മളെ സന്തോഷത്തോടെ ഒ എൻ വിയുടെ കവിതയും മുത്രാടപ്പൂ നിലാവും ഒക്കെ ഇവിടെ പാടിയിട്ടുണ്ടെങ്കിലും സുഗതകുമാരി ടീച്ചർ ഇവിടെ ഓണം വന്നു പോയതും അല്ലെങ്കിൽ വരുന്നതും പോകുന്നതും ഒന്നും അറിയുന്നില്ല എന്നുള്ള ആ ദുഃഖം അല്ലെങ്കിൽ ആ ഒരു സങ്കടമാണ് ശ്രീലതയുടെ ഈ കവിതയിലൂടെ അല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറുടെ ഈ കവിത ശ്രീലത ഇവിടെ അവതരിപ്പിച്ചതിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലം മുടങ്ങാതെ വന്നു പോകും പക്ഷിജാലങ്ങളെ പോലെ ആരോ നയിപ്പതായി ഒന്നും അറിയാതെ യാന്ത്രികമായി തന്നെ വന്നു പോകുന്നത് നീയുമെന്നോണമേ എന്നാണ് ഇവിടെ അല്ലെങ്കിൽ കവയത്രി നമ്മളോട് ചോദിക്കുന്നത്. അപ്പം അത്രയും സങ്കടത്തോടെ ഓണത്തെ വരവേൽക്കുന്നതും ഓണം വന്നതും പോകുന്നതും ഒന്നും അറിയുന്നില്ല എന്നും ഈ കവിതയിലൂടെ ടീച്ചർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനോഹരമായിട്ട് ശ്രീലത ഈ കവിത ഇവിടെ ആലപിച്ചിരിക്കുന്നുണ്ട്. ഇനി അടുത്തതായി അനിതേച്ചി ഇവിടെ ഒരു കഥ അവതരിപ്പിക്കുന്നതാണ്. കഥയുടെ പേര് കൃഷ്ണകിരീടം.
1: അച്ചമ്മേ, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന ഉണ്ണിയെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അച്ചമ്മ ചോദിച്ചു, എൻ്റെ ഉണ്ണിക്കുട്ടന് എന്ത് കഥയാണ് അച്ചമ്മ പറഞ്ഞു തരേണ്ടത്? മുഴുവനും പറഞ്ഞു തീർന്നില്ലേ? ഉണ്ണി അച്ചമ്മയെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, തീരുകയോ? അച്ചമ്മയുടെ കയ്യിൽ ഒരുപാട് കഥകളുണ്ടല്ലോ. എനിക്കറിയാം അച്ചമ്മേ, പ്ലീസ് ഒരു കഥ. അവൻ്റെ അപേക്ഷ കണ്ട് അച്ചമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ഉണ്ണി ഞാനൊരു ഓണത്തിൻ്റെ കഥ പറയാം. വേണ്ട അച്ചമ്മേ, ഓണത്തിൻ്റെ കഥ എനിക്കറിയാം, വേറെ എന്തെങ്കിലും പറഞ്ഞുതാ. അവൻ ചിണുങ്ങി. ഓണത്തിൻ്റെ കഥയല്ല ഉണ്ണി, ഓണത്തെക്കുറിച്ചുള്ള ഒരോർമ്മ ഞാൻ പറഞ്ഞു തരട്ടെ, എൻ്റെ കുട്ടിക്കാലത്ത് നടന്നത്. ആ അത് മതി അച്ചമ്മേ. ഉണ്ണി കഥ കേൾക്കാനിരുന്നു. മനസ്സു നിറയെ ആഹ്ലാദം പകർന്ന് വീണ്ടും ഒരു ഓണക്കാലം വന്നണഞ്ഞു. അതെ, ഓണം നമുക്ക് ഓരോരുത്തർക്കും കുറേ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന നമ്മുടെ മലയാളത്തിൻ്റെ ദേശീയോത്സവം. മുൻ തലമുറ നമുക്ക് പകർന്നു നൽകിയ ഓണക്കാലം, സന്തോഷത്തോടെ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും പങ്കുചേരുന്ന പൊന്നോണം. ലോകത്തിലെവിടെ മലയാളിയുണ്ടോ അവിടെ ഓണവുമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് പതിവില്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഹൈ സ്പീഡിലാണ് നടത്തം. അഥവാ ബാലുവിൻ്റെ മുമ്പിലെങ്ങാനും പെട്ടുപോയെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചവൻ ദേഷ്യം തീർത്താലോ എന്ന പേടി കൊണ്ടാണ് നടത്തത്തിന് അത്രയും വേഗം കൂടിയത്. അതെന്തിനാ അച്ചമ്മേ ബാലുവിനെ പേടിക്കുന്നത്? ഉണ്ണി, ഞാൻ കഥയിലേക്ക് വരാം, നീ ശ്രദ്ധിക്ക്. ഉണ്ണി നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് അച്ചമ്മയെ കേൾക്കാനിരുന്നു. വിശാലമായ പുരയിടത്തിൻ്റെ അതിരിൽ നിൽക്കുന്ന പേഗോടയാണ് പ്രശ്നത്തിൻ്റെ കാരണം. കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഉണ്ണിക്കറിയില്ലേ? അറിയാം അച്ചമ്മേ, നമ്മുടെ പറമ്പിലും ഉണ്ടാവാറില്ലേ അത് ഓണക്കാലത്ത്? ആ അത് തന്നെ. ആ പൂക്കളാണ് അന്നത്തെ ഞങ്ങളുടെ ഓണപ്പൂക്കളം വർണ്ണമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത്. തിങ്കളാഴ്ച അന്നാണ് സ്കൂളിലെ പൂക്കള മത്സരം. എല്ലാവരും പരമാവധി പൂക്കൾ കൊണ്ടുവരണം എന്ന് ക്ലാസ് ടീച്ചർ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ പറമ്പിലുള്ള പേഗോട നാളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ? അമ്മ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, എനിക്കെന്ത് പ്രശ്നം? സമാധാനത്തോടെ നാളെ പൂക്കളുമെടുത്ത് അഭിമാനത്തോടെ ടീച്ചറെ ഏൽപ്പിച്ച് ഞെളിഞ്ഞിരിക്കുന്നൊന്നും സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. എന്നിട്ടോ? ഉണ്ണി ചോദിച്ചു. നീ കേൾക്ക്. വാഴയിലെ കുമ്പിളുമായി പേഗോട ചെടിയുടെ അടുത്തെത്തിയ ഞാൻ ഞെട്ടിപ്പോയി. ചെടി ഒടിച്ചിട്ടിരിക്കുന്നു, പൂക്കൾ ആരോ പറിച്ചെടുത്തിരിക്കുന്നു. ഞാൻ ആലോചിച്ചു, അനിയത്തിയാവില്ല, അവൾ എണീറ്റതുപോലുമില്ല. മാത്രമല്ല ചെറിയ കുട്ടികൾ പൂക്കൾ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് പ്രശ്നവുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു, അത് വേറെ ആരുമായിരിക്കില്ല, ബാലു തന്നെയായിരിക്കും. എപ്പോഴും കൂട്ടത്തിൽ തന്നെ നടക്കുന്നവനെങ്കിലും ഗുരുത്തക്കേട് നന്നായി തന്നെ അവൻ്റെ കയ്യിലുണ്ട്. അതിന് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ലും മേടിക്കാറുണ്ട്. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്നാലും ഇത്രയും കടുപ്പം അവൻ എന്നോട് ചെയ്യാമോ? ഞാൻ ഓടിച്ചെന്ന് അമ്മയോട് സങ്കടം പറഞ്ഞു. അമ്മേ, ബാലു ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വെച്ച പൂക്കൾ മുഴുവൻ പറിച്ചു കൊണ്ടുപോയി, ഒരിത്തിരി പോലും എനിക്ക് വെച്ചില്ല. ഇനി ഞാനെന്താ കൊണ്ടുപോവുക? അതിന് അമ്മ പറഞ്ഞ മറുപടി കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ആരായാലെന്ത്, ഒരു സ്കൂളിൽ തന്നെയല്ലേ നിങ്ങൾ? പോരാത്തതിന് നിനക്ക് പറിച്ചെടുക്കാനുള്ള ജോലിയും കുറഞ്ഞു കിട്ടിയില്ലേ? ഇനി വേഗം കുളിച്ച് സ്കൂളിൽ പോകാൻ നോക്ക്. എന്നിട്ട് അമ്മയുടെ വക ഒരു ഉപദേശവും, ഇനി പൂപ്പറിച്ചെന്ന് ചെക്കൻ്റെ അച്ഛനോടൊന്നും പോയി പറഞ്ഞേക്കണ്ട, പിള്ളേരെ തല്ലാൻ ഒരു കാരണം നോക്കി നിൽക്കുന്നവനാണ്, അറിയാമല്ലോ. അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. എത്ര നിസ്സാരമായാണ് അമ്മ പറയുന്നത്! ഞാൻ അമ്മ പോകുന്നതും നോക്കി നിന്നു. പറയുന്നത് കേട്ടില്ലേ, ഇത് പറയേണ്ട എന്ന്. തല്ലുകിട്ടും പോലും, തല്ലുകിട്ടിയാൽ പോരാ, അവനെ തല്ലിക്കൊല്ലണം. അരിശം കൊണ്ട് ഞാൻ പല്ലു കടിച്ചു, ഉള്ള പൂക്കൾ കൊണ്ട് മുറ്റത്ത് പൂക്കളമിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ എങ്ങനെ പൂവില്ലാതെ ക്ലാസ്സിൽ ചെല്ലും? കുട്ടികൾ കളിയാക്കില്ലേ? എല്ലാവരും കൊണ്ടുവരും, ഞാൻ മാത്രം ഇല്ലാതെ ചെന്നാൽ? എനിക്ക് സങ്കടവും ദേഷ്യവും കൊണ്ട് അവനെ വലിച്ചിട്ടടിക്കാൻ തോന്നി.

ഉത്തരം കിട്ടുകയേ വേണ്ടൂ. പിന്നെ അന്നത്തെ കാര്യം പറയേണ്ട. ദേഷ്യം മുഴുവൻ അവനോടും അവൻ്റെ അമ്മയോടും തീർക്കും. ഉപദേശവും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കും കിട്ടും വായിലുള്ളത് മുഴുവൻ. ഒരു വല്ലാത്ത സ്വഭാവമാണ്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ അവന് തല്ലു കിട്ടുമ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു. വേണ്ട, കാണാൻ വയ്യ. ഒരു നിമിഷം കൊണ്ട് ഞാൻ ആ തീരുമാനം മാറ്റി. മനസ്സിൽ വേറെ ഒരു ചിന്തയൊതിച്ചു. വേഗം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കടയിൽ നിന്ന് എത്തിക്കാണില്ല, വരാറാവുന്നതേയുള്ളൂ. അച്ഛൻ്റെ ബേക്കറിക്കടയിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പായി സഹായിക്കാൻ നിൽക്കണം, അതാണ് അവൻ്റെ നിർദ്ദേശം. ഞാൻ മെല്ലെ അകത്തേക്ക് കയറി. അനിയൻ കിടന്നുറങ്ങുന്നു. ഭാഗ്യവാൻ, സ്കൂളിലൊന്നും പോവേണ്ടല്ലോ. അവർക്ക് നേരത്തെ ഓണാവധി നൽകിയിരുന്നു. വേറെ ആരുമില്ല. അവൻ്റെ അമ്മ അടുക്കളയിലായിരിക്കും. സഹായത്തിന് അടുത്ത വീട്ടിലെ ഭാമിനി ചേച്ചിയും ഉണ്ടാവും. ഒട്ടും സമയം കളയാനില്ല. ഞാൻ അവൻ്റെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആ മേശക്കരിയിലേക്ക് ചെന്നു. എൻ്റെ ഹൃദയം പടപടാന്ന് മിടിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പൂക്കൾ വൃത്തിയായി അടർത്തി രണ്ട് കൊമ്പിളിൽ വെച്ചിട്ടുണ്ട്. ഒന്നും ചിന്തിച്ചില്ല. ആരും കാണാതെ ഒരു കൊമ്പിൽ പൂവെടുത്ത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. അവനെങ്ങാനും വന്നെങ്കിലെന്നോർത്ത് പേടിയുണ്ടായിരുന്നു. ഭാഗ്യം അവൻ എത്തിയില്ല. അമ്മ കാണാതെ കുമ്പിൽ പുസ്തക സഞ്ചിയിൽ സൂക്ഷിച്ചു വെച്ചു. എന്നത്തെയും പോലെ ബാലുവിനെ കാത്തു നിൽക്കാനൊന്നും മെനക്കേട്ടില്ല. വേഗം പൂക്കളുമായി ക്ലാസ്സിലെത്തി. പക്ഷേ മനസ്സിലാകെയൊരു ഭയം. പൂക്കളമിടാൻ സഹായിക്കുന്നതിനിടയിലും കണ്ണുകൾ ചുറ്റും പരതി. അവൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗത്ത് പോയതേയില്ല. അവൻ 6A-യിലും ഞാൻ 6B-യിലുമാണ്. പൂക്കളമിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവനെ കാത്തു നിന്നില്ല. വേഗം വീട്ടിലെത്തി. അമ്മ ചോദിച്ചു, നീ എന്താ വൈകിയേ? ബാലു നേരത്തെ വരുന്നത് കണ്ടല്ലോ. ഞാൻ അവനോട് ചോദിക്കാൻ മുറ്റത്തിറങ്ങുകയായിരുന്നു. അവൻ ഇതിലെ വന്നതുമില്ല. അവൻ നേരത്തെ വന്നോ? അതെപ്പോ? ഏത് വഴിക്ക്? മുന്നിലും പിന്നിലും ഞാൻ നോക്കിയാണല്ലോ നടന്നത്. കണ്ടതേയില്ലല്ലോ. അമ്മ വേറൊന്നും ചോദിച്ചില്ല. പൂവിൻ്റെ കാര്യമൊക്കെ അമ്മ മറന്നു തോന്നുന്നു. അവൻ വരുന്നതെന്ന് നോക്കി ഞാൻ ഒളിച്ചിരുന്നത് വെറുതെ. കക്ഷി നേരത്തെ വന്നു. ഇനിയിപ്പോൾ എന്തായിരിക്കും പുകിൽ? ഞാൻ ആലോചിച്ചു. പക്ഷേ അന്ന് അവൻ വന്നില്ലെന്ന് മാത്രമല്ല, വൈകുന്നേരം അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അല്പം വിഷമം തോന്നി. വേണ്ടായിരുന്നു, പൂവെടുത്തത് കൊണ്ടല്ലേ ഒന്നും പറയാതെ പോയത്. സ്കൂൾ അവധിക്ക് അവൻ പോവാറുണ്ട്, പക്ഷേ പറഞ്ഞിട്ടേ പോവുള്ളൂ. രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നിൽക്കുള്ളൂ. കട പൂട്ടാറുള്ള ദിവസം മാത്രമേ അവനും അമ്മയും പോവാറുള്ളൂ. വരുമ്പോൾ എനിക്കെന്തെങ്കിലും കൊണ്ടുതരുകയും ചെയ്യും. പക്ഷേ പിറ്റേന്ന് തന്നെ അവൻ തിരിച്ചു വന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് തിരുവോണമാണ്. അതിനിടയിലൊന്ന് പോയി വന്നതാണ്. സാധാരണ ഞങ്ങളെല്ലാവരും ചേർന്നാണ് പൂക്കളമിടുന്നത്. ഒപ്പം അവനും ഉണ്ടാവും. രണ്ട് വീട്ടിലും പൂക്കളമിടും. ഓണക്കോടികൾ എടുക്കുന്നു ഒരുമിച്ച്. അവനും അമ്മയും ഞങ്ങൾക്കൊപ്പം വരും കടയിൽ പോവാൻ. ഈ പ്രാവശ്യം പൂക്കളിടാൻ അവൻ വരില്ല, തീർച്ച. അത്രയ്ക്കുണ്ടാവും ദേഷ്യം എന്നോട്. നിരാശ തോന്നി. ആരോടും പറയാനും പറ്റുന്നില്ല. മുത്തശ്ശനോട് പറഞ്ഞാലോ? വേണ്ട, എന്നെ മാത്രമേ വഴക്കു പറയൂ. അവനോട് ഒരധികം ഇഷ്ടം മുത്തച്ഛനുണ്ട്. പരാതി ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ ഇളയമ പറയും, അത് ബാലുവിൻ്റെയും മുത്തച്ഛൻ്റെയും നാളൊന്നാണ് എന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ മുറ്റത്തിറങ്ങി അവൻ്റെ വീട്ടിലേക്ക് വെറുതെ ഒന്ന് പാളി നോക്കി. അത്ഭുതം, അവനുണ്ട്. കൈമാടി വിളിക്കുന്നു. അവൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നോ? അവൻ എന്നോട് ദേഷ്യമില്ലേ? ഇനി വിളിച്ചു കൊണ്ടുപോയി തല്ലാനായിരിക്കുമോ? ഒരു സംശയം മനസ്സിൽ തോന്നി. വേണ്ട, പോവേണ്ട, ഉറപ്പിച്ചു. എങ്കിലും ഞാൻ അവിടെ മുറ്റത്തെ തുമ്പിനു മേലെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് അവൻ പോയോ എന്ന് നിരീക്ഷണം നടത്തുന്നുണ്ട്. അവനിപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി മെല്ലെ മെല്ലെ എൻ്റെ വീടിനടുത്തേക്ക് നടന്നു വരികയാണ്. കയ്യിൽ എന്തോ ഉണ്ട്. കല്ലെങ്ങാനും ആയിരിക്കുമോ? ഞാൻ തിരിഞ്ഞു നോക്കി. അമ്മ അടുക്കളയിൽ തന്നെ ഇല്ലേ? ഉണ്ട്, സമാധാനമായി. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒന്നും ചെയ്യില്ല. അല്പം ദൂരെ വന്നു നിന്ന അവൻ ഒടുത്ത പേരക്ക നീട്ടിക്കൊണ്ട് പിന്നെയും കൈമാടി വിളിച്ചു. രണ്ടും കൽപ്പിച്ച് അടുത്തേക്ക് ചെന്ന എന്നോട് അവൻ പറയുകയാണ്, സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. നിനക്ക് സങ്കടമായി അല്ലേ? എനിക്ക് പൂപ്പറിക്കാൻ പോവാൻ ഒട്ടും സമയം കിട്ടില്ല, അതാണ് ഞാനത് പറിച്ചെടുത്തത്. നീ ആരോടും പറയരുതേ. ആഹാ, അപ്പോൾ അങ്ങനെയാണ് കാര്യം. എനിക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല. പക്ഷേ പുറത്ത് കാണിച്ചില്ല. ഇത് വെച്ച് എനിക്ക് വേണേ ബ്ലാക്ക്മെയിൽ ചെയ്യാലോ. പേരക്ക രണ്ടുപേരും കൂടെ തിന്നു. പിന്നീട് ഓണപ്പൂക്കളവും എല്ലാവരും ഒന്നിച്ച് മുറ്റത്ത് തീർത്തു. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ. കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മകൾ ഉള്ള കാലത്തോളം ഓണവും പൂക്കളവും ബാല്യവും സ്കൂൾ ജീവിതവും മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല. പ്രത്യേകിച്ച് ഈ സംഭവം ഒരു കാലത്തും മറന്നുപോവില്ല. കഥയിൽ ലയിച്ചങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന ഉണ്ണിയെ അച്ഛമ്മ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഉണ്ണി കഥ? അച്ഛമ്മ നല്ല സൂത്രം തന്നെയാണ് കാണിച്ചത് അല്ലേ എന്നും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. അല്പം കഴിഞ്ഞ് അവർ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, അമ്മേ അല്ലെങ്കിൽ അച്ഛാ,
ഓണം അടിച്ചു പൊളിച്ചോ?

0: ഇന്ന് മക്കൾ ഫോണിലൂടെ അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ കൂടെയുണ്ടാവുന്നതാണ് ഞങ്ങൾ മാതാപിതാക്കൾക്ക് എന്നും ഓണം എന്ന് തിരിച്ചു പറയാൻ പോലും പറ്റാതെ എത്ര വാർദ്ധക്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഉണ്ണി താടിക്ക് കയ്യും കൊടുത്ത് കുറച്ചു നേരം നിന്നുപോയി. ഉണ്ണി, നിങ്ങളെപ്പോലുള്ളവർ വളർന്നു വരുമ്പോൾ പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കണം. അവർ നമുക്ക് നൽകിയ ഓണമാണ് ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ നല്ല ഓർമ്മകൾ. നമുക്കത് നല്ലോണമായി അവർക്ക് തിരിച്ചു നൽകാം, അവർക്കൊപ്പം ആഘോഷിക്കാം, ഓണം നല്ലൊരു ഓർമ്മയാക്കാം. ഓർമ്മയാണ് ഓണം, ഒരുമിക്കലാണ് ഓണം.
1: അനിതേച്ചി എഴുതിയ ഒരു കഥ തന്നെയാണ് അനിതേച്ചി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്, കൃഷ്ണകിരീടം എന്ന് പറയുന്ന കഥ. നമ്മളെയൊക്കെ പഴയകാല ഓണത്തിലേക്ക് കൊണ്ടുപോയി. അതേപോലെ അനിതേച്ചി ലാസ്റ്റ് പറഞ്ഞ വാചകമുണ്ട്, ഓണം നല്ലൊരു ഓർമ്മയാക്കാം, ഓർമ്മയാണ് ഓണം, ഒരുമിക്കലാണ് ഓണം. നമുക്കിവിടെ നമ്മുടെ പഴയകാല ഓർമ്മകളെ പങ്കുവെക്കാം. നമുക്കെല്ലാവർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ടാവും ഓണത്തെക്കുറിച്ച്. നമ്മളെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ നമുക്കിവിടെ പറയാനുണ്ടാവും. നമുക്കിവിടെ ശാന്തേച്ചിയോട്, ശാന്തേച്ചിയുടെ ആ ഓർമ്മ അല്ലെങ്കിൽ ഓണത്തിനെക്കുറിച്ചുള്ള ഓർമ്മ ഒന്ന് പങ്കുവെക്കാൻ നമുക്കിവിടെ ആവശ്യപ്പെടാം. ശാന്തേച്ചി.
2: പ്രിയപ്പെട്ട വനിതാ സാഹിത്യ പ്രവർത്തകരെ, എൻ്റെ ഓണം, എൻ്റെ ഓർമ്മയിലെ ഓണം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ, അന്നത്തെ കാലം അതിദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലുള്ള ആണ് എൻ്റെ കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്ത് ഓണം, ഓണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഓണത്തിനാണ് എല്ലാവരും, കുടുംബാംഗങ്ങളെല്ലാം വീട്ടിൽ വരികയും അതുപോലെ നല്ല നല്ല സദ്യ ഒരുക്കുകയും പൂക്കൂടമടഞ്ഞ് കൈകളിൽ കുട്ടികൾ, കുറേ കുട്ടികളുണ്ടാവും കുടുംബത്തിലെ എല്ലാ കുട്ടികളും. ഇപ്പം എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ 10 മക്കളാണ്. 10 മക്കളെ കൈകളിലേക്കും ഓണക്കൊമ്മ മടഞ്ഞു തരും അച്ഛൻ. അപ്പം അങ്ങനെ ഓണക്കൊമ്മയുമായി ആര് മത്സരിച്ച് മത്സരിച്ച് പൂ പറിക്കും. കാട്ടുപൂക്കൾ, കാട്ടരിപ്പൂക്കൾ, പല നിറത്തിലുള്ള കാക്കപ്പൂവുകൾ, തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, ഇങ്ങനെ ഒട്ടനവധി പൂക്കൾ കാട്ടിടവഴി തോറും നാട്ടിൻ്റെ ഇടവഴി വക്കിലെല്ലാം ഇങ്ങനെ അരിപ്പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പം ആ പൂക്കൾ ആരാന്ന് ഏറ്റവും കൂടുതൽ പറിക്കുക എന്നുള്ള മത്സര ബുദ്ധിയോടെയാണ് ആ കാലത്ത് നമ്മൾ പൂ പറിച്ചിരുന്നത്. അപ്പം കാടും മേടും തേടി ഒരുപാട്, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. ആ സമയമെല്ലാം പൂ പറിക്കാൻ വേണ്ടി ഇങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പോവും കൂട്ടത്തോടെ പൂ പറിക്കാൻ. ആ പൂവേ പൊലി, പൂവേ പൊലി പാട്ടൊക്കെ പാടി നല്ല ഓരോ ആളും ഓരോരുത്തരും തമ്മിൽ തമ്മിൽ കാണുക പോലും ഇല്ല ചിലപ്പോൾ. പൂക്കൂടെ നിറച്ച് ഞാനായിരിക്കും ആദ്യം ചെല്ലുന്നതെന്നുള്ള ആ ഒരു മത്സര ബുദ്ധിയോടെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. വഴിയിൽ വെച്ച് ഒരാൾ, രണ്ടാൾ, മൂന്നാൾ അങ്ങനെയൊക്കെ ആയി ഒത്തു ചേരുകയും ചെയ്യും. അങ്ങനെ ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞ് മത്സരിച്ച് ആ രീതിയിലാണ് പൂക്കൂടെയെല്ലായിട്ട് വീട്ടിലേക്ക് തിരിച്ച് എത്തുന്നത്. എത്തിയാലും എല്ലാവരും വീട്ടിലൊക്കെ ഓണ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ, ഓണക്കൊടി എന്ന് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും ഓണക്കൊടി വാങ്ങിത്തരേണ്ട കഴിവൊന്നും അന്ന് അച്ഛനില്ല. പക്ഷെ എല്ലാ മക്കൾക്കും അന്ന് വാങ്ങിത്തരുന്നോണ്ട് ഓണക്കൊടി ഇന്ന് നമ്മൾ പറയുമ്പോൾ അത് കോറമുണ്ടിൻ്റെ അതിന് കളറ് കൊടുത്ത പോലെ ഇരിക്കും. ചുവന്ന ചുട്ടിയുള്ളൊരു തോർത്തുമുണ്ട്, ഓണച്ചിറ്റാടാന്ന് പറയും അതിന്. ഈ ഉടുക്കുന്ന വസ്ത്രത്തിന് തോർത്തുമുണ്ടാകും, നമ്മളെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ അത് തോർത്തുമുണ്ടാകും. അങ്ങനെ എല്ലാ മക്കൾക്കും തോർത്തുമുണ്ട് വാങ്ങിത്തരും. ആ തോർത്തുമുണ്ടും ഉടുത്ത് രാവിലെ കുളിച്ച് തോർത്തുമുണ്ട് ഉടുത്ത് എല്ലാവരും വട്ടത്തിൽ, ഇന്നത്തെ പോലെ കളങ്ങളല്ല വരികളാണ്, 10 വരി. അപ്പോൾ 10-ാം ഓണത്തിന് 10 വരി പൂവ് ഇടണമെന്നാണ് പറയുക. അപ്പം അങ്ങനെ ആ 10 വരി പൂവ് വട്ടത്തിൽ, വലിയ വട്ടത്തിലുണ്ടാവും 10 വരി പൂക്കൾ. എല്ലാവരും പൂവും കൂടെ ആകുമ്പോൾ ഒരുപാട് പൂക്കളുണ്ടാവും. അങ്ങനെ വലിയ വട്ടത്തിലുള്ള പൂക്കളം തീർക്കുകയും ആ പൂക്കളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നിട്ടുണ്ടാവും. അന്നുള്ള സദ്യ, നമുക്ക് അന്ന് ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കാലം നല്ല വായിക്കു രുചിയുള്ള ഭക്ഷണം കിട്ടുന്നത് തന്നെ ഈ ഓണത്തിനായിരിക്കും. ഒരു സാമ്പാർ വെക്കുക ഓണത്തിനായിരിക്കും. പുത്തരി, അന്നാണ് പുത്തരി ഉണ്ടാക്കുന്നത്, പുത്തരി ഉണ്ണുക. അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കും, അപ്പുറത്തെ ഇപ്പുറത്തെ ആളുകളെയൊക്കെ പുത്തരിക്ക് ക്ഷണിക്കും. ഉത്രാടായെന്നായിരിക്കും അധികവും പുത്തരി ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം എല്ലാവരും അവനവൻ്റെ വീട്ടിലുണ്ടാക്കുമല്ലോ. അപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ആളെയും കൂടി വിളിക്കേണ്ടതുകൊണ്ട് എല്ലാ വിഭാഗ ആളുകളെയും, അന്ന് നമുക്കറിയാം ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ വേലികെട്ടുകൾ ഒക്കെ ഉള്ളൊരു കാലഘട്ടം കൂടി ആണെങ്കിൽ കൂടി നമ്മുടെയൊക്കെ അയൽവക്കത്ത് ഒട്ടേറെ മുസ്ലിം വീടുകളുണ്ട്. അപ്പോൾ അവരെ ഒക്കെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവർക്കൊക്കെ സദ്യ വിളമ്പി കൊടുത്ത് നല്ല ഒരു ഓർമ്മയാണ് ആ ഓണക്കാലത്തെക്കുറിച്ച്. നല്ല പാട്ടുകൾ പാടിക്കൊണ്ട് കളികൾ, അച്ഛൻ വലിയ നമ്മളെ വീടിൻ്റെ പറമ്പിൻ്റെ ഒരു മൂലക്ക് നല്ല മാവ്, ഊഞ്ഞാൽ കെട്ടാൻ പറ്റിയ കുമ്പുള്ള മാവ് ഉണ്ടായിരുന്നു. ആ മാവിൻ്റെ മുകളിൽ

0: നല്ല കയറ് കൊണ്ട് ഊഞ്ഞാൽ കെട്ടിത്തരും. വലിയവർക്ക് പാടാം, ചെറിയവർക്ക് പാടാം, എല്ലാവർക്കും ആടാൻ പറ്റുന്ന ഊഞ്ഞാൽ. അപ്പം ആ രീതിയിൽ ഊഞ്ഞാൽ കെട്ടിത്തരും. ഉച്ചക്കത്തെ പലവിധം കളികളായിരിക്കും. ഇന്ന കളിയെന്നൊന്നുമില്ല, കുറേ ആൾ ഊഞ്ഞാലാടുന്നുണ്ടാവും, കുറേ ആൾ വട്ടത്തിൽ തിരുവാതിര കളി കളിക്കുന്നുണ്ടാവും, പഴയ പാട്ട് തിരുവാതിര പാട്ടെല്ലാം പാടി കളിക്കുന്നുണ്ടാവും. അത് മുതിർന്നവരും കൂടും കുട്ടികളെ കൂടെ. അപ്പോൾ ഒരു രസകരമായ ഓർമ്മ ആ ഓണക്കാലത്തെക്കുറിച്ച് പങ്കുവെക്കാൻ എനിക്കുണ്ട് എന്നാണ് പറയാനുള്ളത്. നല്ല ഓർമ്മയായിട്ട് തന്നെ അത് നിലനിൽക്കട്ടെ, നല്ലൊരു ഓർമ്മയായി. കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഓണം എന്ന സങ്കല്പം അത് നമുക്ക് പറഞ്ഞ് വർണ്ണിക്കാൻ സാധിക്കാത്ത അനുഭവം കൂടിയാണ് പങ്കുവെക്കുകയെന്ന് ഞാൻ നിങ്ങളോട്.
1: ഇല്ലായ്മക്കിടയിലും നല്ലൊരു ഓണം ആഘോഷിച്ചതിനെപ്പറ്റി നമ്മുടെ ശാന്തേച്ചി പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി അടുത്തത് നമ്മുടെ മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി വനിതാവേദിയിലെ സ്ഥിരം ഗായികയായ നമ്മുടെ വസന്തേച്ചി ഒരു ഗാനം ഇവിടെ അവതരിപ്പിക്കുന്നതാണ്.

0: തിരുവോണത്തെ വരവേൽക്കുന്ന മനോഹരമായ ഒരു പാട്ട് വസന്തേച്ചി ഇവിടെ ആലപിച്ചു. തിരുവോണം വന്നു, മഹാബലിയെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹൃദയങ്ങളൊക്കെ കൈമാറി സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു പാട്ടാണ് വസന്തേച്ചി ഇവിടെ ആലപിച്ചത്.
1: പട്ടന്നൂർ പബ്ലിക് ലൈബ്രറി വനിതാവേദി അവതരിപ്പിക്കുന്ന ഓണപരിപാടികൾ ഇനി ഷാനിമ അവതരിപ്പിക്കുന്ന ഒരു കഥ കേൾക്കാം.
2: നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട അനിതേച്ചിയുടെ നല്ലൊരു നാളേക്കായി എന്ന കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നീനു മോളെ, നീ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ വാങ്ങിക്കൊണ്ട് വന്നേ. പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചിമാർ വന്നിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുവന്ന ബിഗ്ഷോപ്പറിലെ സാധനങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ പുറത്തെടുത്ത് വെച്ച് തൻ്റെ മിഠായി പരതുന്ന നീനുവിനോട് മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ വിളിച്ചു പറഞ്ഞു. കേൾക്കേണ്ട താമസം, അത് അതേ രീതിയിൽ തന്നെ നീനു അച്ഛനോട് വിളിച്ചു പറഞ്ഞു. ഓ, ഇങ്ങനൊരു മടിച്ചിക്കോത, ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രമയും റീനയും ഒപ്പം ചിരിച്ചുപോയി. പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വന്ന ഹരിതകർമ്മ സേനാംഗങ്ങളാണവർ. അപ്പോഴേക്കും അച്ഛൻ കൊടുത്തുവിട്ട രൂപയും കൊണ്ട് നീനു

0: വന്നു. മോളത് കയ്യിൽ വയ്ക്കൂ, അവർ ചാക്കിൽ നിന്ന് എടുത്തു വയ്ക്കട്ടെ, ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. അമ്മ പറഞ്ഞത് കേട്ടുവെങ്കിലും അപ്പോഴേക്കും അവൾ അവർക്കരികിലെത്തിയിരുന്നു. മുറുകെ പിടിച്ച കയ്യിലെ മിഠായി അവൾ അവർക്കു നേരെ നീട്ടി. വേണ്ട മോളെ, മോള് കഴിച്ചോ? പിന്നെ രമ മെല്ലെ പറഞ്ഞു, വായിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല മോളെ, മിഠായി തിന്നാനൊന്നും തോന്നുന്നുമില്ല. ചേർക്കാനുള്ള കാർഡുമായി അവിടേക്ക് വന്ന നീനുവിൻ്റെ അച്ഛൻ അത് കേട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ വെയിൽ കടുപ്പം തന്നെ, വെയിലും കൊണ്ട് നടക്കുന്നതല്ലേ, നിങ്ങൾ ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം, അത് മറക്കരുത്. വെള്ളം കുടിക്കാഞ്ഞിട്ടൊന്നുമല്ല രാകേഷേ, ഓരോ വീട്ടിലുമുണ്ട് നിറച്ചു വെച്ചിട്ട്. വേസ്റ്റ് എടുത്തു കഴിയുമ്പോഴും എപ്പോൾ ഛർദിക്കുമെന്ന് വിചാരിച്ചു പോകും. മീൻ സഞ്ചിയും പാലിൻ്റെ കവറും എന്നു വേണ്ട സകലതും കുത്തി നിറച്ചിട്ടുണ്ടാവും. നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല, തുപ്പിത്തുപ്പി വായിലെ വെള്ളം വറ്റുന്നതാ. ഇതൊക്കെ എടുക്കാൻ ചെല്ലുന്ന ഞങ്ങളും മനുഷ്യരാണെന്ന വിചാരം വേണ്ടേ? എത്ര പ്രാവശ്യം പറഞ്ഞു ഇവരോടൊക്കെ. വൃത്തിയാക്കി ഉണക്കിയെ ഞാൻ ബക്കറ്റിലിടാറുള്ളൂ, ഇത് കേട്ട ശാലിനി അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അതറിയാമല്ലോ, അതുകൊണ്ടല്ലേ ഇവിടുത്തേത് കൂടി എടുത്തിട്ട് ഇന്നത്തേക്ക് തീർക്കാമെന്ന് വിചാരിച്ചത്. തിരഞ്ഞെടുക്കാനൊന്നും ഇനി നേരമില്ല, ഇവിടുത്തേതാകുമ്പോൾ വേഗം എടുത്തു പോവാലോ. അങ്ങനെയുള്ള വീടുകൾ കയറി ചെല്ലാൻ തന്നെ ഒരിഷ്ടം തോന്നും. 3 മണിക്ക് CDS യോഗം വെച്ചിട്ടുണ്ട്, അതിന് പോവണം. അതാണ് ഇന്ന് നേരത്തെ ജോലി നിർത്തി പോകുന്നത്. ഇതാ രമേച്ചി, നിങ്ങൾ വെള്ളം കുടിക്ക്. കുടിവെള്ളവുമായി ശാലിനി പുറത്തേക്ക് വന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്നും കുടിച്ചിരുന്നു, എന്നാലും വെള്ളം എത്ര കുടിച്ചാലും ഇപ്പോൾ ആർത്തി മാറുന്നില്ല. ഇങ്ങ് തന്നോളൂ. അവർ ചാക്ക് കെട്ട് തലയിൽ വെച്ചുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചു. ഭക്ഷണം ഇവിടുന്ന് കഴിക്കുന്നോ? ശാലിനി ചോദിച്ചു. വേണ്ട, ഇനി വീട്ടിലെത്തി കുളിച്ച് തൃപ്തിയോടെ കഴിക്കാമല്ലോ. അവർ ചിരിച്ചുകൊണ്ട് നടന്നകന്നു. അവർ പോകുന്നത് നോക്കി നിന്ന ശാലിനി രാഗേഷിനോട് പറഞ്ഞു, എന്തൊരു കഷ്ടമാണിത്, എത്ര പ്രാവശ്യം പറയുന്നുണ്ട് കഴുകി വൃത്തിയാക്കേണ്ട കവറുകൾ കഴുകിത്തന്നെ സൂക്ഷിച്ചു വെക്കണമെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക, ആരോട് പറയാൻ? അവർ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി. ഭാവി തലമുറയ്ക്ക് പോലും ഭീഷണിയായ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇങ്ങനെ ഹരിതകർമ്മസേന വന്ന് ശേഖരിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാലും മതി. 50 രൂപ കൊടുക്കാനുമൊന്നും ആരും പിന്നെ മടി കാണിക്കില്ല. അതെ, ഇപ്പോൾ ഇതൊക്കെ കുഞ്ഞു പ്രായത്തിലുള്ളവരിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ച് അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യം വീട്ടുകാർ തന്നെ ഇത് മാതൃകയാക്കണ്ടേ? രാഗേഷ് കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ സ്കൂളുകളിൽ പ്ലാസ്റ്റിക് വെവ്വേറെ ബക്കറ്റുകളിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്, നീനു പറഞ്ഞു. അതെ, കുട്ടികൾ ഇപ്പോഴേ ബോധവാന്മാരായിട്ടുണ്ട്. ഇനി മുതിർന്ന ആൾക്കാർക്കിടയിൽ തന്നെയാണ് ബോധവൽക്കരണം വേണ്ടത്. അവരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടതും. വലിച്ചെറിയുന്നത് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും സന്ധ്യ കഴിഞ്ഞ് പ്ലാസ്റ്റിക് കത്തുന്ന മണം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അനുഭവപ്പെടാറില്ലേ? പ്ലാസ്റ്റിക് പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല, കാരണം അതുപോലെ സൗകര്യപ്രദമായ ഇനിയെങ്കിലും പ്രകൃതിക്ക് ദോഷമൊന്നും ഉണ്ടാകാത്ത ഒരു വസ്തു കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ഉപയോഗം കുറക്കാൻ കഴിയും. ഉപയോഗിച്ചവ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നത് വഴി ഉൽപ്പാദനം കുറക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറക്കുകയും ചെയ്യും. അല്ലേ മോളെ, നിനക്ക് മനസ്സിലായില്ലേ? അച്ഛാ, ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്, നീനു പറഞ്ഞു. രാഗേഷ് തുടർന്നു, എല്ലാവരും കൂട്ടമായി ചിന്തിക്കണം. നല്ലൊരു പ്രകൃതിക്കായി, ശുദ്ധവായുവിനായി, നല്ല ജലത്തിനായി നമുക്ക് ഒപ്പം ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കാം. നല്ലൊരു നാളേക്കായി, നല്ലൊരു നന്മയ്ക്കായി.
1: അനിതാ കെ കാരയുടെ നല്ലൊരു നാളേക്കായി എന്ന കഥ നല്ലൊരു സന്ദേശം തരുന്ന ഒരു കഥയാണ്. നമുക്ക് കഥ വായിച്ച് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരോട് നമ്മൾ കാണിക്കുന്ന മനോഭാവവും അവരെന്തിനാണത് എടുക്കാൻ വരുന്നത് എന്നും അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരോട് എങ്ങനെ പെരുമാറണം എന്നും ശക്തമായിട്ടുള്ള സന്ദേശമാണ് അനിതേച്ചിയുടെ നല്ലൊരു നാളേക്കായി എന്ന കഥയിലൂടെ നമുക്ക് പറഞ്ഞത്. അപ്പോൾ പ്ലാസ്റ്റിക് എത്രത്തോളം പരിസരം മലിനമാക്കപ്പെടുന്നുണ്ടെന്നോ അത് എത്രത്തോളം നമ്മളെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞു കഥയിലൂടെ തന്നെ അനിതേച്ചി മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് ഈ കഥ ഷാനി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്.
2: അടുത്ത കവിത അവതരിപ്പിക്കുന്നത് ലൈബ്രറിയനായ പ്രഭാവതി ചേച്ചിയാണ്.
3: ഡോക്ടർ കെ സജി എഴുതിയ ഒരു കവിതയാണ്, ആരു ഞാനാകണം. ആരു ഞാനാകണം, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാര

മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിനു കുടയാവുക. വഴിതെറ്റി ഉൾക്കടലിൽ ഇരുളിൽ കിതക്കുന്ന തോണിക്കുതിശതൻ വിളക്കാവുക. ഉറ്റവരെയാൾ കൂട്ടമൊന്നിലായി തിരയുന്ന കരയും കുരുന്നിന്നു തായാവുക. ആഴക്കയത്തിലെ കാഴ്ന്നു താഴും ജീവനും നിന്നുയുർപ്പിൻ്റെ വരമാവുക. വയറിരിഞ്ഞാകെ വലഞ്ഞോനൊരുത്തൻ്റെ പശിമാറ്റുമുരിയരി ചോറാവുക. അന്തി

ചൂടിൻ്റെ രോമപ്പുതപ്പാവുക, അറിവിൻ്റെ പാഠങ്ങളൊക്കെയുമരുളുന്ന ഗുരുസമക്ഷം കൂപ്പുകയ്യാവുക, നിലതെറ്റി വീഴുന്ന കൂടപ്പിറപ്പിനെ താങ്ങുന്നൊരലിവിൻ്റെ നിഴലാവുക.

0: ആവുക. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം.
1: ആരു ഞാനാകണം എന്ന കവിത ഡോക്ടർ കെ സജിയുടെ കവിത പ്രഭാവതി ചേച്ചി ഇവിടെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ആര് ഞാനാകണം എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും ഈ കവിതയിലൂടെ പ്രഭാവതി ചേച്ചിയുടെ ആലാപനത്തിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാകും. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം. എല്ലാത്തിനും എല്ലാവർക്കും എന്താണ് ഒരു തണലായി മാറാനാണ് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സാരാംശം.
2: അടുത്തതായി ജീജ ഒരു കവിത അവതരിപ്പിക്കുന്നതാണ്.
3: ഓമനയുടെ ഓണം.

ജിജിയാലോ വെച്ച ഓമനയുടെ ഓണം, അതിൽ പൂക്കളെക്കുറിച്ച് അതുപോലെ ശാന്തിച്ച് ഇവിടെ നമ്മുടെ ഓണോർമ്മകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ ഓണോർമ്മകളൊക്കെ നമുക്ക് ഈ കവിതയിലൂടെ വായിക്കാം. പഴയകാല പൂക്കളും കൊളാമ്പിപ്പൂവും മുക്കുറ്റിപ്പൂവും, അതുപോലെ സദ്യ. സദ്യ എന്ന് പറയുമ്പം വായിൽ വെള്ളം വരുന്നതും, ഇന്ന് നമുക്ക് സദ്യ എന്ന് കേൾക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അതേപോലെ ഓണക്കോടി കാത്തു നിൽക്കുന്നതും, അങ്ങനെ മനോഹരമായിട്ട് പഴയകാല ഓണത്തിൻ്റെ ഓർമ്മ

0: ഇതിലൂടെ പോയ ഒരു മനോഹരമായിട്ടുള്ള കവിതയാണ് ജി ജെ ഇവിടെ ആലപിച്ചത്.
1: അടുത്തത് ലതാ പ്രദീപ് അവതരിപ്പിക്കുന്ന ഓണപ്പാട്ട്.
2: നാടോടിപ്പാട്ടിൻ്റെ ഈണത്തിൽ എഴുതിയ ഒരു കവിതയാണ്.

0: ഇടാൻ.
1: ലതാ പ്രദീപ് എഴുതിയ ഓണം വന്നല്ലോ എന്ന നാടൻ പാട്ടാണ് ലത ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായിട്ട് തന്നെ ഓണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളോടാണ് പറയുന്നത്. ഓണം വന്നു, പൂക്കളിടണ്ടേ, കളിക്കണ്ടേ എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടാണ് ആ നാടൻ പാട്ട് എഴുതിയിരിക്കുന്നത്. മനോഹരമായിട്ട് എഴുതുകയും മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ലത.
0: അടുത്തതായി ശാന്തേച്ചി ഒരു ലളിതഗാനം അവതരിപ്പിക്കുന്നു.
1: നന്ദാത്മജൻ കൊതേരിയുടെ മനോഹരമായ വരികൾക്ക് ഈണം കൊടുത്ത് അത് മനോഹരമായിട്ട് തന്നെ ശാന്തേച്ചി ഇവിടെ ആലപിച്ചു. പ്രകൃതി പോലും ഓണത്തിനെ വരവേൽക്കുന്ന മനോഹരമായിട്ടുള്ള വരികളാണ് നന്ദാത്മജൻ കൊതേരിയുടെ ആ വരികൾ. മനോഹരമായിട്ട് തന്നെ ശാന്തേച്ചി പൂക്കളത്തിലൂടെയും അല്ലെങ്കിൽ നിലാവിലൂടെയും സന്ധ്യയിലൂടെയും ഒക്കെ നമുക്കിവിടെ ആലപിച്ച് മനോഹരമാക്കി തന്നു.
2: ഓണം മലയാളികളുടെ എല്ലാം മനസ്സിൽ എന്നും ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് ഓണം, അല്ലേ? അല്ലേ പ്രിയപ്പെട്ടവരെ, ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് വലിയ സങ്കല്പങ്ങളാണ് ഓണം എന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ വിധത്തിലുള്ള ജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്നായി നിന്നുകൊണ്ട് ആഘോഷിക്കുന്ന കേരളീയരുടെ ഒരു ദേശീയോത്സവം കൂടിയാണ് ഓണം. ആ ഓണത്തെക്കുറിച്ചുള്ള പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും അറിവുകളും ഒക്കെയുണ്ട്. അതൊക്കെ എല്ലാവരും പങ്കുവെക്കുന്ന ഒരവസ്ഥയായിരിക്കണം ഓണം എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും അതിനകത്ത് ചർച്ചയിലൂടെ നമ്മുടെ ഓണം എങ്ങനെയുള്ള ഓണമാക്കണം, ഓണം എങ്ങനെ അടിച്ചു പൊളിക്കണം, ഇപ്പോഴത്തെ പുതിയ തലമുറ ഉപയോഗിക്കുന്ന വാക്കുകൾ അടിച്ചുപൊളി, അപ്പോൾ അതിനോടൊപ്പം നമ്മളും പഴയ തലമുറക്കാരും ഇടയിലുള്ള തലമുറക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഓണം എങ്ങനെ അടിച്ചു പൊളിക്കാം, അപ്പം ആ അടിച്ചു പൊളി ആയിരിക്കണം നമ്മുടെ ഓണം. അപ്പം എല്ലാവരും അതിനെക്കുറിച്ച് അവരവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
0: ശാന്തിച്ച് പറഞ്ഞത് തന്നെയാണ് എന്നോട് അനുവദിച്ചാൽ നിനക്കും പറയാനുള്ളത്. ഇപ്പം എല്ലാവരും പറയും പഴയതാന്ന് ഓണം, നമ്മുടെ കാലത്ത് പണ്ടുള്ളതാന്ന് ഓണം, ഇപ്പോഴത്തെല്ലാം എന്ത് നിലമുറ നമ്മളിപ്പം കുട്ടികളോട് പറയുന്നുണ്ടെങ്കിലും ശരിക്കും ശാന്തിച്ച് പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും ആഘോഷിക്കുന്നില്ലേ?
2: തീർച്ചയായും ഓണം അന്നത്തേതും ഇന്നത്തേതും. എൻ്റെ ഓർമ്മയിലെ ഓണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഓണം നൽകുന്നത്. ഓണം വരുന്നു എന്ന് പറയുന്നത് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുക, അങ്ങനെ ഒരു സാധനം വരാനുണ്ടല്ലോ, ഓണം എന്ന് പറയുന്ന ഒരു വസ്തു നമ്മളോട് നമുക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ വരവേൽക്കാൻ വേണ്ടി നാടും നഗരവും വീടും കുടുംബാംഗങ്ങളും കുട്ടികളും പക്ഷിമൃഗാദികൾ പോലും വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും നമ്മുടെ ഈ 10 ദിവസം ഓണത്തിന് പൂക്കളം തീർക്കുന്ന അതുമായി വലിയ ചടങ്ങുകളും അതുപോലെ

0: അതുപോലെ തന്നെ വിവിധങ്ങളിലുള്ള ആചാരവും വിവിധ തലത്തിലുള്ള ആചാരങ്ങളും. തെക്കോട്ടൊക്കെ ആണെങ്കിൽ തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അത് അത്തന്നാൾ മുതൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞും മകം നാൾ വരെയും ചിലപ്പോൾ പൂവിട്ട് പൂജിച്ചുകൊണ്ട് ആ തൃക്കാക്കരപ്പനെ, അല്ലെങ്കിൽ തിരുവോണം നാൾ വരുമ്പോൾ സദ്യയൊക്കെ കൊടുത്തുകൊണ്ട് ഓണത്തപ്പനെ തിരിച്ചയക്കുന്ന വലിയ ആഘോഷങ്ങളാണ് ഓണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വിവിധങ്ങളായ ആഘോഷങ്ങളും ആചാരങ്ങളും, ആറ് നാട്ടിൽ 100 രീതി എന്ന് പറയുന്നത് പോലെയാണ് ഓണം എന്നുള്ളതും. അപ്പോൾ എല്ലാ നാട്ടുകാരെയും നമുക്കറിയാലോ, വിവിധങ്ങളായ മലബാറിൽ അതുപോലെ അങ്ങ് തെക്കോട്ടുള്ളവർ എല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പങ്കുവെക്കൽ നമുക്കും ഉണ്ടാകണം, എല്ലാവരും അതിനോട് സഹകരിക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്.
1: മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണ് കൊണ്ട് മുറ്റത്ത് നടുമുറ്റത്ത് മണ്ണ് കൊണ്ടിങ്ങനെ തടം പോലെ ഉണ്ടാക്കി അതിന് മുകളിൽ ചാണകം മെഴുകി എന്നിട്ട് അന്ന് പോയിടുക. എന്തായാലും ഓർമ്മയിൽ നല്ലതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ട് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന
0: സമയത്ത് തീർച്ചയായും,
1: പക്ഷേങ്കിൽ ചാണകമൊന്നും ഉണ്ടാവില്ല നമ്മുടെ അടുത്തു നിന്ന്. എന്നാലും ദൂരെയെല്ലാം പോയിട്ടില്ല, ഞാൻ വാരിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ തേച്ചിട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. വയലിലെല്ലാം പോയി പുല്ലരി എടുത്തു കൊണ്ടുവന്നിട്ട് അത് തീർത്തിടും. പിന്നെ തുമ്പ, പിന്നെ കാക്കപ്പൂ, ചെറിയ കുഞ്ഞി കാക്കപ്പൂ വയലറ്റ് കളറില്ല, അത് പറിച്ചുകൊണ്ട് വയലിൽ. ഇപ്പം അതൊന്നും കിട്ടാനൊന്നുമില്ല, വയലൊന്നും കൃഷി ചെയ്യുന്നില്ല ഒന്നാമത്തെ. പിന്നെ ഇപ്പം കുട്ടികളൊന്നും അങ്ങനെയൊന്നും പോകുന്നില്ല, എല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതല്ല, ഇപ്പം തിരുവാതിരകൾ എല്ലാ സ്ഥലത്തും ഇപ്പം തിരുവാതിരകൾ, പണ്ടുണ്ടെങ്കിലും കൂടി ഇതുപോലെ പ്രചാരത്തിലൊന്നും ഇല്ലേനും. ഇപ്പം എല്ലാടിയും തിരുവാതിരയും പുലികളിയും പണ്ടത്തെ പോലത്തെ കളികൾ ഉണ്ടെങ്കിലും കൂടിയും ഇപ്പം ഒന്ന് അധികം ഇപ്പം ഇങ്ങനത്തെ പരിപാടികളും പുതിയ തലമുറക്ക് പറ്റുന്ന കളികളും അല്ലാന്നല്ല ഉള്ളത് എന്നാണ്.
0: തീർച്ചയായിട്ടും ഡി ജെ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഡി ജെ ആണ്. പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി ഇപ്പോൾ ഡി ജെ വെച്ച് കുട്ടികളൊക്കെ ആർത്തുല്ലസിച്ച് തുള്ളി ആഘോഷിക്കുകയാണ്.
2: അപ്പം നമ്മളെല്ലാം ചെറുതായപ്പോൾ ഒരുപാട് കൂട്ടുകാരൊന്നിച്ച് എവിടെ വേണമെങ്കിലും പോയിട്ട് പൂ പറിച്ചിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ എത്തുന്നു. പക്ഷേ ഇപ്പം ഇന്ന അമ്മമാരും രക്ഷിതാക്കള് അങ്ങനെ വിടുന്നില്ല പൂ പറിക്കാനൊന്നും, ദൂരോട്ടൊന്നും പോകാനൊന്നും.
0: ദൂരോട്ട് പോയി പറിക്കാൻ പൂക്കളില്ല, കാട്ടുപൂക്കളില്ല. എവിടെ കാട്? കാട് നശിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പൂക്കളില്ല. കാട്ടുപൂക്കളില്ലാത്ത നാട്ടുപൂക്കൾ തന്നെ വളരെ വിരളം. അത്ര ഇങ്ങനെ അടഞ്ഞ മഴ പെയ്യുന്നതുകൊണ്ട് പൂക്കളൊന്നും ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നാട്ടുപൂക്കൾ, നമ്മൾ നട്ടുവളർത്തുന്ന പൂക്കൾ തന്നെ ഇപ്പൊ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ വാങ്ങിക്കും, വിപണിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ പൂക്കളം തീർക്കേണ്ട മലയാളികളുടെ ഓണം അത്തരത്തിലേക്കായി മാറി.
3: അന്നത്തെ കാലവും ഇന്നത്തെ കാലവുമായിട്ട് ഓണത്തിന് വളരെ വ്യത്യാസമാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, അന്നത്തെ കാലത്ത് നമുക്ക് ഭക്ഷണമില്ല. ഭക്ഷണം ഉച്ചക്ക് ഒരു നേരം കഞ്ഞിയാണ് വെക്കുക, ആ കഞ്ഞിയാന്ന് കുടിക്കുക. ചോറ് തിന്നാൻ എത്രയോ ആഗ്രഹിക്കലാന്ന് എനക്കെല്ലാം ഓർമ്മയുണ്ടത്, അന്നത്തെ ഒരിത്. പിന്നെ ഒരു ഇറച്ചി വാങ്ങിയിട്ട് കറി വെക്കുക. ഇന്ന് എല്ലാ വീട്ടിലും ഒരേപോലെയാണ് ഓണമാണ്, ഏത് വീട്ടിലും ഇന്ന് ഓണമാണ്. അങ്ങനത്തെ കാലമാണ് ഇന്ന്. അന്ന് അതല്ല, എന്തെങ്കിലും ഒരു എന്തോ ഒരു നല്ല നല്ല സാധനങ്ങൾ കിട്ടണ്ടെങ്കിൽ ഓണം വരണം. ഓണം വന്നാലും നമ്മൾ ഒരു എന്തെന്ന് ഒരു ചോറും ഒരു കറിയും ഒരു ഇതേ ഉണ്ടാവും. ഇന്നത്തെ ഇതാണ് നല്ലത്.
4: ഇന്നത്തെ ഓണം നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്തെല്ലാം ചെറുപ്പത്തിൽ വസന്തിച്ച് പറഞ്ഞ പോലെ തന്നെ ഓണവും വിഷുവെല്ലാം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ഇതാണ്. അന്ന് പൂ പറിക്കാൻ പോകാനെല്ലാം വലിയ ഉത്സാഹമാണ്. ഒരുപാട് പൂക്കൾ ഉണ്ട്. നേരത്തെ ശാന്തിച്ച് പറഞ്ഞ പോലത്തെ പിന്നെ അതിരാണിപ്പൂവ്, മുള്ളും പൂവ്, അതെല്ലാം പൂവ്, അരിപ്പൂവ്, പച്ചക്കറികളുടെ പൂവ് തന്നെ, കുമ്പളത്തിൻ്റെ പൂവ് അല്ലേ, കയ്പ, ഇങ്ങനെയെല്ലാം ഉള്ള പൂക്കൾ നമ്മൾ ഉച്ചക്ക് ചോറും തിന്ന് അപ്പാട് പോവും. അന്നൊന്നും പിന്നെ ഒന്നുമില്ല, നമുക്ക് ഫ്രീഡം അല്ലേ, ഇറങ്ങി അങ്ങ് പോവല്ലോ വേണ്ടു. ഇന്നങ്ങനെ ഇല്ലല്ലോ, പോകാനും ഇല്ല, പൂക്കളും ഇല്ല. ഒരുപാട് പൂക്കൾ പറിച്ചു കൊണ്ടുവന്നിട്ട് തന്നെ നല്ല വട്ടത്തിൽ ഇട്ടിട്ടുണ്ട്, കളം വരച്ചിട്ടും ഇട്ടിട്ടുണ്ട്. ഇന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പൂക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിലും നല്ലത് എനിക്ക് അന്നത്തെ കാലം തന്നെ നല്ലതായിട്ട് തോന്നുന്നത്.
5: രണ്ടഭിപ്രായത്തോടും ഞാൻ യോജിക്കുന്നുണ്ട്. അന്നത്തോണവും ഇന്നത്തോണവും, ഇന്നിപ്പോൾ ശാന്തിച്ച് പറഞ്ഞ പോലെ അടിച്ചുപൊളി അല്ലേ ആ വാക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഡി ജെ ആണ്, തിരുവാതിര ഇന്ന് നമ്മൾ കളിക്കുന്നുണ്ട്, ഡി ജെ വെച്ചിട്ട് കളിക്കുന്നുണ്ട്. അന്ന് വീടുകളിൽ വെച്ചിട്ട് തിരുവാതിര കളിക്കുന്ന കാലമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വയനാടായിരുന്നു, തിരുനെല്ലിയാണ്. ഇഷ്ടംപോലെ പൂക്കളൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി പൂ പറിച്ചു, പൂക്കളിട്ടു, എല്ലാ കുടുംബക്കാരും തറവാടാണ്. അപ്പോൾ എല്ലാവരും വരും, സദ്യ ഉണ്ട്. സദ്യ ഉണ്ട് കഴിഞ്ഞാൽ ശാന്തിച്ച് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്താണ് ഊഞ്ഞാല കെട്ടിക്കളി, അങ്ങനെ പല എല്ലാവരും കൂടിയിരുന്ന കളി. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഓണം എന്ന് വെച്ചാൽ കുടുംബക്കാരൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ എല്ലാവരുടെ കയ്യിൽ ഇപ്പം നമ്മുടെ കയ്യിലാണെങ്കിലും എന്താണ് മൊബൈലാണ് ഉണ്ടാവുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൂടി അത് കയ്യിൽ വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്.

0: അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും അവരവരുടെ ലോകത്താണ്. പണ്ടുള്ള ആ ഒരു കൂട്ടായ്മ ഇന്നത്തെ ഓണത്തിനെ കാണാനില്ല എന്നാണ് എൻ്റെ പൊതുവെയുള്ള ഒരു അഭിപ്രായം.
1: 90s കാലത്തിലും ഇപ്പോഴത്തെ ജെൻസി കാലത്തിലുള്ള ഒരാളാണ് ഞാൻ. പറയുകയാണെങ്കിൽ പണ്ടത്തെ തന്നെ എനിക്കിഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡത്തോടുകൂടി നമുക്ക് എവിടെയും പോകാൻ പറ്റിയൊരു സമയം അതായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് മോനുണ്ട്, അവനെ പക്ഷെ എനിക്ക് പൂവരിക്കാനോ ഒന്നിനും വിടാനും പറ്റില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്നാലും പൂവ് വീട്ടിൽ നട്ടു വളർത്തിയിട്ട് പൂ പിടിക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ഒരു ഉത്സാഹമുണ്ടല്ലോ ഇന്ന് ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണൂരെല്ലാം പോയിട്ടാണ് നമ്മൾ പൂ വാങ്ങിച്ചിട്ട് വരുന്നത്. പകുതിയിലധികവും പൂ വിടാൻ വേണ്ടിയിട്ട് പണ്ട് കുറേ കുട്ടികളുണ്ട് കളിക്കാനും ആക്കാനും. എന്താ പറയുക, പൂ പറിച്ച് കൊണ്ടുവരാൻ തന്നെ അത്ര ആൾക്കാരുണ്ട് നമുക്ക്. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ളവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തൊരു കാലം തന്നെയാണ്. പക്ഷേ പണ്ടുള്ള ഓണത്തിന് അതിൻ്റേതായ ഒരിതുണ്ട്. ഇപ്പോഴത്തേത് സ്കൂളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഓണം ആഘോഷിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വീട്ടിൽ അങ്ങനത്തെ ഒരു ഓണത്തിൻ്റെ ഒരു എന്താ പറയുക ആഘോഷമുണ്ട്, പക്ഷേ അതിനുള്ളൊരു എന്താ പറയുക നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത്.
2: ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ ഓണം തന്നെ നല്ലത്. കുട്ടികളും എല്ലാം ഒത്ത് നമ്മുടെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്ക് ശേഷം ആണല്ലോ പൂക്കൾ പറിക്കാൻ പോകുക. ഒരു ഒരു ഇത് എന്താ പറയുക ഒരു ഉപ്പിലെ ചപ്പ് അതൊക്കെ കൂട്ടി ഇത് കീർക്കലെ കുത്തി കൂട്ടിയിട്ട് അതും എടുത്തിട്ടാണ് പൂ പറിക്കാൻ പോകുന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നാട്ടുപൂക്കൾ കാട്ടുപൂക്കളും നാട്ടുപൂക്കളും ഇട്ടിട്ട് ഒരു ഓണപ്പരിപാടിക്ക് എനിക്കൊരു സമ്മാനം. എല്ലാവരും പൂക്കളും നല്ലതുണ്ട്, പക്ഷേ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ള പൂ വിടാത്തതിൻ്റെ ഇതിൽ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓണത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ പൂ ഇട്ടിട്ട് അങ്ങനെ നല്ലതായത് കൊണ്ടല്ല, പക്ഷേ പൂക്കളും വീട്ടിൽ ഇത് നാട്ടുപൂക്കൾ ഇട്ടിട്ട് കാട്ടെന്ന് പറിച്ചിട്ടും അങ്ങനെയുള്ള പൂവിട്ടിട്ട് സമ്മാനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പറയാമെങ്കിൽ പണ്ടത്തെ ഓണം തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലാവരും വരും പോകും. ഇന്ന് എല്ലാവരും കല്യാണം കഴിച്ച് പോയിട്ട് അവിടെ തന്നെ നിൽക്കുന്നില്ലേ. ആദ്യമാകുമ്പം എല്ലാവരും വീട്ടിൽ ഒന്നിച്ച് നിൽക്കും പോകുമെല്ലാം ചെയ്യുന്ന നല്ല ഓണം ആദ്യത്തെ തന്നെ.
3: പ്രഭേച്ചി കഥ അവതരിപ്പിക്കുന്നതാണ്.
4: എം ടി വാസുദേവൻ നായർ എഴുതിയ ഒരു പിറന്നാളിൻ്റെ ഓർമ്മ എന്ന ഒരു ചെറുകഥയാണ്. വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാൾ. അന്ന് കുളിച്ചിട്ടേ വലതും കഴിക്കാവൂ. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് നല്ലതാണ്. ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ ധാരയും പടപ്പായസവും കഴിക്കുന്നുണ്ട്. അവിടെ അടുത്ത് അമ്പലം ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ കുളിച്ചു തോഴണം. ഭാര്യയുടെ എഴുത്ത് വായിച്ച് നാളെ എൻ്റെ പിറന്നാളാണ് എന്ന് സ്വയം ഓർമ്മിച്ചുകൊണ്ടാണ് ഒരു പിറന്നാളിൻ്റെ ഓർമ്മ എന്ന കഥ തുടങ്ങുന്നത്. ജോലിയുടെ ഭാഗമായി അന്യദേശത്ത് താമസിക്കുന്ന കുട്ടിക്കൃഷ്ണൻ എന്ന കഥാപാത്രം പിറന്നാൾ ദിനത്തിൽ 20-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മ പങ്കുവെക്കുകയാണ്. കുട്ടിക്കൃഷ്ണനെ പിറന്നാൾ പ്രധാന ദിവസമാണെന്ന് അറിയാം. അത് ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണെന്നും അറിയാം. പക്ഷേ ചെറുപ്പത്തിൽ കുട്ടിക്കൃഷ്ണൻ ധരിച്ചിരുന്നത് മുതിർന്ന ആളുകൾക്ക് മാത്രമാണ് പിറന്നാൾ ആഘോഷമെന്നാണ്. സ്കൂളിൽ മാനേജരുടെ പിറന്നാളിനെ കൊല്ലത്തിൽ ഒരു ദിവസം എല്ലാവർക്കും കിട്ടുന്ന അവിലും ശർക്കര വെള്ളവും മനസ്സിലുണ്ട്. അധ്യാപകർ എല്ലാവരും വന്ന് മാനേജരുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകാറുമുണ്ട്. പിന്നീടുള്ള ഒരു പിറന്നാളാഘോഷം വല്യമാമയുടെ പിറന്നാളാണ്. ഒരുപാട് ആളുകൾ അന്ന് ഉച്ചക്ക് ഉണ്ണാൻ വരും. കുട്ടികൾ കുറേ സമയം പുന്നക്കായ കൊണ്ട് ഗോട്ടി കളിക്കും. ക്ഷണിച്ചു വരുത്തിയവരുടെ ഊണ് കഴിയണം, എന്നാലേ അവർക്കൊക്കെ ഊണ് കിട്ടൂ. വല്യമാമയുടെ മകനായ ദാമോദരൻ നെടുനീളൻ നാക്കിലയിൽ വല്യമാമയുടെ കൂടെ ഇരുന്നുണ്ണും. കുട്ടിക്കൃഷ്ണൻ്റെ അമ്മയുടെയും ചെറിയമ്മയുടെയും മക്കളെല്ലാവരും പൊട്ടിത്തെറിച്ച വകയാണ് വലിയ മാമയ്ക്ക്. മുടിയാൻ കാലത്ത് കുലച്ച മുച്ചീർപ്പൻ എന്ന ബഹുമതിയാണ് അമ്മായി കുട്ടിക്കൃഷ്ണനും കൂട്ടർക്കും നൽകിയത്. അച്ഛന്മാർക്ക് കിട്ടുന്ന കാശിനനുസരിച്ചാണ് അമ്മയുടെയും ചെറിയമ്മയുടെയും ദേഹത്ത് കാണുന്ന പൊന്നിൻ്റെ തിളക്കങ്ങളെന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അവനുണ്ടായ തിരിച്ചറിവാണ്. തൻ്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഒരു സ്വർണ്ണമൂല് പോലും ഇല്ലാത്തതെന്ന് അവൻ വിചാരിക്കാറുമുണ്ട്. വലിയ മാമയുടെ മകൻ ദാമോദരൻ ഭക്ഷണം കഴിക്കുന്നത് കൊതിയോടെ നോക്കി പുറത്ത് നിൽക്കേണ്ടി വന്നതും കാശില്ലാത്തത് കൊണ്ടാവും എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ആ കൊച്ചു മനസ്സ്. തങ്ങൾക്കൊരിക്കലും വിളമ്പാത്ത വിഭവങ്ങൾ കഴിച്ച് വയറുവീർപ്പിച്ച് വരുന്ന ദാമോദരനെ ഉറുണിയന്മാവിൻ്റെ മാങ്ങ കൊടുക്കാതെ പതിവായി അവർ പ്രതികാരം ചെയ്തു. സ്നേഹമെന്ന വികാരം മനുഷ്യനുള്ളതാണെന്ന് തനിക്ക് മനസ്സിലാക്കിത്തരാൻ വലിയ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പരിഭവങ്ങൾ പറയാൻ അമ്മ മാത്രം. പക്ഷേ ഒരിക്കലും പരിഹാരമുണ്ടായിരുന്നില്ല. അമ്മാവിനേക്കാളും കുട്ടികളുടെ സ്നേഹവും ബഹുമാനവും ആ വീട്ടിൽ ഏറ്റുവാങ്ങിയത് ഉറുണിയൻ മാവാണ്. മാവിനാരോടും വലിപ്പ ചെറുപ്പമില്ല. കഞ്ഞി മാത്രം കുടിച്ച് ശീലിച്ച നാവിന് ചെറുനാരങ്ങ വലിപ്പമുള്ള മാങ്ങകൾ സമ്മാനിച്ച് മധുരം പുരട്ടി എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. അമ്മാവിനെന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന ചിന്തയും കുട്ടികളെ കുഴക്കിയിട്ടുണ്ട്. വീർത്ത വയറും തിരുമ്മി അടുത്തുവരുന്ന ദാമോദരനിൽ നിന്നാണ് പല പല കൂട്ടാനുകളുടെ മണം ആവാഹിച്ചിരുന്നത്. അവരുടെ ഊണ് കഴിഞ്ഞുള്ള അമ്മയുടെ കുട്ടിക്കൃഷ്ണാ എന്നുള്ള നീട്ട വിളിയിലല്ല അവൻ അടുക്കളപ്പുറത്ത് കുതിച്ചെത്തിയിരുന്നത്. ദാമോദരൻ്റെ അടുത്ത്

0: നിന്ന് വന്ന കൂട്ടാന്റെ മണം പിടിച്ചതുകൊണ്ടാണ്. കഴിക്കാൻ ചെല്ലുമ്പോൾ കിണ്ണത്തിൽ വിളമ്പി വെച്ച കഞ്ഞിയും മഞ്ഞ നിറത്തിലുള്ള കൂട്ടാനും കാണുമ്പോൾ ലോകത്തോടു മുഴുവൻ അവന് വെറുപ്പ് തോന്നും. ദാരിദ്ര്യം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ പട്ടിണി കിടക്കുന്നത്, സമ്പത്തിൻ്റെ വിതരണത്തിലെ അനീതി കൊണ്ട് കൂടിയാണ്. പത്തായത്തിൽ നിറയെ നെല്ലുണ്ടായിട്ടും ചോറും കഞ്ഞിയുമായുള്ള രൂപമാറ്റത്തിൻ്റെ പൊരുൾ നെൽമണികൾ ആ കുഞ്ഞു മനസ്സുകളോട് പങ്കുവെച്ചതേയില്ല. വലിയമാമ എന്തിനാണ് കുട്ടികളെ അടിക്കുന്നതെന്നും അമ്മയേക്കാൾ മുത്തശ്ശിയേക്കാൾ വലിയമാമ വലിയവനായതെന്ന ചിന്ത കുഞ്ഞു മനസ്സുകളിൽ ദഹിക്കാതെ കിടന്നു. വലിയവരുടേത് മാത്രമല്ല കുട്ടികളുടെ പിറന്നാളിനും സദ്യയുണ്ടാക്കുമെന്ന് ദാമോദരൻ്റെ പിറന്നാളാഘോഷിച്ചപ്പോഴാണ് കുട്ടികൃഷ്ണന് മനസ്സിലായത്. ദാമോദരൻ്റെ വെറും കുളൂസായിരിക്കുമെന്നാണ് കുട്ടികൾ ആദ്യം കരുതിയത്. കുട്ടികളുടെ പിറന്നാളിനും സദ്യയുണ്ടാക്കുമെന്ന് അമ്മയ്ക്ക് ഇത്രനാളും അറിയില്ലായിരുന്നോ? പിന്നെ കുട്ടികൃഷ്ണന്റെ മനസ്സിലെ ചിന്ത മുഴുവൻ അതായി. അവൻ അമ്മയുടെ അടുത്ത് നിവേദനം അർപ്പിച്ചു. എൻ്റെ പിറന്നാളിനും സദ്യ ഒരുക്കണം, നിനക്ക് പ്രാന്താടാ എന്ന് പറഞ്ഞ് അമ്മ അത് നിസ്സാരമാക്കുമെന്ന് അവൻ കരുതിയതേയില്ല. ദാമോദരൻ്റെ പിറന്നാളിനെ വാചകം മുഴുവനാക്കേണ്ടി വന്നില്ല. ആന പിണ്ടിയിടുന്നത് കണ്ട് മൊയില് മുക്കിയാലോ, അമ്മാമയല്ലേ നെല്ല് അളന്നു തരുക. അപ്പ പറഞ്ഞ പോരെ അമ്മേ, എടാ അതിന് മണ്ടയിൽ വരണമെന്നാവണം. തൻ്റെയും അമ്മയുടെയും മണ്ടയിൽ തെറ്റായി വരച്ചവന് പുളിവാറിൽ കൊണ്ട് നാല് ചാർത്തണമെന്ന് കുട്ടികൃഷ്ണൻ തോന്നിപ്പോയി. ഒരു ഉത്സാഹവും തോന്നാത്ത ഒരു ബുധനാഴ്ച കുട്ടികൃഷ്ണൻ്റെ പിറന്നാൾ വന്നു. അമ്മാവൻ നെല്ലളന്നിടുന്നത് കിളിവാതിലൂടെ നോക്കി നിന്നു അവൻ. പത്തായമടക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു, ഇന്ന് കുട്ടികൃഷ്ണൻ്റെ പിറന്നാളാ. കിളിവാതിലിനപ്പുറം അവൻ്റെ ഹൃദയം തുടിച്ചു. അതിന് മനേക്കാവിലെ അരക്കൂട്ട് പായസം കൂടി നേർന്നിട്ടുണ്ടായിരുന്നു. നാലിടങ്ങഴിയും കൂടി ആര് പറഞ്ഞു നേരാൻ? നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്നവർ കഴിച്ചോളൂ. മോനും ദണ്ഡം പിടിച്ചപ്പോൾ നേർന്നതാ. വർത്തമാനം മുറുകിയപ്പോൾ ഒരു അടിപൊട്ടുന്ന ശബ്ദം. കിളിവാതിലൂടെ നോക്കിയപ്പോൾ കുട്ടികൃഷ്ണൻ കണ്ടത് പത്തായത്തിൻ്റെ മുകളിലേക്ക് കമിഴ്ന്നു വീഴുന്ന അമ്മയെയാണ്. എൻ്റെ അമ്മയെ, കുട്ടികൃഷ്ണൻ അറിയാതെ നിലവിളിച്ചുപോയി. അകത്തുള്ളവരെല്ലാം പത്തായപ്പുരയിൽ ഒന്ന് എത്തി നോക്കി തിരിച്ചുപോയി. മുത്തശ്ശി മാത്രം നാരായണ നാരായണ എന്ന് ജപിച്ചു. നെല്ലുകൊട്ടയുമെടുത്ത് പത്തായപ്പുരയുടെ ഒതുക്കുകൾ ഇറങ്ങി വരുന്ന അമ്മയുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണീർ ഒഴുകുന്നതും ഇടത്തെ പുരുകത്തിന് മീതെയുള്ള ചോരയും കണ്ട് അവൻ ഏങ്ങലടിച്ചു. ആ പിറന്നാൾ ദിനത്തിൽ അവൻ കുളിച്ചില്ല, അമ്മ നിർബന്ധിച്ചതുമില്ല. അതിൽ പിന്നെ 20 പിറന്നാളുകൾ കഴിഞ്ഞ് കടന്നുപോയി. ഇന്നും അമ്മയും അമ്മാവനും മുത്തശ്ശിയുമില്ല. ഇരുട്ടിൽ നുഴഞ്ഞു കയറുന്ന അന്തരീക്ഷത്തിലേക്ക് കണ്ണോടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർമ്മിച്ചുപോയി, നാളെ എൻ്റെ പിറന്നാളാണ്.
1: എംടിയുടെ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് പഴയകാല മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് അതിദയനീയമായിട്ട് തന്നെ എഴുതിയിട്ടുള്ള ഒരു കഥയാണിത്. ദാരിദ്ര്യത്തെക്കുറിച്ചും പിറന്നാളിനെങ്കിലും ഒരു സദ്യ കിട്ടുമെന്ന് കരുതിയ കുഞ്ഞു മനസ്സ് വേദനിച്ചതുമൊക്കെ പ്രഭാവതി ചേച്ചി നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ചു.
2: ഓണം കയ്പും മധുരവും.

ഇന്നത്തെ തലമുറ പഴയ ഓണത്തെ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു കവിതയാണ് ഇവിടെ ആലപിച്ചിരിക്കുന്നത്. നഗരത്തിലെയും ഗ്രാമത്തിലെയും ഓണത്തെ താരതമ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നഗരത്തിൽ ഇന്ന് പൂക്കളിടാൻ പോലും മുറ്റം വരെയില്ല, പക്ഷെ ആ പഴയ ഗ്രാമത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള വരികൾ മനോഹരമായിട്ട് തന്നെ ആലപിച്ചുള്ളത്.

0: മട്ടന്നൂർ വനിതാവേദി പ്രവർത്തകർ അവതരിപ്പിച്ച ഓണവിശേഷങ്ങളും പരിപാടികളുമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിന ആശംസകൾ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: ദർബാർ റീൽ സോണം. കണ്ണൂർ കഫെ യൂട്യൂബ് ചാനൽ താരങ്ങൾ, അതെ, ശശിധരൻ മട്ടന്നൂർ, ബിജുട്ടൻ കൂമ്പാള, രാമകൃഷ്ണൻ പഴശ്ശി എന്നിവരൊരുമിക്കുന്ന ചിരിനിമിഷങ്ങൾ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നബിദിന ഉത്രാടദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലോകം മുഴുവൻ നബിദിനം ആഘോഷിക്കുമ്പോൾ അതുപോലെ തന്നെ മലയാളികൾ ഓണാഘോഷത്തിന്റെയും തിമർപ്പിലാണ്. പലവിധ ആഘോഷങ്ങൾ പല നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ റേഡിയോ മലബാറിലൂടെയും ചില ഗാനങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ആഘോഷങ്ങളിൽ പങ്കുചേരാം. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന, മലയാളികൾ നെഞ്ചേറ്റിയ ഒട്ടേറെ ഹാസ്യ ഗാനങ്ങൾ ഉൾപ്പെടുന്ന പരിപാടികൾ നമ്മൾ എടുക്ക പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഇന്നും നമുക്ക് ചില ഗാനങ്ങൾ കേൾക്കാം.
2: കയ്യില്ലാത്ത പണിക്ക് നീ നിക്കരുത്. നീ നാടകം ചെയ്താ മതി, ഇന്റെ പാട്ടിന് മുകളിൽ നീ പിടിച്ചു കയറല.
3: എന്താ ചേട്ടാ പ്രശ്നം? ഞാൻ പാട്ട് അവതരിപ്പിക്കുന്ന
2: അവര് പറയുന്നുണ്ട് ഓനെ കാണട്ടെന്ന്. നിന്നെ ബെച്ചക്കൂലെന്ന് പറയുന്നുണ്ട്. രാവിലെ എനിക്കൊരു കോള് വന്നു. എന്താണെന്നറിയാ? അത് എന്നെയും കൂടി ബാധിക്കുന്ന ആൾക്കാർ പറയുന്നത് ശശിട്ട ഇങ്ങളെ കൂടെ അഭിനയിക്കുന്ന ആളല്ലേ രാമേ. ഞാൻ പറഞ്ഞ അതെ. എന്നാ ഇനിയെങ്ങാറ്റം അവന് ഇമ്മാതിരി പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും അഭിനയിക്കാൻ പറ്റൂല. അതുകൊണ്ട് നീ എന്റെ ചോറിൽ പാറ്റിടില്ല.
4: എന്നാ സംഭവം രാമാട്ട്? നിങ്ങൾക്ക് ബോധമില്ല, ഇത് ലൈവ് പരിപാടിയല്ലേ. ചേട്ടിങ്ങൾ പോയട്ടെ, സംഭവം ലൈവ് പരിപാടി നടത്തുന്ന.
2: അല്ല ഇത് അങ്ങത്തെയാ, ഇത് എനിക്കറിയണ്ടേ.
4: നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്കൊരു ബോധമില്ലേ.
3: അയ്യോ, ഞാനൊരു

0: പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലെ ചേച്ചിയാട്ടൻ കയറി വന്നു.
1: ആ സാർ, ഇനി വേണ്ട, ആൾക്കാർ വെയിറ്റിംഗിലാ. അല്ല, എന്നാ പരിപാടി എന്തിനു?
0: അതൊരു പഴയ പാട്ടുകൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാ.
1: എന്നാ പിന്നെ ഒരു പാട്ടിട്ട് ആദ്യോ?
2: പഴയ പാട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നല്ല തമാശ പാട്ടായിരിക്കണം.
1: ശശിയേട്ടൻ തന്നെ ഒരു പാട്ട് പറയട്ട്, ഏത് പാട്ടാ വേണ്ടത് പറയാം.
0: എന്നാ പിന്നെ നിങ്ങൾ പറ.
2: ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ഡോക്ടർ എന്നുള്ളതാണ്, സത്യൻ അഭിനയിച്ച പടം.
1: അല്ല, നിങ്ങൾക്കൊരു ഡോക്ടറെ കുറവുണ്ട്.
2: നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ, എനക്ക് ഇടക്കെങ്ങനെ തോന്നിച്ചിട്ടുണ്ട്
1: കേട്ടാ,
2: ഒരാളെ കുറവുണ്ട് എന്ന്.
0: ഇതിപ്പോ സത്യം പറയാലോ ബിജുട്ടാ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് വാതിലും തള്ളി തുറന്നിട്ട് ഏയ് നിർത്തടാന്ന് പറഞ്ഞിട്ട് വന്ന് ഞാൻ ആകെ പേടിച്ചു. എന്നാലും ഇത് ഓഫാക്കാൻ മറന്നുപോയി.
1: അല്ല, സംഭവം നമ്മൾ പുറത്തിരിക്കുമ്പോ ഇവർ വരുന്ന, ഞാൻ ഒരു മിനിറ്റ് കണ്ടി വേഗം വന്നിയാ. എന്താണ് മൂട്ടിന് തീ പിടിച്ച പോലെ ഒരു പായ് കണ്ടിനി.
2: നാട്ടുകാർ എന്നെ നിക്കാൻ വേണ്ടിട്ടേ.
1: നിങ്ങൾക്കറിയാ, നാട്ടുകാർ ഇവരോടല്ല പറയുന്നത്, ഇവര് നാട്ടുകാരോട് അങ്ങോട്ട് പോയി പറയുന്നത് പറയണം പറയണമെന്ന്.
0: അത് ശരി, ഞാൻ പരിപാടി അവതരിപ്പിക്കുന്ന ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല,
1: ഇവർക്ക് പിടിക്കുന്നില്ല. നിങ്ങൾ റേഡിയത്തിലെ കൂടി ഉയരുന്നത് ശശിയാണ് പിടിക്കുന്നില്ല.
0: അത് ശരി
2: ചുട്ടാ, നീ ഇതിനകത്തൊരു തുരപ്പൊക്കെ നീ പണ്ടേ എനിക്കറിയാം നീ തുരപ്പിന്റെ ആളാന്ന്.
1: അനക്ക് അറിയുന്നതല്ലേ വെക്കാൻ പറ്റൂ.
2: പിന്നെന്ത്, നീ ഇന്റെ ഇടക്ക് കയറി വന്നിട്ട് പറയണ്ട,
0: നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട.
2: തർക്കം വേണ്ട,
0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം.
2: പിന്നെ നിങ്ങൾക്കറിയില്ല, ഞാൻ തെറ്റിക്കഴിഞ്ഞ മഹാ അബദ്ധാട്ടോ.
0: അയ്യോ, തെറ്റിയാലും നടക്കറിയാ,
1: തെറ്റാനില്ലെങ്കിൽ ശശി.
0: അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പോ നമ്മളെ ഉള്ളിലെ കാര്യങ്ങൾ നാട്ടുകാർ അറിയിക്കണ്ടല്ലോ. നമുക്കൊരു പാട്ടിടാ ഇപ്പോ.
1: അതാണ്
0: ഒരു നല്ലൊരു പാട്ട്. നീ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞിട്ട
1: ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോ ഈ ഓണോ സദ്യയോ അല്ലേ, ഒരു കോയിന്റെ പാട്ടിട്ടാലോ.
0: സദ്യയിൽ കോയിറച്ചി ഉണ്ടാവും.
1: ആ കോയിറച്ചിയും സദ്യയോ ആണല്ലോ അതിന്റെ ഒരു ഇത്.
2: പൊതുവേ ബിജുട്ടൻ വിവരം കുറവാണല്ലോ, പറഞ്ഞോട്ടെ ചെയ്തോട്ടെ.
0: ഇപ്പൊ ബിജുട്ടന്റെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു കോയിന്റെ പാട്ടിടാ.
2: കോയിന്റെ പാട്ട്,
1: കോയിപ്പാട്ട്. ആ കോയി കളിച്ചിട്ടാണ് ഇപ്പൊ ഓളന്റെ വീട്ടിൽ നിൽക്കുന്നത്. കടക്കാരെ ഉണ്ട്, അതാണ്. അനുഭവം
2: എന്റെ ജീവിതം
0: ജീവിതത്തില്.
2: അത് ഇത് കടത്തുകാരൻ സിനിമയുണ്ട്.
0: കടത്തുകാരൻ പറഞ്ഞാൽ അറിയാവോ എനിക്ക്?
1: കടത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കള്ളക്കടത്ത്.
0: കടത്തുകാരൻ കള്ളക്കടത്തുകാരനല്ലടോ.
1: നർക്കോട്ടിംഗ് ഈസ് എ ഡർട്ടി ബിസിനസ്.
0: അയ്യോ ശശിയേട്ടാ,
2: ഓണിക്കാരൻ വഞ്ചിത ഒഴിയുന്ന ആള്, വഞ്ചിയിലാൾക്കാരെ അക്കരെ കൊണ്ടുവന്ന ആൾക്കാര്.
0: അതില് ഒരു കൊക്കരക്കോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ,
1: കൊക്കരക്കോ എന്ന് പറയുന്ന സിനിമയുണ്ട്, ദിലീപും നാദൃശല.
0: കടത്തുകാരൻ എന്നുള്ള സിനിമയിൽ കൊക്കരക്കോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ ചേട്ടാ,
2: ഉണ്ടായിരിക്കും.
0: രണ്ടും കൽപ്പിച്ച് നമുക്ക് ആ പാട്ടം കൊടുക്കാം.

വെള്ളമിറക്കി നടപ്പാൻ ഞാൻ വെള്ളമിറക്കി നടപ്പാണ് ഈ പെണ്ണ് വീട്ടിൽ മറുപ്പാണ് കൊക്കരക്കോ.

0: വേണം, പിന്നൊരു കൂട്ടം വേണം. നമ്മുടെ കീശെ കാശില്ല, നഞ്ചു വാങ്ങാൻ കാശില്ല. നമ്മുടെ കീശെ കാശില്ല, നഞ്ചു വാങ്ങാൻ കാശില്ല. കൊക്കരക്കോ ഭുവൻ കോഴി, ഭുവൻ കോഴി ഭുവാലം കോഴി, ഭുവൻ കോഴി ഭുവൻ കോഴി ഭുവാലം കോഴി.
1: ചേച്ചേട്ടാ, സത്യത്തിൽ ഇപ്പൊ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ചുകൊണ്ട് എത്തിയ, എന്താ പ്രശ്നം? ഒന്നും പരിപാടി ഉണ്ടോ?
2: എടാ, ഇന്നാ ദിവസം ഓർമ്മയുണ്ട് എനിക്ക്.
1: എന്തേനു?
2: ഇതിനേത് ലോകത്തെ ഓണത്തിന്റെ ഒരു പരിപാടി കണ്ണൂർ കഫേ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞേ, അത് ഇന്നല്ലേ പറഞ്ഞേ?
3: നിങ്ങൾ രണ്ടാളും മാത്രം വന്നാ മതിയാ? നമ്മളെ സംവിധായകൻ വേണ്ടേ, ഷീത്ത് കല്യാണൻ, ഡി ഒ പി തരുണ് വേണം, നമ്മളെ അസിസ്റ്റന്റ് അത്തിക്ക വേണം, സതീശൻ വേണം, ആർക്കെ വേണം, ഇവരൊന്നും ഇല്ലാണ്ട് ഇതെങ്ങനെ നിങ്ങൾ രണ്ടാളും?

0: വന്നാല് എന്തെന്നാ ചെയ്യേണ്ടത്? ഓണപരിപാടി
1: പെട്ടെന്ന് വിളി, പെട്ടെന്ന് എല്ലാരും വിളിക്കും.
2: ആ അതെന്നാ എനിക്ക് വിളിച്ചൂടാ, എന്റെ ഫോണിലോ വിളിച്ചൂടു.
1: എന്റെ ഫോണില് ചാർജ് ഇല്ലല്ലോ.
2: അതിന്റെ ചാർജ് പോയില്ലോ മൊത്തത്തിലല്ലേ.
3: ഇവനല്ലേ എപ്പാ ചാർജ് ഉണ്ടാവല്.
1: ആ ചാർജ് ആക്കണ്ടെങ്കിൽ സാധനം എന്റെ കൈമിലുണ്ട്.
0: നമുക്ക് ചാർജ് ആക്കാം.
1: അതല്ല ചാർജർ ഉണ്ട്.
3: അങ്ങനെ
2: അങ്ങനെ തെറ്റിദ്ധരിച്ചു. ശശിയാട്ടന്റെ കണ്ണ് ബൾബ് പോലെയാണ്.
1: അത് പറയുമ്പോ തന്നെ കണ്ണ് മൂയിഞ്ഞ് സന്തോഷത്തിന്റെ പറയണ്ട്.
3: പക്ഷെ ചാർജർ എന്ന് പറഞ്ഞപ്പോ പോയി
1: പോയി.
3: ശശിയേട്ടാ ഏതായാലും നിങ്ങള് വന്ന്, നമ്മളെ ശ്രോതാക്കൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടാ. നിങ്ങളെ രണ്ടാളും വലിയ ഇഷ്ടാ.
1: ആർക്ക്?
3: നമ്മളെ റേഡിയോ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടാ. പലപ്പോഴും പലരും എന്നോട് പറയലുണ്ട്.
0: ഇനി വേഗത്തിൽ പറയാം, എനിക്ക് കേൾക്കാൻ ആകാംക്ഷയായി.
3: നമ്മളെ കേൾക്കുന്ന നമ്മളെ പ്രിയപ്പെട്ടവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാലോ. ശശിയേട്ടന്റെയും ബിജുടന്റെയും എല്ലാം പഴയകാല ഓണ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചാലോ.
1: അങ്ങനെ പറയുമ്പോ എനിക്ക് വല്യ വയസ്സുള്ള പോലെ തോന്നുന്നു. ശശിയാണ്ട് വയസ്സുണ്ട്. ശശിയാട്ടിന്റെ അനുഭവം ഞാൻ
0: ഓണത്തിന്റെ അല്ല, ഞാൻ പറഞ്ഞിട്ട്. ഞാൻ തമാശ പാട്ട് എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ കണ്ട സിനിമ ഡോക്ടർന്നത് മട്ടന്നൂർ ആനന്ദ് ടാക്കീസില്.
3: മട്ടന്നൂർ ആനന്ദ് ടാക്കീസ്
0: അങ്ങനെയുണ്ട്.
1: ഇപ്പോഴത്തെ സഹിന പണ്ട് ആനന്ദാ പോലും പറയുന്ന കേട്ടിയാണ്.
3: ഏത് പാലട്ടുള്ള?
0: അല്ലല്ലല്ല, മട്ടന്നൂര് തലശ്ശേരി.
1: ഇപ്പോഴത്തെ
3: ആ മാളുള്ള സ്ഥലത്ത് മുമ്പേ സൈന തിയേറ്റർ ഉണ്ടായിരുന്നു.
0: അതിനു മുമ്പേ ആനന്ദ് ടാക്കീസ് മലപ്പുറത്ത് വേറെ.
1: അതിനു മുമ്പേ അട വയലായിരുന്നു.
3: അങ്ങനെയാ? അപ്പൊ നീയല്ലേ പറഞ്ഞ എനിക്ക് വലിയ പ്രായമില്ല.
0: അങ്ങനത്തെ ഇവൻ പറയുന്നത് നേരിട്ട്
3: കണ്ടിട്ടുണ്ടാവും.
0: ഞാൻ കാണുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമ സത്യത്തിന്റെ, അതില് എസ് പി പിള്ള പാടിയ ഒരു പാട്ടുണ്ട്, കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത്
1: നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാളെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ
0: കണ്ണീരിലാണ് എന്റെ ആറാട്ട്. ഓ നല്ല തമാശ പാട്ട്.
3: ഈ അവസാനത്തെ ഓ എന്ന ആരെ ചവിട്ടി പിടിച്ച കാലിന്
0: എന്തിനാന്ന് അറിയില്ല, എനിക്കും മനസ്സിലായിട്ടുള്ളത്.
1: എന്നാ പിന്നെ ആ പാട്ട് കേട്ടൂടെ, നല്ല പാട്ടാ.
3: ആ എന്നാ പിന്നെ അതൊന്നും അറിഞ്ഞിട്ടുണ്ട് കാര്യോ, കേട്ടു നോക്കാം.

0: അതിൽ തന്നെയാണ് തോന്നുന്നത്. വേറൊരു പാട്ടുള്ളത് വണ്ടി പുക വണ്ടി വണ്ടി വന്ന ആ സ്റ്റൈലാ പാട്ട്. ആ വണ്ടി പുക വണ്ടി
1: വണ്ടി വണ്ടി വണ്ടി വണ്ടി പോലെ
0: വയർലനിക്കും തീയാണ്
1: രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണ്
0: വണ്ടി പുക വണ്ടി.
2: ഇത് പാടി അഭിനയിച്ചത്
0: സിനിമയിൽ അഭിനയിക്കുന്നത് പഞ്ചാബി എന്ന് പറഞ്ഞൊരു കോമഡി നടനുണ്ടായിരുന്നു മിലിഞ്ഞിട്ട്.
1: പഞ്ചാബി
0: പഞ്ചാബി പഞ്ചാബി എന്നാണ് വിളിക്കുക. മലയാളി ആണ്.
2: ശരി.
0: കൂമ്പാള എന്ന് പറഞ്ഞാൽ ഇന്ന കൂമ്പാള എന്നല്ലേ വിളിക്കില്ല അധികം ആൾക്കാർ. ഏ കൂമ്പാളെ, ഇപ്പം കൂമ്പാള മേടി ചെയ്തോണ്ട് അന്ന് വെച്ചിട്ട് അങ്ങനെയാ. നീ നീ കൂമ്പാള
1: പഞ്ചാബി മലയാളി പഞ്ചാബി
2: അങ്ങനെ അങ്ങനെ. അല്ല, ശശിയേട്ടൻ ആദ്യമായിട്ട് കണ്ട സിനിമ ഡോക്ടറാന്ന് പറഞ്ഞു, അത് ഏത് വർഷ?
0: അത് എനിക്ക് തോന്നുന്നത് 64 62-63 ആ കാലഘട്ടത്തിൽ.
2: 62-63 അന്ന് ഏതാണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും?
0: അന്ന് എനിക്കൊരു 5-6 വയസ്സ്.
2: 6 വയസ്സിൽ?
1: അല്ല രാമട്ടാ, ഈ മലയാള പടം വരാൻ തുടങ്ങിയിട്ട് ഏതാ കൊല്ലം ഓർമ്മയുണ്ടാ?
0: 55 അങ്ങനത്തെ ബാലൻ എന്ന് പറഞ്ഞ സിനിമ.
1: ബാലൻ നിശബ്ദ പടല്ലേ?
2: അതെ. പക്ഷേ ഞാനിപ്പോ എന്തിനാ ചോദിച്ചെന്നറിയാ, 63 ഇവര് സിനിമ കണ്ടു, അന്ന് ഇവർക്ക് 5-6 വയസ്സ്. അപ്പൊ ശശിയാണ് ഏതാണ്ട് പ്രായമുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത്.
0: അല്ല, അങ്ങനെ പ്രായം കൂട്ടിക്കൂടാ, ഞാൻ കുറെ കാലം ഇടി ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഇവിടുന്ന് മദ്രാസിലായിരുന്നല്ലോ, അത് ഒഴിവാകുന്നല്ലോ.
2: കേരളത്തിൽ
0: ആണെങ്കിൽ മാത്രമേ ഈ വയസ്സ് കൂടുള്ളൂ.
1: അപ്പൊ എന്റെ ഒരു 3 വയസ്സ് കുറക്കാം. ഞാൻ 3 കൊല്ലം ഗൾഫിലും.
2: അത് ശരി. അപ്പൊ അതും കൂട്ടില്ല.
1: അവിടുന്നല്ലേ മാഫി ഫുലൂസ്
2: അന്ന സ്ഥാനത്തുന്നുണ്ട്.
1: മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല, ഫീ എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഫുലൂസ് എന്ന് പറഞ്ഞാൽ പൈസ. ഇങ്ങനെ 3-4 വാക്ക് ഓടിച്ചു. നീ
2: ഗൾഫ് പോയിട്ട് ഈ പറഞ്ഞ സാധനം എനിക്കില്ല.
1: ഇല്ല, ഉണ്ടാക്കാൻ വേണ്ടിട്ടാന്ന് പോയിനി. നോക്കുമ്പോ അതും ഇല്ല ഇതും ഇല്ല ഒന്നും അല്ലാണ്ടായി.
2: എവിടെ പോയിട്ടുണ്ട് രക്ഷയില്ല ഇവന്?
0: ഓന്റെ കളി അങ്ങനത്തനാണ് ബിജുട്ടന്റെ.
1: എന്റെ കളിയില്ല, അറബിന്റെ കളിയാന്ന്.
2: അതിന്റെ കാരണമുണ്ട്. ബിജുട്ടൻ ആധാരെഴുത്തായിരുന്നു ജോലി. ആള് ഗൾഫ് പോയിട്ട് എന്താ ആധാരെഴുത്താ?
1: ആടെ ഇതില്ലല്ലോ. പിന്നെ അറബി പറഞ്ഞ എനക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ അറബിക്ക് മനസ്സിലാവില്ല. സന്തോഷത്തോടെ അങ്ങോട്ടിങ്ങോട്ട് ജീവിച്ചു പോകുന്നു.
0: പിന്നെ ആടെ പോയിട്ട് തന്നെ ആകെ മൊത്തത്തില് വേറെ ഡോക്യുമെന്റ് ആയി. വേറെ ഡോക്യുമെന്റ് അറിയില്ല. വഴി ആധാരോ?
2: ഓ അത് ശരി. ഇവിടെ ആധാരെഴുത്ത്. ശശിയാണ് ശരിക്കും ആദ്യം ചെയ്ത ജോലി എന്ന്?
0: ആദ്യം ഞാൻ ജോലി എന്ന് പറഞ്ഞ് ചെയ്തത് കെയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ സിനിമ അഭിനയ മോഹമായിട്ട് മദ്രാസിൽ പോയിട്ട് കെയ്ക്കോന്റെ കമ്പനി, കൊച്ചിങ് കാനിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ അവരുടെ ഏജന്റിന്റെ ഓഫീസിലായിരുന്നു.
2: ഞാനിത് തുടക്കത്തിൽ കേട്ടപ്പോ ബേക്കറി പണിയാന്ന്
1: ഞാനും അങ്ങനെ വിചാരിച്ചേട്ടാ.
0: കെയ്ക്കോ കേക്കിന്റെ കമ്പനി അല്ല, കെയ്ക്കോ CAICO.
2: ശരി.
0: അവിടെ ഒരു ഓഫീസിലായിരുന്നു. അവിടുന്ന് പിന്നെ ഒരു 5-6 മാസം നിന്നപ്പോഴും ഞാൻ അവിടുന്ന് വിട്ടുവന്നു. നമ്മുടെ ജീവിതം ശരിയല്ല എന്നുണ്ട്, നമ്മളെ നാട്ടിലേക്ക് വന്നു.
2: അവര് പറഞ്ഞു വിട്ടായിരിക്കും ശരിയല്ല എന്ന്
1: പറഞ്ഞു. ശരിയാവോ?
0: സിനിമയിൽ അഭിനയിക്കാനോട്ട് ചാൻസും കിട്ടിയില്ല.
2: ജീവിതം വെറുതെ പാഴാകും.
0: അപ്പൊ ഞാൻ ഇവിടെ വന്ന് കോഴിക്കോട് HDC ആയിരുന്നു. അങ്ങനെയല്ല എന്ന്
2: പിന്നെ കളിച്ച കളിയായി.
1: രാമാട്ട് നിങ്ങൾ എന്തെല്ലാം പണിയെടുത്തിനി?
2: അത് എനക്കെന്നെ അറിഞ്ഞൂടാ മോനെ, വെറുതെ കൺഫ്യൂഷൻ ആക്കും.
1: പക്ഷെ നിലവിൽ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്ക്?
2: നിലവില് ഞാൻ എന്തെല്ലാം പണിയെടുത്തും ചോദിച്ചാൽ എനക്കെന്നെ അറിഞ്ഞൂടാ ഞാൻ എന്തെല്ലാം പണിയെടുക്കുന്നുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പഴശ്ശിരാജ ബഡ്സ് സ്കൂളിന്റെ ഡ്രൈവറാണ്. കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് അതിനിടയിൽ റേഡിയോ മലബാറിൽ വന്നിട്ട്, അത് ജോലിയല്ലെങ്കിൽ കൂടിയും റേഡിയോ മലബാറിൽ വന്നിട്ട് ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പേ ഉരുവച്ചാലിൽ പച്ചക്കറി കടയിൽ 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ 10-13 വർഷം വർക്ക്ഷോപ്പ് ജോലി കൂത്തുപറമ്പിൽ. കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയുടെ അടുത്തുള്ള ഒരു ലോറി വർക്ക്ഷോപ്പ് ഉണ്ട് കൃഷ്ണാട്ടന്റെ. അതുപോലെ അവരുടെ തന്നെ ഒരു മാരുതി സർവീസ് സെന്റർ ഉണ്ട് കുട്ടിക്കുന്നല്ലേ, കൃഷ്ണ മോട്ടോസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു 5-8 വർഷം, പഴയ നിരത്തിൽ ബീറ്റ മോട്ടോസിൽ ഒരു 2 വർഷം. അങ്ങനെ വർക്ക്ഷോപ്പ് ജീവിതം 10-13 വർഷം. അതിനു മുമ്പേ ഞാൻ പെരുതേരി മണിയാണി എന്നൊക്കെ പറയില്ലേ, ആ കല്ല് വെക്കാനും ചുമര് വെക്കാനും തേക്കാനും ഒക്കെ അറിയാം. ആ പണി ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം. അതിനു മുമ്പേ മദ്രാസിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണി കുറേ കാലം ചെയ്തിട്ടുണ്ട്, പഴശ്ശിയിലെ വിശാലമായ വയലുകളിലൊക്കെ എൻ്റെ തൂമ്പയുടെ സ്പർശമേൽക്കാത്ത സ്ഥലമില്ല എന്ന് പറയാം. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നാടൻ കൈക്കൂട്ട് പണി കുറേ കാലം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കാളിദാസയിൽ നാടകം കളിക്കും. ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ
0: ഇവനെല്ലാത്തിനും
1: കൈയിട്ടു.
2: ഈ ഓണത്തിന് ഒരുപാട് പരിപാടികൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? പല സ്ഥലത്തും പലരും
1: വിളിച്ചിട്ട്
0: ഞാൻ എന്താ ബസ്സിലങ്ങാറ്റാ ഇങ്ങനെ
1: തിരക്കൊരു തിരക്കുമില്ല.
0: പരിപാടി ഉണ്ട്, കഫേന്റെ ഷൂട്ട് തന്നെ
2: അല്ല ഉദ്ഘാടന പരിപാടിയും.
1: എനക്കുണ്ട് പരിപാടിന്റെ ഉദ്ഘാടകൻ ബിജുട്ടൻ കൂമ്പാള കണ്ണൂർ ഫെയിം. ഞാൻ അവിടെ പോയിട്ട് എന്താ പറയാന്നാണ് ചിന്തിക്കുന്നത്.
2: കുറെ ആശംസകളല്ലോ അയച്ചു കൊടുത്തു.
1: കുറെ ആശംസ അയച്ചു കൊടുത്ത്.
0: അല്ല അത് പറയാലോ എനിക്ക്. August 15 എന്ന് പറഞ്ഞാൽ 16-ാം തീയതി കഴിഞ്ഞിട്ട് 16-ന് മുൻപേ ഉള്ള ഒരു ദിവസമാണ്.
1: അല്ല നമുക്കൊരു പാട്ട് കേട്ടൂടെ നമ്മളെ വാചകടി.

0: മാത്രം കേട്ടിട്ട് ഒരു പാട്ട്.
1: അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് കേൾക്കാം.
0: ആ
1: ശരിയാ, നമ്മളെ ജനങ്ങളെ അധികം ക്ഷമ പരിശോധിക്കാറല്ലോ.
2: അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആവുക.
0: അധികം അങ്ങനെ ഉണ്ടാവുക.
1: ശശിയേട്ടൻ തന്നെ തീരുമാനിക്കട്ടല്ലേ ഏത് പാട്ടാ വേണ്ടത്.
0: പറയ ശശിയേട്ടാ പറയും.
2: അത് ഇത് ഞാൻ പറഞ്ഞ മാതിരി തീവണ്ടി.
1: ആ വണ്ടി
2: വണ്ടി പുക വണ്ടി.
1: ആ അപ്പൊ വീണ്ടും ശശിയേട്ടന്റെ ഇഷ്ടപ്രകാരം ഒരു വണ്ടി ഉന്താ.
2: തീവണ്ടി ഇതായിക്കോട്ടെ.
1: തീവണ്ടി അല്ലല്ലോ അത്, ബസ്സല്ലേ.
2: അല്ലല്ല പുകവണ്ടി.
1: ഓ പുകവണ്ടി, പുകവണ്ടിയെ കുറിച്ചാണ്.
3: എന്നെ പോലെ തെണ്ടി നടന്നാൽ
2: കയ്യിൽ വരുന്നത് കായാണ്. വണ്ടി പുകവണ്ടി.
1: ആ അങ്ങനെയാണ്.
0: നിന്നെ പോലെ ഞാനും ഒരു തെണ്ടിയാണ്.
1: ശശിയേട്ടനും ബിജുടും തമ്മിൽ ഒരു മൂന്നാല് വയസ്സിന്റെ വ്യത്യാസമുണ്ടോ?
0: ആ ഇനി ഇപ്പൊ പൂജ്യം കൂടി ചേർക്കണം. വലുത് പത്ത്
1: നാപ്പത് വയസ്സിന്റെ വ്യത്യാസം. പക്ഷെ എന്തോ ആട്ടെ, ശശിയേട്ടാ സത്യം പറയാം, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്, ക്ഷമയോടെ കേൾക്കണം. നാട്ടുകാർ ഇപ്പൊ വിചാരിക്കുന്നത് ബിജുട്ടന്റെ അച്ഛനാ നിങ്ങൾ എന്നാ.
0: ഒന്നാമത് കഫേല് നമ്മളെ അച്ഛനും മോനായിട്ട് അഭിനയിക്കുന്നത്.
1: അച്ഛനും മോനായിട്ട് അഭിനയിച്ചോണ്ടല്ല, ലീലേച്ചിന്റെ മോനാന്ന് ബിജുട്ട എന്നുള്ള കാര്യം അറിയാം. പക്ഷെ ശശിയേട്ടന്റെ ഭാര്യയാന്ന് ലീലേച്ചി എന്നാണ്
0: അങ്ങനെ തെറ്റിദ്ധാരണ.
1: ഇന്നലെ എന്നോട് ചോദിച്ചു ഒരാള്, ഇന്നലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടപ്പോ ഇങ്ങനെ കഫേന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ പേരറിയില്ല. ആദ്യം എന്നോട് വേറെന്തോ പേര് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞത് ഓരോ പേര് ശശിയേട്ടൻ. ആ തന്നെ ശശിയേട്ടൻ തന്നെ. ശശിയേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന ശശിയേട്ടൻ്റെ ഭാര്യ തന്നെയല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് ബിജുട്ടൻ്റെ അമ്മയാന്ന് പറഞ്ഞു.
2: എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഇത് കുടുംബത്തെ പ്രശ്നമാണെന്നുണ്ടാ?
0: കുടുംബത്തിൽ
2: എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഭാര്യയായിട്ട് ലീലേച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച
0: ഭാര്യന്റെ മുമ്പ് ഭാര്യയായിട്ട് അഭിനയിച്ചുകൊണ്ട്
1: അത് അഭിനയാണെന്ന് അവർക്ക് മനസ്സിലായി.
0: വേറെ നിർബന്ധിച്ച് നമുക്ക് ഷൂട്ട് ആർന്ന് ചെയ്താ പോരാടാ, ഷൂട്ട് ആർന്ന് ചെയ്താ പോരാടാ.
1: ശശിയേട്ടൻ ഇപ്പൊ ലാസ്റ്റ് അഭിനയിച്ചോണ്ടിരിക്കുന്ന പടം ഏതാ?
2: ഇപ്പൊ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞത് ഷിഫ്ന എന്ന് പറഞ്ഞ ഒരു കുട്ടീന്റെ പടമാണ്, 40 Days of Hus Party. കുഞ്ചാക്കബാബിന്റെ അത് ഈ സെപ്റ്റംബർ മാസം റിലീസാവും. അതൊരു ത്രൂ ഔട്ട് വേഷമാണ്.
1: പിന്നെ ശശിയേട്ടൻ ഇതുപോലെ റേഡിയോയിൽ വിളിച്ചാലും കിട്ടൂല.
0: പിന്നെ വിളിച്ചാവില്ല, പിന്നെ കുറച്ചുകൂടി വെയിറ്റ് ഇടൂ, ചിലപ്പോ കാറാക്കേണ്ടി വരൂ. മോഹിനിയാട്ടത്തിൽ ഇങ്ങനെ നല്ല റീച്ച് കിട്ടിയല്ലേ?
2: അത് നല്ല റീച്ച് കിട്ടി.
0: എന്തിനു പേര്? പോലീസിന്റെ പേര് എന്തിനു?
2: കോൺസ്റ്റബിൾ ദീപക്.
0: ദീപക് പോയത് ആ പേരിട്ട തന്നെ ഒരു ഭയങ്കര രസമാണ്.
1: ബിജുട്ടൻ അടുത്ത പടം?
0: അടുത്ത പടം കണ്ണൂർ കഫേന്റെ ഷിജിത്ത് സംവിധാനം ചെയ്യുന്ന പേരിട്ടില്ല. ഷിജിത്ത് തുടങ്ങണോ? ഇത് ഷിജിത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ കല്യാണം അത്രയും പെട്ടെന്ന് പടം തുടങ്ങാൻ രാമാണ്ണും ഞാനും അല്ലേ. കാരണം രാമാണ്ണൻ ഏറ്റവും ആഗ്രഹം കണ്ണൂർ കഫേന്റെ പടത്തിലേക്ക് കൂടി ലോഞ്ച് ചെയ്യണമെന്നാണ്.
1: അല്ല ഞാനങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് അവസരങ്ങൾ മുമ്പിൽ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. പലപ്പോഴും എന്നോട് പലരും വിളിച്ച് ചോദിക്കലുണ്ട്, ഇപ്പോൾ ശശിയേട്ടനെ കാണുന്നില്ലല്ലോ, അല്ലെ ബിജുട്ടനെ കാണുന്നില്ലല്ലോ, അവരെങ്ങോട്ട് പോയി എന്നല്ലോ ചോദിക്കലുണ്ട്. അവരോട് ശശിയേട്ടന് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് ഓണവിശേഷമായിട്ട്?
2: ഓണവിശേഷം എല്ലാവരും പറയുന്നതല്ലേ, സ്ഥിരം പറയുന്നതായി. ഓണം നല്ല ഭക്ഷണം കഴിക്കുക, സുഖം തന്നെ.
1: ഭക്ഷണം മാത്രം മതിയാ?
2: ഭക്ഷണം മാത്രം, നല്ലൊരു ദിവസമല്ലേ. അപ്പോൾ വീട്ടിൽ ഒന്നാമത് നമ്മുടെ വീട്ടിൽ മക്കളൊന്നും ഇല്ലേടാ.
0: സദ്യ ചേച്ചേട്ടാ?
2: സദ്യ
0: സാമ്പാർ പച്ചടി നാരങ്ങക്കറിയാക്കൂലേ?
2: സ്ഥിരം
0: നാരങ്ങക്കറിയാക്കൂലേ?
2: വീട്ടിൽ പിന്നെ എന്താ വെച്ചാൽ നോൺ കയറ്റൂല. ഈ സാമ്പാറും ഉണങ്ങിയ പച്ചടി കൂട്ടി മടുത്ത് വെച്ചിട്ട് വേറെ ഈ പച്ചക്കറികളിൽ ഇതല്ലേ ഉള്ളൂ.
1: അതെ, പക്ഷെ എനിക്കൊന്ന് ഓണം കഴിഞ്ഞാൽ കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വരുമല്ലേ. ഫ്രിഡ്ജില്ലേ വീട്ടില്?
2: ഇല്ല ഫ്രിഡ്ജ്. ഞാനെന്താ ചെയ്യുന്ന വെച്ചാൽ ഓണായെന്ന് രാത്രി അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഫ്രണ്ടുങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടാ മെല്ലെ ഇത് അവിടുന്ന് ഒരു ഗുഡ്സ് ഓട്ടോ ആക്കിയിട്ട് കൊണ്ടുവണ്ട പരിപാടി.
1: എന്നാ
2: കുറച്ച് ദിവസത്തേക്ക് വേണ്ട. ഈ കാരണം ഈ സാമ്പാറും പച്ചടിയും ഇതും അവീരും ഉപ്പേരി പപ്പടവും എല്ലാം പപ്പടം അടക്കം കിട്ടും. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഈ ഒരാഴ്ച ഈ സാധനം തന്നെ എനിക്ക് തരുക. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല.
1: ആവശ്യത്തിലുള്ള വെച്ചാ പോരെ?
2: ആവശ്യത്തിലുള്ളതാണ് നമ്മളെ ആഗ്രഹത്തിൽ.
0: അമ്മ അപ്പം കുറച്ച് ചോറ് കൂട്ടി വെക്കോ. അപ്പൊ ഞാൻ ചോദിക്കും അമ്മ
2: ഭാര്യ അങ്ങനെ തന്നെ
0: കുറച്ച് ചോറ് വെച്ചാ പോരെ. ഒരാൾക്ക് കണക്കായ ചോറ് വെക്കാൻ പറ്റുമോ? അതാവൂല.
1: എന്തായാലും
0: കുറച്ച് ബാക്കി വരും അല്ലെ.
2: ഞാൻ ഫ്രിഡ്ജ് അങ്ങനെ മാറ്റേണ്ട പരിപാടിയാണ്.
1: ഒരുപാട് ഓണം കണ്ട ആളല്ലേ ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഓണം, ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ഓണത്തിന്റെ അനുഭവം പറഞ്ഞു.
2: ഓണത്തിന് എന്താ വെച്ചാൽ നമ്മളെല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അച്ഛനും ഏട്ടന്മാരും ഞാനും അനിയനും എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത് തന്നെ വൃത്തിയത. രാവിലെ ഒക്കെ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അതൊരു സുഖമാണ്.
0: എപ്പോഴെങ്കിലും കാണാൻ പറ്റിനാ?
2: കാണാനാ?
0: കാണം വിറ്റിനോന്ന് പണ്ടുള്ളവര് പറയും. കാണം വിറ്റിട്ട് ഓണോ?
1: അങ്ങനെ വിറ്റിട്ട് ഓണം ഉണ്ടേ ആളല്ല ശശിയേട്ടൻ. ആദ്യമേ ഒരു മോശമില്ലാത്ത
0: ആരും വെക്കണ്ട.
1: അങ്ങനെയല്ല, മോശമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിന് ശശിയേട്ടൻ
0: പാവപ്പെട്ടവരാണെങ്കിൽ കാണാൻ വെക്കണ്ട.
1: ഓണം ഉണ്ണാൻ നിവൃത്തി കേട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം വെക്കണ്ടുള്ളൂ. അതിലൊരു കാര്യമുണ്ട്, നേരാമണ്ണം ഒരു നേരത്തെ

0: ആഹാരം കഴിക്കാൻ വകയില്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്കാണ് ഓണത്തിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഒരു വയറുനിറച്ച് ഉണ്ണുക, ഒരു പായസം കുടിക്കുക, ഇതെല്ലാം ഓണത്തിനും വിഷുവിനും മാത്രം സാധ്യമാകുന്ന ഒരവസ്ഥയാണ് ഭൂരിഭാഗം ആളുകൾ.
1: നിങ്ങൾ പറഞ്ഞ പണ്ട് കാലത്ത് ഓണത്തിനും വിഷുവിനും ഇറച്ചി കിട്ടുക, വീട്ടിൽ ഇറച്ചി വേണ്ടിക്കുന്നത് ഓണത്തിനും വിഷുവിനും പായസം അങ്ങനെയാ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ.
0: ശശിയേട്ടനെ സംബന്ധിച്ചിടത്തോളം
1: ഇപ്പൊ ഇറച്ചിയില്ല, പച്ചക്കറി മാത്രം.
0: അല്ല ബിജുട്ടൻ പറയട്ടെ, നല്ലല്ലേ ബിജുട്ടന്റെ ആദ്യകാല ഓണത്തിന്റെ
1: പാട്ട് വേണ്ടേ?
0: പാട്ട്
2: വർത്തനം പറയില്ല മാത്രമേ ഉള്ളൂ, നമ്മളെ പടായി കേൾക്കാനല്ലോ ശ്രോതാക്കൾ നിൽക്കുന്നത്. അവർക്ക് നിങ്ങൾ നല്ല പാട്ട് ചോദിക്കരാമാ.
0: നിങ്ങൾ ചൂടാലപ്പ, നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് കൊടുക്കാം അല്ലേ.
1: ഒരു പാട്ട് കൊടുക്കുക,
0: ഒരു കാര്യം ചെയ്യാ, പാട്ട് പോട്ടെ അല്ലേ.
2: അല്ല ബിജുട്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാട്ട് വെക്കാൻ പറയാം, രാമനെ കുറിച്ചിട്ട് ഒരു പാട്ട്.
1: രാമനെ കുറിച്ച് രാമസീരാമ അതല്ലേ?
0: അതാ
2: അത് ഭക്തിയാനല്ലേ. ഇതല്ല, ഇത് നമ്മളെ ഈ രാമനെ പറ്റിട്ട്, കണ്ണൂർ കഫേന്റെ രാമനെ കുറിച്ചിട്ട് പാട്ട് പാടാ.
1: ഏത് പാട്ട്?
0: എന്നെ പറ്റി.
1: ആ ഉണ്ട്,
2: മണ്ടച്ചാരെ മൊട്ടത്തലയിൽ കണ്ടം എന്താ അങ്ങനെ
1: ഉണ്ട്, മണ്ടച്ചാരെ മൊട്ടത്തലയാ കണ്ടം വെച്ചൊരു അല്ല,
2: മണ്ടച്ചാരെ മൊട്ടത്തലയില്.
0: നിങ്ങൾ അനക്കിട്ട് തന്നെ പണി തരാൻ വന്നെയല്ലേ.
1: അല്ല പണി തരുമ്പോ
2: അതിന്റെ രീതിയിൽ.
0: പക്ഷേ കണ്ണാടി നോക്കെല്ലാം തോന്നുന്നു ബിജുട്ടൻ.
1: എന്നാ
0: അല്ല ഈ മൊട്ടത്തല
1: ഇത് വിഗ് വെച്ചിട്ട് കഷ്ണി ആക്കിയതാ? ബിഗ് വെച്ചിട്ട് കഷണ്ടി ആക്കിയതാ?
0: ഓ അതെ, ഒറിജിനൽ മുടിന്റെ ഉള്ളിൽ,
1: ഒറിജിനൽ മുടി ഉള്ളിലുണ്ട്.
0: ഓഹ്, എനിക്ക് അനുഭവം പ്രകടിപ്പിച്ച് മുട്ടയായിട്ട് വന്നതാ.
1: എന്നാന്നറിയില്ല, രാവിലെ എണീക്കുമ്പോ ഒരു കൊട്ട മുടി ഉണ്ടാവും കയ്യില്, എടുത്ത് തൈന് കൊണ്ട് കിടുക.
0: അത്രമാത്രം കൊഞ്ഞു പോകുന്നുണ്ട്,
1: അങ്ങനെ പോകുന്നുണ്ട് രാമട്ടെ. എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറയും,
0: ബാക്കി കൂടി പോവാനാ?
1: ബാക്കി കൂടി പോകാനുള്ളത് സംരക്ഷിക്കാൻ ഉള്ള മരുന്നുണ്ടെങ്കിൽ താഴെ.

0: ബിജുട്ടിന്റെ ആദ്യകാല ഓണ അനുഭവങ്ങൾ പറഞ്ഞിട്ടില്ല.
1: ആദ്യകാല ഓണം എന്ന് പറയുമ്പോൾ പണ്ട് ഇങ്ങനെ എല്ലാവരും അമ്മ ചോറും കറിയും ഉണ്ടാക്കും, നമ്മൾ നല്ലോണം തിന്നും കിടന്നുറങ്ങും, പിറ്റേ സാറ് സിനിമക്ക് പോകും, അത്ര തന്നെ. വേറെ അങ്ങനെ
0: പണ്ടിങ്ങനെ അങ്ങനെ പറയത്തക്ക മാറ്റമൊന്നുമില്ല.
1: ഇല്ല, വലിയൊരു മാറ്റമൊന്നും ഇല്ല ഓണത്തിന്.
0: ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ആദ്യത്തെ ഓണം
1: കല്യാണം കഴിഞ്ഞില്ല. ആദ്യത്തെ ഓണത്തിന് ഓള വീട്ടിൽ പോയി, തുണിയും കുപ്പായാലും മേടിച്ച് ചെലവ് കൂടി. പിന്നെ അന്ന് ഞാനും നീതുവല്ലുള്ളൂ, ഇപ്പം പോകുമ്പോൾ രണ്ട് കുഞ്ഞുമക്കളുമായി, നോറിയു നിജോ. അപ്പോൾ ആ ഒരു മാറ്റം, മക്കള് വന്ന്, പണ്ട് നമ്മളായിരുന്നു മക്കൾ, ഇപ്പം നമുക്ക് മക്കളായി, അങ്ങനെ ഒരു ഇത്.
0: ഇപ്പോൾ കുടുംബത്തിന്റെ നാഥനായി.
1: അതിപ്പോ നാദേ അമ്മ തന്നെയാണ്, നാദി നാദിയായിട്ട് അമ്മയുണ്ട്.
0: ശശിയേട്ടൻ കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കൂട്ടുകുടുംബല്ലേ ആദ്യം?
2: ആദ്യത്തെ ഞാൻ പിന്നെ വേറെ പോയി, അതിൻ്റെ അടുത്ത് തന്നെ തറവാട്ടിൻ്റെ അടുത്ത് തന്നെ വേറെ വീടെടുത്ത് താമസാക്കി.
0: ഓണത്തിന് മക്കളെല്ലാം വരുമോ?
2: ഇല്ല,
0: മൂന്നാളും മൂന്ന് സ്ഥലത്തല്ലേ?
2: മൂന്നാളും മൂന്ന് സ്ഥലത്താണ്. ഒരാളങ്ങ് ബാലുശ്ശേരി, ബാലുശ്ശേരി തൃക്കുറ്റിശ്ശേരി എന്ന് പറയും. രണ്ടാമത്തെ ആളങ്ങ് യു കെയിലാണ്,
1: യു കെയിലെ എടക്കാടിന്റെ അപ്പുറം അല്ലേ?
2: ഞാനത് മാപ്പ് എടുത്ത് നോക്ക് ചൂട്ടാ.
1: ഞാനെന്തിനും നിങ്ങളോട് മാപ്പ് പറയുന്നു?
2: ആ മാപ്പല്ല, മാപ്പ് ഭൂപടം, ആറ്റ്ലസ് എന്നെല്ലാം പറയില്ലേ നമ്മള്?
1: അല്ല, ഭൂപടത്തില്
2: അതിലും നോക്ക്, യു കെ എവിടെയാന്ന്?
1: എവിടെയാന്ന്? ഓ, കർണാടകത്തിലല്ലേ?
2: കർണാടകത്തിലല്ല, മംഗലാപുരത്ത്.
1: മംഗലാപുരത്ത് യു കെ?
2: അല്ല, ഇപ്പൊ യു കെ ആണ്.
1: നമ്മളാടിന്റെ ഒരു യു കെ ഉണ്ടക്കായി.
2: എനിക്കതോ തോന്നുള്ളൂ, മകൻ ബോംബെയിലാണ്, ടി സി എസ് എഞ്ചിനീയർ ആയിട്ട് കഴിയും.
1: അത് തെറ്റി, ഇപ്പം ബോംബെ ഇല്ല,
2: മുംബൈ.
1: മുംബൈ,
2: മുംബൈയില്
1: ധാരാവി. മുംബൈ എന്ന് പറഞ്ഞാൽ ധാരാവിയാണ്. ധാരാവി ഇപ്പൂ ഇല്ല. മോലാല് പൊളിച്ച് ആറാം നമ്പുരാല് പറഞ്ഞേ ഈ ധാരാവി, ധാരാവി എന്ന് പറയുന്ന സ്ഥലം ഒരൊറ്റ രാത്രി കൊണ്ട് പൊളിച്ചവനെ ഈ ജഗന്നാഥേന്ന്. പൊളിച്ചല്ലോ, ധാരാവി പൊളിച്ചു.
0: ബോംബെയും പോയി, ധാരാവിയും,
1: ധാരാവിയും പോയി.
0: ഇപ്പൊ ആകെ മുംബൈ ഉള്ളു.
1: മുംബൈ ഉള്ളൂ.
0: ഓക്കെ,
2: മകൻ അവിടെ ടി സി എസ് എഞ്ചിനീയർ ആണ്.
0: മോള് യു കെയിൽ, ഒരാൾ യു കെയിലും ഒരാള്
1: ടി സി എസിലും.
0: എനിക്ക് യു കെ മനസ്സിലായാ.
1: യു കെ മംഗലാപുരം അല്ലേ?
0: എന്തിന്നാന്ന്? നീ കണ്ണൂർ കഫേനെയും കൂമ്പാളനെയെല്ലാം പറയിപ്പിച്ച് അടങ്ങും അല്ലേ?
2: അല്ല, സ്കൂളിൽ പോയത് അറിയുള്ളൂ.
1: സ്കൂളിൽ പോയി ആടെ യു കെ പഠിപ്പിച്ചില്ല.
0: എടോ, യുണൈറ്റഡ് കിങ്ഡം
1: ചല്.
0: അയ്യയ്യോ,
2: ഈ ബഗിടനോട് പറഞ്ഞിട്ട് കാര്യമില്ല.
1: ഞാൻ ആ ബഗിടനാ, ലണ്ടൻ അതല്ല സംഭവം. മക്കൾ, ഇങ്ങളതിന് മുമ്പ് യു കെ പോയവനാന്ന് ഞാൻ. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട്. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ക്രിക്കറ്റ് കളിക്കുന്നത് എത്ര നാള് ഞാൻ സ്വപ്നം കണ്ടിനി.
0: ടിവി കണ്ടിരുന്നു,
1: ടിവി കണ്ടിനി. ഞാൻ കളിക്കുന്നത് സ്വപ്നം കാണാം. അങ്ങനെ ഞാൻ ലണ്ടനിൽ പോയി.
0: ആ
1: കളിക്കാരനായിട്ട് ഇന്ന് നടക്കാതെ സ്വപ്നമായിട്ട് ഇപ്പൊ നടക്കുന്നത്. അല്ല, ലണ്ടന്മാർ, മണ്ടന്മാർ ലണ്ടനിൽ പോയി ഒരു സിനിമയില്ലേ, അതിലൊരു പാട്ട്
0: കൊടുക്കണമെന്നാലേ.
1: സിനിമയാവാൻ പാട്ടുണ്ടാവില്ലേ?
2: ആ സമയത്ത് നീ ഉണ്ടല്ലേ
0: ലണ്ടനില്.
2: ആ ഇവന്റെ കഥയാത്, അതിപ്പല്ല എനിക്ക് മനസ്സിലാകുന്നത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പാടാ സുകുമാരനൊക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.
1: റേഡിയോ മലബാർ റിയൽ സോണം. കണ്ണൂർ കഫേ യൂട്യൂബ് ചാനൽ താരങ്ങൾ ശശിധരൻ മട്ടന്നൂർ, ബിജുട്ടൻ കൂമ്പാള, രാമകൃഷ്ണൻ പഴശ്ശി എന്നിവരൊരുമിക്കുന്ന ചിരിനിമിഷങ്ങൾ.
2: ബിജുട്ടാ, നമ്മൾ ശശിയേട്ടൻ ആദ്യം കണ്ട സിനിമ ഡോക്ടറാന്ന് പറഞ്ഞു.
3: ഡോക്ടർ
2: ബിജുട്ടൻ കണ്ട സിനിമ ഏതാ?
3: ഫസ്റ്റ് കണ്ട പടം എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല.
2: ഓർമ്മയില്ല?
3: ഇല്ല.
4: ലാസ്റ്റ് കണ്ട ഓർമ്മയുണ്ട,
3: ചിന്നത്തമ്പി, വാത്സല്യം,
2: അല്ല അതല്ലേ പാനപ്പ, ഇപ്പ
3: സൂര്യമാനസോ,
2: ഫസ്റ്റ്
3: കണ്ട പടം ഓർമ്മയില്ല. പക്ഷേ പണ്ട് ഞാൻ പാടത്തിന് പോവാം, അമ്മ പണ്ട് എല്ലാ പടത്തിനും പോകും, എല്ലാ മലയാള സിനിമക്കും അമ്മ മേറ്റിരിക്കും. അമ്മയും അപ്പുറത്തുള്ള രമേച്ചി, ഒരു പപ്പിയച്ചി ഉണ്ട്, പോതിയോടത്തെ പപ്പിയച്ചി, കുഞ്ഞുള്ള രമേച്ചി, അമ്മ, ഇവര് ഉച്ചവരെ പണിയിലെടുത്ത് ഉച്ചക്കേഷം മേറ്റിനി, രണ്ടേ മുക്കാലിന് മേറ്റിനി, അതിന് പോവും. അപ്പൊ അപ്പം ഞാനും പോവും, എല്ലാ ശനിയാഴ്ച പോവാ. അപ്പൊ എല്ലാ ശനിയാഴ്ച ഞാനും അമ്മ എന്റെ പ്രേം പടത്തിന് പോവും. ഏതാ ഫസ്റ്റ് പടമൊന്നും ഓർമ്മയില്ല. സിനിമ
2: കാണും. ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാണെന്നറിയാം? അങ്ങാടിയാണ്,
3: ട്രോളി പ്ലസ് ജയന്റെ
2: അങ്ങാടി, മട്ടന്നൂർ സൈന തിയേറ്ററിൽ. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ കുടുംബസമേതം അച്ഛനും അമ്മയും നമ്മൾ നാല് മക്കളാണ്. നമ്മൾ നാല് മക്കളും ചേർന്ന് ഒരുമിച്ച് കണ്ട ഒരേ ഒരു സിനിമയാണ് അങ്ങാടി.
3: അങ്ങാടി,
4: അങ്ങാടി.
3: അന്ന് നടന്നിട്ടേ പോയി? വണ്ടി, വണ്ടി ഉണ്ടാ, ജീപ്പ് ഉണ്ടാ,
2: അങ്ങനെ എന്തോ വണ്ടിയിലാ പോയ. സിനിമ കണ്ടത് ഓർമ്മയുണ്ട്, എങ്ങനെ പോയെന്നൊന്നും ഓർമ്മയില്ല. നേരെ മുമ്പില്
3: ബാലാട്ടൻ്റെ
2: കൂടിയാ ഒരു ചായ കുടിച്ചത് ഓർമ്മയുണ്ട്.
3: അന്നത്ര അടിക്കുന്ന ഉറുപ്പ്യ അത്ര.
4: ഞാൻ കൊടുത്ത അന്ന് ഫസ്റ്റ് കൊടുത്തത് 35 പൈസ ബെഞ്ചിന്.
2: ശരി,
3: 35 പൈസ
4: തറ, അന്നൊക്കെ തറയണ്ടായിരുന്നു തറ. ബെഞ്ചിന് മുമ്പിലുള്ള തറ, ഇവിടെ തറയില്ല, ബെഞ്ച്. ബെഞ്ചിന് 35 പൈസ. അതിന്റെ നേരെ ബാക്കിലുള്ളത് കസേല, അത് കുറച്ച് ഉള്ള 75 പൈസ. അതിന് അതിൻ്റെയും ബാക്കിലാണ് വലിയ വലിയ ആൾക്കാർക്കുള്ളത് റിസർവ് എന്ന് പറയുന്നത് 1 റുപ്യ. ഇപ്പോഴത്തൊരു സിനിമ കാണാൻ പൈസ
3: മാളില് 300-400 ടിക്കറ്റ് പോകുന്നുണ്ട്. വിളിസോ കണ്ണൂര് മാളില് എറണാകുളത്തെല്ലാം 500 വരെ ടിക്കറ്റ് പോകും.
2: അതിന് ഇതുപോലെ നിലത്തിരിക്കലല്ല, ഇപ്പൊ കിടന്നിട്ട് കാണാൻ
3: പറ്റുന്ന
2: സൗകര്യങ്ങൾ കൂടി, അതിനനുസരിച്ചുള്ള വില വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ അതിനനുസരിച്ച് ടാക്സും കൊടുക്കണ്ടേ.
3: ഞാൻ പണ്ടെല്ലാം മുമ്പിലേ ഇരിക്കും, ഫസ്റ്റ് സിനിമ ആണല്ലോ ബേക്കിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമ കാണാൻ പറ്റൂ. ഫസ്റ്റ് നമ്മള് കണ്ടിട്ട് നമ്മളെ ബാക്കിയാണ് ബേക്കിലെ റിസർവേഷൻ ടീം കാണേ.
4: നീ കുറെ സമയം ഇവിടെ തന്നെ ഉണ്ടാവാ?
3: ഇല്ല,
4: ഓട്ടോറിക്ഷയുടെ
2: മുമ്പിലിരുന്ന് കണ്ടാ പറയപ്പോ. ചേച്ചേട്ട നാടകം ഏതാ ആദ്യം കണ്ട്?
4: പേര് എനിക്ക് ഓർമ്മയില്ല. മട്ടന്നൂർ ഹൈസ്കൂളിൽ നിന്ന്, ധനശേഖരനർത്ഥം മട്ടന്നൂർ ഹൈസ്കൂളിൽ ഹാളില് വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് വരെ ഒരു നാടകം. അപ്പോഴ എനിക്ക് അത്ഭുതം തോന്നിയത് അവർ ഈ സംഭാഷണങ്ങൾ പറയുന്നത് ബൈഹാർട്ടാണ്, ഫുൾ ബൈഹാർട്ടാ. പിന്നെ മനസ്സ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആകുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ കണ്ട നാടകം മട്ടന്നൂർ എന്നുള്ള, മട്ടന്നൂരുള്ള പ്രമുഖർ അഭിനയിച്ച, ടിക്കറ്റ് വെച്ചിട്ട് മട്ടന്നൂർ ആൻഡ് ടാക്കീസിലെ കാഞ്ചന സീത എന്ന് പറയുന്ന നാടകം.
2: ആൻഡ്
4: ടാക്കീസ് സ്ക്രീനിന് മുമ്പിൽ സ്റ്റേജ് കെട്ടിയിട്ട്.
2: ശരി.
4: ആ, അതിന് എനിക്കെങ്ങനെ ചാൻസ് കിട്ടുക എന്ന് വെച്ചാൽ, അതിന് നമ്മളൊരു ബന്ധു അഭിനയിക്കുന്നുണ്ട് വാൽമീകിയായിട്ട്. അന്നാ എനിക്ക് അതിനെ പറ്റി അറിയാം, താടി വെച്ചിട്ട്. എന്നോട് ശശി നീ വരണം, ശ്രീരാമനെ കാണിക്കുന്നുണ്ട്. അത് നമ്മളെ ഉരുവച്ചാലിലെ മാഷ്,
2: കുഞ്ഞിരാമാഷ,
4: നല്ല ഭംഗിയുള്ള മാഷായിരുന്നു അയാള്, ശ്രീരാമനായിട്ട്. എന്നോടാണ് ശ്രീരാമനെ കാണിക്കുമ്പോൾ ശംഖു തുടങ്ങുന്നു.
2: അരെ നിങ്ങളാ?
4: ആ, അപ്പൊ അമ്പലത്തിൽ നിന്ന് നടന്ന് ഞാൻ ശംഖെടുത്തു. ശംഖെടുത്തു കൊണ്ടുവന്നിട്ട് അക്കെ റഫിൽ എനിക്ക് സ്റ്റേജിന്റെ ബാക്കിൽ സ്ഥാനം കിട്ടി. അന്ന് അതിൽ ലവകുശനായിട്ട് അഭിനയിച്ചത് എനിക്ക് അന്നുള്ള

0: ഓർമ്മയാ പറയുന്നത്. എത്രയോ കൊല്ലങ്ങളായി, എനിക്കൊന്നൊരു 50 കൊല്ലം ആയിട്ടുണ്ട്, 50 കൊല്ലത്തിലധികം ആയിട്ടുണ്ടാവും. അതിൽ ലവകുശന്മാർ അഭിനയിച്ച ഒന്ന് യവനിക ഗോപാലകൃഷ്ണനായിരുന്നു, പിന്നെ ഒന്നിന് വീരമണി എന്ന് പറഞ്ഞിട്ട് പെരിഞ്ചേരിയുള്ള മരിച്ച ഒരു പത്മനാഭൻ മാഷ അനുജൻ, അങ്ങനെ മട്ടനുള്ള ഹനുമാനായിട്ട് അഭിനയിച്ചത് നമ്മുടെ നാരായണേട്ടൻ, ബേക്കർ നാരായണേട്ടൻ. ആ എനിക്കന്നേരം അതിലൊരു അത്ഭുതം തോന്നി ഇവരെ അഭിനയിച്ചെല്ലാം കാണുമ്പോൾ. അന്നേ എനിക്കൊരു ആഗ്രഹം ഇതേമാതിരി അതിലിടക്ക് ഞാൻ മിമിക്രി തുടങ്ങിന്, മിമിക്രി
1: സൗണ്ട് അനുകരണം അല്ലെങ്കിൽ
0: ഞാൻ കോമഡി ചെയ്യാം,
1: കോമഡി
0: കോമഡി ആയിട്ടാന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷെ നാട്ടുകാർക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്
2: കോമഡി ആയിട്ട് നിങ്ങൾ കേരളത്തിന് പുറത്ത് രാജ്യത്തിന് പുറത്തെല്ലാം പോയി,
0: ആഫ്രിക്കയിലൊക്കെ പോയി. പിന്നെ ചാപ്ലിൻ
1: അവര് ആടുന്ന ചിരിച്ചിട്ടാ
2: ആഫ്രിക്കയെല്ലാം ഇങ്ങനെ അത്രയധികം
0: ഒരുപാടുണ്ട് മലയാളി സമാജം. ആഫ്രിക്ക പോയി, പിന്നെ UAE കംപ്ലീറ്റ്, ഖത്തർ, പിന്നെ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സ്റ്റേറ്റുകളിലും പോയി. മാപ്പിളപ്പാട്ടിന്റെ കൂടെ അവർ ഇന്റർവെല്ലിന് നമ്മുടെ ഞാനും KS രാജൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മിമിക്രിയുടെ തലത്തൊട്ടപ്പൻ എന്ന് പറയും.
1: അല്ല തള്ളല് നിർത്തിക്കഴിഞ്ഞാൽ രാമാട്ടാ ഒരു പാട്ട് വെക്ക്, ശശിയാണ്ട് തള്ളല് മാത്രം കേട്ടാ പോരല്ലോ, ഇവിടുത്തെ പാട്ടും കൂടി കേക്കണ്ടേ?
0: എന്നാ പിന്നെ നിങ്ങള് തള്ളപ്പാ.
1: അല്ല നമുക്ക് തള്ളാനില്ല, നമ്മള് പറയുന്നത് സത്യം. നിങ്ങള് തള്ളല്ലേ, നമ്മളുള്ളതല്ല പറയൂ.
2: ഏ ശശിയേട്ടാ, ഇത് സത്യത്തില് അസൂയോണ്ടാന്ന്. ബിജുട്ടനും ഇങ്ങനെ ആഗ്രഹമുണ്ട് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും പോണെന്ന്, പക്ഷെങ്കില് പോകാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടണ്ടേ?
1: ഇനി പോകുമ്പോ നിങ്ങൾ എന്നെ കൂട്ടുമെങ്കിൽ ഞാൻ നിങ്ങളപ്പുറം നിക്കാ, കൂട്ടുവാ.
0: എന്നെ കൂട്ടണ്ടേ അവര്?
1: അതാ
0: അവരെന്നെ കൂട്ടണ്ടേ ബിജുട്ടാ.
1: രാമാട്ട നിങ്ങളെപ്പം പോകുമ്പോ എന്നെ
2: കൂട്ടണേ
1: എടെങ്കിലും.
2: ഞാൻ ഈ ഇട്ടാവട്ടം വിട്ട് എങ്ങോട്ടും പോകില്ല.
1: അതാ നിങ്ങളെ കുഴപ്പം, നിങ്ങള് മേലോട്ട് മേലോട്ട് ചിന്തിക്കും, നിങ്ങൾ ഈ ഇട്ടാവട്ടത്തിൽ കൊടുക്കല്ല.
2: ഇതില് ഒരു സുഖമുണ്ട്,
1: പക്ഷെ മറ്റേന്റെ സുഖം നിങ്ങൾ അറിയില്ലല്ലോ.
2: അത് വേണ്ടാന്ന് വെച്ചിട്ടാ
1: അതിനോട് പാട്ട് കേട്ട് അതിന്റെ സുഖം കിട്ടട്ടെ.
2: അത് ശരിയാ, നമ്മള് അവനവന്റെ സുഖം മാത്രം നോക്കിയാ പോരല്ലോ. നമുക്കൊരു പാട്ട് കേൾക്കാം,
0: കോമഡി മാത്രം വീണ്ടും കേട്ടാ.
2: കോമഡി കോമഡി മാത്രം
0: ആശപ്പെട്ടേ വേണ്ടു,
2: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
3: മിണ്ടാതിരണ വൃത്തി.

0: ഇതേ ഇവരെയൊക്കെ കാണുമ്പോഴാണ് മനസ്സിന് ആകെ ഒരു സമാധാനം കിട്ടണത്.
1: എടോ സത്യത്തിൽ തനിക്ക് എന്താ പറ്റിയത്?
0: എം എ വരെ പഠിച്ചു, ജോലി തേടി ഓടി, ഒരെമ്മല്ലേ തുട്ടു വാങ്ങി ജോലി തരാൻ നേറ്റു.
1: അങ്ങനെ കൊറേ എംഎൽഎമാരുണ്ട്.
0: ആ പുള്ളി തന്ന കത്തുമായി ഞാൻ കൊറെ അലഞ്ഞു, ചെന്നിടത്തുനിന്ന് ചീത്ത കേട്ടു വന്ന വഴി ഓടി.
1: എന്നിട്ട്?

0: ഓക്കേ, ഗുഡ് നൈറ്റ്.
1: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: ബിജുട്ടന് സിനിമ കാണാനുള്ള താല്പര്യം അല്ലാണ്ട് നാടകം കാണാൻ വലിയ
1: നാടകം കാണാൻ പോക്കുണ്ട്.
0: ഏത് നാടകം കണ്ടിന്?
1: നാടകം ഞാൻ ആദ്യം കണ്ട നാടകത്തിന്റെ പേരോർമ്മ, പക്ഷെ അമ്പലത്തിലെ ഉത്സവത്തിന് പണ്ട് ഇപ്പൊ മട്ടണമ്പലത്തിലെ ഉത്സവത്തിന് ഒരു മൂന്നോ നാലോ നാടകം ഉണ്ടാവും.
0: പക്ഷെ അത് അവസാനം വരെ കാണലുണ്ട്,
1: ഫുള്ള് കാണും. പക്ഷെ അതുവരെ ഉറക്കും, തുടങ്ങുന്ന വരെ അവിടെ പോയിട്ട് കിടന്നുറക്കും. അന്ന് ചൂട്ടയും കെട്ടിയിട്ട് അമ്മേനപ്പുറം പോവുക. അങ്ങനെ നാടകം ഏടി ഉണ്ട്, നാടകം പോയി കാണും. പിന്നെ കുറെ ആള് മറ്റേ കീറ്റുകണ്ടിന്റെ മറ്റൊരു നാടകോത്സവം ഉണ്ട് മട്ടന്നൂര്. പിന്നെ ഇപ്പൊ നമ്മുടെ കരിങ്കൽക്കുഴി ഭാവന തിയേറ്റേഴ്സിന്റെ നാടക മത്സരം
0: ഒന്നിച്ചാ.
1: ചെറുപ്പകാലത്ത് ഞാൻ പണ്ട് കേരളോത്സവത്തിന്റെ നാടകത്ത് പങ്കെടുത്തിനി.
0: എനിക്കത്ര വയസ്സ്,
1: വയസ്സൊന്നും പറയില്ല. പക്ഷെ നാടകം പഠിപ്പിച്ച് നാടകം ഇട്ട് തന്നെ പൊട്ടി. അന്ന് ഫസ്റ്റ് പ്രൈസ് നിങ്ങളെ നാടകത്തിനു.
2: അതേമാതിരി വേറൊരു രസം പറയാം, ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോ അല്ല കോളേജിൽ പഠിക്കും, ഫസ്റ്റ് പി ഡി സി പഠിക്കുമ്പോൾ എനിക്ക് എൻ സി സി ഉണ്ട്. എൻ സി സിയിൽ എന്നെ എടുക്കുക എന്ന് പറയുമ്പോൾ ആകായിട്ട് ട്രൗസറും കുപ്പായും ഉണ്ട്. അത് വാങ്ങിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ഇവിടുന്ന് തുന്നിച്ച് മാറ്റി കട്ട് ചെയ്തിട്ട്
1: ഷൂവോ
2: പേപ്പർ വെച്ചിട്ട് അതെ. എന്നിട്ട് ഞാൻ മാനന്തവാടി ക്യാമ്പ്, മാനന്തവാടി ഹൈസ്കൂളിലെ എൻ സി സിന്റെ ക്യാമ്പ്, ആ ക്യാമ്പിൽ ലെക്ചർ എന്നിടും ശശി ഇതൊരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണം. ആദ്യമായിട്ടാണ് ഞാനൊരു മോൺ ആക്ട് ചെയ്തു. എന്റെ ബിജുട്ട രാമ പറഞ്ഞാൽ വിശ്വാസമല്ലോ, കുക്കി കൂക്കി തോപ്പിച്ചിട്ടുണ്ട. പിന്നെ എനിക്ക് കിട്ട് കിട്ട പറഞ്ഞാതെ നോക്കി, പിന്നെ എനിക്ക് ആകുന്നില്ല. അവിടുന്ന് എനിക്ക് വാശിയായത് ഇതെന്തായാലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പിന്നെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശായി. പക്ഷെ ആദ്യത്തെ അനുഭവം ജമ്മത്തിൽ ഞാൻ ഈ പരിപാടി നടത്തില്ല ചേച്ചി.
0: പക്ഷെ എന്നിട്ട് നിങ്ങളൊരു സ്റ്റേജിൽ പോയില്ലേ,
1: അതൊരു വാശി അല്ല, അത് അതാ നിങ്ങളെ വിജയോ.
0: അന്ന് കൂക്കി കിട്ടിയിട്ടില്ലെങ്കിൽ ആ മേഖലയിലേ
2: പോകില്ല, പിന്നെ പോകില്ല, ഞാൻ വിട്ടുപള്ളിയത്.
0: പക്ഷെ മിക്കവാറും ആൾക്കാർ ഇതുപോലെ കൂക്കി കിട്ടാ പിന്നെ ഒരിക്കലും സ്റ്റേജ് കേറില്ല.
1: അടുത്ത കാലത്ത് കൂക്കി കിട്ടലുണ്ട് സ്റ്റേജിൽ സ്കിറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞാല് നമ്മള് കാണുന്ന ഒരു ഏത് മൂഡിലാന്ന്
2: പറയാനുണ്ടാവുമല്ലോ. അതല്ല വേറെ സ്ഥലത്ത് ഞാൻ നീലേശ്വരത്തോ പ്രോഗ്രാമിന് പോയപ്പോഴും സ്റ്റേജിന്റെ ബാക്കിൽ ഒരാൾ വന്നിട്ട് ഓലയുണ്ട് കെട്ടി സ്റ്റേജാ, സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞത് ഇപ്പൊ മറക്കൂല, പരിപാടി നന്നായിട്ടില്ലെങ്കിൽ ഇടത് പോലെ ഉണ്ടാവില്ല കേട്ടോ. അത് എന്റെ അമ്മ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പലരും സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് നമ്മളോടൊന്നല്ലേ പറയാ.
1: പിന്നെ കൊറേ ഓഡിയൻസ് ചില ആൾക്കാർ അംഗീകരിക്കൂല,
2: അംഗീകരിക്കൂല,
1: എന്താക്കി കഴിഞ്ഞാലും അംഗീകരിക്കാൻ നിൽക്കൂല, എന്തെങ്കിലും തറുതല പറയണം. അങ്ങനത്തെ ആൾക്കാരുണ്ട്, നല്ല പ്രോത്സാഹനം തരുന്ന
2: നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ നമ്മളിത് ചെയ്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാകുമ്പോഴ് അത് അവന് മനസ്സ് പിടിക്കൂല.
1: നല്ല പ്രോത്സാഹനം
0: കഷ്ടപ്പെടണ്ട,
1: പ്രോത്സാഹനം തരുന്ന
0: രക്ഷപ്പെട്ടു
1: നല്ല ആൾക്കാരും ഉണ്ട്, എത്ര പൊളിഞ്ഞാലും അടിപൊളി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്.
2: പിന്നെ വേറെ ഒന്നും വെച്ചാൽ അന്ന് പരിപാടിക്ക് പോയിട്ടാകുമ്പോൾ എന്താ വെച്ചാല് പരിപാടി കഴിഞ്ഞിട്ട്

0: വന്ന് പരിപാടിയെല്ലാം ഗ്രാൻഡായിനെ, പൈസ തരുമ്പോൾ പൈസ അതിൻ്റെ അകത്ത് അപ്പൊ ഒരു 500 കുറച്ചിട്ടുണ്ടാവും. എന്തായാലും അടുത്ത പ്രാവശ്യം പരിപാടിക്ക് നിങ്ങൾക്ക് നല്ല പൈസ തരും.
1: അടുത്ത പ്രാവശ്യം നിങ്ങളെ തന്നെ വിളിക്കും,
0: പിന്നെ ഒരൊറ്റയാള് വിളിക്കൂല.
2: അപ്പൊ രാമാട്ട, കാണികൾക്ക് വേണ്ടിട്ട് നമുക്കൊരു പാട്ട് കൊടുത്താലോ?
1: കാണികളില്ല, ഇവിടെ കേൾക്കുന്നവരേ ഉള്ളൂ.
2: അതെ, കാണികളെ പറ്റി
1: നമുക്കൊരു പാട്ട് കൊടുക്കാം.

ബാറ്ററി എന്നത് വേണ്ട, സ്റ്റാർട്ടിംഗ് എൻഡിൽ വേണ്ട, നട്ടും വേണ്ട, ബോട്ടും വേണ്ട, പെട്രോൾ പോലും വേണ്ട.

0: അപ്പൊ ശശിയേട്ടൻ അതിന്റെ ബാക്കി പറഞ്ഞില്ല. സ്റ്റേജില് ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചു, കേരളത്തിന് പുറത്തും ഏതെല്ലോ രാജ്യങ്ങളിലൊക്കെ
1: പരിപാടി. കയറ്റാൻ പോയില്ല കൂവല്,
2: കയ്യടി കിട്ടിയാ എന്നും പറയും.
0: കൂവല് സ്ഥിരം കിട്ടുന്നത്,
2: കൂവല് കിട്ടുന്നത് കയ്യടി
1: വല്ലപ്പോഴല്ലേ കിട്ടും. ബോംബെയിൽ പരിപാടിക്ക് പോയിട്ട് അത് നോട്ടിന്റെ മാല,
0: നോട്ടുമാല,
1: ആ നോട്ടുമാല,
2: കള്ളനോട്ട,
1: കള്ളനോട്ടം എന്നാ നോക്കിയിട്ടില്ല. നീ പോയട്ടെ.
2: അല്ല ശശിയേട്ട, നിങ്ങൾ പറയുന്നത് ഇള്ളിയല്ലേ, അല്ലെ സത്യോ ഇള്ളിയോ? കള്ളത്തരം പറയാം ശശിയേട്ടാ, നമ്മൾ എന്ത് പറഞ്ഞാലും സത്യോ അത് പറയാ.
1: ഇത് കിട്ടാത്ത ആളാന്ന് ഇങ്ങനെ പറയാ കള്ളത്തരം.
2: എനിക്കൊരു ഫോൺ വരുന്നുണ്ട്. ആ രാജുവേട്ടാ, ഞാനൊരു കല്യാണ വീട്ടിലുള്ളു, ഇവിടെ നിന്ന് സാമ്പാർ വിളമ്പിക്കോണ്ടിക്കല, ഇടക്ക് സാമ്പാർ എടുക്കും കൂട്ടുകറി, ഞാൻ ഒറ്റക്കാന്ന് ചങ്ങായി പറഞ്ഞില്ല. ആ ഞാൻ ഈ തിരക്കി ഞാട് വിളിക്കട്ടാ, അത്യാവശ്യം ഒന്നുമില്ലല്ലോ. ഓക്കെ ഞാൻ വിളിക്കാം. കല്യാണ വീട്ടിലായണ്ടേ, വെറുതെ വിചാരിക്കരുത്.
1: അല്ല ബിജുട്ട, നീ എന്തൊരു കള്ളത്തരാ പറഞ്ഞേ.
0: ഏയ് ബിജുട്ട, സത്യസന്ധമായിട്ട് പറയുന്നതാണല്ലേ.
1: നീ സത്യസന്ധമായിട്ടല്ലേ എന്നോട് പറഞ്ഞു. ഇപ്പോളോ
2: നമ്മള് സാഹചര്യം അനുസരിച്ച് ചിലപ്പോ കളവ് പറയേണ്ടി വരും.
0: എന്ത് സാഹചര്യം ഇപ്പൊ ഇവിടെ
1: എപ്പോ ഇങ്ങനെ കളവ് പറയുന്നുണ്ട്, എനിക്ക് എപ്പോ സാഹചര്യം ഒത്തുവരും.
2: പൈസ കൊടുക്കാനുള്ള ആളാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കല്യാണ വീട്ടിൽ പറയുമ്പോ കുറച്ച് സിമ്പതി കിട്ടുമല്ലോ.
0: കല്യാണ കിട്ടുന്ന സിമ്പതി കിട്ടില്ല, മരിച്ചു കിട്ടില്ല.
2: മരിച്ച വീട്ടില് മരിച്ചവർക്കല്ല സിമ്പതി കിട്ടുവാ.
0: കല്യാണ വീട്ടിൽ എന്ത് സിമ്പതി? ഈ കല്യാണം കഴിക്കുന്നവരെ കുറിച്ച്
2: ആലോചിച്ചിട്ടാണ് ഞാൻ സഹായിക്കുന്നത്. ഞാൻ സാമ്പാറുകളും കൂട്ടുകാരുകളും വന്ന്, അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നോട് സിമ്പതി ഉണ്ടാവല്ലോ.
0: എന്തിന്
2: എന്തിനും കാട്ടും സിമ്പതി കിട്ടും
0: കല്യാണ വീട്ടില്?
2: കല്യാണ വീട്ടില് അപ്പം പോയിട്ട് വിളമ്പണോ? അല്ലാണ്ട് പോയി വിളമ്പി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ ഒരു എന്താ പറയാ,
0: അതിന് സിമ്പതി എന്നല്ല പറയാ,
2: ചാരിതാർത്ഥ്യം.
0: ചാരിതാർത്ഥ്യം വിളമ്പുന്നത് നിനക്ക് കിട്ടും, പിന്നെ ഒരു അത്യാവശ്യം നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പരിഗണന
2: കിട്ടും.
0: സിമ്പതിയും രണ്ടും
1: രണ്ടും രണ്ടാന്ന്.
2: സിമ്പതിന്റെ അർത്ഥം മാറ്റിയാ
1: സ്കൂളിൽ പോവാത്ത ഇവനോട് പറഞ്ഞു.
0: അതെ അതെ, അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു.
2: പോകാതെ മറ്റു കാര്യമില്ല, സ്കൂളിൽ ഞാൻ എന്നോണ്ട് കോളേജ് പോകുമ്പോ പറഞ്ഞ് പത്താം ക്ലാസ് പാസ്സാണ്, അത് പയ കോമഡിയാ വേണ്ട.
0: ഏതായാലും നിന്റെ സത്യസന്ധത അളക്കുന്ന ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. നീ വളരെ സത്യസന്ധമായിട്ടാണല്ലോ ഇത്രയും നേരം കാര്യങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ഒരു പാട്ട് കേട്ടോ.

0: അപ്പൊ ഓണത്തിനെ കുറിച്ചും ഓണവിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുന്നത് മറ്റു വിശേഷങ്ങളൊക്കെ, കാരണം നമ്മള് സ്റ്റേജിനെ കുറിച്ചും കലാപരമായ ഇടപെടലുകളെ കുറിച്ചും പരിപാടികളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ശശിയേട്ടൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മള് ഇപ്പോ കാണുന്ന പോലെയല്ല ഇനി അടുത്ത ഓണത്തിനൊക്കെ ശശിയേട്ടനെ വിളിച്ചാൽ കിട്ടണം എന്നില്ല, കാരണം അത്രയും തിരക്കുള്ള ഒരാളായി
1: മാറിക്കൊണ്ടിരിക്കട്ടെ.
0: മാറാനൊന്നുമില്ല, ശശിയേട്ടൻ നല്ലൊരു നടനാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോ നമ്മള് വിളിക്കുമ്പോ ഓടി വരുന്ന ശശിയേട്ടൻ ആയിരിക്കൂല അടുത്ത ഓണത്തിന് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: കൃഷ്ണനാണ് ഓടി വരൂ, ഓടി ഓടി ഓടി വാടി കൃഷ്ണ എന്നൊരു പാട്ടില്ലേ, ഇത് ശശിയായോണ്ട്
2: എല്ലാം കൂടി എന്നെ ശശിയാക്കല്ല.
1: അല്ല, ശശിധരൻ എന്ന് പറഞ്ഞ ശിവൻ, ശിവൻ ശിവന്റെ അപാരനാമല്ലേ.
2: നീ വെറുതെ ബുദ്ധിമുട്ടുണ്ടാവും, ശിവന്റെ വേറൊരു പര്യായം.
1: പര്യായം ഇപ്പം പര്യായം അതൊന്നും ഇല്ല കേട്ടോ. അല്ല, ഞാൻ മിഞ്ഞാൻ ചെക്കനോട് മലയാളം പരീക്ഷയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച ചേട്ടാ എന്തെല്ലാം ചോദ്യം, പര്യായം ഉണ്ടോ, വാക്യത്ത് പ്രയോഗോ, വിപരീതവാദോ, അതല്ലേ നമ്മൾ പഠിക്കുമ്പോ. അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ
0: ഇല്ല,
1: ഇപ്പം വേറെന്തെല്ലോ ഓനും അറിയില്ല എന്തല്ലോ ഇത്, അങ്ങനത്തെ സംഭവം ഇല്ല.
0: പഠിപ്പിക്കുന്ന മാഷക്കറിയായിരിക്കും,
1: അവര് എല്ലാം മാറി ഇപ്പൊ എന്നുകൊണ്ട് ചെയ്ത് കാണിക്കല്, മറ്റേ ടൂർ പോയ അവസ്ഥ പറയാ, അങ്ങനത്തെ എന്തല്ലോ ആണ്.
0: പരീക്ഷക്കാറ് പോയിട്ടില്ലെങ്കിലോ,
1: പോയിട്ടില്ലെങ്കിൽ പോയവരോട് ചോദിച്ചിട്ട് എഴുതുക കോപ്പി അടി.
0: ഓരോ കാലത്തിനനുസരിച്ചിട്ട് പഠിക്കുന്ന വിഷയങ്ങളും മാറും.
1: വിഷയങ്ങൾ മാറുന്നില്ല, പഠിപ്പിക്കുന്ന രീതിയാ മാറും.
0: മാറും, പഠിപ്പിക്കുന്ന രീതി മാറും. നമ്മള് പത്താം ക്ലാസ് പഠിച്ചത് ഇന്ന് രണ്ടാം ക്ലാസ് കുട്ടികൾ പഠിക്കുന്നുണ്ട്.
1: ഒരാണെങ്കിൽ കണക്കൊന്നും പഠിക്കണ്ട, ഒരു കാൽക്കുലേറ്റർ മേടിച്ചു കൊടുത്താ പോരെ.
0: വളരെ നല്ല ലേശട്ടാ.
1: ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കാരണം ചെയ്ത് കുത്തിന്ന് പഠി, എന്തിനേ അന്ന് അതില്ലാതുകൊണ്ട് നമ്മള് പഠിച്ചു, ഇന്നുണ്ടല്ലോ ഇരുന്നാ പോരെ.
2: ഞാൻ ആലോചിക്കുന്ന ഇതാണ്, നമ്മളന്ന് പാനിപ്പത്ത് യുദ്ധം, പാനിപ്പത്ത് യുദ്ധം, ജാലിയൻ വാലാബാഗ് നടന്ന യുദ്ധം, ഇതെല്ലാം പഠിച്ചിട്ട് ഇപ്പൊ എന്നാ കാര്യം ഉണ്ടായി നമുക്ക്?
1: ഒരു കാര്യമില്ല.
2: ബാങ്കിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പാനിപ്പത്ത് യുദ്ധം നടന്നിട്ട് ബാങ്കിൽ
0: ബാങ്ക് മാനേജർ,
2: ഞാൻ ഇങ്ങനെ വിചാരിക്കും പലതും അങ്ങനെ എന്തൊക്കെ ടിപ്പു സുൽത്താൻ ഇട വന്നിട്ട് എന്തെല്ലാം ചെയ്തു പോലും.
1: ഒരു കാര്യമില്ല,
2: കാര്യമില്ല, സത്യം പറയാ, എന്തിനു ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചത്?
1: ഒരു കാര്യമില്ല, ആവശ്യമുള്ളത് പഠിപ്പിക്കുകൊണ്ട്. എന്റെ അഭിപ്രായം
2: ഇപ്പൊ ഞാൻ പറയട്ടെ, വേറൊരു കാര്യം പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യം പഠിപ്പിക്കുക. ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, അത് പഠിപ്പിക്കണം നമ്മളാ. ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വാഷ് ചെയ്യുന്നത് എങ്ങനെ, ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സ്ഥലത്താണ് ഈ ടിപ്പു സുൽത്താൻ വന്നിട്ട് ആക്രമിച്ചു തന്നിട്ട് അത് നമ്മൾ പഠിക്കണ്ട.
1: ആ ഭക്ഷണം പഠിക്കണം, ആ വാളിൻ്റെ നിങ്ങളോ.
2: ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മളങ്ങനെ എന്തൊക്കെ വേറെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, ഇതിൻ്റെ അത് ഒരു കല്ല് പൊട്ടിയിട്ടുണ്ട് എന്നാ പറയാനറിയാം ടിപ്പു സുൽത്താൻ വന്നിട്ട്.
0: അപ്പൊ എനിക്ക് ഒരു സംശയം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ നമ്മൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് മഹാബലിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പൊ ഈ കാര്യം ഒന്നും ആരോടും പറയണ്ട, പഠിക്കണ്ട കുട്ടികൾ.
1: പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മൾ പഠിപ്പിച്ച് ഇങ്ങനെ ഓർമ്മിച്ചെടുക്കേണ്ടതല്ല.
2: എന്നിട്ട്
1: കഥ പറഞ്ഞ രീതിയിൽ
2: സോഷ്യൽ സ്റ്റഡീസ് എടുക്കുന്ന മാഷ് പാനിപ്പത്തി യുദ്ധം ഏത് കൊല്ലം നടന്ന ശശി എന്ന് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, അയാളായിട്ട്
1: അടിയാണ്
2: ഞാനെടുത്ത് അടി വാങ്ങേണ്ട ആവശ്യം.
1: യുദ്ധം ചെയ്യുമ്പോ അയാൾ കിട്ടാതെ അടിയാണ്.

0: ചെയ്തത് ചെയ്യാനുള്ളൂ.
1: യുദ്ധം ചെയ്യുമ്പോ
0: അല്ല, അതൊരു പോയിന്റ്.
2: അത് സത്യം അല്ലേ, യുദ്ധ സമയത്ത് അവർക്ക് കിട്ടാത്ത അടി.
1: ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്ക്,
2: അന്നത്തെ അല്ല ഇന്നത്തെ അവസ്ഥ,
1: ഇന്നത്തെ അവസ്ഥ തന്നെ.
2: അപ്പൊ
1: നമ്മളത് കുട്ടികളെ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങള് അത് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുക.
2: അപ്പൊ കണക്കൊന്നും പഠിക്കണ്ട, ഒന്ന് രണ്ട് മൂന്നൊന്നും ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും
0: പഠിക്കണം. പക്ഷെ അതായത് യുദ്ധം നടന്ന വർഷവും ഇങ്ങനത്തെ കാര്യം പഠിച്ചോണ്ട് കാര്യമില്ലല്ലോ.
2: പക്ഷെ അതിനൊരു കാര്യമില്ലേ, ഈ പഠിക്കുന്ന കുട്ടി ഏത് മേഖലയിലൊക്കെ പോവാന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലല്ലോ.
1: ഞാൻ മൈസൂർ ഇതുവരെ കണ്ടിട്ട് വരില്ല.
2: അല്ല, ശശിയാടൻ ബാങ്കിൽ മാനേജർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണക്കും ബാങ്കിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കായിരുന്നു. പക്ഷെ അറിയില്ലല്ലോ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ എന്താവും.
1: ഞാൻ പറയട്ടെ, ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത്, കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, വീടെങ്ങനെ വൃത്തിയാക്കുക, നമ്മളെങ്ങനെ വാഷ് ചെയ്യണം, ഇതൊക്കെ ചെയ്യിപ്പിക്കണം കുട്ടികളെ കൊണ്ട്
2: ഇന്ന്.
0: അല്ല,
1: അത് മാത്രല്ല, ഞാൻ പറയട്ടെ, ഒരു കുട്ടിക്ക് ഓൻ എന്തിനാ താല്പര്യം നോക്കുക ആദ്യം.
2: പക്ഷെ പണ്ടങ്ങനല്ലോ, രക്ഷിതാവിന്റെ താല്പര്യമല്ലേ കുട്ടികള്.
1: ഇത് പണ്ടെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് അഞ്ചാം അമ്പത് എത്തിക്കഴിഞ്ഞാൽ സ്കൂളിൽ ചേർക്കും, ഒന്നാം ക്ലാസ്സില് അങ്ങ് പഠിക്കുന്നെ, പത്താം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞാലോ പ്രീ ഡിഗ്രി, പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി. ഏത് ഡിഗ്രിയാണ് പ്രീ ഡിഗ്രിക്ക് ഏതാ ഗ്രൂപ്പ് എടുക്കേണ്ടതെന്ന് വരെ വീട്ടുകാർക്കൊന്നും അറിയില്ല. അങ്ങ് പഠിപ്പിക്കലെന്നെ കുറെ ഉപദ്രവിന്റെ കുറയല്ലോ.
2: ആദ്യം നോക്കൂ, അടുത്തുള്ള കോളേജിൽ ഏതിലാ ഒഴിവുള്ളത്.
1: അതായത് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഏതിലാണോ വിഷയം താല്പര്യം അതിൽ
0: പോവാം. കുറെ മാറി
1: പണ്ട് എനിക്ക് എന്റെ,
2: പക്ഷെ ഇപ്പൊ മാറി എന്ന് പറയുമ്പോൾ ശശിയേട്ടൻ പറഞ്ഞതിന്റെ അകത്തൊരു പ്രശ്നമുള്ളതെന്ന് അറിയാം. മുമ്പ് കുറച്ചെങ്കിലും നമ്മള് വീട്ടിലെ കുട്ടികളെ കൊണ്ട് പണി എടുപ്പിക്കും, ഇന്ന് ഒരു പണിയും എടുക്കാൻ
1: പാടില്ല. ഇവന് 24 മണിക്കൂർ മൊബൈൽ നോക്കി
0: നിൽക്കലാണ്.
2: സ്കൂളിൽ വെച്ചിട്ട് ടീച്ചർമാർ എന്തെങ്കിലും കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടില് രക്ഷിതാവ്
0: കുഴപ്പമാക്കാം,
2: ചെയ്യിച്ചു എന്ന് പറഞ്ഞിട്ട് കുഴപ്പത്തിന് വരും. അപ്പോ ഒരു കുട്ടീനെ ശാസിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല.
1: ഇനി നമ്മള് രക്ഷിതാവിനും കുട്ടീനെ അടിച്ചു കഴിഞ്ഞാൽ കേസാണ്.
2: ആ കേസാണ്
1: പ്രശ്നമാണ്.
2: അതെല്ലാം വെച്ച് ആലോചിച്ച് നോക്കുമ്പോ ബിജുട്ടാ, നമ്മള് വാങ്ങിക്കൂട്ടിയതിന് വല്ല കണക്കുണ്ടാ?
0: ഒരു കണക്കുമില്ല. ഫസ്റ്റ് കാണാറ മാഷെ ചാഹിയന്റെ അർത്ഥം ചോദിച്ചു, അന്ന് എനിക്കറിയില്ല, ഇന്നറിയാം. ചാഹിയ തന്നെ വേണം. അപ്പൊ ചാഹിയെ അറിയില്ല, ചാഹിയ തന്നെ വേണം. ആ കൈന്ന് കിട്ടിക്കോ, അപ്പം കിട്ടി, അടി വേണം. അടി കിട്ടി.
2: ശശി അടി കിട്ടില്ലടാ, വീട്ടിൽ നിന്ന്
1: അമ്മേന്റെ അടി കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ കിട്ടില്ല, അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അമ്മേന്റെ എടുക്കുന്ന കനക്ക കിട്ടലുണ്ട്, പക്ഷെ അതെല്ലാം കൊണ്ടാ നമ്മളെ നന്നായത്.
0: എനിക്ക് അമ്മേന്റെ അടി ഇടക്ക് കിട്ടും, പക്ഷെ അങ്ങനെ അടിക്കൂല, പക്ഷെ കിട്ടുമ്പോ നല്ലോണം കിട്ടും.
2: കിട്ടാൻ മാത്രമുള്ള പണിയെടുക്കും.
0: അങ്ങനെ അല്ല, ചെറിയ ചെറിയ കുരുത്തക്കടലുണ്ടാവും. അപ്പൊ കുരുത്തക്കടൽ ഇല്ലാണ്ട് നമുക്കൊരു സുഖമില്ലല്ലോ.
2: കളിക്കാനും പോയി വൈകുന്നേരം.
0: പണ്ടൊരു ഓർമ്മയുണ്ട്, അന്ന് സൈക്കിള് വാടക എടുത്തിട്ട് സൈക്കിൾ
2: ഓടിക്കുന്നില്ല.
1: അന്നേരം നമ്മള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു റൗണ്ട് വരും.
0: ഒരു റൗണ്ട് വരും. അപ്പൊ ഞാനും രഞ്ജു ആയി ഒരു അരമണിക്കൂറൊക്കെ സൈക്കിള് വാടക എടുത്തിട്ട്. അപ്പൊ അമ്മക്ക് ഇതറിയില്ല ഞാൻ സൈക്കിൾ ഓടിക്കുന്നത്. അപ്പൊ ഞാൻ സൈക്കിള് വാടക എടുത്തിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ നഴ്സറിയില്ല വണ്ടാട, ആ റോഡിലേ കൂടി സൈക്കിൾ ഓടിച്ചിട്ടേ, കുഞ്ഞു സൈക്കിള്. ഞാൻ ഓടിച്ചിരുമ്പോ അമ്മ മുമ്പില്, അമ്മ സാധനം മേടിച്ച് അരിയും മേടിച്ച് വരുന്നത്, ദേഷ്യം വന്ന് പതച്ച്. അപ്പൊ ആടെ നടിച്ചില്ല, നീ വീട്ടിൽ വാടാ പറഞ്ഞു ഏട്ടനോട് പറയൂ. അപ്പൊ നമുക്ക് ഏട്ടനെ പേടിയല്ല, അന്ന് ഇന്നും പേടിയാ, അങ്ങനെയല്ല. അപ്പൊ വീട്ടിലൊന്നും ഇവനെ കണ്ടന, ഇവൻ സൈക്കിൾ എടുത്ത് റോഡിലേ കൂടി പോകുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, സാധാരണ ലാംബിൾ ഇറങ്ങണ ജയിലെന്ന്. അപ്പൊ എനിക്കൊരു സമാധാനായി. അങ്ങനെയാണ് സൈക്കിൾ ആയൊരു ഓർമ്മ.
2: ഇതാണ് സൈക്കിൾ ഓടിക്കാൻ
0: പഠിച്ചില്ല. പണ്ട് നമ്മള് സൈക്കിള് തൊടാൻ പോലല്ലോ.
2: നല്ലൊരു കാലം, പക്ഷെ അതിനനുസരിച്ച് ആരോഗ്യം പോയി.
0: ആരോഗ്യം പോയി.
1: കാലഘട്ടത്തിൽ നമ്മളെ വീട്ടില് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അച്ഛൻ കൊണ്ടുവന്ന്. അതെടുത്തിട്ട് തന്നെ നമ്മള് കോളേജിൽ പോവാൻ്റെ
0: മുക്കാലി
1: അല്ല ഫുള്ള്
2: ആരോഗ്യത്തിന്റെ
1: കാര്യം. എനിക്ക് എങ്ങനെയാ വെച്ചാല്, ഒരു പെട്രോൾ ചേട്ടിയാ അപ്പോഴത്തേക്ക് മറ്റേ പെട്രോൾ കാലി പൊന്തി അയാളായി. ഹൈറ്റ് ഇല്ലല്ലോ നമ്മള്. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഓടിക്കുക. വലത്തേക്കാലിന്റെ ചവിട്ടുമ്പോഴത്തേക്ക് ഇടത്തേക്കാല് പൊന്തി പോയി. ഇടത്തേക്കാലം വലത്തേക്കാല് പൊന്തി.
2: ഇങ്ങനെയൊക്കെ അതിനൊരു പ്രയാസം നോക്ക്. മുമ്പേ സുന്ദരമായിട്ട് സൈക്കിൾ ഓടിച്ചോണ്ടിരുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ആ ഷൂട്ടിന് ഒരു സൈക്കിൾ വെച്ചിട്ട് അതിന് നമ്മൾ കേറിയിരിക്കാൻ പറ്റുന്നില്ല. ഒരു മാറ്റം. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് പ്രശ്നമല്ലല്ലോ. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു പറഞ്ഞേ സൈക്കിളിന്റെ മുകളിലെത്തി. സൈക്കിൾ ഓടിക്കുന്ന ഒരു പാട്ട് കിട്ടിയല്ലോ.
0: കിണി കിണി കിണി കിണി സൈക്കിൾ വണ്ടി
1: എനിക്ക് ഏകദേശം പോവാനായി
0: തീവണ്ടി.
2: സൈക്കിളിന്റെ കാര്യം പറയുമ്പോ തീവണ്ടി
0: അല്ല അകലല്ലേ. കിണി കിണി കിണി സൈക്കിൾ വണ്ടി ബോംബോം ബോംബോ ഓട്ടോ വണ്ടി.
2: അത് നേഴ്സറി സ്കൂളിലെ പാട്ടൊക്കെ.
0: പാട്ടായാലും നേഴ്സറി ആയാലും പാട്ട് പാട്ടല്ലേ.
2: നമ്മള് സിനിമ പാട്ടല്ലേ കൊടുക്കുന്നത്.
0: സിനിമ പാട്ട് വേണ്ട, സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് കൊടുത്തോ.

0: പറഞ്ഞു പറഞ്ഞ് പല വിഷയങ്ങളിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളും തമാശകളും ഒക്കെയായി നമ്മൾ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ സമയം അവസാനിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ശശിയേട്ടനും ബിജുട്ടനും പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം.
1: അപ്പോൾ ബിജുട്ടൻ്റെ വകയും കൂമ്പാള മീഡിയയുടെ വകയും എൻ്റെ കുടുംബത്തിൻ്റെ വകയും റേഡിയോ മലബാർ കുടുംബത്തിന് എല്ലാവിധ ഓണാശംസകളും നേരുന്നു. താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൻ്റെ ഈ പരിപാടി നിങ്ങളെല്ലാം ഇതുവരെ കേട്ടിരുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും എൻ്റെയും കണ്ണൂർ കഫേയുടെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ.
0: അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശശിയേട്ടനും ബിജുട്ടനും റേഡിയോ മലബാറിൻ്റെയും എൻ്റെയും നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും
3: ഓണാശംസകൾ.
4: റേഡിയോ മലബാർ റിയൽ സോണം. കണ്ണൂർ കഫേ യൂട്യൂബ് ചാനൽ താരങ്ങൾ, അതെ, ശശിധരൻ മട്ടന്നൂർ, ബിജുട്ടൻ കൂമ്പാള, രാമകൃഷ്ണൻ പഴശ്ശി എന്നിവരൊരുമിക്കുന്ന ചിരിനിമിഷങ്ങൾ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിനാശംസകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 വർഷം പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI സേവനം ആരംഭിച്ചിട്ട് 10 വർഷം തികയുന്നു. 2016 ഓഗസ്റ്റ് 25 തുടക്കം കുറിച്ച UPI ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000-ലധികം മടങ്ങ് വളർച്ചയാണ് കൈവരിച്ചത്. നിലവിൽ UAE, ഫ്രാൻസ്, ഭൂട്ടാൻ, ശ്രീലങ്ക ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ UPI സേവനങ്ങൾ ലഭ്യമാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കാനഡ ധനമന്ത്രിക്കൊപ്പം പ്രഥമ സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മല സീതാരാമൻ സംസാരിക്കും. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. സദ്യവട്ടങ്ങളൊരുക്കിയും ഒത്തുകൂടിയും നാളെ തിരുവോണം ആഘോഷിക്കും. സംസ്ഥാനമെങ്ങും ഓണാഘോഷ ലഹരിയിലാണ്. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. തിരുവനന്തപുരം ഉത്രാടത്തിരക്കിലേക്ക്. തിരുവോണ ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലാണ് ജില്ല. പുതുവസ്ത്രങ്ങളും പൂക്കളും ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളുമായി വിപണികളും സജീവമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
1: വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞതോടെ നഗരത്തിൽ ഓണത്തിരക്ക് പാരമ്യത്തിലെത്തി. ഇന്നലെ രാത്രി വൈദ്യുത ദീപാലങ്കാരം ആസ്വദിക്കാൻ ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയതോടെ നിരത്തുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. ഗതാഗത നിയന്ത്രണത്തിന് വൻ പോലീസ് സന്നാഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തോടെയാകും നാളെ തിരുവോണാഘോഷങ്ങൾ തുടങ്ങുക. ക്ഷേത്രങ്ങളിൽ തിരുവോണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുണ്ടാകും. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ച് വൈകുന്നേരം ഓണാഘോഷം കാണാൻ നഗരത്തിലേക്ക് ഇറങ്ങുന്നതാണ് തലസ്ഥാന ജില്ലയിലെ രീതി.
0: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ഓണം ഒരുമയുടെ ആഘോഷമാണെന്നും എല്ലായിടത്തും സമൃദ്ധിയും സമാധാനവും പുലരട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്രാടദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി മുഖ്യമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ഈ മാസം 28 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ

0: രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP ദർശനമോ സ്പെഷ്യൽ ദർശനമോ ഉണ്ടാകില്ല. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 സ്ലോട്ടുകളിലായി ദിവസവും 2400 പേർക്ക് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള അവസരമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുക. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണ പൊലിമയ്ക്ക് ഇന്ന് അരങ്ങുണരും. വൈകിട്ട് രാപ്പാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പഞ്ചവാദ്യത്തോടെയാണ് ഓണാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കമാവുക. തുടർന്ന് പാലക്കാടിന്റെ തനത് കലാരൂപങ്ങളായ കണ്ണിയാർകളി, പൊറാട്ടുകളി എന്നിവ അരങ്ങേറും. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, വെള്ളിയാങ്കല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക്, പോത്തുണ്ടി ഉദ്യാനം എന്നീ വേദികളിലായാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. തിരുവോണ നാളിൽ രാപ്പാടിയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ, തോൽപ്പാവക്കൂത്ത് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അട്ടപ്പാടി ഗോത്ര കലാമണ്ഡലിന്റെ ആട്ടം പാട്ടും പരിപാടിയോടെയാണ് ഓഗസ്റ്റ് 28 ആഘോഷ പരിപാടികൾ സമാപിക്കുന്നത്.
0: ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. നാളെയും ഈ മാസം 27, 28 സെപ്റ്റംബർ 2 തീയതികളിലും റേഷൻ കടകൾ അവധിയായിരിക്കും. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് 2 ലക്ഷം രൂപ അനുവദിച്ചത്. സംസ്ഥാനത്ത് 16 ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെയും 250 കുട്ടികൾക്ക് ഓണസദ്യയും ഔട്ടിംഗും സിനിമ കാണാനുള്ള സൌകര്യവും ഏർപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. വെള്ളി രാവിലെ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. അന്നേ ദിവസം വൈകുന്നേരം 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, മേയർ VV രാജേഷ്, V. മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. വിവിധയിടങ്ങളിൽ നബിദിന ഘോഷയാത്രകളും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. മഅദീൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി ഇന്നലെ മലപ്പുറത്ത് നടന്നു. എല്ലാ വിശ്വാസികൾക്കും മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ നബിദിന ആശംസകൾ നേർന്നു. മസ്തിഷ്കമരണം സംഭവിച്ച മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരന്റെ അവയവങ്ങൾ 3 പേർക്ക് പുതുജീവനേകും. വാഹനാപകടത്തിൽ മരിച്ച ആദിലിന്റെ കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ KS ഓട്ടോ മുഖേനയാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. 3 വ്യക്തികളിലൂടെ ആദിൽ ഈ ലോകത്ത് ഇനിയും ജീവിക്കും എന്ന പ്രതീക്ഷയാണ് തീരുമാനത്തിന് കരുത്തായതെന്ന് ആദിലിന്റെ കുടുംബം പ്രതികരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ കനത്ത മഴ. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര മേഖലയിൽ പുഴ കരകവിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായ മഴയാണ് ജില്ലയിൽ പരക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ ചകുത്താൻ തോടിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പ്, കുപ്പം, CH നഗറിൽ വെള്ളം കയറി. കണ്ണൂർ ചെറുപുഴ, കാര്യംകോട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. വളപട്ടണം പുഴയും നിറഞ്ഞൊഴുകുകയാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട്.
0: പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ബോയ്സ് ടൌൺ പാൽചുരം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യാത്രാ നിരോധനം തുടരും. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. മുൻപും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ മിമിക്രി കലാകാരൻ സൈനൻ കെടാമംഗലത്തിന് വിടയേകി നാട്. 61 വയസ്സായിരുന്നു. വൈകിട്ടായിരുന്നു അന്ത്യം. 20 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്.

സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തോന്നിക്കാവ് ശ്മശാനത്തിൽ നടക്കും. എറണാകുളം KSR ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 3 മണിക്കൂർ വൈകിയോടുന്നു. KSR ബംഗളൂരു യാർഡിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് രാവിലെ 5:10 പകരം രാവിലെ 8 മണിക്കാണ് ട്രെയിൻ പുറപ്പെട്ടത്. സർവീസ് വൈകിയതിനാൽ തിരികെ ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട വന്ദേഭാരത് സർവീസ് വൈകുന്നേരം 5:20 പുനഃക്രമീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 വർഷം പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ, പൊന്നോടത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 ഓണം ഗാനോത്സവം. 2 നബിദിന വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 3 മാപ്പിളപ്പാട്ടുകൾ. 4 ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാനതരംഗം. 8:00 റീൽസ് ഓണം. 9:00 നബിദിന ഗാനങ്ങൾ. 10:00 ഓണം ഗാനോത്സവം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ യു പി ഐ പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായി ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 3ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് 2 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഏകീകൃത പണമിടപാട് സംവിധാനമായ യു പി ഐക്ക് 10 വർഷം. യു പി ഐയുടെ ഒരു പതിറ്റാണ്ടു കാലത്തെ വിജയകരമായ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ സുപ്രധാന വഴിത്തിരിവാണ് യു പി ഐ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം, യു പി ഐ ഉപയോഗിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 ഓഗസ്റ്റ് 25 ആരംഭിച്ച യു പി ഐ ഇടപാടുകളുടെ എണ്ണത്തിൽ ഏകദേശം 13,000 മടങ്ങ് വളർച്ച കൈവരിച്ചതായും, നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഗോള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇത് മാറിയതായും കേന്ദ്ര ധനകാര്യമന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിലെ പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഇന്ന് ബെയ്ജിംഗിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇതിനു മുന്നോടിയായി അജിത് ഡോവൽ ഇന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
1: 3,500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള സംവിധാനത്തിന്റെ 25ാമത് പ്രതിനിധിതല യോഗമാണ് ബെയ്ജിംഗിൽ നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടത് ചൈനയുമായി നല്ല ബന്ധം തുടരാൻ ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള ഒരു പ്രധാന വേദി കൂടിയായി ഇത് മാറും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ശ്രീ അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം, നിക്ഷേപം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രി ഫ്രാൻസിസ്വ ഫിലിപ്പ് ഷാംപെയ്നുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തും. ഊർജ്ജം, അപൂർവധാതു, സാങ്കേതിക ഗവേഷണ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ചയാകും. തുടർന്ന് ധനമന്ത്രി യുഎസ് സന്ദർശിക്കും. ചിക്കാഗോ, ആഷ്യവിലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ.

0: ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷ, പ്രതിരോധം, സാങ്കേതിക വിദ്യ, നൂതനാശയങ്ങൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം വിപുലീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബിസിനസ് ടു ബിസിനസ് പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ശ്രീ ഗോയൽ, ഇന്ത്യയിലെ സുഗമമായ വ്യാപാര അന്തരീക്ഷവും അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുറന്നു നൽകുന്ന മികച്ച അവസരങ്ങളും എടുത്തുപറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും വോട്ടു ചെയ്യാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ അനുമതി നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് രാഷ്ട്രീയ പാർട്ടികളുടേതല്ല, ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്നും ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ശ്രീ റിജിജു വ്യക്തമാക്കി. പ്രധാന നിയമനിർമ്മാണങ്ങളിലുൾപ്പെടെ ക്രിയാത്മക ചർച്ചകൾക്കുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം നിരസിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി BD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് ഉത്രാട ദിനമായ ഇന്ന് 100 ദിനം പൂർത്തിയാകുന്നു. May 18 സത്യപ്രതിജ്ഞ. ഭരണമേറ്റ് ആദ്യ നാളുകളിൽ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാനായെന്നാണ് സർക്കാർ കരുതുന്നത്. വനിതകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര അനുവദിച്ചതും ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതും വയോജന വകുപ്പ് രൂപവൽക്കരിച്ചതും പ്രധാന നേട്ടങ്ങളായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. PM ശ്രീ, വഖഫ് നിയമ ഭേദഗതി, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മലയാളികൾക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു ഓണക്കാലം കൂടി. ഉത്രാട ദിവസമായ ഇന്ന് തിരുവോണനാളിലെ ഒരുക്കങ്ങൾക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവോണത്തിന് സദ്യയ്ക്കായി സാധനങ്ങൾ വാങ്ങാൻ മലയാളികളുടെ തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ പ്രത്യേകത. ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും ഒപ്പം പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുകൂടലും എല്ലാം ഓണക്കാല ഓർമ്മകൾക്ക് നിറം പകരുന്നു. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ നിശാഗന്ധിയിൽ ഇന്ന് തോൽപ്പാവക്കൂത്ത്, പൂരക്കളി, വേലകളി, ഗാനമേള തുടങ്ങിയവ അരങ്ങേറും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും പങ്കെടുക്കും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാട ദിനമായ ഇന്ന് പുലർച്ചെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. രാവിലെ 7 ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരത്തിന് സമീപം തയ്യാറാക്കിയ നാക്കിലയിൽ മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി ആദ്യ നേന്ത്രക്കുല സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്രാട ദിവസമായ ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ഓണവിപണിയും സജീവമായി. വഴിയോര കച്ചവടത്തിന് നേരിയ മഴ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വൈകിട്ടോടെ കച്ചവടം സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നഗരത്തിലെ പ്രധാന പച്ചക്കറി ഫല വിപണന കേന്ദ്രമായ പാളയ മാർക്കറ്റിലാണ് പ്രധാനമായും തിരക്ക് അനുഭവപ്പെടുന്നത്. പാളയത്തെ പൂവിപണിയും സജീവമാണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി ചന്തകളും നടക്കുന്നുണ്ട്. മഴ കാരണം മിഠായി തെരുവിൽ വലിയ തിരക്ക് ദൃശ്യമല്ല. ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ തിരക്കിലമരും. പ്രതികൂല കാലാവസ്ഥയും തെരുവ് കച്ചവടക്കാരെയാണ് ഏറെ ബാധിച്ചത്. KTDC യുടെ ആഭിമുഖ്യത്തിൽ പായസമേളയും നടക്കുന്നത്. സ്റ്റേഡിയം പരിസരത്ത് കൈത്തറി മേളകളും ഇന്ന് വരെ തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് 6 ബീച്ച് ഫ്രീഡം സ്ക്വയറിലെ പ്രധാന വേദിയിൽ നർത്തകിയും നടിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സംഘവും ഒരുക്കുന്ന നൃത്ത പരിപാടി.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺ എന്ന നിലയിൽ. നേരത്തെ ധ്രുവ് ജുരേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലെയർ ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ UPI പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ജെങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ഓണം ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ അതിഥിയായി എത്തുന്നു ചലച്ചിത്ര പിന്നണി ഗായകൻ കെ ജി മാർക്കോസ്.

നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഓണാശംസകൾ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ, പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന കുറച്ച് പാട്ടുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ നല്ല ശതമാനം പാട്ടുകളും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് എല്ലാ ഗായകരും പാടിയത്, ആണും പെണ്ണും. പക്ഷെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കുറച്ച് പാട്ടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഓണം ആയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഴയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇന്നത്തെ തലമുറ എനിക്ക് തോന്നുന്നത് എല്ലാ കുട്ടികൾക്കും, അല്ലെങ്കിൽ ഈ ഒരു തലമുറയിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഓണം എന്താണെന്നോ അല്ലെങ്കിൽ ആ സങ്കല്പം എന്താണെന്നോ ഒന്നും പൂർണ്ണമായിട്ടും അറിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അതിനുവേണ്ടി തന്നെ ഒരു പാഠം അന്ന് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓണമെന്നും മാവേലി എന്തായിരുന്നെന്നും ആ കാലം എന്തായിരുന്നൊക്കെ പഠിപ്പിക്കുന്ന, നന്മയുടെ ഒരു കഥ പറയുന്ന ഒരു കാലം, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തെപ്പറ്റി ഓർത്ത് പാടുന്ന കുറച്ച് പാട്ടുകളാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ 1978 കാലഘട്ടത്തിൽ വന്ന ഒരു സിനിമയാണ്. ശ്രീ ഒ എൻ വി കുറുപ്പ് എഴുതി, സലീൽ ചൗധരി സംഗീതം നിർവഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസ് പാടിയ ഒരു പാട്ടാണ് ഓണപ്പൂവേ ഓമൽപ്പൂവേ എന്ന് തുടങ്ങുന്നത്.

അടുത്തതായിട്ട് കേരളം, കേരളം കേളികെട്ട് ഉയരുന്ന കേരളം, അത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ ഒരു പാട്ടാണ്. കേ

ഉള്ളതുകൊണ്ട് അതേപോലെ മലയാളത്തെ വർണ്ണിച്ചിട്ടുള്ള ഒരു പാട്ടാണ്, പ്രത്യേകിച്ച് കേരളത്തെ വർണ്ണിച്ചിട്ടുള്ള ഒരു പാട്ടാണ് അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കാലം കാത്തു നിന്നില്ല എന്ന സിനിമയാണ്. ഇതിൻ്റെ രചന നിർവഹിച്ചത് ശ്രീ മങ്കമ്പ് ഗോപാലകൃഷ്ണനാണ്. ഇതിൻ്റെ സംഗീതം ശ്രീ എ ടി ഉമ്മറാണ്. മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള സംഗീത സംവിധായകനാണ് ശ്രീ എ ടി ഉമ്മർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അധികം വേദികളിൽ പാടിയതായിട്ട് എനിക്ക് അത്ര ഓർമ്മയില്ല. ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ പൊതുവേ ഗാനമേളക്കാരും ഒന്നും അങ്ങനെ അധികം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാടി കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് നീലജലാശയത്തിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്.

0: ഇത് ചെയ്തത് ശ്രീ എ ട്യൂമറാണ്. ഈ പാട്ടും ഇപ്പം ഈ കാലം കാത്തു നിന്നില്ല എന്ന് തുടങ്ങുന്ന ചിത്രത്തിലെ പാട്ടും നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസ് തന്നെയാണ് പാടിയത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്:
1: മാവേലിപ്പാട്ടിൻ്റെ മണിപ്പീലി വിരിച്ചാടും മലർവല്ലിക്കൂടിലിൻ്റെ മതിലകത്ത്.
0: ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ തുടക്കം. ഈ പാട്ട് നിങ്ങൾക്കായിട്ട് അടുത്തായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്.

അടുത്ത ഗാനം ഞാൻ പാടിയൊരു പാട്ടാണ്. ഒരു പുതിയ ഒരു കാലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒരു ഒരു ഒരു വികാരം നമ്മളിൽ ഉണർത്തുന്ന ഒരു പാട്ടാണ്. കാബൂളിവാല എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ 1994 കാലഘട്ടത്തിൽ പാടിയൊരു പാട്ടാണ്. ശ്രീ ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് ആണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത്. ഞാനും ചിത്രയും ചേർന്ന് പാടിയ

0: ഒരു പാട്ടാണ്.
1: പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്ന ഇതുവഴിയേ.
0: ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്.

0: ഓണാശംസകളോടെ ചന്ദ്ര മാർബിൾസ് സി എം വിസ്താര. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Symbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880 111 933 600. CM Vistara,
0: CM Vistara Nilluni. AKG Hospital, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നബി ദിനാശംസകൾ നേരുന്നു.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ

0: വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിന ആശംസകൾ.
2: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

ഇനിയും ഓണത്തിൻ്റെ ഒരാഘോഷം എന്ന് പറയുന്നത് ആകപ്പാടെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഒരു അടിപൊളി പാട്ട് അന്നും ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന കാലഘട്ടത്തിൽ, അതായത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ 1970, 1974, 1974, 1974 കാലഘട്ടത്തിലുമൊക്കെ അടിപൊളി പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാട്ടാണ് അടുത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. രണ്ട് ലോകം എന്ന ചിത്രത്തിലാണ് ഈ പാട്ട്. ഒരു ഓണത്തിനോടനുബന്ധിച്ച് വരുന്ന സമയത്താണ് വള്ളംകളികൾ ഒക്കെ സാധാരണ നടക്കാറ്, പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിൽ. അപ്പോൾ ആ സമയത്ത് ഒരു ആഘോഷമാണ് വള്ളംകളി എന്ന് പറയുമ്പം. ഇപ്പം നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിൽ നടക്കുമ്പോഴും ചമ്പക്കുളം വള്ളംകളി നടക്കുമ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ആഘോഷം. അപ്പോൾ ഇത് 1977 ആണ് ഈ ചിത്രം ഉണ്ടായത്. യൂസുഫ് അലി കേച്ചേരിയാണ് ഇതിൻ്റെ രചന. സംഗീതം നിർവഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ദേവരായൻ മാഷാണ്. ദാസേട്ടനും സംഘവുമാണ് ഈ പാട്ട് പാടി അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്.

അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, എൻ്റെ സ്വന്തം പാട്ടാണ്. പക്ഷേ ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്ന ഒരു പാട്ടാണ്. കാരണം ഞാൻ 1981 സിനിമയിൽ പാടി തുടങ്ങിയത്. ആ ഒരു 85 കാലഘട്ടം ആയപ്പോഴത്തേക്കും ഒരു 10-30 പടത്തിൽ പാടാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടി. കാരണം അന്നൊക്കെ വർഷത്തിൽ 30-35 ഉള്ളൂ ഒരു വർഷം. അപ്പോൾ ഒരു 85 കാലഘട്ടം ആയപ്പോഴത്തേക്കും എനിക്കൊരു 10-30 പാടാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ ഇന്നത്തെയും ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളാണ് ശ്രീ ജോഷി സാറ്. അപ്പോൾ ജോഷി സാറിൻ്റെ പടത്തിൽ ആണ് എനിക്ക് ഈ അവസരം ലഭിച്ചത്. കേരളത്തിലെ തന്നെ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ആയിട്ടുള്ള ജൂബിലി പിക്ചേഴ്സിൻ്റെ ആയിരുന്നു ഈ പടം. നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ആയിരുന്നു ഞാൻ ഈ ഉദ്ദേശിക്കുന്ന പാട്ട്. അതിലന്ന് മമ്മൂട്ടി ഒരു വ്യത്യസ്ത വേഷത്തിലാണ് അഭിനയിച്ചത്. അദ്ദേഹം നിർഭാഗ്യവശാൽ ഒരു കൊലപാതകം നടത്തുകയും ജയിലിലാകുന്ന ഒരു സീനിലാണ് ഈ പാട്ട് പാടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പാടുന്ന ഒരു പാട്ടായിട്ടാണ് വരുന്നത്. പൂച്ചൽ ഖാദറാണ് ഈ പാട്ട് രചിച്ചത്. സംഗീതം ശ്യാം സാറായിരുന്നു. കാരണം അന്ന് ആ ഒരു കാലഘട്ടത്തിൽ 1985 കാലഘട്ടത്തിൽ ഏറ്റവും കത്തിനിന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്രീ ശ്യാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു ഗായകനും അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വലിയൊരു സന്തോഷവും അതേപോലെ ഒരു സംഭവവും ആയിരുന്നു. അങ്ങനെ കിട്ടിയൊരു പാട്ടാണ് ഞാനീ പറയുന്ന പാട്ട്. അതിൻ്റെ തുടക്കം പൂ

ഞാൻ പാടിത്തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ, ഒരു 75 കാലഘട്ടത്തിലൊക്കെ, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു ഒരു കാലത്തിൽ, ഒരുപാട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിലും, അതേപോലെ എൻ്റെ നെയ്ബറുടെ, എൻ്റെ അയൽവാസിയായിട്ടുണ്ടായിരുന്ന ശ്രീ സുധാകരൻ ചേട്ടൻ്റെ വീട്ടിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ലളിതഗാനമാണ്, അപ്പം അതും ശ്രീമാരൻ തമ്പിച്ചേട്ടൻ എഴുതിയ ഒരു പാട്ടാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്:

0: ഒരു പ്രത്യേക അറിയിപ്പ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് നെടുമ്പൊയിൽ പേരിയ റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓണം ഗാനോത്സവത്തിൽ പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു.
2: എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചിയൊക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ കൂടിയിരുന്ന ഓണം.
1: മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8 മണിക്കും രാത്രി 9 മണിക്കും.

0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസ്

0: ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഉത്രാട ദിനാശംസകൾ.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.

എൻ്റെ ആദ്യ സിനിമാ ഗാനം 1981 നവംബറിലാണ് ഞാൻ പാടുന്നത്. അത് സെഞ്ചുറി ഫിലിംസിൻ്റെ കേൾക്കാത്ത ശബ്ദം എന്ന ശ്രീ ബാലചന്ദ്ര മേനോൻ എന്ന സംവിധായകനും എഴുത്തുകാരനും സകലകലാവല്ലഭനുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ കോളേജിൽ വെച്ചുള്ള പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമയിൽ വളരെയധികം കത്തി നിൽക്കുന്ന ഒരു നടനു കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ എൻ്റെ കന്നി ഗാനം അടുത്തായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ രചന ദേവദാസ് എന്ന് പറഞ്ഞ ഒരു അന്നത്തെ ഒരു പുതുമുഖ എഴുത്തുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആ സമയത്ത് നല്ല കുറച്ച് പാട്ടുകൾ എഴുതിയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ കാട്ടുകുറിഞ്ഞി പൂവ് ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്, ഈ പാട്ട് എഴുതിയ വ്യക്തിയാണ് ശ്രീ ദേവദാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനയിലാണ് ഞാൻ പാടിയത്. ശ്രീ ജോൺസൺ മാഷായിരുന്നു ഇതിൻ്റെ സംവിധാനം. ഞാനും ശ്രീമതി ജെൻസിയും ചേർന്നാണ് ഈ പാട്ട് സിനിമയിൽ പാടിയത്.

വളരെയധികം സ്വാധീനിച്ച ഒരു ഗായികയാണ് ശ്രീമതി എസ് ജാനകിയമ്മ. അപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്താണ് മദനോത്സവം എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ കളിക്കുന്നത്. അപ്പം അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട ഒരു ചിത്രമായിരുന്നു മദനോത്സവം. അപ്പം അതിലെ ആ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും മനസ്സിൽ വളരെയധികം നമ്മളെ പിന്നെ ടച്ച് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ ആകർഷിച്ച ഒരു വികാരാഭരിതമായിട്ടുള്ള ഒരുപാട് സീനുകൾ അതിനകത്ത് ഉണ്ട്. അപ്പം അതിലൊരു പാട്ടാണ് സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന് തുടങ്ങുന്ന ജാനകിയമ്മയുടെ ആ പാട്ട്. അടുത്ത പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ ഈ സന്ധ്യേ എന്ന പാട്ട് അവതരിപ്പിക്കുകയാണ്.

എൻ്റെ സംഗീത ജീവിതത്തിലെ 45 വർഷത്തെ സംഗീത ജീവിതത്തിൽ ഞാൻ 82 മുതൽ തന്നെ സിനിമാ സംഗീതത്തോടൊപ്പം തന്നെ പാടിത്തുടങ്ങിയതാണ് ഭക്തിഗാനങ്ങളും. അപ്പോൾ എല്ലാവിധ ഭക്തിഗാനങ്ങളും, ക്രിസ്തീയ ഭക്തിഗാനമാണേലും മാപ്പിളപ്പാട്ടാണേലും ഹിന്ദു ഭക്തിഗാനമാണേലും ഒക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ഒരുപക്ഷെ ക്രിസ്തീയ ഗാനങ്ങളായിരിക്കും. ഏതാണ്ട് 10,000-ത്തോളം ക്രിസ്തീയ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്ന അറിയപ്പെട്ട ഒരു പാട്ടെന്ന് പറയുന്നത്

ഈ പാട്ടെന്ന് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. പിന്നെ ആകാശം മാറും ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻവചനം.

ഈ പാട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 5 കോടിയോ 10 കോടിയോ ആൾക്കാർ ഇത് കേട്ട് കഴിഞ്ഞു, യൂട്യൂബിലും മറ്റ് സംവിധാനങ്ങളിലൊക്കെ ആയിട്ട്. തമിഴിലും തെലുങ്കിലും ഒറിയയിലും കന്നഡയിലും ഒക്കെ ഇത് റീമ്യൂസിക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അന്നത്തെ എനിക്ക് തോന്നുന്ന റിവേഴ്സ് ഹോണായിട്ടും അതേപോലെ വീടിൻ്റെ കോളിംഗ് ബെല്ലായിട്ടും ഒക്കെ ഇതിൻ്റെ ട്യൂൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഹിറ്റായിരുന്ന ഒരു പാട്ടാണ്. അടുത്ത പാട്ട് ഈ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്.

0: അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പാട്ടുകൾ എനിക്ക് പറയണമെന്നും പാടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകളാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചത്. റേഡിയോ മലബാർ 89.6 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, നന്മ വരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരുമാറാകട്ടെ. താങ്ക് യു.
1: ചലച്ചിത്ര പിന്നണി ഗായകൻ കെ ജി മാർക്കോസിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ ഇതുവരെ കേട്ടത്. ഓണം ഗാനോത്സവം മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തു ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: ശ്യാമ പരിഭവം പെയ്തു, മഞ്ഞു വീണു.
1: ഓണം ഗാനോത്സവത്തിൽ പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു.
3: എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചിയൊക്കെ കൂടി ഞങ്ങള് വീട്ടില് കൂടിയിരുന്ന ഓണം.
1: മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8 മണിക്കും രാത്രി 9 മണിക്കും.

ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

0: എന്റെ പണ്ടത്തെ ഒരു രീതി എങ്ങനെയായിരുന്നു അച്ഛാ? ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ പോലെ സ്വീറ്റ് ആയിരുന്നോ?
1: പണ്ടത്തെ രീതി ഭയങ്കര കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. നിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര.
2: ഓണം ഗാനോത്സവത്തിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഇഷ്ടഗാനങ്ങളും ഓണം വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 10 മണിക്കും.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഒരു പ്രത്യേക അറിയിപ്പ്: കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് നെടുമ്പൊയിൽ പേരിയ റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാവുന്നതാണ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിന പ്രത്യേക സന്ദേശഗാന പരിപാടിയിലേക്ക് സ്വാഗതം. കരുണയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശവുമായി ലോകത്തിന് വഴികാട്ടിയായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിശ്വാസികൾക്ക് മാത്രമല്ല മനുഷ്യസ്നേഹത്തിൽ വിശ്വസിക്കുന്ന ഓരോ മനസ്സിനും ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണ് നബിദിനം. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് സന്ദേശത്തിലേക്ക് പോകാം. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് മിനി കാസർകോടാണ്. സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് അതിരുകളില്ല, കരുണയുടെ സ്പർശത്തിന് മതങ്ങളുടെയും വർഗ്ഗങ്ങളുടെയും അതിരുകളില്ല. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച പ്രവാചകന്റെ ജീവിതം നമുക്കെന്നും വഴികാട്ടിയാകട്ടെ എന്നാണ് മിനിയച്ചി പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മിനിയച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: കരേറ്റിയിൽ നിന്ന് നീന അയച്ച സന്ദേശമാണ് അടുത്തത്. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിനാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ സാഹിറ സാഹിറ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നീന സന്ദേശം അയച്ചിരിക്കുന്നത്. ചിത്രം ലോകനാഥൻ IAS എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും നബിദിനാശംസകൾ നീനയുടെ വക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
0: 9447-371-836,
1: 8078-502-836.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നബിദിനാശംസകൾ നേരുന്നു. നബിദിനാശംസകളും ഓണാശംസകളും പറഞ്ഞുകൊണ്ട് പ്രസന്ന കാഞ്ഞിലേരി അയച്ച സന്ദേശമാണ് അടുത്തത്. നല്ലൊരു പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കേൾപ്പിച്ചു തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ കേൾപ്പിക്കാം.

0: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ, എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180773, 9747538114.
1: നമ്മുടെ സ്ഥിരം ശ്രോതാവായ ഉജേഷ് കല്ലേരിക്കര അയച്ച സന്ദേശമാണ് അടുത്തത്. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിനാശംസകളും അതോടൊപ്പം തന്നെ ഓണാശംസകളും അറിയിക്കുകയാണ്. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക് മാത്രമല്ല, റേഡിയോ മലബാറിലെ അണിയറ പ്രവർത്തകർക്കും ഓണാശംസകളും നബിദിനാശംസകളും അറിയിക്കുകയാണ് എന്നാണ് ഉജേഷേട്ടൻ പറഞ്ഞിരിക്കുന്നത്. തിരിച്ചും ഓണാശംസകളും നബിദിനാശംസകളും ഉജേഷേട്ടനും അറിയിക്കുകയാണ്. നമ്മുടെ സ്ഥിരം ശ്രോതാവാണെന്ന് പറഞ്ഞു മട്ടന്നൂർ എയർപോർട്ടിലെ എല്ലാ ജീവനക്കാർക്കും നമ്മുടെ റേഡിയോ മലബാർ ടീമിന്റെ വക നബിദിനാശംസകളും അതോടൊപ്പം തന്നെ ഓണാശംസകളും അറിയിക്കുകയാണ്. ഉജേഷേട്ടൻ പാട്ടൊന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾപ്പിക്കാം.

0: ഓണം ഗാനോത്സവത്തിൽ പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു.
1: എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ അമ്മ ചേച്ചിയൊക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ കൂടിയിരുന്ന ഓണം.
0: മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8 മണിക്കും രാത്രി 9 മണിക്കും.
2: ഒരു പ്രത്യേക അറിയിപ്പ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് നെടുമ്പൊയിൽ പേരിയ റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാവുന്നതാണ്.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഉത്രാട ദിനാശംസകൾ. ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: പഴശ്ശിയിൽ നിന്ന് നിഷ അയച്ച സന്ദേശമാണ് അടുത്തത്. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിനാശംസകളും അതോടൊപ്പം ഓണാശംസകളും നേരുകയാണ്. ആടുജീവിതം എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിഷയച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആടുജീവിതം എന്ന ചിത്രത്തിലെ അതിമനോഹര ഗാനം തന്നെ നമുക്ക് കേൾപ്പിക്കാം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവടുങ്കുന്ന് മട്ടന്നൂർ ബർഗർ സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000017, 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: മട്ടന്നൂരിൽ നിന്ന് അഷറഫ് അയച്ച സന്ദേശമാണ് അടുത്തത്. എല്ലാവർക്കും നബിദിനാശംസകൾ നേരുകയാണ്. ഹക്കാന കോനമറാൽ മക്കാന എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അഷറഫ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നബിദിനാശംസകൾ അറിയിക്കുകയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. അഷറഫിനും കുടുംബത്തിനും റേഡിയോ മലബാർ ടീമിന്റെ വക നബിദിനാശംസകൾ അറിയിക്കുകയാണ്. ഇതാ പാട്ട് കേട്ടോളൂ.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിന ആശംസകൾ.
1: ഒളിയിൽ നിന്ന് അനുഗ്രഹ അയച്ച സന്ദേശമാണ് അടുത്തത്. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നബിദിനാശംസകളും അതോടൊപ്പം ഓണാശംസകളും അറിയിക്കുകയാണ്. സന്ദേശഗാനത്തിൽ കൂടി എനിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അനുഗ്രഹ സന്ദേശം അയച്ചത്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ കേൾപ്പിക്കാം.

തില്ലങ്കേരിയിൽ നിന്ന് പത്മനാഭൻ അയച്ച സന്ദേശമാണ് അടുത്തത്. എല്ലാവർക്കും എന്റെ നബിദിനാശംസകൾ അറിയിക്കുകയാണ്. എനിക്ക് സഞ്ചാരി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പപ്പാട്ട നല്ലൊരു പാട്ട് തന്നെയാണ് വെച്ചേരാൻ പോകുന്നത്. ഇതാ പാട്ട് കേട്ടോളൂ.

സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ ഒരു നല്ലൊരു മാപ്പിളപ്പാട്ടുണ്ട്, അതൊന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂരിൽ നിന്ന് ബുഷറയാണ്. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നബിദിന ആശംസകൾ അറിയിക്കുകയാണ് എന്നാണ് ബുഷറ പറഞ്ഞിരിക്കുന്നത്. റേഡിയോ മലബാർ ടീമിന്റെ വക നബിദിനാശംസകൾ ബുഷറക്കും കുടുംബത്തിനും നേരുകയാണ്. ഇതാ പാട്ട് കേട്ടോളൂ.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിന ആശംസകൾ. ഒരു പ്രത്യേക അറിയിപ്പ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിൽ

0: തിരച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് നെടുമ്പൊയിൽ പേരിയ റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓണം ഗാനോത്സവത്തിൽ പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു.
2: എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ഒക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ കൂടിയിരുന്ന ഓണം.
1: മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8 മണിക്കും രാത്രി 9 മണിക്കും.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നബിദിന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം.

1954 ഇറങ്ങിയ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്ന സിനിമയിലാണ് ആദ്യമായി മാപ്പിളപ്പാട്ട് വരുന്നത്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന അതിപ്രശസ്തമായ ഈ ഗാനം കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി ആലപിച്ചത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ അനിവാര്യതയാവും. മലയാള സിനിമയിൽ പിന്നീട് മാപ്പിളപ്പാട്ടുകളുടെ വസന്തം സൃഷ്ടിച്ച രാഘവൻ മാസ്റ്റർക്ക് അല്ലാതെ വേറെ ആർക്കാണ് അതിന് ചരിത്ര നിയോഗം ഉണ്ടാവുക? ഇന്ന് ഏതൊരു മാപ്പിളപ്പാട്ടിന്റെയും ആരാധകനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പഴമയുടെ മാധുര്യം തുളുമ്പുന്ന മാപ്പിളപ്പാട്ടുകളിൽ ഏറെയും രാഘവൻ മാസ്റ്ററാണ് സംഗീതം നിർവഹിച്ചത്. സിനിമയിലെ ആദ്യ മാപ്പിളപ്പാട്ടിന് ഈണം നൽകി ആലപിച്ച രാഘവൻ മാസ്റ്ററുടെ കാര്യം പോലെ തന്നെയാണ് പി ഭാസ്കരൻ മാസ്റ്ററുടെയും. ആദ്യമായി ഒരു മാപ്പിളപ്പാട്ട് മലയാള സിനിമയിൽ വരുമ്പോൾ അതിന് വരികൾ എഴുതിയതും സിനിമയുടെ സംവിധായകന്റെ തൊപ്പി തലയിലണിഞ്ഞതും ഭാസ്കരൻ മാഷാണ്. ഭാസ്കരൻ മാഷ് എന്ന് സ്നേഹപൂർവ്വം മലയാളക്കാരെ വിളിക്കുന്ന പി ഭാസ്കരൻ മാസ്റ്ററായിരുന്നു.

ആറ്റുവഞ്ചി കടവിൽ വെച്ച്, പടച്ചവൻ പടച്ചപ്പൂ തുടങ്ങി മലയാളക്കര പതിറ്റാണ്ടുകളായി പാടി നടക്കുന്ന ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടുകളിൽ പലതും ഭാസ്കരൻ മാഷിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്കുകളായിരുന്നു.

ഭാസ്കരൻ മാഷും രാഘവൻ മാഷും നൽകിയ തുടക്കം പിഴച്ചില്ല. വയലാർ, പൂവച്ചൽ ഖാദർ, യൂസഫ് അലി കേച്ചേരി, അങ്ങനെ സമകാലീനരും പിന്നീട് വന്നവരും ആയ എഴുത്തുകാരിലൂടെയും എം എസ് ബാബുരാജ്, ജി ദേവരാജൻ എന്ന സംഗീത പ്രതിഭകളിലൂടെയും അതും 60കളും 70കളും കീഴടക്കി 80കളിലും തുടരുന്നു. പിന്നീടാവണം ആ തുടർച്ചകൾക്ക് അല്പമെങ്കിലും കുറവ് വന്നത്. ഐ വി ശശിയുടെയും മറ്റു മലബാറിന്റെ മണമുള്ള സിനിമകളിൽ മാപ്പിളപ്പാട്ട് ഒരു അവശ്യ ഘടകം തന്നെയായിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താവുന്നതിനും അപ്പുറമായിരുന്നു അല്ലേ? കാലങ്ങൾക്കനുസരിച്ച് മലയാള സിനിമയിലും മാറ്റങ്ങളുണ്ട്. ഭാഷ കൊണ്ടും ശൈലി കൊണ്ടും കഥാതന്തുകൊണ്ടും ഉണ്ടായ നിരവധി മാറ്റങ്ങൾ. മുന്നോട്ട് കുതിക്കുമ്പോഴും പഴയ കാലത്തേക്ക് ഒരു എത്തിനോട്ടവും മലയാള സിനിമ നടത്താറുണ്ട്. പാട്ടിന്റെ രൂപത്തിലാണ് അവ കൂടുതലായും കാണാറുള്ളത്. ഒരു കാലത്ത് മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടിന്റെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു. തുടർച്ചയായി സിനിമയിൽ കേട്ടുകൊണ്ടിരുന്ന മാപ്പിളപ്പാട്ടുകൾ പിന്നീട് എപ്പോഴോ ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ഈ അടുത്തിറങ്ങിയ കുറച്ച് സിനിമകൾ എടുത്താൽ അറിയാം, മികച്ച ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് മാപ്പിളപ്പാട്ടുകൾ അല്ലേ? സിനിമ കണ്ട് തിയേറ്ററുകളിൽ നിന്നിറങ്ങുന്നവരുടെ ചുണ്ടിൽ അവർ കേട്ട മാപ്പിളപ്പാട്ടുമുണ്ടാകും. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ എന്നിങ്ങനെ മലയാളക്കര ഏറ്റെടുത്ത നിരവധി പാട്ടുകളുണ്ട് അല്ലേ? 1961 റിലീസായ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ ഈ ഗാനം നമുക്ക് വിശേഷ ഗാനങ്ങളിൽ കേൾക്കാം.

1979 റിലീസായ തേൻതുള്ളി എന്ന ചിത്രത്തിൽ പി ടി അബ്ദുറഹ്മാൻ രചിച്ച രാഘവൻ മാസ്റ്റർ ഈണമിട്ട ഊത്തുപള്ളിയിലെന്നു നമ്മൾ എന്ന പാട്ട് വിരഹത്തിൻ്റെ കയ്പ്പുകാലം വിവരിക്കുമ്പോൾ മലയാളി മനസ്സിലേക്ക് ഇന്നും ഓടിയെത്താറുണ്ട്.

രാഘവൻ മാസ്റ്റർക്കും ഭാസ്കരൻ മാഷിനും പിന്നാലെ ഇതേ പാത പിന്തുടർന്ന് വയലാറും പൂവച്ചൽ ഗാദറും യൂസഫ് അലി കേച്ചേരിയും ഒക്കെ എത്തി. ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച റസൂലെ നിൻകനി വാലെ റസൂലെ നിൻവരവാലെ എന്ന ഗാനം മലയാളികളുടെ മനസ്സ് കീഴടക്കിയതാണ്. ഇനി നമുക്ക് കേൾക്കാം സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം.

ഈ പാട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ. അങ്ങാടി എന്ന ചിത്രത്തിലെ ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന ഈ പാട്ട് പാടിയത് കെ ജെ യേശുദാസ് ആയിരുന്നു. അന്ന് ഏറെ ജനപ്രീതി നേടിയ ഗാനം ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്.

ഇത്തരത്തിൽ 60കളും 70കളും 80കളും മാപ്പിളപ്പാട്ടുകൾ അടക്കി വാണു അല്ലേ. നാതാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന്, എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഈ പാട്ട് എടുത്തില്ല എന്നല്ലേ. മാപ്പിളപ്പാട്ടിൽ ഏറ്റവും നല്ലൊരു പാട്ട് എന്ന് തന്നെ പറയാം. യൂസഫലിയുടെ തോലികയിൽ വിരിഞ്ഞ അത്രയും മണമുള്ള ഗാനമാണ് നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിനെന്ന ഗാനം. നമുക്ക് ഈ ഗാനം കേൾക്കാം.

മലയാള സിനിമയിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ എത്തിയിട്ടുണ്ട് അല്ലേ? നാരായം, പരദേശി, ദൈവനാമത്തിൽ എന്നീ സിനിമകളിൽ മാപ്പിളപ്പാട്ടുകൾ എത്തിയെങ്കിലും അതിന് പിന്നീടൊരു തുടർച്ചയുണ്ടായില്ല. ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാനായി മാത്രമെത്തിയ വിരലിലെണ്ണാവുന്ന

ഒന്നോ രണ്ടോ ഗാനങ്ങൾ. അതായിരുന്നു പിന്നീടുള്ള മാപ്പിളപ്പാട്ടിലെ എണ്ണം. അതിലൊന്നായിരുന്നു 1988 പുറത്തിറങ്ങിയ ഐ വി ശശി ചിത്രം 1921 മുത്തുനവരത്ന മുഖം എന്ന ഗാനം. മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ഈ ഗാനം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു.

2000 ശേഷമാണെന്ന് തോന്നുന്നു ഒരുപാട് ആൽബം മാപ്പിളപ്പാട്ടുകൾ വരവായി അല്ലേ. മാപ്പിള ആൽബം വലിയ ആരാധകരുണ്ടായി. സിനിമകളിൽ ഇടം പിടിച്ചിരുന്നില്ല, എങ്കിലും ഈ ഗാനങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. കൊല്ലം ഷാഫിയും താജുദ്ദീനും സലീം കോടത്തോരും ഒക്കെ പ്രണയത്തെയും വിരഹത്തെയും കുറിച്ച് പാടിയപ്പോൾ മലയാളികളും അതേറ്റുപാടി. പക്ഷേ ഇന്നത്തെ വിശേഷ ഗാനങ്ങളിൽ സിനിമകളിലെ മാപ്പിളപ്പാട്ടുകളാണ് കേട്ടോ. എങ്കിലും പഴയ മാപ്പിളപ്പാട്ടുകളുടെ തട്ട് താണു തന്നെയിരുന്നു. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാപ്പിളപ്പാട്ടുകൾ മലയാള സിനിമയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. മാണിക്കേ മലരായ പൂവി എന്ന ഗാനം 2019 ഒരു അഡാർ ലവ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ചപ്പോൾ മലയാളികൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു അല്ലേ.

സുരേഷ് ഗോപി നായകനായി 2022 സെപ്റ്റംബറിൽ ഇറങ്ങിയ മേം ഹും മൂസ എന്ന ചിത്രത്തിലെ ആരംഭത്തേനിമ്പ തൂമിന്നൽ തുള്ളുന്നേ എന്ന ഗാനവും മാപ്പിളപ്പാട്ടിന്റെ ശൈലി നിലനിർത്തി റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ശ്രീനാഥ് ശിവശങ്കർ സംഗീതം പകർന്നപ്പോൾ മധു ബാലകൃഷ്ണൻ ശബ്ദവും നൽകി.

സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ ചിത്രമാണ് അച്ചുവിന്റെ അമ്മ. ഈ ഗാനത്തിലും ഒരു മാപ്പിളപ്പാട്ടിനുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരുടെ ഹൃദയത്തിലും ആ പാട്ടുണ്ടായിട്ടുണ്ടാവും അല്ലേ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. മഞ്ജരിയും സംഘവും പാടിയ ഈ ഗാനമാവട്ടെ വിശേഷ ഗാനങ്ങളിൽ അടുത്തതായി.

0: ഗാനം.
1: ഈ മാപ്പിളപ്പാട്ടും മലബാറിന്റെ മുഞ്ചു വിളിച്ചോതുന്ന ചിത്രമായ സുലേഖ മനസ്സിൽ ഇടം പിടിച്ചു. ടി കെ കുട്ടിയാലി രചിച്ച്, ടി കെ രാമമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ച്, എം പി ഫൗസി ആലപിച്ച ഈ പഴയ ഗാനം മലയാളക്കര പാടി നടന്ന ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടുകളിൽ ഒന്നായിരുന്നു അല്ലെ? മലബാറിലെ കല്യാണ വീടുകളിൽ ഒരു കാലത്ത് തരംഗമായ ഈ പാട്ട് ഓരോ മലയാളിയും 2023 വീണ്ടും ഏറ്റുപാടി. ചിത്രത്തിലും കല്യാണ വീട്ടിലെ പാട്ടായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മുഹ്സിൻ പരാരി ഗാനത്തിലെ അധിക വരികൾ എഴുതി ചേർത്തപ്പോൾ വിഷ്ണു വിജയ് സംഗീതം നൽകി. വിഷ്ണു വിജയ്, വർഷ രഞ്ജിത്, മീര പ്രകാശ് എന്നിവരാണ് ഈ ഗാനം ആലപിച്ചത്. ഈ ഗാനമാവട്ടെ വിശേഷ ഗാനങ്ങളിൽ അടുത്തതായി.

0: നബിദിന പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിന ആശംസകൾ.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: പ്രിയപ്പെട്ടവരെ, റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേരുന്നു. ഇന്നിവിടെ മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി വനിതാവേദി അവതരിപ്പിക്കുന്ന ഓണപരിപാടികളാണ്. മട്ടന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ 4 വർഷത്തോളമായി വനിതാവേദി വിവിധ പരിപാടികളോടെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് റേഡിയോ മലബാറിൽ ഇങ്ങനെയൊരു പരിപാടി അവതരിപ്പിക്കാൻ ഞങ്ങൾ എത്തിച്ചേർന്നത്. നമുക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം. ഞാൻ അനിത കെ കാര, മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി സെക്രട്ടറിയാണ്.
1: ഞാൻ മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി ലൈബ്രേറിയൻ എം പ്രഭാവതി, കല്ലൂരാണ് താമസം.
2: എൻ്റെ പേര് പ്രിയ, മട്ടന്നൂർ വനിതാവേദിയുമായിട്ട് പ്രവർത്തിക്കുന്നു. മട്ടന്നൂർ വനിതാ സാഹിതിയുടെ മട്ടന്നൂർ മേഖലയുടെ സെക്രട്ടറി കൂടിയാണ്.
3: ഞാൻ ഷാനിമ, കീഴല്ലൂരാണ്, മട്ടന്നൂർ വനിതാ സാഹിതിയുടെ ഒരംഗമാണ്.
4: ഞാൻ ഇ കെ ശാന്തകുമാരി, കായലൂരാണ്, മട്ടന്നൂർ പബ്ലിക് ലൈബ്രറിയുടെ ഒരംഗമായി പ്രവർത്തിക്കുന്നു.
5: ഞാൻ വസന്ത, കരയിലാണ്,

0: എന്റെ പണ്ടത്തെ ഒരു രീതി എങ്ങനെയായിരുന്നു വെച്ചാ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ പോലെ സ്വീറ്റ് ആയിരുന്നോ,
1: പണ്ടത്തെ രീതി ഭയങ്കര കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. നിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര.
2: ഓണം ഗാനോത്സവത്തിൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഇഷ്ടഗാനങ്ങളും ഓണം വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കും രാത്രി.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഉത്രാട ദിനാശംസകൾ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ് സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പാലയോട് തിരൂർ പാലയോട് നിന്ന് കാനഡയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു വയലിന്റെ ഓരത്ത് അവിടെ റെഡ് സ്റ്റാർ ക്ലബും പഞ്ചായത്തെല്ലാം കൂടി ചേർന്ന് ചെറിയൊരു സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പം വൈകുന്നേരങ്ങളിൽ നല്ല ഫാമിലി തന്നെ ആ വയലിൽ വന്നിരിക്കുന്നു. വയലിൽ നടക്കാൻ കൂടി പോകുന്ന റോഡാണ് അവിടെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കുറെ സ്പോട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നന്നാവും. അതിൽ JCI എല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും. അത്തരം കാര്യങ്ങൾ മട്ടന്നൂർ മണ്ഡലത്തിൽ 20 സ്പോട്ടുകൾ അങ്ങനെ ഉണ്ടാക്കി അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും. വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ മട്ടന്നൂർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രദേശങ്ങളും കായിക കളിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് നീക്കാണ്. യഥാർത്ഥത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ അത്തരം സ്ഥലങ്ങൾ വേണ്ടതാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്ത് നമുക്ക് വിപുലമായ സംവിധാനം വേണ്ടതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് അതിനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും പൂർണ്ണതയിൽ എത്താൻ വേണ്ടി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ നമുക്കൊരു ശ്രദ്ധ കൊടുക്കുന്നതിൽ ഉണ്ടാവണം. ക്ലബ്ബുകളെ നമുക്ക് പീഡിപ്പിച്ചു പോകണം. സ്കൂൾ വിദ്യാഭ്യാസത്തിലും മൊത്തത്തിലും ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്കൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിലിപ്പം പ്രധാനമായിട്ട് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒട്ടും ആകർഷകമായിരുന്നില്ല. ഭൗതികമായിട്ട് സാഹചര്യത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഭൗതിക സാഹചര്യങ്ങൾ

0: ഒക്കെ മാറിയെങ്കിലും അക്കാദമിക് കാര്യത്തിനകത്ത് രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ ലഭിക്കുകയില്ല എന്നൊരു ഭയം പൊതുവെ രക്ഷിതാക്കൾക്കിടയിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്വകാര്യ സ്കൂളിലേക്കുള്ള ഒരു ഒരു മാറ്റം ചെറിയ നിലയിലും തുടങ്ങിയിട്ടുണ്ട്. രക്ഷിതാക്കൾ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം, നമ്മുടെ പ്രദേശത്തെ സാധാരണ സ്കൂളിൽ പഠിച്ചാലും ഇംഗ്ലീഷ് എല്ലാം മെച്ചപ്പെട്ട നിലയിൽ തന്നെ പഠിക്കാൻ കഴിയുമെന്നൊരു ഒരു ബോധം നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് രക്ഷിതാക്കളെയും ടീച്ചർമാരെയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില തുടർച്ചയായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഒരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കണം. പിന്നെയുള്ളത് നമുക്കിപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാബ്, ഐ ടി ലാബ് എന്നൊക്കെ പറഞ്ഞ നമുക്ക് ലാബുകളൊക്കെ മിക്ക സ്കൂളുകളിലും ഉണ്ട്. പക്ഷെ ഇനി അടിയന്തരമായി നമ്മൾ തുടങ്ങേണ്ട ഒരു മേഖല AIയുമായി ബന്ധപ്പെട്ട പഠനവും അതിന് ആവശ്യമായിട്ടുള്ള ലാബുകളും റോബോട്ടിക്കും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ റോബോട്ടിക് മേഖലയിൽ ഇടപെടാൻ വേണ്ടി കഴിയണം. മറ്റ് വിദേശ രാജ്യങ്ങളെല്ലാം, ഇപ്പം അമേരിക്കയിലും റഷ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം വലിയ രൂപത്തിലുള്ള പണം ഈ പ്രാഥമിക തലം മുതൽ തന്നെ AI പഠനത്തിലൂടെ നീക്കി വെക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കാണുന്ന തൊഴിലിന്റെ ഒരു 10-70% തൊഴിൽ ഇന്നോ നാളെയോ അപ്രത്യക്ഷമാവും എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസിൽ പോയാൽ പലരും അതിന് ആവശ്യമായ മേശയും ചെയ്യാറൊക്കെ നമ്മൾ കാണും. ഇനിയിപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഇപ്പം ടാക്സി ഓടിക്കേണ്ട ഡ്രൈവർമാരെ ആവശ്യമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് പറഞ്ഞ് ചൈനയിൽ ഇപ്പം പണിതിട്ടുള്ള ഒരു ആശുപത്രിയിൽ പൂർണ്ണമായും റോബോട്ടിക് സംവിധാനമാണ് നടന്നത്. അപ്പോൾ യന്ത്രമനുഷ്യരുടെയും ഇതൊക്കെ ഒരു കാലം യാഥാർത്ഥ്യമായിരിക്കുന്നു, വരാൻ വേണ്ടി പോകുന്നതല്ല, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ടാക്സി ഡ്രൈവർമാരാത്ത ടാക്സി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഓഫീസിൽ ഇത്രയും സ്റ്റാഫിനെ ആവശ്യം ഉണ്ടാവില്ല. IT സെക്ടറിൽ AIയുടെ വരവോടുകൂടി വലിയ രൂപത്തിലുള്ള പിരിച്ചുവടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ AI-അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കാൻ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കൂൾ തലം മുതൽ റോബോട്ടിക് ലാബുകളൊക്കെ തുടങ്ങേണ്ടതുണ്ട്. പണ്ട് കാലത്ത് കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുമല്ലോ, എല്ലാവരും ലാബും. അപ്പൊ അതിനേക്കാൾ പ്രാധാന്യത്തിൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളിൽ തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മുടെ മണ്ഡലത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കണം എന്നുണ്ട്. അതിനൊന്നും നിങ്ങളുടെ എല്ലാം സഹായം ആവശ്യമുണ്ട്. ദുബായിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന സ്ഥാപനം നടത്തുന്ന ആളുകളായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ ചെറിയ സഹായമൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവും. എന്നാലും ഈ ലാബുകളൊക്കെ സ്ഥാപിക്കൽ വലിയ പണച്ചിലവുള്ള കാര്യം തന്നെയാണ്. മണ്ഡലത്തിൽ ഇപ്പം രണ്ട് സ്കൂളുകൾ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ മറ്റൊരു ഗവൺമെന്റ് UP സ്കൂളിൽ അത് MLA മുൻകൈയിൽ സ്ഥാപിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ചില സ്പോൺസർമാരൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില മാനേജ്മെന്റ് സ്കൂളുകൾക്ക് മാനേജർമാർക്ക് തന്നെ അത്തരം കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മുടെ ഈ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ നമുക്ക് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കായിക മേഖലയുടെ ശക്തീകരണം, പ്രധാനമായിട്ടും ഇപ്പൊ UP സ്കൂളിൽ നിന്ന് കായിക അധ്യാപകരില്ല. അപ്പൊ കായിക അധ്യാപകരെ എല്ലാം പ്രാദേശികമായ ടെക്സ്റ്റബിലിറ്റിക്കാരെയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരുക്കേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ ഒരു പരിശീലന പരിപാടി നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഒന്ന് ഇടപെടണം. അത് ഇംഗ്ലീഷ് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ AIയുടെ കാര്യത്തിനകത്ത്, കായിക മേഖലയുടെ കാര്യത്തിനകത്ത്. പിന്നെ വിവിധ ഇന്റർനാഷണൽ പരീക്ഷകൾ, മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ NASA നേതൃത്വത്തിൽ ഒരു വലിയ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് ചുരുങ്ങിയത് ഇത്തവണ നമുക്ക് ഒരു 500 കുട്ടികളെങ്കിലും പങ്കെടുപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ഞാൻ അത്തരം ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹാക്കത്തോൺ പങ്കെടുക്കുന്ന ആളുകൾക്ക് പരിശീലനം എന്ന നിലയിൽ നമുക്ക് വിവിധ സ്കൂളുകളിലെ കുട്ടികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി കഴിയും. അപ്പൊ അവർക്ക് NASA സർട്ടിഫിക്കറ്റ് കിട്ടും. അതെല്ലാം അവരുടെ ജീവിതത്തിലൊരു കാര്യമായിരിക്കും. IAS കോച്ചിങ്ങിനെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. IAS ഒക്കെ എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുക, എന്താണ് അതിനൊക്കെയുള്ളൊരു പ്രാഥമികമായിട്ടുള്ള അറിവ് നമ്മുടെ കുട്ടികൾ കൊടുക്കേണ്ടതുണ്ട്. പല കാര്യത്തിലുള്ള അജ്ഞതയുണ്ട്. ഇപ്പൊ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു അജ്ഞത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സയൻസ് വിഷയം മാത്രം പഠിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ ചേർക്കുക, വിവിധ എൻട്രൻസ് എഴുതിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോകുന്നില്ല. യഥാർത്ഥത്തിൽ മാനവീയ വിഷയങ്ങൾ ഇപ്പം എക്കണോമിക്സ് പഠിച്ചാലും ഹിസ്റ്ററി പഠിച്ചാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള പൊളിറ്റിക്സ് പഠിച്ചാലും അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികൾ അതിന്റെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അപ്പോഴൊക്കെ അവരുടെ അവസരം പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 10-ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസവനൊക്കെ ആകുമ്പോൾ നമുക്കൊരു സ്ഥിരം സംവിധാനം വേണം. ഇപ്പൊ മട്ടന്നൂർ പോളിടെക്നിക്കിൽ നമ്മുടെ തന്നെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇത്തരം ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം, ഒരു ലാബ് ഒരുക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു സെമിനാർ ഹാള്, അവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ആളുകൾക്ക് അവിടെ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വിവിധ ബാച്ചുകളാക്കി തിരിച്ച് വിവിധ സ്കൂളുകളെ കുട്ടികൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ വന്നാൽ ഓരോ ക്ലാസ്സിന്റെ വിവരങ്ങൾ നമ്മൾ മുൻകൂട്ടി കൊടുത്താൽ അവിടെ നമുക്ക് അതിന്റെ ക്ലാസ് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ +2 പാസ്സാകുന്ന ഒരു കുട്ടിയും രക്ഷിതാവും ആ സെന്ററിൽ വന്നു കഴിഞ്ഞ് ഏതെല്ലാം സാധ്യതകളാണ് ഉള്ളത്, അപ്പൊ ഏതിൽ എൻ്റെ കുട്ടിയുടെ അഭിരുചി എന്താണ്, അപ്പൊ ഏത് വഴിയിൽ കൂടി അയക്കുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവബോധം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മളൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഒക്കെ പറഞ്ഞിട്ട് വർഷത്തിൽ ഒരു തവണ ഏഴെങ്കിലും ആരെങ്കിലും ഒക്കെ നടത്തുന്നതിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു തുടർച്ചയായി ഇപ്പൊ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിക്കാൻ ഒരു നമ്പർ ഉൾപ്പെടെ കൊടുത്ത് കൂടുതൽ വിവരങ്ങൾ അവർക്ക് അറിയാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്കൊരു നമ്മുടെ മണ്ഡലത്തിൽ അതിന് ഒരു പേര് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒരു സെന്റർ മട്ടന്നൂർ പോളിടെക്നിക്ക് കേന്ദ്രീകരിച്ച് നടത്തണം എന്നാണ് ആലോചിക്കുന്നത്. അതിനെല്ലാം പ്രാഥമികമായിട്ടുള്ള ആലോചനകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ ഒന്ന് എം എൽ എയുടെ ഒരു ആപ്പ് നമുക്ക് മണ്ഡലത്തിൽ തയ്യാറാക്കണം എന്നുണ്ട്, അതിന്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാം, ഇപ്പൊ എം എൽ എയുടെ ഒരു ഓഫീസ് നമ്മുടെ മട്ടന്നൂർ പാർട്ടി ഓഫീസിലാണ് ഇപ്പം അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അത് മട്ടന്നൂർ ടൗണിൽ ബസ് സ്റ്റാൻഡിനെ എല്ലാവർക്കും ആശ്രയിക്കാൻ വേണ്ടി കഴിഞ്ഞ രൂപത്തിലൊരു നവീകരിച്ച ഓഫീസിന്റെ പ്രവർത്തനം സെപ്റ്റംബർ മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള കാര്യം ഒരു അറിയിപ്പായിട്ട് ഇപ്പൊ നമ്മളോട് പങ്കുവെക്കുകയാണ്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ മട്ടന്നൂരിന്റെ സമഗ്രമായ വികസനത്തിന് കക്ഷിരാഷ്ട്രീയ അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തണം എന്നൊരു ആലോചനയും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും വലിയ സഹായം ഉണ്ടാവണം എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഇപ്പൊ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. നിങ്ങളുടെ ഐഡിയകൾ നിങ്ങൾക്ക് പേഴ്സണലി നമ്മുടെ ഫോണിലേക്ക് പങ്കുവെക്കാം. ഏത് സമയത്ത് നിങ്ങൾക്ക് എം എൽ എ ഓഫീസിൽ വരാം, നിങ്ങളുടെ പുതിയ ഐഡിയ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കണ്ട ഒരു ഐഡിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. പിന്നെ നമുക്ക് ആഘോഷപരമായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മട്ടന്നൂരിൽ നമ്മളിപ്പോ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു പ്രദർശനം വളവടെ ഒരുക്കിയപ്പോ വന്ന ആൾക്കൂട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും നമുക്ക് തന്നെ അത്ഭുതം തോന്നിക്കും, ഇത്രയും ആളുകൾ, പ്രത്യേകിച്ച് ഒരു വലിയ ഒരു ജനസി വിഭാഗമാണ്. അപ്പൊ നമുക്ക് ജനസികളൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പുതിയ കാര്യങ്ങൾ ആലോചിക്കണം. നമുക്ക് എം എൽ എ കപ്പ് എന്ന രൂപത്തിലുള്ള ഫുട്ബോൾ വോളിബോൾ ടൂർണമെന്റുകളൊക്കെ നമ്മുടെ മണ്ഡലത്തിലെ ആളുകളെ എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ, അതുകൂടാതെ മട്ടന്നൂർ നിന്നുള്ള ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കളി ആസ്വദിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ടീമുകളൊക്കെ വന്ന് കളിക്കുന്ന ടൂർണമെന്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് നടപ്പാക്കാൻ കഴിയുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പരിഗണനയിലുണ്ട്. അതിന്റെ എല്ലാം പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകളും ആലോചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മട്ടന്നൂരിന്റെ ഒരു സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജനപ്രതിയ നിലയിൽ ഞാനും ഉണ്ടാവും എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്.
1: ജെ സി ഐ പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ വി കെ സനോജ്.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.

0: ഓണം ഗാനോത്സവത്തിൽ പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു.
1: എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ അമ്മ ചേച്ചിയൊക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ കൂടിയിരുന്ന ഓണം.
0: മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8 മണിക്കും രാത്രി 9 മണിക്കും.
2: ഒരു പ്രത്യേക അറിയിപ്പ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് നെടുമ്പൊയിൽ പേരിയ റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാവുന്നതാണ്.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണ

കഥാമൃതം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് റീൽസ് ഓണം, 9 മണിക്ക് നബിദിന ഗാനങ്ങൾ, 10 മണിക്ക് ഓണം ഗാനോത്സവം. ഇതിൽ പിന്നണി ഗായകൻ MG മാർക്കോസ് തന്റെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ S. രമേശൻ നായരുടെ കവിത കിരാതം, ആലപിക്കുന്നു ഗായത്രി. തുടർന്ന് ചരിത്രപഥം, വജ്രാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7 മണിക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ജനകീയം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 തത്സമയ രൂപകം, മാവേലി തമ്പുരാന്റെ രാജനീതി, 8 മണിക്ക് ഓണം ഗാനോത്സവം. ഇതിൽ ചലച്ചിത്ര പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 സാമാജികനൊപ്പം സമൃദ്ധിയോണം, മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 10 മണിക്ക് നാടൻ ഓണവിശേഷങ്ങളുമായി കാളിദാസ കലാകേന്ദ്രം. 11 മണിക്ക് തിരുവോണദിന പ്രത്യേക വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് ഓണം ഗാനോത്സവം. ഇതിൽ സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് ഒരുവട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി 5-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. 3 മണിക്ക് ചാരുകസേരയിൽ ഓണത്തെക്കുറിച്ച് കേൾക്കാം. 4 മണിക്ക് നാടനോണവിശേഷങ്ങളുമായി കാളിദാസ കലാകേന്ദ്രം. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ ഓണം സ്പെഷ്യൽ, 8 മണിക്ക് സാമാജികനൊപ്പം സമൃദ്ധിയോണം, മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 9 മണിക്ക് ഓണം ഗാനോത്സവം. ഇതിൽ ചലച്ചിത്ര പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് 10 മണിക്ക് സംഗീത സംവിധായകൻ രഞ്ജിത്ത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഇഷ്ടഗാനങ്ങളും ഓണം വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

പ്രതിവേദനം ശീഘ്രമേവ ആഗമിഷ്യതി. മുഖ്യ നിർവാചനായുക്ത ജ്ഞാനേശകുമാര അവദത് യത് ബൂത്തസ്തരീയ അധികാരിണ ഭാരതസ്യ ലോകതന്ത്രസ്യ ആധാരസ്തംഭാഃ സന്തി. ഉത്തരപ്രദേശസ്യ ദ്വിദിവസീയ യാത്രയാം ആഗതഃ മുഖ്യ നിർവാചനായുക്തഃ അദ്യ ലഖ്നൗ നഗരെ പ്രായഃ പഞ്ചശതം യാവത് ബൂത്തസ്തരീയ അധികാരിഭിഃ സഹ സംവാദ കാര്യക്രമേ ഭാഗം അഗൃഹണാത്. കാര്യക്രമഃ നിർവാചന പ്രക്രിയാം അധിക പ്രഭാവയുക്തം പാരദർശികം സുലഭം നാഗരിക കേന്ദ്രിതം ച കർത്തും കേന്ദ്രിത ആസീത്. ശ്രീകുമാരഃ അവദത് യത് പ്രത്യേകഃ ബൂത്തസ്തരീയ അധികാരി മതദാതൃണാം മധ്യേ സമർപ്പണസ്യ പാരദർശിതായാഃ ച കൃതെ പ്രസിദ്ധഃ അസ്തി. സൂചനാ പ്രസാരണ മന്ത്രാലയസ്യ പ്രകാശന വിഭാഗേന അസ്യ ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സ് അവാർഡ്സ് ഫോർ എക്സിലൻസ് ഇൻ ബുക്ക് പ്രൊഡക്ഷൻ ഇത്യസ്മിൻ സപ്ത പുരസ്കാരാഃ വിജിതാഃ. വിഭാഗസ്യ പത്രികാഃ പുസ്തകാനി ഹിന്ദി ആംഗ്ല ഉർദു ഭാഷാണാം സന്ദർഭ പ്രകാശനാനി ച വിഭിന്നേഷു വർഗേഷു സ്വീകൃതാനി സന്തി. മഹാനിദേശകഃ പ്രകാശന വിഭാഗഃ ഡോക്ടർ ധീരജ് കാക്കടിയ ഇത്യേഷാ അവദത് യത് വിഭാഗിന പ്രകാശിതാനി പുസ്തകാനി രാഷ്ട്രീയ വികാസേന സാഹിത്യേന സംസ്കൃത്യാ കലയാ സമകാലീന വിഷയൈഃ ച സഹ പാഠകാനാം ആമന്ത്രണേ മഹത്വപൂർണ ഭൂമികാം നിർവഹന്തി. സംയുക്തരാജ്യസ്യ ഗൃഹസുരക്ഷാ വിഭാഗേന സർവേഭ്യഃ H-1B വിസാ ആവേദകേഭ്യഃ വർത്തമാന ശുൽക്കമതിരിച്യ പഞ്ചഷഷ്ട്യധികദ്വിശതോത്തര ത്ര്യധികൈകലക്ഷ ഡോളർ പരിമിതസ്യ നൂതന ശുൽക്കസ്യ പ്രസ്താവഃ കൃതഃ. ഗൃഹസുരക്ഷാ വിഭാഗേന പ്രകാശിതായാഃ വിജ്ഞപ്തേഃ അനുസാരം ഇദം പ്രസ്താവിത ശുൽക്കം ആവേദന സമർപ്പണകാലേ ദേയം ഭവിഷ്യതി ഇതി വാർത്താഃ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ

മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം.

0: ഓണക്കോടിയും പൂക്കളവും സദ്യക്കുള്ള കൂട്ടങ്ങളും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ൽ അധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8,000-ൽ അധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50-ൽ അധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MP, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:00 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ August 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തരമലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാടുവാണിടുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
2: വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറും എത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല. അയാളുടെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ആധുനിക കാലത്ത് ഇത്തരം പല നാടോടി കലാരൂപങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഓണപ്പൊട്ടന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ BA മലയാളി ഫോർ എ ഡേ എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PM FME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക

0: നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തുതുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വനൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. ഒന്നര പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷ കീടനാശിനികളോ തൊട്ടു തീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ.ജെ. ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇളിച്ചോരോ വൃക്ഷങ്ങൾ തന്മേലെ ചെന്നു പൂക്കൂ. കോകങ്ങളെല്ലാമേ ഗോപതി മണ്ഡലം കോപി

മുദ്ര ധരിച്ചിട്ട് പകത്തുടങ്ങിനാൾ സന്ധ്യമല്ലേ. സന്ധ്യയായുള്ളൊരു ബന്ധൂര ഗാത്രീതാൻ ചന്തമായി നിന്നു മറഞ്ഞ നേരം. രാത്രിയായുള്ളൊരു താർത്തേൻ മൊഴി വന്നു ചേർത്തോരു.

കണ്ണനും ബാലന്മാരും ഒരു ദിവസം കളിന്തിയുടെ കരയിലെത്തി. അവിടെ ഒരാൾ ഉയരത്തിൽ തെഴുത്തു വളർന്ന മുഞ്ഞപ്പുല്ലുകളായിരുന്നു. പെട്ടെന്നാണ് അവർ ആ കാഴ്ച കണ്ടത്. ആകാശത്തോളം എരിയുന്ന അഗ്നി. കണ്ണനും ബലരാമനും വാർത്ത കേട്ട് മുഞ്ഞക്കാട്ടിലേക്കൂടി. അലറിത്തുള്ളി താണ്ഡവമാടുന്ന അഗ്നിയിൽ കണ്ണൻ കണ്ണൻ നട്ടു നിന്നു. കേശവൻ പറഞ്ഞു, നിങ്ങളാരും ഭയക്കരുത്, ഒരാപത്തും വരികയില്ല, എല്ലാവരും കണ്ണും പൂട്ടി നിൽക്കുവിൻ. കണ്ണൻ അഗ്നിയെ നോക്കി പറഞ്ഞു, അവനിയെ ചുട്ടുകരിക്കാതെ വരൂ, എനിക്ക് ദാഹിക്കുന്നു, അഗ്നിപാനം ചെയ്ത് ഞാൻ ദാഹം ശമിപ്പിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അഗ്നി പറഞ്ഞു, കണ്ണ, ഇതെന്റെ കടമയാണ്. കണ്ണൻ പറഞ്ഞു, ആരുടെയും കർമ്മത്തെ തടയണമെന്ന് എനിക്കില്ല, പക്ഷേ പാവപ്പെട്ട ഈ ഗോക്കളെ കൊല്ലരുത്. അഗ്നി അതൊന്നും ചെവിക്കൊണ്ടില്ല. കണ്ണൻ അഗ്നി പോലെ ചുവക്കാൻ തുടങ്ങി.

0: അഗ്നി ഊതിക്കെടുത്തി. അഗ്നി കേശവന്റെ വദനത്തിലേക്ക് ഒഴുകിയിറങ്ങി. അഭൗമമായ ആ കാഴ്ച കണ്ട് നടരാജമൂർത്തി പുഞ്ചിരിച്ചു. കണ്ണൻ അഗ്നി മുഴുവൻ പാനം ചെയ്തു. തൊഴുകയുമായി നിൽക്കുന്ന അഗ്നിദേവനെ അച്യുതൻ ആശ്വസിപ്പിച്ചു. കേശവനും ബാലന്മാരും പതിവ് പോലെ കാലികളെയും തെളിച്ച് യമുനാ തീരത്തിലൂടെ നടന്നു. ബാലന്മാർക്ക് വല്ലാത്ത വിശപ്പ് തോന്നി. അവർ കണ്ണനോട് പറഞ്ഞു, കേശവ, ഞങ്ങൾക്ക് പതിവിൽ അധികമായി ഇന്ന് വിശക്കുന്നുണ്ട്. കണ്ണൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്. ഇവിടെ അടുത്ത് ഒരു യാഗം നടക്കുന്നുണ്ട്. ശ്രേഷ്ഠരായ ബ്രാഹ്മണരാണ് യാഗം നിർവഹിക്കുന്നത്. നമുക്കവിടെ പോയി ആഹാരം ചോദിക്കാം. ബാലന്മാർ അങ്ങോട്ട് ചെന്നു. പക്ഷേ ബാലന്മാർക്ക് ആഹാരം കൊടുത്തില്ല. കേശവനോട് പരാതി പറഞ്ഞെങ്കിലും ഒരിക്കൽ കൂടി ബാലന്മാർ യജ്ഞശാലയിലെത്തി. അവർ വിപ്രപത്നിമാരോട് പറഞ്ഞു, യദുകുലനാഥനായ കണ്ണൻ്റെ പശുക്കളെ പാലിക്കുന്ന ബാലകന്മാരാണ് നാം. ആഹാരം എന്തെങ്കിലും തരണം. ഏറെ നാളായി കണ്ണനെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ആ വിപ്രപത്നി. അവർ ചതുർവിധ വിഭവങ്ങളോടുകൂടിയ സദ്യയുമായി യമുനാ തീരത്തേക്ക് പോയി. കണ്ണൻ പറഞ്ഞു, വിപ്രപത്നിമാരെ, നാഥന്മാരെ പിരിയരുത്. അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് വേണം പെരുമാറുവാൻ. ഗോപന്മാരുടെ രീതിയനുസരിച്ച് രാധയ്ക്ക് വിവാഹപ്രായം കഴിഞ്ഞു. പക്ഷെ അത്തരമൊരു ചിന്ത രാധയിൽ ഇല്ലെന്ന് തോന്നും അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ. രാധയുടെ ചിറ്റമ്മ വൃഷഭാനുവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കപില രാധയുടെ രാഗവായ്പിന് എതിരായിരുന്നു. കണ്ണൻ കാളസർപ്പത്തിൻ്റെ പുറത്ത് നൃത്തം കഴിഞ്ഞു വന്നപ്പോൾ എന്തൊരു തൻ്റെയിടത്തോടെയാണ് ഇവൾ അവൻ്റെ കാലിൽ നമസ്കരിച്ചത്. കണ്ണൻ്റെ മുളങ്കുഴൽ ശബ്ദം കേട്ടാൽ മതി, പെണ്ണ് ഒരൊറ്റ ഓട്ടമാണ്. ഋഷഭാനു കപിലയോട് പറയും, കണ്ണൻ യദുകുലത്തിൻ്റെ നായകനാണ്, വൃന്ദാവനത്തിൻ്റെ സംരക്ഷകനാണ്. രാധ അനധികൃതമായതൊന്നും അനുഷ്ഠിക്കുകയുമില്ല. രാധ കണ്ണനോട് പറയും, കണ്ണ, നിന്നെ കൂടാതെ ഒരു നിമിഷം രാധയ്ക്ക് കഴിയുവാനാവില്ല. നിന്നിൽ അലിയുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വൃന്ദാവനം ഇന്ദ്രോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ്. ഇന്ദ്രൻ വർഷകാല ദേവതയാണ്. അദ്ദേഹമാണ് വൃഷ്ടിയെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രൻ കോപിച്ചാൽ അനാവൃഷ്ടിയാണ്, അനാദരവ് കാണിച്ചാൽ അതിവൃഷ്ടിയുമാണ്. രണ്ടും ഗോകുലത്തെ തളർത്തും. യാഗത്തിലൂടെ ഇന്ദ്രനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ കോപമാണ് ഫലം. ഗർഗാചാര്യൻ്റെ നേതൃത്വത്തിൽ യാഗവേദികൾ ഒരുങ്ങി. ഗർഗാചാര്യൻ യജ്ഞപുരുഷനായി കണ്ണനെയാണ് കണ്ടത്. ആചാര്യനെ ബഹുമാനിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു, യാഗത്തിൻ്റെ യജമാനൻ നിസ്സാരനല്ല, അതിന് ജ്യേഷ്ഠനാണ് യോജ്യൻ. കണ്ണൻ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ ഗർഗാചാര്യൻ നിർബന്ധിച്ചു, എന്താണ് യജമാനനാകാനുള്ള തടസ്സം? കണ്ണൻ തുറന്നു പറഞ്ഞു, എനിക്ക് ഇന്ദ്രോത്സവം നടത്തുന്നതിൽ താല്പര്യമില്ല. നമുക്ക് പാല് തരുന്നത് പശുക്കളാണ്. നെയ്യും തൈരും അവയിൽ നിന്ന് നാം സമ്പാദിക്കുന്നു. ഈ ഗോക്കൾക്ക് ജീവിക്കുവാൻ വേണ്ട പുല്ല് നൽകുന്നത് ഗോവർദ്ധനമാണ്. നാം ഒന്നും നൽകിയിട്ടല്ല ഗോവർദ്ധനം നമ്മെ സഹായിക്കുന്നത്. ആ ഗിരിരാജനെ എന്തുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൂടാ? ആചാര്യന്മാരുടെ വിലക്കുകൾ വകവയ്ക്കാതെ ഗോവർദ്ധന പൂജ നടത്താൻ തീരുമാനിച്ചു. ഉത്സവ ദിവസമായി. ഗോവർദ്ധനത്തിലേക്ക് ഗോപന്മാരും ഗോപാലന്മാരും ഗോപികമാരും യാത്രയായി. വൻ മരങ്ങളുടെ ചുവട്ടിൽ ബാലന്മാർ വിശ്രമിച്ചു. വിഭവസമൃദ്ധമായ സദ്യ അവിടെ തയ്യാറാക്കിയിരുന്നു. ആകാശത്ത് അഷ്ടദിക്പാലകർ നിരന്നു നിന്നു. വൃന്ദാവനത്തിലെ അബാലവൃദ്ധം ജനങ്ങളും ഗോവർദ്ധനത്തിൽ ആനന്ദത്തോടെ കഴിഞ്ഞു. ഗോവർദ്ധനഗിരിയിൽ ഇന്ദ്രയാഗം മുടക്കാൻ കൃഷ്ണൻ എത്തിയ നിമിഷം തന്നെ കാര്യങ്ങളുടെ ഗതി നാരദൻ മനസ്സിലാക്കി. നാരദൻ ഇന്ദ്രനോട് കാര്യങ്ങളെല്ലാം അറിയിച്ചു. കോപാകുലനായ ഇന്ദ്രൻ ആകാശത്ത് പ്രളയമേഘങ്ങളെ കൊണ്ടു നിറച്ചു. നക്ഷത്രങ്ങളെ മറച്ചുകൊണ്ട് കൊഴുത്ത കരിമേഘങ്ങൾ ഇഴഞ്ഞു കയറി. ഇതൊന്നും അറിയാതെ ഗോപന്മാർ ആഹ്ലാദ നടനം കഴിഞ്ഞ് മയക്കമായി. പെട്ടെന്ന് എട്ട് ദിക്കുകളും ഞെട്ടുമാറ് ഒരു മേഘനിർഘോഷം മണ്ണിടത്തിലേക്ക് ഇറങ്ങി വന്നു. കാലികൾ അമറി. ഗോപാലന്മാർ ഞെട്ടിയുണർന്നു. ഗോവർദ്ധനത്തിൻ്റെ മുടി കുലുക്കിക്കൊണ്ട് കാറ്റുവന്നു. മരങ്ങൾ തലകറങ്ങി താണു. കടപുഴക്കി വീഴുന്ന ശബ്ദം മലയിൽ മുഴങ്ങി. കൊടുങ്കാറ്റിൻ്റെയും മഴയുടെയും ദേവൻ കോപിച്ചിരിക്കുന്നു. രക്ഷ തേടി എല്ലാവരും അങ്ങോട്ടുമിങ്ങോട്ടും ഓടുകയാണ്. ഗോവർദ്ധനത്തിൻ്റെ മസ്തകത്തിൽ നിന്ന് ചുവന്ന ചാലുകളുണ്ടായി. കാട്ടിച്ചോലകൾ അരുവികളായി. ഗോപസ്ത്രീകൾ ഭയന്നു വിറച്ചു. ഗർഗാചാര്യനും നന്ദഗോപനും ഋഷഭാനവും കണ്ണൻ്റെ നികടത്തിലെത്തി കാര്യങ്ങളറിയിച്ചു. കണ്ണ, നിന്റെ വാക്കിൽ നമ്മൾ പർവ്വതത്തെ പൂജിച്ചു. പക്ഷേ ആ പർവ്വതത്തിന് നമ്മെ പോറ്റുവാൻ കഴിയുമോ? കോപിഷ്ഠനായ ദേവേന്ദ്രൻ ദയ കാണിക്കുമെന്ന് തോന്നുന്നില്ല. വ്രജവാസികൾ മലവെള്ളത്തിൽ ഒലിച്ചു പോകുമെന്ന് വന്നാൽ കഷ്ടമാണ്. കണ്ണൻ ബലരാമനുമൊത്ത് താഴ്വരയുടെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ഗോവർദ്ധനത്തെ സൂക്ഷിച്ചു നോക്കി. കേശവൻ കാലുകൾ പിണച്ചു. അല്പനേരം ധ്യാനത്തിൽ നിന്നു. മണ്ണിൽ ബലമായി കാലുറപ്പിച്ചുകൊണ്ട് കാലിക്കോൽ മന്ദമൊന്നനക്കി. കണ്ണന്റെ പാദാഘാതം താങ്ങാനാവാതെ മണ്ണിടം ഞെരിപിരിക്കൊണ്ടു. ഗോവർദ്ധനത്തിന്റെ പള്ളയിലേക്ക് ഭഗവാൻ തന്റെ കുഞ്ഞു വിരലുകൾ കടത്തി. ഗോവർദ്ധനത്തിൽ ദിക്കുകൾ ഞെട്ടുമാർ ഭയങ്കരമായ ആരവം മുഴങ്ങി. മല ഉയരുകയാണ്. അത്ഭുതവും പരിഭ്രമവും ഏകീഭവിച്ച് ഗോപന്മാർ സ്തബ്ധരായി നിന്നു. കണ്ണൻ ഗോവർദ്ധനത്തെ അതിലെ സകല വിഭവങ്ങളോടും കൂടി ഉയർത്തിയിരിക്കുന്നു. ഗോവർദ്ധനത്തിനിടയിലുണ്ടായിരുന്ന നവരത്നങ്ങളുടെ പ്രകാശം ഗോപന്മാരിലേക്ക് തെളിഞ്ഞൊഴുകി. ബലരാമൻ എല്ലാവരോടും ആജ്ഞാപിച്ചു, വ്രജഭൂമിയിൽ നിന്ന് വന്നവർ ഗോവർദ്ധനത്തിനകത്ത് പ്രവേശിക്കുക. നാൽക്കാലികളെയും സകല സദ്യവട്ട സാധനങ്ങളും അകത്തേക്ക് കൊണ്ടുപോരുക. എല്ലാവർക്കും സുഖമായി വസിക്കുവാൻ വേണ്ട ഇടം ഇവിടെയുണ്ട്. ഏറെ നേരം കഴിഞ്ഞില്ല, ഗോവർദ്ധനത്തിന്റെ മുകളിൽ നിന്നും വരിയിട്ടരുവികൾ ഗുഹാമുഖത്തേക്ക് വീണു. വെള്ളച്ചാട്ടം പോലെ ജലം സമതലത്തിൽ കറങ്ങി. കാളിന്തി കരകവിഞ്ഞില്ല. നീലജലം അല്പം കലങ്ങിയെന്നു മാത്രം. മഴ നിൽക്കുകയാണ്. മേഘങ്ങൾ ഒഴിഞ്ഞു. ആകാശം സ്വച്ഛമായി. പ്രകൃതി ശാന്തമായി. ഗോവർദ്ധനത്തിന്റെ ഗർഭത്തിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് വന്നു. അത്ഭുതകരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഗോപന്മാർ ഒന്നും മിണ്ടാതെ നടന്നു. അവരുടെ മനസ്സിൽ ആരാണ് ഈ കണ്ണൻ എന്ന ചോദ്യം മാത്രമായിരുന്നു. യശോദയും രോഹിണിയും നന്ദനും കണ്ണനെ ആലിംഗനം ചെയ്തു. ഗൃഗാചാര്യൻ സന്തോഷാശ്രുക്കളാൽ കണ്ണനെ ആശ്ലേഷിച്ചു. ധന്യമായ നിമിഷങ്ങൾ.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: എന്റെ പണ്ടത്തെ ഒരു രീതി എങ്ങനെയായിരുന്നു വെച്ചാ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ പോലെ സ്വീറ്റ് ആയിരുന്നോ?
1: പണ്ടത്തെ രീതി ഭയങ്കര കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. നിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര.
2: ഓണം ഗാനോത്സവത്തിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഇഷ്ടഗാനങ്ങളും ഓണം വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 10 മണിക്കും.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
4: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140702590018.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് അത് ജീവനാണ്. അധ്വാനിക്കാനുള്ള മനസ്സും കൃഷിയോട് അടങ്ങാത്ത അഭിനിവേശവും ഉണ്ടെങ്കിൽ ഏത് മണ്ണിലും പൊന്നു വിളയിക്കാൻ കർഷകന് സാധിക്കും. അങ്ങനെയൊരു കർഷകനെ ഹരിത സമൃദ്ധിയിലൂടെ നമുക്ക് പരിചയപ്പെടാം.

0: മണ്ണിന്റെ ഗന്ധമറിഞ്ഞ് ഓരോ ചെടിയുടെയും സ്പന്ദനമറിഞ്ഞ് കൃഷിയെ ഒരു തപസ്യയായി കൊണ്ടുപോകുന്ന കുര്യൻ ചേട്ടനാണ് തന്റെ കൃഷിവിശേഷങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത്. രാസവളങ്ങളില്ലാതെ ജൈവരീതിയിൽ എങ്ങനെ മികച്ച വിളവ് കൊയ്യാമെന്നും പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാമെന്നും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം.
1: ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. 30 വർഷം ഞാൻ വയനാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. വയനാട്ടിൽ ഞങ്ങൾ വലിയൊരു ഫാമിലി ആയിരുന്നു. പാർട്ടീഷനെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ ചെറുതായി. പിന്നെ നമ്മളിങ്ങനെ ഭൂമി തേടി ആണ് വന്നത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് വന്നത്. ഒന്ന്, എൻ്റെ കൃഷിയിടത്തിൽ വയൽ ധാരാളം ഉണ്ടായിരുന്നു, നെൽകൃഷി ധാരാളം ചെയ്യുമായിരുന്നു. ഒന്നും പിന്നെ ഉണ്ടാവാതായി. കുറേ കാലങ്ങൾ നന്നായി രാസവളം ചെയ്തതിന് ശേഷം ഒന്നും ഉണ്ടാവാതായി. അന്ന് മണ്ണ് പരിശോധനാ കേന്ദ്രം എന്ന് പറയുന്നത് അമ്പലവയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. അത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഓറഞ്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ മണ്ണ് പരിശോധിക്കണമെന്ന് ഏല ഓഫീസർമാർ പറഞ്ഞു. 35 വർഷങ്ങൾക്ക് മുമ്പ് ഏല ഓഫീസുകളാണ്. പിന്നീടാണ് കൃഷി ഓഫീസ് വന്ന്, കൃഷി ഭവനുകൾ വന്നു, അങ്ങനെയൊക്കെ മാറി മാറി വന്നു. ആദ്യ കാലഘട്ടത്തിൽ ഏല ഓഫീസർമാർ. അപ്പോൾ ഈ ഏല ഓഫീസർമാരാണ് നമ്മളെ രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പഠിപ്പിച്ചതും. 5R8 നെല്ലും എൻട്രിനും പരാമറും BHC ഒക്കെ ആദ്യകാലത്ത് പരിചയപ്പെടുത്തി. ഫാക്റ്റംബോസും പൊട്ടാഷും യൂറിയയും പരിചയപ്പെടുത്തി. അപ്പോൾ അതിഭയങ്കര വിളവ് കിട്ടുന്നു. 2-3 വർഷം അങ്ങനെ പോയി. ഒരു 7-8 വർഷം വീണ്ടും ഇത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ അളവ് കൂട്ടി ഉപയോഗിക്കുന്നു, വിളവ് കിട്ടുന്നു വീണ്ടും വീണ്ടും. പക്ഷേ ഈ അടിസ്ഥാനപരമായി നമ്മുടെ തനത് വിത്തുകളൊന്നും ഉൽപ്പാദനശേഷി ഇല്ലാതെ പിന്തള്ളപ്പെട്ടു. ഈ അത്യുൽപാദനശേഷി ഉണ്ട് എന്ന് ഇവർ പറഞ്ഞ വിത്തുകൾക്കെല്ലാം ഈ രാസവളവും കീടനാശിനി ഉപയോഗിച്ചതിന് പരിണിത ഫലമായിട്ട് അതിഭയങ്കരമായ കീടബാധ, ഫംഗസ് ബാധ, പലതരത്തിലുള്ള രോഗബാധ. കാരണം നമ്മുടെ കൃഷി വകുപ്പിനോ ഈ ഏല ഓഫീസർക്കോ നിർദ്ദേശിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗബാധകൾ. അങ്ങനെ കൃഷികൾ നശിച്ചു. മൊത്തത്തിൽ കർഷകർ പട്ടിണിയായി, ആകെ കെടുതികളായി. കൃഷിയിടത്തിലൊന്നും ഉണ്ടാകാതെ അപ്പോഴാണ് ഈ മണ്ണ് പരിശോധനയൊക്കെ വരുന്നത്. മണ്ണ് പരിശോധിക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ ഭൂമി 10 വർഷം തരിച്ചിടുക, അതല്ല എങ്കിൽ 1 അടി മണ്ണ് കോരി മാറ്റുക. ഇത് 35 വർഷം മുമ്പ് ഒരു കർഷകനോട് പറഞ്ഞ വാക്കാണ് അമ്പലവയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അപ്പോൾ 10 വർഷം ഒരു 3 ഏക്കർ വയലുള്ള ഒരു കൃഷിക്കാരൻ പട്ടിണി കിടക്കണോ ഉള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് ഞങ്ങൾ എഴുതി തരില്ല. ഇത്രയും കാര്യങ്ങൾ അവർ എഴുതന്നു, എഴുതി തരില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം, കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ ചെയ്ത കൃഷിയുടെ ഉപേക്ഷിച്ച് നീ പാലായനം ചെയ്തുകൊള്ളൂ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സയൻറ്റിസ്റ്റ് ഒരു കർഷകൻ്റെ ചെവിയിൽ പറഞ്ഞെങ്കിൽ ഇന്നും നമ്മളോട് അതേ വാക്ക് അതേ സമൂഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും രാസവളം ചെയ്യുന്നുണ്ട്, എന്തേ ഇവിടെ കൃഷികളൊന്നും ഉണ്ടാവാത്ത. നമ്മുടെ കേരളത്തിൽ എന്താ കൃഷികൾ ഉണ്ടാവാത്ത? എല്ലാത്തിനും തെങ്ങിന് രോഗം, കവുങ്ങിന് രോഗം, എന്ത് കൃഷികളിലും എല്ലാത്തിൻ്റെ രോഗമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. മണ്ണിൻ്റെ അടിസ്ഥാനപരമായ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രാസകൃഷി ചെയ്ത മണ്ണ് പിന്നെ പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അണുബോംബ് വീണ് നഗാസാക്കിയിലെ മണ്ണ് പോലെ ആയിട്ടുണ്ടിത്. നമ്മൾ അവരൊന്നിച്ചിട്ടു, നമ്മൾ പല ആവർത്തി ഉപയോഗിച്ചു എന്നുള്ളത്, രണ്ടിൻ്റെ ഫലം ഒന്ന് തന്നെയാണ്. പിന്നീട് കളനാശിനി വന്നു. നമുക്കറിയാലോ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള കൃഷി സംരക്ഷണ ഉപാധികൾ വന്നു. പക്ഷേ കൃഷി മാത്രം നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് അന്ന് JCB ഇറ്റാച്ചി ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് എത്തിയില്ല. അപ്പോൾ അത് മണ്ണ് കോരി മാറ്റൽ എളുപ്പമല്ലാത്തതുകൊണ്ട് കിട്ടിയ കളിക്ക് ആ ഭൂമി ഇഷ്ടികക്കളത്തിനാണ് കൊടുത്തത്. അന്നൊരു കാലഘട്ടത്തിൽ വയനാട്ടിലെ വയലുകളിൽ ഇഷ്ടികക്കളങ്ങളാണ്, ഇന്നും അത് അങ്ങനെ തന്നെയുണ്ട്. അതിന് കാരണം ഇതാണ്, ഇങ്ങനെയാണത് വന്നത്. അപ്പോൾ ഇഷ്ടികക്കളത്തിന് കൊടുത്തിട്ടാണ് നമ്മൾ പാലായനം ചെയ്തത്. അങ്ങനെ വന്ന് നല്ല മണ്ണ് നോക്കി, കന്നി മണ്ണ് നോക്കിയിട്ടാണ് ഈ കാട്ടിൻ്റെ പരിസരത്ത് വന്ന് വനത്തിൽ
2: ഇവിടെ വന്നത് എത്ര വർഷം മുന്നേന്ന് പറഞ്ഞു?
1: 30 വർഷം.
2: 30 വർഷം മുന്നേ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇതൊരു ശരിക്കൊരു കൊടുങ്കാടായിരിക്കും അല്ലേ ഈ പ്രദേശം?
1: തീർച്ചയായിട്ടും. ഇത് ഞാൻ ഈ അടുത്ത് എൻ്റെ കൃഷിയുടെ മുഴുവൻ കാടായിരുന്നു. അന്ന് ഈ പ്രദേശത്ത് കവുങ്ങ് കൃഷിയാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലമാണ്, നല്ല ഉയരമുണ്ട്. സീ ലെവലിന് 2600 അടി ഉയരമുണ്ട്. തണുപ്പുണ്ട്. ഇപ്പോഴും നല്ല തണുപ്പല്ലേ, നിങ്ങൾക്ക് ഒരു AC ക്ലൈമറ്റ് ആണ്. അപ്പോൾ തണുപ്പുള്ള സ്ഥലമാണ്. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആഹാരത്തിനുള്ള വക കൃഷി ചെയ്തുണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ തൊള്ളി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമേ അന്ന് ഉദ്ദേശിച്ചുള്ളൂ.
2: അന്ന് കുടുംബത്തോടൊപ്പം ആണോ?
1: അതെ, ഞാനും ഭാര്യയും മൂത്ത മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോന് 2 വയസ്സാണ് അന്ന് ഉണ്ടായിരുന്നത്.
2: കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇതുപോലുള്ളൊരു കാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത്
1: അല്ല, ഇവിടെ അന്ന് കുടിയേറ്റ മേഖലയാണ്. കുടിയേറ്റ മേഖലയിൽ അന്ന് വലിയ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. കുടിയേറ്റത്തിന് അന്ന് ആളുകൾ ഒരു സഞ്ചിയിലെ തുണിയും പായും ഒക്കെ ആയി കഴിയുന്ന ആ കാലഘട്ടം തന്നെയാണ്
2: ഇത്. കൃത്യം രാജഗിരി അല്ലേ?
1: രാജഗിരി.
2: ഇതിന് വേറെ
1: മരുതും തട്ട്. അന്ന് ഈ റോഡുണ്ട്, പക്ഷെ അത് കൂപ്പർ റോഡാണ്. ഈ തടികൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമാണ്. നമ്മളെല്ലാ സാധനം ചുമന്നാണ് വീട്ടിലേക്ക് എത്തിച്ചിരുന്നത്. വാഹന

0: രോഗങ്ങള്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല ശുദ്ധജലമുണ്ട് ഇവിടെ. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ആർക്കും അങ്ങനെ വല്ല ജലദോഷമൊക്കെ വരുന്നല്ലാണ്ട് മാരകമായ രോഗങ്ങളോ ഈ പട്ടണ പ്രദേശത്ത് താമസിക്കുന്നവർക്കുള്ള ആസ്മ പോലുള്ള രോഗങ്ങളൊന്നും ഇവിടെ ആളുകൾക്കില്ല. ഇവിടെ ഒരു 80-90 വയസ്സുള്ളവർ ഒരു ചെറിയ വടി കയ്യിലുണ്ട്, സുഖമായിട്ട് രാജഗിരിയിൽ പോയിട്ട് നടന്ന് കയറി എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കലി ഫിറ്റ്നസ് ആയിരുന്നു ഇവിടുത്തെ ആളുകൾ.
1: ശുദ്ധജലം, അതുപോലെ തന്നെ നിങ്ങൾ ഈ രാസവളം ചേർക്കാത്ത വിളവുകള്, പിന്നെ ഈ ഭൂമിശാസ്ത്രം, ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് ഏതൊരു മനുഷ്യനും ഒരല്പം വ്യായാമം ഇല്ലാതെ പോയി വരാൻ പറ്റില്ല.
0: ആ വ്യായാമം ഗുണം ചെയ്തു. ഇപ്പൊ എനിക്കിപ്പോ 63 വയസ്സുണ്ട്. എനിക്ക് 60, ഞാനിപ്പം പുഷ്പം പലിയിലൊക്കെ നടക്കല്ലേ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഉപയോഗിക്കാത്ത ആയുധം തുരുമ്പെടുത്ത് നശിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യം നമ്മൾ കൃത്യമായി തന്നെ വ്യയം ചെയ്യണം. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ കലോറി കൃത്യമായി ആവശ്യമില്ലാത്തതിനെ കത്തിച്ച് കളയാം, അതിനാണല്ലോ വ്യായാമം ചെയ്യുക. അപ്പൊ വ്യായാമം എന്ന് പറഞ്ഞാൽ അധ്വാനമാണെങ്കിൽ അതിന്റെ ഫലം കൂടി നമുക്ക് കിട്ടും. അപ്പൊ ഈ മണ്ണിനെ പരുവപ്പെടുത്തുക എന്നത് നമ്മൾ അവിടുന്ന് സ്വായത്തമാക്കിയതാണ്. അപ്പൊ ഒരു മണ്ണിനെ നശിപ്പിക്കാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, രാസകൃഷി കൊണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരിക്കലും രാസകൃഷി ചെയ്തിട്ടില്ല, രാസവളം ഉപയോഗിച്ച്.
1: ഇപ്പൊ എത്ര ഏക്കർ സ്ഥലമുണ്ട് നിങ്ങൾ?
0: എനിക്ക് സ്വന്തമായിട്ട് 1.5 ഏക്കറും, ലീസിനെടുത്ത 2 ഏക്കറും.
1: ഈ സ്ഥലത്ത് ഒരു രാസവളവും
0: ഉപയോഗിച്ചിട്ടില്ല
1: ആദ്യം മുതലേ.
0: അതിൻ്റെ ഗുണം നിങ്ങളിപ്പോൾ കാണുന്നത്, നെല്ലും ഞാനിവിടെ ചെയ്തിരുന്നതാണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ തരം പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, പാവല്, പടവലം, പയർ, ഇങ്ങനെ. ഇത് ഈ ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ചോളം? ഇത് നമ്മൾ ഇപ്പോൾ മില്ലറ്റ്സ് ചെയ്തിരുന്നു ഞാനിവിടെ. ഏറ്റവും ആദ്യം കണ്ണൂർ ജില്ല ഈ മില്ലറ്റ് ഇവരൊക്കെ വലിയ ഇതായിട്ടൊക്കെ വരുന്നത് 2009 മില്ലറ്റ് ചെയ്ത്, മില്ലറ്റ് ആദ്യമേ കൃഷി ചെയ്ത അതിൻ്റെയൊക്കെ വീഡിയോ ഇന്നും ഇതിൽ ഉള്ളത് നമ്മളിവിടെ ചെയ്തതിൻ്റെയാണ്.
1: ഇപ്പോൾ രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് കിട്ടുന്ന അത്രയും വിളവ് എന്തായാലും നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടില്ലല്ലോ.
0: സമ്മതിച്ചു. പക്ഷെ രാസവളം ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് കിട്ടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കാൾമാക്സ് പറഞ്ഞ ഒരു ഇതുണ്ട്, ദ ലോ ഓഫ് ക്വാണ്ടിറ്റി, അളവിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഗുണത്തിൽ മാറ്റം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പഠിക്കുക. ഒന്ന്, രാസവളം ഉപയോഗിക്കുമ്പോൾ ആ മണ്ണ് നശിക്കുന്നു, ആ ഒരു വിളവ് മാത്രം കൂടുതൽ കിട്ടുന്നു. ജൈവവളം ഉപയോഗിക്കുമ്പോൾ ആ മണ്ണ് നന്നാവുന്നു, ആ വിളവും അതിൻ്റെ അടുത്ത തലമുറയും നമുക്ക് ലഭിക്കും.
1: ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. കാരണം ഓർഗാനിക് ഉൽപ്പന്നങ്ങൾക്ക് അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് കൊടുക്കാൻ ഇന്ന് സാധനം ഇല്ല.
1: ഇപ്പോൾ പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഓർഗാനിക് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഓർഗാനിക് ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയും?
0: ഇപ്പോൾ സർട്ടിഫിക്കറ്റോടുകൂടി കൃഷി ചെയ്യുന്നവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഓർഗാനിക് ആണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ GPS നമ്പർ ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ ഓർഗാനിക് ആണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, നമുക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും.
1: ഉരിഞ്ചേട്ടനെ പോലെ ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും രാസവളം ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച് കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങളെ പോലുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സാധനങ്ങൾക്കൊപ്പം ചേർത്ത് മറ്റൊരു സാധനം വിറ്റാൽ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ
0: പറ്റും? കച്ചവടക്കാരൻ്റെ മനോഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് ആളുകൾ കുട്ടികൾക്ക് കൊടുക്കാനെങ്കിൽ വാഴക്കൊലയൊക്കെ ഇവിടെ വീട്ടിൽ വന്നാണ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഒരു സംശയത്തിനും ഇടയില്ല. കാരണം നമുക്ക് പിന്നെ അതിനകത്ത് മനസ്സാത്രിക്വത്തിൻ്റെ ആവശ്യമില്ല.
1: ഇല്ല,
0: കടക്കാരെ സംബന്ധിച്ച് ഈ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് അല്പം വലിപ്പത്തിൽ കുറവായിരിക്കും. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചല്ലോ, വലിയ ഇപ്പം ചോദിച്ചില്ലേ, വലിയ അതിൽ വണ്ണം കുറവ്, ഇതിന് വണ്ണം. ഗുണത്തിൽ എന്താണ് വ്യത്യാസം? ഇപ്പം നിങ്ങൾ എന്തോ അവിടെ പപ്പായ പഴം തിന്നു, അത് റെഡ് ലേഡി പപ്പായ ആണ്, അത്തിൽപ്പാൻ ശേഷിച്ചില്ല, പക്ഷെ അതിന് വല്ല കുഴപ്പമുണ്ടായിരുന്നു.
2: മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് ആവേശവും അറിവും പകർന്നു നൽകുന്നതായിരുന്നു പ്രിയപ്പെട്ട കുര്യൻ ചേട്ടനുമായുള്ള ഇന്നത്തെ സംഭാഷണം. വൈവിധ്യമാർന്ന കൃഷിരീതികളെക്കുറിച്ചും ജൈവവള പ്രയോഗങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങളെല്ലാം അദ്ദേഹം നമ്മോട് പങ്കുവച്ചു. എന്നാൽ കുര്യൻ ചേട്ടന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും വരുംകാലത്തെ കാർഷിക സ്വപ്നങ്ങളെക്കുറിച്ചും നമുക്കിനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹരിത സമൃദ്ധിയുടെ അടുത്ത ലക്കത്തിൽ കുര്യൻ ചേട്ടന്റെ മറ്റുള്ള വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം.

കേരളത്തിലെ പൊക്കാളി നിലങ്ങൾ ഉൾപ്പെടെയുള്ള ചെമ്മീൻ കെട്ടുകളിലും നെൽപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ള ഓരുജല പ്രദേശങ്ങളിലുമാണ് പരമ്പരാഗത രീതിയിലുള്ള ചെമ്മീൻ വളർത്തൽ നിലവിലുള്ളത്. വേലിയേറ്റത്തോടൊപ്പം കടലിൽ നിന്നും കയറി വരുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിലങ്ങളിൽ തടഞ്ഞു നിർത്തി വേലിയിറക്ക സമയത്ത് തൂൻപിൽ വലവെച്ച് പുറത്തേക്കിറങ്ങി വരുന്നവയെ പിടിച്ചെടുക്കുന്ന രീതിയാണ് ചെമ്മീൻ വാറ്റ്. ചെമ്മീൻ കെട്ടുകളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ആഹാരപദാർത്ഥങ്ങൾ തിന്നാണ് ചെമ്മീൻ വളരുന്നത്. കേരളത്തിൽ ദശാബ്ദങ്ങളായി ചെമ്മീൻ വാറ്റ് നടത്തിവരുന്നുണ്ട്. വേനൽക്കാലത്ത് മാത്രം, അതായത് നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ചെമ്മീൻ വാറ്റ് നടത്തുന്ന സീസൺ കെട്ടുകളും കൊല്ലം മുഴുവനും പ്രവർത്തിക്കുന്ന വർഷക്കെട്ടുകളും ഇതിലുൾപ്പെടും. കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന ചെമ്മീനിനങ്ങൾ കാരച്ചെമ്മീൻ, നാരൻ ചെമ്മീൻ എന്നിവയാണ്. വാണിജ്യ പ്രാധാന്യമേറിയ ഇനം ചെമ്മീനുകളെ മാത്രം വളർത്തിയെടുക്കുന്ന രീതിയാണ് ശാസ്ത്രീയമായി ഉപയോഗിക്കുന്നത്. നിലത്തിലുള്ള ഉപദ്രവകാരികളായ ജീവികളെയെല്ലാം അകറ്റിയ ശേഷം നിലത്തിന്റെ വിസ്തീർണത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ഇനം ചെമ്മീൻ കുഞ്ഞുങ്ങളെ മാത്രം സംഭരിച്ച് ഒരു നിശ്ചിത കാലം വളർത്തിയ ശേഷം ഒന്നിച്ച് പിടിച്ചെടുക്കുന്ന ഈ ശാസ്ത്രീയ രീതി വഴി മികച്ച ഉൽപാദനം കൈവരിക്കാം. വിസ്തൃത കൃഷി, അർദ്ധ ഊർജിത കൃഷി, ഊർജിത കൃഷി എന്നിങ്ങനെ പല മാതൃകയിലാണ് ശാസ്ത്രീയ കൃഷി പ്രചാരത്തിലായിട്ടുള്ളത്. വിസ്തൃത കൃഷിയിൽ താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് നിലങ്ങളിൽ ചെമ്മീൻ കുഞ്ഞുങ്ങളെ സംഭരിക്കുന്നത്. നാരൻ കുഞ്ഞുങ്ങളും ഹെക്ടറിന് യഥാക്രമം 50,000 25,000 ആകാം. പ്രത്യേകിച്ച് ആഹാരമൊന്നും നൽകാറില്ല. ഏകദേശം 500 kg വീതം ഉൽപാദനം പ്രതീക്ഷിക്കാം. നിശ്ചിത സ്ഥലത്തുനിന്ന് നിലവിലുള്ള ഉൽപാദനത്തേക്കാൾ പല മടങ്ങ് വർധന ലക്ഷ്യമാക്കിയുള്ളതാണ് അർദ്ധ ഊർജിത കൃഷിരീതികൾ. 100,000 മുതൽ 2,00,000 വരെ നാരൻ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സംഭരിക്കാറുണ്ട്. ഒരു വിളവെടുപ്പിൽ 1,000 മുതൽ 2,000 kg വരെ ഉൽപാദനം പ്രതീക്ഷിക്കാം.

ജൈവവളങ്ങളും രാസവളങ്ങളും പ്രയോഗിച്ച് മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടി വരും. കൃത്രിമമായി വായു സമ്മിശ്രണം നടത്തുന്നതിനു പുറമെ ദിവസേന 10 മുതൽ 20% വരെ ജലവിനിമയവും ആവശ്യമായേക്കാം. ചെമ്മീനിന്റെ തൂക്കത്തിന്റെ 5 മുതൽ 10% വരെ പുറന്തീറ്റയും നൽകേണ്ടതായിട്ടുണ്ട്. ഏകദേശം 10 സെന്റ് മുതൽ 25 സെന്റ് വരെ വിസ്തീർണമുള്ള താരതമ്യേന ചെറിയ കോൺക്രീറ്റ് കുളങ്ങളിലാണ് ഊർജിത കൃഷി നടത്താറുള്ളത്. കുഞ്ഞുങ്ങളുടെ സംഭരണ നിരക്ക് ഹെക്ടറിന് 500,000-ൽ അധികമായിരിക്കും. അതായത് 10 സെന്റിന് 20,000 25 സെന്റിന് 50,000 വരെയും കുഞ്ഞുങ്ങളെ സംഭരിക്കാം. ദിവസേന 300% വരെ ജലവിനിമയം നടത്തുന്നതിനു പുറമെ കൃത്രിമമായി വായു സമ്മിശ്രണവും വേണ്ടിവരും. കൂടുതൽ ഊർജശേഷിയുള്ളതും പോഷക സമ്പുഷ്ടവുമായ തീറ്റയാണ് നൽകേണ്ടത്. 10 ടണ്ണോളം ഉൽപാദനമാണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാറ്. സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഓരുവെള്ളം കയറ്റിയിറങ്ങാനുള്ള സൗകര്യം, മലിനീകരണ പ്രശ്നങ്ങൾ, വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഭൗതിക രാസഗുണങ്ങൾ, ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ ലഭ്യത തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വിലയിരുത്തി വേണം ചെമ്മീൻ കൃഷിക്കായി സ്ഥലനിർണയം നടത്തേണ്ടത്. പരമ്പരാഗത രീതിയിൽ ചെമ്മീൻ വാറ്റ് നടത്തിവരുന്ന സീസൺ കെട്ടുകൾ, വർഷക്കെട്ടുകൾ, തെങ്ങിൻ തോപ്പുകളിലുള്ള തോടുകൾ, ആഴം കുറഞ്ഞ കായൽ ഭാഗങ്ങൾ, ഉപ്പളങ്ങളിലെ ജലസംഭരണികൾ എന്നിവയുടെ താണ ഓരുജല പ്രദേശങ്ങളെല്ലാം പൊതുവെ ചെമ്മീൻ കൃഷിക്ക് അനുയോജ്യമായിരിക്കും. വളരെ താഴ്ന്ന പ്രദേശങ്ങൾ ഒഴിവാക്കണം. വെള്ളം അമിതമായി കലങ്ങിയതാവരുത്. എക്കൽ മൂലമോ പ്ലവകോൽപാദനം മൂലമോ വെള്ളത്തിന് അമിതമായി കലക്കലുണ്ടാകാം. പ്ലവകങ്ങൾ മൂലമുള്ള കലക്കൽ നല്ല ലക്ഷണമാണ്. വെള്ളത്തിന്റെ ഊഷ്മാവ് 25 മുതൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ആയിരിക്കുന്നതാണ് ഉത്തമം. ചെമ്മീൻ വളരെ താണ ലവണാംശമുള്ള വെള്ളത്തിൽ ജീവിക്കുമെങ്കിലും നല്ല വളർച്ചയുണ്ടാകുന്നത് 10 മുതൽ 30 PPT വരെ ലവണാംശമുള്ള വെള്ളത്തിലാണ്. pH 7.5 മുതൽ 8.5 വരെയുള്ള വെള്ളമാണ് ഏറ്റവും അനുയോജ്യം. പീനിഡ് വർഗത്തിൽപ്പെട്ട ചെമ്മീനുകൾ കടലിലോ ഉപ്പുവെള്ളത്തിലോ മാത്രം ജീവിക്കുന്നവയാണ്. ഇവ 5 മുതൽ 8 മാസം പ്രായമാകുമ്പോൾ പ്രജനനം തുടങ്ങുന്നു. 8 മുതൽ 14 മണിക്കൂറിനുള്ളിൽ ഭ്രൂണ വളർച്ച പ്രാപിച്ച് നോപ്ലിയസ് ആയി പുറത്തു വരികയും പ്രോട്ടോസോയിയ, മൈസിസ് എന്നീ പരിണാമദശകൾ തരണം ചെയ്ത് 9 മുതൽ 11 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ലാർവയുടെ 1ാം ഘട്ടത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ചെമ്മീനുകളുടെ ജീവിതചക്രം മുഴുവൻ കടലിൽ തന്നെയാണെങ്കിലും ചില ഇനങ്ങൾ അവയുടെ പ്രാരംഭദശകളിൽ വേലിയേറ്റത്തോടൊപ്പം കായലുകളിൽ കടന്നുകൂടുകയും ലൈംഗിക വളർച്ച പ്രാപിക്കാനായി വീണ്ടും കടലിൽ തിരിച്ചു വരികയും ചെയ്യുന്നു. ലൈംഗിക വളർച്ച പൂർത്തിയായ ചെമ്മീനുകളെ കടലിൽ നിന്നും ശേഖരിച്ചാണ് വിത്തുൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വിത്തുൽപാദനത്തിന് ഹാച്ചറിക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സൂര്യപ്രകാശവും ശുദ്ധമായ കടൽവെള്ളം ധാരാളമായി ലഭിക്കുകയും ജലത്തിന് മറ്റു ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം. കുഞ്ഞുങ്ങൾ വിത്തായിത്തീരുന്നതിന് 26 ദിവസങ്ങളെടുക്കും. ഈ സമയത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം. ചെമ്മീൻ ശേഖരണം. നല്ല ആരോഗ്യമുള്ളവയും പൂർണ്ണ വളർച്ചയെത്തിയതുമായ മുട്ടകൾ നിറഞ്ഞ തള്ളച്ചെമ്മീനുകളെ കടലിൽ നിന്നും പിടിച്ച് ശ്രദ്ധാപൂർവം ഹാച്ചറിയിൽ എത്തിക്കുന്നു. തള്ളച്ചെമ്മീനുകൾ ഓരോന്നിനെയും പ്രത്യേകമായി 200 ലിറ്റർ അളവുള്ള പ്ലാസ്റ്റിക് സംഭരണികളിൽ 150 ലിറ്റർ അരിച്ചെടുത്ത കടൽ ജലം നിറച്ച് ആവശ്യാനുസരണം ശുദ്ധവായു നൽകി സൂക്ഷിക്കുക. പ്രജനനം നടക്കുന്നത് രാത്രിയിലാണ്. മുട്ടകൾ വെള്ളത്തിനടിയിലെ താപനില അനുസരിച്ച് 8 മുതൽ 14 മണിക്കൂറിനുള്ളിൽ വിരിയുകയും നോപ്ലിയസുകൾ പുറത്തു വരികയും ചെയ്യും. ഇവയിൽ നിന്നും നല്ല ആരോഗ്യമുള്ളവയെ ലിറ്ററിന് 100 എണ്ണം എന്ന നിരക്കിൽ വളർത്തു ടാങ്കുകളിൽ ശേഖരിക്കണം. ലാർവകളെ 11 മുതൽ 12 ദിവസം വരെ ടാങ്കുകളിൽ വളർത്തുന്നു. ഈ സമയം കൊണ്ട് അവ വളർച്ചയുടെ 2ഉം 3ഉം പരിണാമദശകൾ കടക്കും. 2ാം ദിവസം മുതൽ 7ാം ദിവസം വരെ സസ്യപ്ലവകങ്ങളും പിന്നീട് അവയ്ക്കൊപ്പം മുട്ടയും ചെമ്മീനും ചേർത്തുണ്ടാക്കിയ കൃത്രിമാഹാരവും തീറ്റയായി നൽകണം. ദിവസേന ടാങ്കുകളിൽ നിന്നുള്ള ഉച്ഛിഷ്ടങ്ങൾ നീക്കം ചെയ്ത് വെള്ളമൊഴിക്കുകയും വേണം. തുടർച്ചയായി ശുദ്ധവായുവും ക്രമമായി ഭക്ഷണവും നൽകേണ്ടതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മണ്ണിനെ അറിയാം, കൃഷിയെ സ്നേഹിക്കാം. കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM മലബാറിന്റെ മധുരസ്വരം.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-9001-8.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880-8111-933-600. സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി.
2: ശ്യാമ പരിഭവം പെയ്തു, മഞ്ഞു വീണു.
3: ഓണം ഗാനോത്സവത്തിൽ പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു.
4: എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി ഒക്കെ കൂടി ഞങ്ങള് വീട്ടില് കൂടിയിരുന്ന ഓണം.
3: മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8 മണിക്കും രാത്രി 9 മണിക്കും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും മാത്രമല്ല, സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു റിപ്പോർട്ട്.
1: ലോകമെമ്പാടുമുള്ള മലയാളികളെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മഹാനന്മയുടെ പ്രതീകമായി നാളെ തിരുവോണമെത്തുന്നു. സമത്വം, ഒരുമ, സമഭാവന തുടങ്ങിയ ആശയങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ഓണം. പൂക്കളവും ഊഞ്ഞാലും കുടുംബസംഗമവും സദ്യയും ഒക്കെയായി മലയാളിക്ക് ആഘോഷത്തിന്റെ അന്തരീക്ഷമാണിനി. മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. അനാദിയായ കാലപ്രവാഹത്തിലും കെടാതെ നിൽക്കുന്നു ഓണത്തിന്റെ സ്വത്വവും സന്ദേശവും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര വ്യവസായങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നാണ് കണക്കാക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും

ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. 3488 കിലോമീറ്റർ അതിർത്തി തർക്കം പരിഹരിക്കാൻ 2003 രൂപീകരിച്ച പ്രത്യേക പ്രതിനിധിതല സംവിധാനത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ. ചർച്ചയ്ക്ക് മുന്നോടിയായി അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ റെങ്ങുമായും സംസാരിച്ചു. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും നീണ്ടകാല കാഴ്ചപ്പാടോടെ ഇരുരാജ്യം

0: മായി ചർച്ച നടത്തി. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ഡേറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ജാപ്പനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ അവസരങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക പരിപാടികളിൽ യുവവിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ശ്രീ ചൌഹാൻ കാർഷിക വിദ്യാഭ്യാസം കൃഷിയിടങ്ങളിൽ നടക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സേവനം 10 വർഷം പൂർത്തിയാക്കി. 2016 August 25 രാജ്യത്ത് UPI സേവനങ്ങൾക്ക് തുടക്കമായത്. തുടക്കത്തിൽ 1.78 കോടിയായിരുന്ന വാർഷിക ഇടപാടുകൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ 24,162 കോടിയായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. ലോകത്താകമാനം നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3rd ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ 1st ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യബണ്ഡാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി ബൌളിംഗിൽ തിളങ്ങിയ മാനവ് സുതാറും പ്രസിദ്ധ് കൃഷ്ണയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി K.R.M. നായിഡു. ആഗോള നിലവാരമുള്ള എയർ കാർഗോ ഹബ്ബുകൾ സ്ഥാപിക്കാൻ ഡൽഹിയിൽ ഫെഡ് എക്സും GMR കരാറിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു.
2: Cargo operations have been consistently increasing over the last few years. Almost 40% increase in the volumes we are seeing. So there is a great potential. And we have seen a good revolution happening in all the networks. And similarly in aviation, we want to create global standard air cargo facilities across the country. And our vision is also to create cargo hubs.
0: ഓഗസ്റ്റ് 4 ഫൂക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് 300 അടി താഴ്ന്ന സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രാഥമിക റിപ്പോർട്ട് ഉടനെ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. OBC ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025 സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് March 11 മുൻവിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ പ്രധാന ആഗോള വ്യാപാര പാതകൾക്ക് ഭീഷണിയാണ്. കരിങ്കടൽ, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ ഷിപ്പിംഗ്, നാവികരുടെ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര നിയമത്തെയും സമുദ്ര നിയമത്തെയും എല്ലാ കക്ഷികളും ബഹുമാനിക്കണമെന്നും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. പൌരത്വ ഭേദഗതി നിയമപ്രകാരം അപേക്ഷകളിൽ ഹിയറിംഗ് നടത്താനും യോഗ്യരായവർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് നൽകാനും കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാളിന് അനുമതി നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ലഭിച്ച 2.3 ലക്ഷം അപേക്ഷകളിൽ 23,000 പേർക്ക് ഇതുവരെ പൌരത്വം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി പ്രതിരോധ ഉൽപാദന സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചു. 2013-14 ഇത് 43,000 കോടി രൂപ മാത്രമായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന എയ്റോസ്പേസ് ആന്റ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ടെലികോം രംഗം ചരിത്രപരമായ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിശ്വാസ്യതയും സുരക്ഷയുമുള്ള നെറ്റ്വർക്കുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ.

ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് സിഡോട്ടിന്റെ 43-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, ദുരന്ത പ്രതിരോധ വിനിമയ ശൃംഖലകൾ എന്നിവയിൽ സിഡോട്ട് മുന്നേറ്റം നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുർ. ലഖ്നൌവിൽ 500-ഓളം ബിഎൽഒമാരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 97 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനായി 1.5 കോടി ജീവനക്കാരെ അണിനിരത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ സംവിധാനമാണെന്നും കമ്മീഷന്റെ നടപടികൾ പൂർണ്ണമായും സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഓണാശംസകളോടെ ചന്ദ്ര മാർബിൾസ്, സി എം വിസ്താര.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നില്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നില്ലൂന്നി.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ

0: ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഉത്രാട ദിനാശംസകൾ.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: മലബാർ റിയൽ സോണം. കണ്ണൂർ കഫേ യൂട്യൂബ് ചാനൽ താരങ്ങൾ, അതെ, ശശിധരൻ മട്ടന്നൂർ, ബിജുട്ടൻ കൂമ്പാള, രാമകൃഷ്ണൻ പഴശ്ശി എന്നിവരൊരുമിക്കുന്ന ചിരി നിമിഷങ്ങൾ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നബിദിന ഉത്രാടദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലോകം മുഴുവൻ നബിദിനം ആഘോഷിക്കുമ്പോൾ അതുപോലെ തന്നെ മലയാളികൾ ഓണാഘോഷത്തിന്റെയും തിമർപ്പിലാണ്. പലവിധ ആഘോഷങ്ങൾ പല നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ റേഡിയോ മലബാറിലൂടെയും ചില ഗാനങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ആഘോഷങ്ങളിൽ പങ്കുചേരാം. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന, മലയാളികൾ നെഞ്ചേറ്റിയ ഒട്ടേറെ ഹാസ്യ ഗാനങ്ങൾ ഉൾപ്പെടുന്ന പരിപാടികളിൽ നമ്മൾ ഇടക്ക് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഇന്നും നമുക്ക് ചില ഗാനങ്ങൾ കേൾക്കാം.
2: നീ എന്തെന്നാ ചെയ്യുന്നുണ്ട്? ഒരു രസമുണ്ട്, സ്ഥിരം ഇങ്ങനെ പറഞ്ഞിട്ട്
3: എന്താ പ്രശ്നം?
2: ചെയ്യുന്നതിന് എന്തെങ്കിലും ഇത് വേണ്ട അർത്ഥമുണ്ട്? ഒരു രസമാണെന്ന്, ഒരു രസമില്ല. എന്ത് പരിപാടി ചെയ്ത്? ബാക്കിയുള്ളവരെല്ലാം എത്ര നല്ല പരിപാടി ചെയ്യുന്നുണ്ട് രാമ. കയ്യില്ലാത്ത പണിക്ക് നീ നിക്കരുത്. നീ നാടകമെല്ലാം ചെയ്താൽ മതി, ഇന്റെ പാട്ടിന്റെ മുകളിൽ നീ പിടിച്ച് കയറല.
3: എന്താ ചേട്ടാ പ്രശ്നം? ഞാൻ പാട്ട്
2: അവതരിപ്പിക്കുന്നുണ്ട്. അവര് പറയുന്നുണ്ട് ഓനെ കാണട്ടെന്ന്. നിന്നെ ബെച്ചാക്കൂലെന്ന് പറയുന്നുണ്ട്. രാവിലെ എനിക്കൊരു കോള് വന്നു. എന്താണെന്നറിയാ? അത് എന്നെയും കൂടി ബാധിക്കുന്ന. ആൾക്കാർ പറയുന്നത് ശശിയേട്ട ഇങ്ങളെ കൂടെ അഭിനയിക്കുന്ന ആളല്ലേ രാമേ. ഞാൻ പറഞ്ഞ അതെ. ഇന്നാ ഇനിയെങ്ങാറ്റും അവന് ഇമ്മാതിരി പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടല്ലേ അഭിനയിക്കാൻ പറ്റൂലെന്ന്. അതുകൊണ്ട് നീ എന്റെ ചോറിൽ പാറ്റിടല.
4: എന്നാ സംഭവം രാമാട്ട്? നിങ്ങൾക്ക് ബോധമില്ല, ഇത് ലൈവ് പരിപാടിയല്ലേ. ചേട്ടിങ്ങൾ പോയട്ടെ, സംഭവം ലൈവ് പരിപാടി നടത്തുന്നയാ.
2: അല്ല ഇത് അങ്ങത്യാഞ്ഞ്, ഇത് എനിക്കറിയണ്ടേ.
4: നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്കൊരു ബോധമില്ലേ.
3: അയ്യോ, ഞാനൊരു പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലെ ചേച്ചിയാട്ടൻ കയറി.
4: ആ സാറേ, ഇനി വേമ്പോ ആൾക്കാർ വെയിറ്റിംഗില്ല. അല്ല, എന്നാ പരിപാടി? എന്തേനു?
3: അതൊരു പഴയ പാട്ടുകൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാ.
4: എന്നാ പിന്നെ ഒരു പാട്ടിട്ട് ആദ്യോ.
2: പഴയ പാട്ട് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നല്ല തമാശ പാട്ടായിരിക്കണോ?
4: ശശിയേട്ടൻ തന്നെ ഒരു പാട്ട് പറയട്ടെ, ഏത് പാട്ടാ വേണ്ടത് പറയാം.
3: എന്നാ പിന്നെ നിങ്ങൾ പറ.
2: ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ഡോക്ടർ എന്നുള്ളതാണ്, സത്യൻ അഭിനയിച്ച പടം.
4: അല്ല, നിങ്ങൾക്കൊരു ഡോക്ടറെ കുറവുണ്ട്.
2: നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ, എനിക്ക് ഇടക്കങ്ങനെ തോന്നിച്ചിട്ടുണ്ട് കേട്ടാ.
3: ഇതിപ്പോ സത്യം പറയാലോ ബിജുട്ടാ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് വാതിലും തള്ളി തുറന്നിട്ട് ഏയ് നിർത്തടാന്ന് പറഞ്ഞിട്ട് വന്ന് ഞാൻ ആകെ പേടിച്ചു. എന്നാലും ഇത് ഓഫാക്കാൻ മറന്നുപോയി.
4: സംഭവം നമ്മൾ പുറത്തിരിക്കുമ്പോ ഇവർ വരുന്ന, ഞാൻ ഒരു മിനിറ്റ് നോട്ടി വേഗം വന്നിയാ. എന്താണ് മൂട്ടിന് തീ പിടിച്ച പോലെ ഒരു പായ് നണ്ടിനി.
2: നാട്ടുകാർ എന്നെ നിക്കാൻ പറ്റില്ലേ?
4: നിങ്ങക്കറിയാ നാട്ടുകാർ ഇവരോടല്ല പറയുന്നത്, ഇവര് നാട്ടുകാരോട് അങ്ങോട്ട് പോയി പറയുന്നത് പറയണം പറയണമെന്ന്.
3: അത് ശരി, ഞാൻ പരിപാടി അവതരിപ്പിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു.
4: ഇവർക്ക് പിടിക്കുന്നില്ല, നിങ്ങൾ റേഡിയത്തിലേ കൂടി ഉയരുന്നത് ശശിയാണ് പിടിക്കുന്നില്ല.
3: അത് ശരി
2: ചുട്ടാ, നീ ഇതിനകത്ത് ഒരു തുരപ്പൊക്കെ അല്ലേട്ടാ. നീ പണ്ടേ എനിക്കറിയാ നീ തുരപ്പിന്റെ ആളാന്ന്.
4: അനക്ക് അറിയുന്നതല്ലേ വെക്കാൻ പറ്റൂ.
2: എന്തെന്ന്? നീ ഇന്റെ ഇടക്ക് കയറി വന്നിട്ട്
3: പറഞ്ഞു
2: തർക്കം വേണ്ട.
3: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം.
2: നിങ്ങൾക്കറിയില്ല ഞാൻ തെറ്റിക്കഴിഞ്ഞ മഹാ അബദ്ധമായിട്ടോ.
3: അയ്യോ, തെറ്റിയാലും
4: തെറ്റിയാലും ശശിയാണ്.
3: അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നമ്മളിപ്പോ നമ്മളെ ഉള്ളിലെ കാര്യങ്ങൾ നാട്ടുകാർ അറിയിക്കണ്ടല്ലോ. നമുക്കൊരു പാട്ടിടാ ഇപ്പോ. ഒരു നല്ലൊരു പാട്ട്, നീ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞിച്ചൂട്ടാ.
4: ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഈ ഓണം സദ്യയല്ലേ, ഒരു കോയിന്റെ പാട്ടിട്ടാലോ.
3: സദ്യയിൽ കോയിർച്ചി ഉണ്ടാവും.
4: ആ കോയിർച്ചി സദ്യയോ ആന്നല്ല അതിന്റെ ഒരു ഇത്.
2: പൊതുവേ ബിജുട്ടൻ വിവരം കുറവാണല്ലോ, പറഞ്ഞോട്ടെ ചെയ്തോട്ടെ.
3: ഇപ്പൊ ബിജുട്ടന്റെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു കോയിന്റെ പാട്ട്.
2: കോയിന്റെ പാട്ട്,
4: കോയിപ്പാട്ട്.
2: ആ
4: കോയി കളിച്ചിട്ടാണ് ഇപ്പൊ ഓളന്റെ വീട്ടിൽ നിൽക്കുന്നത്. കടക്കാരെന്നെ ഉണ്ട്, അതാണ്.
2: അനുഭവം
4: കടത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കള്ളക്കടത്ത്.
3: കടത്തുകാരൻ കള്ളക്കടത്തുകാരനല്ലടോ.
4: നർക്കോട്ടിംഗ് ഈസ് എ ഡേർട്ടി ബിസിനസ്.
3: അയ്യോ ശശിയേട്ടാ,
2: തോണിക്കാരൻ, വഞ്ചിത ഒഴിയുന്ന ആള്, ആൾക്കാരെ അക്കരെ കൊണ്ടുവന്ന ആൾക്കാർ.
3: അതില് ഒരു കൊക്കരക്കോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ,
4: കൊക്കരക്കോ എന്ന് പറയുന്ന സിനിമയുണ്ട്, ദിലീപും നാദൃശ്ല.
3: കടത്തുകാരൻ സിനിമയിൽ ഒരു കൊക്കരക്കോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ ചേട്ടാ,
2: ഉണ്ടാവായിരിക്കും.
3: എന്തായാലും കൽപ്പിച്ച് നമുക്ക് ആ പാട്ടം കൊടുക്കാം.

0: വേണം, പിന്നൊരു കൂട്ടം വേണം. നമ്മുടെ കീശേ കാശില്ല, നഞ്ചു വാങ്ങാൻ കാശില്ല. നമ്മുടെ കീശേ കാശില്ല, നഞ്ചു വാങ്ങാൻ കാശില്ല. കൊക്കരക്കോ ഭുവൻ കോഴി, ഭുവൻ കോഴി, ഭുവാലം കോഴി, ഭുവൻ കോഴി, ഭുവൻ കോഴി, ഭുവാലം കോഴി.
1: ചേച്ചേട്ടാ, സത്യത്തിൽ ഇപ്പൊ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ചോട്ട് എത്തിയ, എന്താ പ്രശ്നം? എന്താ പരിപാടി ഉണ്ടാ?
2: എടാ, ഇന്ന ദിവസം ഓർമ്മയുണ്ട് എനിക്ക്. ഇത് ലോകത്തെ ഓണത്തിന്റെ ഒരു പരിപാടി കണ്ണൂർ കഫേ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞേ, അത് ഇന്നല്ലേ പറഞ്ഞേ? അതല്ലേ ഞാൻ
3: പറഞ്ഞേ.
2: ഇവനോട് ദേഷ്യം വരാണ്ട്.
4: അതിന് നിങ്ങൾ രണ്ടാളും മാത്രം വന്നാ മതിയാ? നമ്മളെ സംവിധായകൻ വേണ്ടേ, ഷീത്ത് കല്യാടൻ, ഡി ഒ പി തരുണ് വേണം, നമ്മളെ അസിസ്റ്റന്റ് അത്തിക്ക വേണം, സതീശൻ വേണം, ആർക്കെ വേണം. ഇവരൊന്നും ഇല്ലാണ്ട് ഇതെങ്ങനെ നിങ്ങൾ രണ്ടാളും മാത്രം വന്നാൽ എന്താ ചെയ്യേണ്ട ഓണപരിപാടി?
3: പെട്ടെന്ന് വിളി, പെട്ടെന്ന് എല്ലാരും വിളിക്ക്.
2: എനിക്ക് വിളിച്ചൂടാ, എന്റെ ഫോണിലോ വിളിച്ചൂടു.
3: എന്റെ ഫോണില് ചാർജ് ഇല്ലല്ലോ.
2: അതിന്റെ ചാർജ് പോയില്ലോ മൊത്തത്തിലല്ലേ.
4: ഇവനല്ലേ എപ്പാ ചാർജ് ഉണ്ടാവല്.
3: ചാർജ് ആക്കണ്ടെങ്കിൽ സാധനം എന്റെ കൈമിലുണ്ട്.
2: നമുക്ക് ചാർജ് ആക്കാം.
3: അതല്ല, ചാർജർ ഉണ്ട്.
4: അങ്ങനെ
2: അങ്ങനെ
4: തെറ്റിദ്ധരിച്ചി. ചേച്ചിയാട്ടന്റെ കണ്ണ് ബൾബ് പോലെ.
3: അത് പറയുമ്പോ തന്നെ കണ്ണ് മുഴിഞ്ഞ് സന്തോഷത്തിന്റെ പറയണ്ട്.
4: പക്ഷെ ചാർജർ എന്ന് പറഞ്ഞപ്പോ പോയി
3: പോയി.
4: ശശിയേട്ടാ, ഏതായാലും നിങ്ങള് വന്ന്, നമ്മളെ ശ്രോതാക്കൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടാ. നിങ്ങളെ രണ്ടാളും വലിയ ഇഷ്ടാ.
3: ആർക്ക്?
4: നമ്മളെ റേഡിയോ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടാ. പലപ്പോഴും പലരും എന്നോട് പറയലുണ്ട്.
2: ഇനി ഒന്ന് വേഗത്തിൽ പറയാം, എനിക്ക് കേൾക്കാൻ ആകാംക്ഷയായി.
4: നമ്മളെ കേൾക്കുന്ന നമ്മളെ പ്രിയപ്പെട്ടവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാലോ. ശശിയേട്ടൻ്റെയും ബിജുവിൻ്റെയും എല്ലാം പഴയകാല ഓണ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചാലോ.
3: അങ്ങനെ പറയുമ്പോൾ എനിക്ക് വലിയ വയസ്സുള്ള പോലെ തോന്നുന്നു. ശശിയാണ് വയസ്സുണ്ട്. അപ്പോ ശശിയാട്ടിന്റെ അനുഭവം ഞാൻ
2: ഓണത്തിന്റെ അല്ല, ഞാൻ പറഞ്ഞിട്ട്. ഞാൻ തമാശ പാട്ട് എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ കണ്ട സിനിമ ഡോക്ടർ എന്നതാ, മട്ടന്നൂരിൽ നിന്ന് ആനന്ദ് ടാക്കീസിൽ.
4: മട്ടന്നൂർ ആനന്ദ് ടാക്കീസ് ഉണ്ടോ?
2: അങ്ങനെയുണ്ട്.
3: ഇപ്പോഴത്തെ സഹിന പണ്ട് ആനന്ദാ പോലും പറയുന്ന കേട്ടിയാ.
4: പാലട്ടില്ല?
2: അല്ലല്ലല്ല, മട്ടന്നൂര്
3: ഇപ്പോഴത്തെ
4: ആ മാളുള്ള സ്ഥലത്ത് മുമ്പേ സൈന തിയേറ്റർ ഉണ്ടായിരുന്നു.
2: അതിനു മുമ്പേ ആനന്ദ് ടാക്കീസ്, മലപ്പുറത്ത് വേറെ.
3: അതിനു മുമ്പേ അട വയലായിരുന്നു.
4: അങ്ങനെയാ? അപ്പൊ നീയല്ലേ പറഞ്ഞ എനിക്ക് വലിയ പ്രായമില്ല.
2: അങ്ങനത്തെ ഇവൻ പറയുന്നത് നേരിട്ട്
4: കണ്ടിട്ടുണ്ടാവും.
2: ഞാൻ കാണുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമ, സത്യന്റെ. അതില് എസ് പി പിള്ള പാടിയ ഒരു പാട്ടുണ്ട്, കളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത്,
3: നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാളെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ,
2: കണ്ണീരിലാണ് എന്റെ ആറാട്ട്. നല്ല തമാശ പാട്ടാണ്
4: ഈ അവസാനത്തെ. ഓ, എന്നാ ആരെ ചവിട്ടി പിടിച്ച കാലിന്?
2: എന്തിനാണെന്നറിയില്ല, എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
3: എന്നാ പിന്നെ ആ പാട്ട് കേട്ടൂടെ, നല്ല പാട്ടാ.
4: എന്നാ പിന്നെ അതൊന്നും അറിഞ്ഞിട്ടുണ്ട കാര്യം, കേട്ടു നോക്കാം.

0: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നിൽ തിക്കി തിരക്കി നടക്കണ്ട, നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നിൽ തിക്കി തിരക്കി നടക്കേണ്ട, കൽക്കണ്ടം പൂശിയ കിന്നറമാക്കുമായി കൈക്കൂലി കാട്ടി അടുക്കേണ്ട.
1: എന്റെ കരളല്ലേ, ഓടോ
0: ഓടോ ഈ പോടോ.
2: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: അതിൽ തന്നെയാണ് തോന്നുന്നത് വേറൊരു പാട്ടുള്ളത്, വണ്ടി പുക വണ്ടി വണ്ടി വന്ന ആ സ്റ്റൈല പാട്ട്. ആ വണ്ടി പുക വണ്ടി
5: വണ്ടി വണ്ടി വണ്ടി നിന്നെ പോലെ
4: വയറലനിക്കും തീയാണ്,
5: തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണ്.
4: വണ്ടി പുക വണ്ടി.
6: ആഹാ, ഇത് പാടി അഭിനയിച്ചത്?
4: സിനിമയിൽ അഭിനയിക്കുന്നത് പഞ്ചാബി എന്ന് പറഞ്ഞൊരു കോമഡി നടനുണ്ടായിരുന്നു, മിനിഞ്ഞിട്ട്.
5: പഞ്ചാബി
4: പഞ്ചാബി പഞ്ചാബി എന്നാണ് വിളിക്കുക, മലയാളി എന്ന്.
6: ശരി,
4: കൂമ്പാള എന്ന് പറഞ്ഞാൽ ഇന്ന കൂമ്പാള എന്നല്ലേ വിളിക്കില്ല അധികം ആൾക്കാർ. ഏ കൂമ്പാളെ, ഇപ്പം കൂമ്പാള വേണ്ടി ചെയ്തോണ്ട് അന്ന് വെച്ചിട്ട് അങ്ങനെയാ. നീ നീ കൂമ്പാള
5: പഞ്ചാബി മലയാളി പഞ്ചാബി
6: അങ്ങനെ അങ്ങനെ. അല്ല, ശശിയേട്ടൻ ആദ്യമായിട്ട് കണ്ട സിനിമ ഡോക്ടറാന്ന് പറഞ്ഞു, അത് ഏത് വർഷ?
4: അത് എനിക്ക് തോന്നുന്നത് 64 62 63 ആ കാലഘട്ടത്തിൽ.
6: 62 63 അന്ന് ഏതാണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും?
4: അന്ന് എനിക്കൊരു 5-6 വയസ്സ്.
6: 6 വയസ്സിലുണ്ടാവും.
5: അല്ല രാമട്ടാ, ഈ മലയാള പടം വരാൻ തുടങ്ങിയിട്ട് ഏതാ കൊല്ലം ഓർമ്മയുണ്ടാ?
6: 55 പക്ഷേ ഞാനിപ്പോ എന്തിനാ ചോദിച്ചറിയാ, 63 ഇവര് സിനിമ കണ്ടു, അന്ന് ഇവർക്ക് 5-6 വയസ്സ്. ശശിയാണ് ഏതാണ്ട് പ്രായം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത്.
4: അല്ല, അങ്ങനെ പ്രായം കൂട്ടിക്കൂടാ, ഞാൻ കൊറേ കാലോ ഇടി ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഇവിടുന്ന് മദ്രാസിലായിരുന്നല്ലോ, അത് ഒഴിവാണെന്നല്ലോ.
6: കേരളത്തിൽ
4: ആണെങ്കിൽ മാത്രമേ ഈ വയസ്സ് കൂടുള്ളൂ.
5: അപ്പൊ എന്റെ ഒരു 3 വയസ്സ് കുറക്കാം.
6: എന്താ,
5: ഞാൻ 3 കൊല്ലം ഗൾഫിലും.
6: ശരി, അപ്പൊ അതും കൂട്ടില്ല.
5: അവിടുന്നല്ലേ മാഫി ഫുലൂസ്
6: അന്ന സ്ഥാനത്തുന്നുണ്ട്.
5: മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല,

0: എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഫുലൂസ് എന്ന് പറഞ്ഞാൽ പൈസ. ഇങ്ങനെ മൂന്നാലഞ്ച് വാക്ക് ഓടിച്ചിനി.
1: ഗൾഫ് പോയിട്ട് ഈ പറഞ്ഞ സാധനം എനിക്കില്ല,
0: ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിട്ടാന്ന് പോയിനി. നോക്കുമ്പോ അതും ഇല്ല ഇതും ഇല്ല ഒന്നും അല്ലാണ്ടായി.
2: എവിടെ പോയിട്ടും രക്ഷയില്ല ഇവന്.
1: ഓന്റെ കളി അങ്ങനത്തനാണ് ബിജുട്ടന്റെ.
0: എന്റെ കളിയില്ല, അറബീന്റെ കളിയാന്ന്.
1: അതിന്റെ കാരണമുണ്ട്, ബിജുട്ടൻ ആധാരമെഴുത്തായിരുന്നു ജോലി. ആടെ ഗൾഫ് പോയിട്ട് എന്താ ആധാരം?
0: ആടെ ഇതുമില്ലല്ലോ. പിന്നെ അറബി പറഞ്ഞ എനക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ അറബിക്ക് മനസ്സിലാവില്ല. സന്തോഷത്തോടെ അങ്ങോട്ടിക്കൊണ്ട് ജീവിച്ചു പോകും.
3: പിന്നെ ആടെ പോയിട്ട് ആകെ മൊത്തത്തില് വേറെ ഡോക്യുമെന്റ് ആയി. വേറെ ഡോക്യുമെന്റ് വെച്ചാൽ അറിയില്ല, വഴി ആധാരം.
1: ഓ അത് ശരി, ഇവിടെ ആധാരം എഴുത്ത്. ശശിയാണ് ശരിക്കും ആദ്യം ചെയ്ത ജോലി.
3: ആദ്യം ഞാൻ ജോലി എന്ന് പറഞ്ഞ ചെയ്തത് കെയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ സിനിമ അഭിനയ മോഹമായിട്ട് മദ്രാസ് പോയിട്ട് കെയ്ക്കോ കമ്പനി, കൊച്ചിങ് കാനിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ അവരുടെ ഏജന്റിന്റെ ഓഫീസിലായിരുന്നു.
2: ഞാനിത് തുടക്കത്തിൽ കേട്ടപ്പോ ബേക്കറി പണിയാന്ന്
0: ഞാനും അങ്ങനെ വിചാരിച്ചേട്ടാ.
3: കെയ്ക്കോ കെയ്ക്കിന്റെ കമ്പനി അല്ല, കെയ്ക്കോ CAICO.
1: ശരി,
3: അവിടെ ഒരു ഓഫീസിലായിരുന്നു. അവിടുന്ന് പിന്നെ ഒരു അഞ്ചാറ് മാസം നിന്നപ്പോഴും ഞാൻ അവിടുന്ന് വിട്ടുവന്നു. നമ്മുടെ ജീവിതം ശരിയല്ല എന്നുണ്ട്, നമ്മളെ നാട്ടിലേക്ക് വന്നു.
2: അവര് പറഞ്ഞു വിട്ടായിരിക്കും ശരിയല്ല എന്ന്
0: പറഞ്ഞു. ശരിയാവുക,
3: സിനിമയിൽ അഭിനയിക്കാനോട്ട് ചാൻസും കിട്ടിയില്ല,
2: ജീവിതം വെറുതെ പാഴാകും,
3: ജീവിതം വെറുതെ പാഴാകും. അപ്പൊ ഞാൻ ഇവിടെ വന്ന് കോഴിക്കോട് HDC ആയിരുന്നു. അങ്ങനെയല്ലാന്ന്
2: പിന്നെ കളിച്ച കളിയായി.
0: രാമാട്ടെ നിങ്ങൾ എന്തെല്ലാം പണിയെടുത്തിന്?
2: അത് എനക്കെന്നെ അറിഞ്ഞൂടാ മോനെ, വെറുതെ കൺഫ്യൂഷൻ ആക്കും.
0: പക്ഷെ നിലവിൽ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്ക്?
2: നിലവില് ഞാൻ എന്തെല്ലാം പണിയെടുത്തും ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ എന്തെല്ലാം പണിയെടുക്കുന്നുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പഴശ്ശിരാജ ബഡ്സ് സ്കൂളിൻ്റെ ഡ്രൈവറാണ്, കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട്. അതിനിടയിൽ റേഡിയോ മലബാറിൽ വന്നിട്ട്, അത് ജോലിയല്ലെങ്കിൽ കൂടിയും റേഡിയോ മലബാറിൽ വന്നിട്ട് ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പേ ഉരുവച്ചാലിൽ പച്ചക്കറി കടയിൽ 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ 10-13 വർഷം വർക്ക്ഷോപ്പ് ജോലി കൂത്തുപറമ്പിൽ. കൂത്തുപറമ്പ് ഗവൺമെൻറ് ആശുപത്രിൻ്റെ അടുത്തുള്ള ഒരു ലോറി വർക്ക്ഷോപ്പുണ്ട് കൃഷ്ണാടൻ്റെ. അതുപോലെ അവരുടെ തന്നെ ഒരു മാരുതി സർവീസ് സെൻ്റർ ഉണ്ട് കുട്ടിക്കുന്നല്ല, കൃഷ്ണ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു 5-8 വർഷം, പഴയ നിരത്തിൽ ബീറ്റ മോട്ടോഴ്സിൽ ഒരു 2 വർഷം. അങ്ങനെ വർക്ക്ഷോപ്പ് ജീവിതം 10-13 വർഷം. അതിനു മുമ്പേ ഞാൻ പെരുതേരി മണിയാണി എന്നൊക്കെ പറയില്ലേ, ആ കല്ല് വെക്കാനും ചുമര് വെക്കാനും തേക്കാനും ഒക്കെ അറിയാം, ആ പണി ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. അതിനു മുമ്പേ മദ്രാസിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണി കുറേ കാലം ചെയ്തിട്ടുണ്ട്, പഴശ്ശിയിലെ വിശാലമായ വയലുകളിലൊക്കെ എൻ്റെ തൂമ്പയുടെ സ്പർശമേൽക്കാത്ത സ്ഥലമില്ല എന്ന് പറയാം. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട നാടൻ കൈക്കൂട്ട് പണി കുറേ കാലം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കാളിദാസയിൽ നാടകം കളിക്കും, ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ.
3: ഇതിനെല്ലാത്തിനും
0: കൈയിട്ടുള്ളൂ.
1: ഓണത്തിന് ഒരുപാട് പരിപാടികൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? പല സ്ഥലത്തും പലരും
0: വിളിച്ചിട്ട്
3: ഞാൻ എന്താ ബസ്സിലും കാറ്റാ ഇങ്ങനെ
0: തിരക്ക്, ഒരു തിരക്കുമില്ല.
3: പരിപാടി ഉണ്ട്, കഫേന്റെ ഷൂട്ട് തന്നെ
1: അല്ല ഉദ്ഘാടന പരിപാടിയും.
0: എനക്കുണ്ട് പരിപാടിന്റെ ഉദ്ഘാടകൻ ബിജുട്ടൻ കൂമ്പാള കണ്ണൂർ ഫെയിം. ഞാൻ അവിടെ പോയിട്ട് എന്താ പറയാന്നാണ് ചിന്തിക്കുന്നത്.
1: കുറെ ആശംസകളല്ലോ അയച്ചു കൊടുത്തു,
0: കുറെ ആശംസ അയച്ചു കൊടുത്തു.
3: അല്ല അത് പറയാലോ എനിക്ക്, August 15 എന്ന് പറഞ്ഞാൽ 16 കഴിഞ്ഞിട്ട് 16 മുൻപേ ഉള്ള ഒരു ദിവസമാണ്.
0: അല്ല നമുക്കൊരു പാട്ട് കേട്ടൂടെ, നമ്മളെ വാചകടി മാത്രം കേട്ടിട്ട് ഒരു പാട്ട്.
1: അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ശരിയാ, നമ്മളെ ജനങ്ങളെ അധികം ക്ഷമ പരിശോധിക്കാറല്ലോ.
3: അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആവുക.
0: അധികം പക്ഷെ അങ്ങനെ ഉണ്ടാവാ.
1: ശശിയേട്ടൻ തന്നെ തീരുമാനിക്കട്ടല്ലേ ഏത് പാട്ടാ വേണ്ടെന്ന്.
0: പറയും ശശിയേട്ട പറയും.
3: അത് ഇത് ഞാൻ പറഞ്ഞ മാതിരി തീവണ്ടി.
1: ആ വണ്ടി
3: വണ്ടി പുക വണ്ടി.
1: ആ അപ്പൊ വീണ്ടും ശശിയേട്ടന്റെ ഇഷ്ടപ്രകാരം ഒരു വണ്ടി ഉന്താ.
3: തീവണ്ടി ഇതായിക്കോട്ടെ.
1: തീവണ്ടി അല്ലല്ലോ അത്, ബസ്സല്ലേ?
3: അല്ലല്ല പുകവണ്ടി.
1: ഓ പുകവണ്ടി, പുകവണ്ടിനെ കുറിച്ചാണ്.
0: എന്നെ പോലെ തെണ്ടി നടന്നാൽ
3: കയ്യിൽ വരുന്നത് കായാണ്. വണ്ടി പുക വണ്ടി.
1: ആ അങ്ങനെയാണ്.
0: നിന്നെ പോലെ ഞാനും ഒരു തെണ്ടിയാണ്.
1: ശശിയേട്ടനും ബിജുട്ടനും തമ്മിൽ ഒരു 4 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവും.
0: ഇപ്പൊ പൂജ്യം കൂടി ചേർക്കണം, വലുത് 10
1: 40 വയസ്സിന്റെ വ്യത്യാസം. പക്ഷെ എന്തോ ആട്ടെ, ശശിയേട്ടാ സത്യം പറയാം, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്, ക്ഷമയോടെ കേൾക്കണം. നാട്ടുകാരിപ്പോ വിചാരിക്കുന്നത് ബിജുട്ടന്റെ അച്ഛനാ നിങ്ങളെന്ന.
0: ഒന്നാമത് കഫേയിൽ നമ്മൾ അച്ഛനും മോനായിട്ടാണ് അഭിനയിക്കുന്നത്.
1: അച്ഛനും മോനായിട്ട് അഭിനയിച്ചോണ്ടല്ല, ലീലേച്ചിന്റെ മോനാന്ന് ബിജുട്ടൻ എന്നുള്ള കാര്യം അറിയാം. പക്ഷെ ശശിയേട്ടന്റെ ഭാര്യയാന്ന് ലീലേച്ചി എന്നാണ്
0: അങ്ങനെ തെറ്റിദ്ധാരണ.
1: ഇന്നലെ എന്നോട് ചോദിച്ചു ഒരാള്, ഇന്നലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടപ്പോ ഇങ്ങനെ കഫേന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ പേരറിയില്ല, ആദ്യം എന്നോട് വേറെന്തോ പേര് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞത് ഓറ പേര് ശശിയേട്ടൻ. ആ തന്നെ ശശിയേട്ടൻ തന്നെ. ശശിയേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത് ശശിയേട്ടൻ്റെ ഭാര്യ തന്നെയല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, അത് ബിജുട്ടൻ്റെ അമ്മയാന്ന്
3: പറഞ്ഞു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഇത് കുടുംബത്തെ പ്രശ്നമാണെന്നുണ്ടാ?
0: കുടുംബത്തിൽ
3: എന്റെ വീട്ടിൽ തന്നെ ഭാര്യയായിട്ട് ലീലേച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച
0: ഭാര്യന്റെ മുമ്പ് ഭാര്യയായിട്ട് അഭിനയിച്ചുകൊണ്ട് ശശിയേട്ടൻ സേവ്.
1: അത് അഭിനയാണെന്ന് അവർക്ക് മനസ്സിലായി.
0: ഇവരാ നിർബന്ധിച്ചു നമുക്ക് ഷൂട്ട് ആർന്നു.

0: ചെയ്താ പോരാടാ, ഷൂട്ട് ആർന്ന് ചെയ്താ പോരാടാന്ന്.
1: ശേഷം ഇപ്പൊ ലാസ്റ്റ് അഭിനയിച്ചോണ്ടിരിക്കുന്ന പടം ഏതാ?
2: ഇപ്പൊ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞത് ഷിഫ്ന എന്ന് പറഞ്ഞ ഒരു കുട്ടീന്റെ പടമാണ്, 40 Days of Hus Party, കുഞ്ചാക്ക ബാബുവിന്റെ. അത് ഈ സെപ്റ്റംബർ മാസം റിലീസാവും. അതിന് ത്രൂ ഔട്ട് വേഷമാണ്.
1: പിന്നെ ചേച്ചിയാട്ടൻ ഇതുപോലെ റേഡിയോയിൽ വിളിച്ചാലും കിട്ടൂല.
0: പിന്നെ വിളിച്ചാവില്ല, പിന്നെ കുറച്ചും കൂടി വെയിറ്റ് ഇടൂ, ചിലപ്പോ കാറയക്കേണ്ടി വരൂ. മോഹിനിയാട്ടത്തിൽ ഇങ്ങനെ നല്ല റീച്ച് കിട്ടിയല്ലേ?
2: അത് നല്ല റീച്ച് കിട്ടി.
0: എന്തിനു പേര്? പോലീസിന്റെ പേര്
2: കോൺസ്റ്റബിൾ ദീപക്.
0: ദീപക് പോയത് ആ പേരിട്ട തന്നെ ഒരു ഭയങ്കര രസമാണ്.
1: ബിജുട്ടിന് അടുത്ത പടം?
0: അടുത്ത പടം കണ്ണൂർ കഫേന്റെ ഷിജിത്ത് സംവിധാനം ചെയ്യുന്ന, പേരിട്ടില്ല. ഷിജിത്ത് തുടങ്ങണോ? ഷിജിത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ കല്യാണം അത്രയും പെട്ടെന്ന് പടം തുടങ്ങാൻ രാമാണു ഞാനും അല്ലേ. കാരണം രാമാണുന്റെ ഏറ്റവും ആഗ്രഹം കണ്ണൂർ കഫേന്റെ പടത്തിലെ കൂടി ലോഞ്ച് ചെയ്യണമെന്നാ.
1: ഞാനങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് അവസരങ്ങൾ മുമ്പിൽ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. പലപ്പോഴും എന്നോട് പലരും വിളിച്ച് ചോദിക്കലുണ്ട്, ഇപ്പോൾ ശശിയേട്ടനെ കാണുന്നില്ലല്ലോ, അല്ലെ ബിജുട്ടനെ കാണുന്നില്ലല്ലോ, അവരെങ്ങോട്ട് പോയി എന്നല്ലോ ചോദിക്കലുണ്ട്. അവരോട് ശശിയേട്ടന് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് ഓണവിശേഷമായിട്ട്?
2: ഓണവിശേഷം എല്ലാവരും പറയുന്നതല്ലേ, സ്ഥിരം പറയുന്നതായി. ഓണം നല്ല ഭക്ഷണം കഴിക്കുക, സുഖം തന്നെ.
1: ഭക്ഷണം മാത്രം മതിയാ?
2: ഭക്ഷണം മാത്രം, നല്ലൊരു ദിവസമല്ലേ. അപ്പോൾ വീട്ടിൽ ഒന്നാമത് നമ്മുടെ വീട്ടിൽ മക്കളൊന്നും ഇല്ലേടാ.
0: സദ്യ അല്ല ചേച്ചേട്ടാ?
2: സദ്യ
0: സാമ്പാർ പച്ചടി നാരങ്ങക്കറി
2: തന്നെ സ്ഥിരം.
0: നാരങ്ങക്കറി ആക്കൂലേ
2: വീട്ടിൽ? പിന്നെ എന്താ വെച്ചാൽ നോൺ കയറ്റൂല. ഈ സാമ്പാറും ഉണങ്ങി പച്ചടി കൂട്ടി മടുത്ത് വെച്ചിട്ട് വേറെ തിന്നാണുണ്ട്. ഈ പച്ചക്കറികളിൽ ഇതല്ലേ ഉള്ളൂ.
1: അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞാൽ കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വരുമല്ലേ. ഫ്രിഡ്ജില്ലേ വീട്ടില്?
2: ഇല്ല ഫ്രിഡ്ജ്. ഞാനത് ചെയ്യുന്ന വെച്ചാൽ ഓണായെന്ന് രാത്രി അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഫ്രണ്ടുങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടാ മെല്ലെ ഇത് അവിടുന്ന് ഒരു ഗുഡ്സ് ഓട്ടോ ആക്കിയിട്ട് കൊണ്ടുവണ്ട പരിപാടി.
1: എന്നാ
2: കുറച്ച് ദിവസത്തേക്കാൾ വേണ്ട. ഈ കാരണം ഈ സാമ്പാറും പച്ചടിയും ഇതും അവീരും ഉപ്പേരി പപ്പടവും എല്ലാം പപ്പടം അടക്കം കിട്ടും. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഈ ഒരാഴ്ച ഈ സാധനം തന്നെ എനിക്ക് തരുക. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല.
1: കുറച്ച് വെച്ചാ പോരെ, ആവശ്യത്തിനുള്ള വെച്ചാ പോരെ.
2: ആവശ്യത്തിനുള്ളതാണ് നമ്മളെ ആയത്രിച്ച്.
0: അമ്മ അപ്പം കുറച്ച് ചോറ് കൂട്ടി വെക്കും. അപ്പൊ ഞാൻ ചോദിക്കും, അമ്മ
2: ഭാര്യ അങ്ങനെ തന്നെയാണ്,
0: ആ കുറച്ച് ചോറ് വെച്ചാ പോരെ. ഒരാൾക്ക് കണക്കായ ചോറ് വെക്കാൻ പറ്റുമോ? അതാവൂല.
1: എന്തായാലും
0: കുറച്ച് ബാക്കി വരും അല്ലേ.
2: ഞാൻ ഫ്രിഡ്ജ് അങ്ങനെ മാറ്റേണ്ട പരിപാടിയാണ്.
1: ഒരുപാട് ഓണം കണ്ട ആളല്ലേ ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഓണം, ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ഓണത്തിന്റെ അനുഭവം പറഞ്ഞു.
2: ഓണത്തിന് എന്താ വെച്ചാൽ നമ്മളെല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അച്ഛനും ഏട്ടന്മാരും ഞാനും അനിയനും എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത് തന്നെ പ്രത്യേകത. രാവിലെ ഒക്കെ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അതൊരു സുഖമാണ്.
0: എപ്പോഴെങ്കിലും കാണാൻ പറ്റിനാ?
2: കാണാനാ?
0: കാണം വിറ്റിനോന്ന് അല്ല, പണ്ടുള്ളവർ പറയും കാണം വിറ്റിട്ട് ഓണോ.
1: അങ്ങനെ വിറ്റിട്ട് ഓണം ഉണ്ടേ ആളല്ല ശശിയേട്ടൻ. ആദ്യമേ ഒരു
0: മോശമില്ലാത്ത,
1: അങ്ങനെയല്ല, മോശമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിനാ ശശിയേട്ടൻ. ഓണം ഉണ്ണാൻ നിവൃത്തി കേട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം വെക്കണ്ടുള്ളൂ. അതിലൊരു കാര്യമുണ്ട്, നേരാം വണ്ണം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്കാണ് ഓണത്തിന്റെ പ്രസക്തി ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഒരു വയറുനിറച്ച് ഉണ്ണുക, ഒരു പായസം കുടിക്കുക, ഇതെല്ലാം ഓണത്തിനും വിഷുവിനും മാത്രം സാധ്യമാവുന്ന ഒരു അവസ്ഥയാണ് ഭൂരിഭാഗം ആളുകൾ.
0: നിങ്ങൾ പറഞ്ഞ പണ്ട് കാലത്ത് ഓണത്തിനും വിഷുവിനും ഇറച്ചി കിട്ടുക, വീട്ടിൽ ഇറച്ചി വേണ്ടിക്കുന്നത് ഓണത്തിനും വിഷുവിനും പായസം അങ്ങനെയാ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ.
1: ശശിയേട്ടനെ സംബന്ധിച്ചിടത്തോളം
0: ഇപ്പൊ ഇറച്ചിയില്ല, പച്ചക്കറി മാത്രം.
1: അല്ല ബിജുട്ടൻ പറയട്ടെ നല്ലേ. ബിജുട്ടന്റെ ആദ്യകാല ഓണത്തിൽ
0: പാട്ട് വേണ്ടേ?
1: പാട്ട്
2: വർത്തനം പറയല് മാത്രമേ ഉള്ളൂ. നമ്മളെ പടായി കേൾക്കാനല്ലോ ശ്രോതാക്കൾ നിൽക്കുന്നത്. അവർക്ക് നിങ്ങൾ നല്ല പാട്ട് ചോദിക്കരാമാ.
1: നിങ്ങൾ ചൂടാലപ്പ, നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് കൊടുക്കാം.
0: ഒരു പാട്ട് കൊടുക്കുക.
1: ഒരു കാര്യം ചെയ്യാം, പാട്ട് പോട്ടെ അല്ലേ.
2: അല്ല ബിജുട്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പാട്ട് വെക്കാൻ പറയാം, രാമനെ കുറിച്ചിട്ട് ഒരു പാട്ട്.
0: രാമനെ കുറിച്ച് രാമാ ശ്രീരാമ അതല്ലേ?
1: അതാ അതിലോട്ട്.
2: അത് ഭക്തിയാണല്ലേ ഇതല്ലേ. ഇത് നമ്മളെ ഈ രാമനെ പറ്റിട്ട് കണ്ണൂർ കഫേന്റെ രാമനെ കുറിച്ചിട്ട് പാട്ട് പാടാം.
0: ഏത് പാട്ട്?
2: എന്നെ പറ്റി.
0: ആ ഉണ്ട്,
2: മണ്ടച്ചാരെ മൊട്ടത്തലയിൽ കണ്ടം അങ്ങനെന്തോ
0: ഉണ്ട്. മണ്ടച്ചാരെ മൊട്ടത്തലയാ കണ്ടം വെച്ചൊരു അല്ല,
2: മണ്ടച്ചാരെ മൊട്ടത്തലയിൽ.
1: നിങ്ങൾ അനക്കിട്ട് തന്നെ പണി തരാൻ വന്നെയല്ലേ.
0: അല്ല പണി തരുമ്പോ
2: അതിന്റെ രീതിയിൽ.
1: പക്ഷേ കണ്ണാടി നോക്കെല്ലാം തോന്നു ബിജുട്ടൻ.
0: എന്നാ
1: അല്ല ഈ മൊട്ടത്തല
0: ഇത് വിഗ് വെച്ചിട്ട് കഷണ്ടി ആക്കിയതാ? വിഗ് വെച്ചിട്ട് കഷണ്ടി ആക്കിയതാ?
1: ഓ അതെ, ഒറിജിനൽ മുടിന്റെ ഉള്ളിൽ.
0: ഒറിജിനൽ മുടി ഉള്ളിലുണ്ട്.
1: ഓ എനിക്ക് അനുഭവം പ്രകടിപ്പിച്ച് മുട്ടയായിട്ട് വന്നതാ.
0: എന്നാന്നറിയില്ല, രാവിലെ എണീക്കുമ്പോ ഒരു കൊട്ട മുടി ഉണ്ടാവും കയ്യില്, എടുത്ത് തൈന്റെ കൊണ്ട് കിടുക.
1: അത്രമാത്രം കൊഞ്ഞു പോകുന്നുണ്ട്.
0: അങ്ങനെ പോകുന്നുണ്ട് രാമട്ടാ. എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറയും.
1: ബാക്കി കൂടി പോവാനാ?
0: ബാക്കി കൂടി പോകാനുള്ളത് സംരക്ഷിക്കാനുള്ള മരുന്നുണ്ടെങ്കിലും താഴെ.

0: ബിജുട്ടിന്റെ ആദ്യകാല ഓണ അനുഭവങ്ങൾ പറഞ്ഞിട്ടില്ല.
1: ആദ്യകാല ഓണം എന്ന് പറയുമ്പോൾ പണ്ട് ഇങ്ങനെ എല്ലാവരും അമ്മ ചോറും കറി ഉണ്ടാക്കും, നമ്മൾ നല്ലോണം തിന്ന് കിടന്നുറങ്ങും, പിറ്റേ സാറ് സിനിമക്ക് പോകും, അത്ര തന്നെ. വേറെ അങ്ങനെ
0: പണ്ടിങ്ങനെ അങ്ങനെ പറയത്തക്ക മാറ്റമൊന്നുമില്ല.
1: ഇല്ല, വലിയൊരു മാറ്റമൊന്നുമില്ല ഓണത്തിന്.
0: ഇല്ല ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല ആദ്യത്തെ ഓണം?
1: കല്യാണം കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ ഓണത്തിന്. ഓള വീട്ടിൽ പോയി, തുണിയും കുപ്പായാലും മേടിച്ച്, ചെലവ് കൂടി. പിന്നെ അന്ന് ഞാനും നീതുവല്ലുള്ളൂ, ഇപ്പം പോകുമ്പോൾ രണ്ട് കുഞ്ഞുമക്കളുമായി, നോറിയു നിജോ. അപ്പോൾ ആ ഒരു മാറ്റോ, മക്കള് വന്ന്, പണ്ട് നമ്മളായിരുന്നു മക്കൾ, ഇപ്പൊ നമുക്ക് മക്കളായി, അങ്ങനെ ഒരു ഇത്.
0: ഇപ്പൊ കുടുംബത്തിന്റെ നാഥനായി.
1: അത് ഇപ്പൊ നാദ അമ്മ തന്നെയാണ്, നാദി നാദിയായിട്ട് അമ്മയുണ്ട്.
0: ശശിയേട്ടൻ കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കൂട്ടുകുടുംബല്ലേ ആദ്യം?
2: ആദ്യത്തെ ഞാൻ പിന്നെ വേറെ പോയി, അതിന്റെ അടുത്ത് തന്നെ തറവാട്ടിന്റെ അടുത്ത് തന്നെ വേറെ വീടെടുത്ത് താമസാക്കി.
0: ഓണത്തിന് മക്കളെല്ലാം വരുവോ?
2: ഇല്ല,
0: മൂന്നാളും മൂന്ന് സ്ഥലത്തല്ലേ?
2: മൂന്നാളും മൂന്ന് സ്ഥലത്താണ്. ഒരാളങ്ങ് ബാലുശ്ശേരി, ബാലുശ്ശേരി തൃക്കുറ്റിശ്ശേരി എന്ന് പറയും. രണ്ടാമത്തെ ആളങ്ങ് യു കെയിലാണ്,
1: യു കെയിലിന്റെ എടക്കാടിന്റെ അപ്പുറം അല്ലേ?
0: എടക്കാടിന്റെ അപ്പുറം.
2: ഞാൻ ആദ്യം മാപ്പ് എടുത്ത് നോക്കി ചൂട്ടാ.
1: ഞാൻ എന്തിനോട് മാപ്പ് പറയുന്നത്?
2: ആ മാപ്പല്ല, മാപ്പ് ഭൂപടം, ആറ്റ്ലസ് എന്നെല്ലാം പറയില്ലേ നമ്മള്?
1: അല്ല, ഭൂപടത്തില്
2: അതിൽ നോക്ക്, യു കെ എവിടെയാന്ന്?
1: എവിടെയാന്ന്? ഓ, കർണാടകത്തിലല്ലേ?
2: കർണാടകത്തിലല്ല, മംഗലാപുരത്ത്.
1: മംഗലാപുരത്ത് യു കെയാ?
2: അല്ല, ഇപ്പൊ യു കെയാ.
1: നമ്മളാടിണ്ട് ഒരു യു കെ ഉണ്ടക്കായി.
2: എനിക്കതോ തോന്നുള്ളൂ. മകൻ ബോംബെയിലാണ്, ടി സി എസിൽ എഞ്ചിനീയർ ആയിട്ട് കഴിയും.
1: അത് തെറ്റി, ഇപ്പം ബോംബെ ഇല്ല,
2: മുംബൈ.
1: മുംബൈ,
2: മുംബൈയില്
1: ധാരാവി. മുംബൈ എന്ന് പറഞ്ഞാൽ ധാരാവിയാണ്. ധാരാവി ഇപ്പൂ ഇല്ല. മോലാല് പൊളിച്ച് ആറാം നമ്പുരാല് പറഞ്ഞേ ഈ ധാരാവി, ധാരാവി എന്ന് പറയുന്ന സ്ഥലം ഒരൊറ്റ രാത്രി കൊണ്ട് പൊളിച്ചവനായി ജഗന്നാഥേന്ന്.
0: ബോംബെയും പോയി, ധാരാവിയും,
1: ധാരാവിയും പോയി.
0: ഇപ്പൊ ആകെ മുംബൈ ഉള്ളൂ.
1: മുംബൈ ഉള്ളൂ.
0: ഓക്കെ.
2: മകൻ അവിടെ ടി സി എസിൽ എഞ്ചിനീയർ ആണ്.
0: മോള് യു കെയിലും, ഒരാള് യു കെയിലും ഒരാള്
1: ടി സി എസിലും.
0: എനിക്ക് യു കെ മനസ്സിലായ.
1: യു കെ മംഗലാപുരം അല്ലേ?
0: എന്തിന്നാണ് നീ കണ്ണൂർ കഫേനെയും കൂമ്പാളനെയും പറയിപ്പിച്ച് അടങ്ങുമല്ലേ?
2: അല്ല, സ്കൂളിൽ പോയതിനോട് പിന്നെ ഇവൻ അത്ര അറിയുള്ളൂ.
1: സ്കൂളിൽ പോയി ആടെ യു കെ പഠിപ്പിച്ചില്ല.
0: എടോ, യുണൈറ്റഡ് കിങ്ഡം
1: ചല.
0: അയ്യോ,
2: ഈ ബഗിടനോട് പറഞ്ഞിട്ട് കാര്യമില്ല.
1: ഞാൻ ആ ബഗിടനാ, ലണ്ടൻ അതല്ല സംഭവം. മക്കൾ, ഇംഗ്ലണ്ടിന് മുമ്പ് യു കെ പോയവനാന്ന് ഞാൻ. ശരീരം കൊണ്ടല്ല, മനസ്സും ഉണ്ട്. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ക്രിക്കറ്റ് കളിക്കുന്ന എത്ര നാൾ ഞാൻ സ്വപ്നം കണ്ടിനി.
0: ടിവി കണ്ടിരുന്നു,
1: ടിവി കണ്ടിനി. ഞാൻ കളിക്കുന്നത് സ്വപ്നം കാണാൻ. അങ്ങനെ ഞാൻ ലണ്ടനിൽ പോയി.
0: കളിക്കാരനായിട്ട്,
1: ആ കളിക്കാരനായിട്ട്. ഇന്ന് നടക്കാം.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ റിയൽ സോണം. കണ്ണൂർ കഫേ യൂട്യൂബ് ചാനൽ താരങ്ങൾ ശശിധരൻ മട്ടന്നൂർ, ബിജുട്ടൻ കൂമ്പാള, രാമകൃഷ്ണൻ പഴശ്ശി എന്നിവരൊരുമിക്കുന്ന ചിരി നിമിഷങ്ങൾ.
1: ബിജുട്ടാ, നമ്മളെ ശശിയേട്ടൻ ആദ്യം കണ്ട സിനിമ ഡോക്ടറാന്ന് പറഞ്ഞു.
2: ഡോക്ടർ
1: ബിജുട്ടൻ കണ്ട സിനിമ ഏതാ?
2: ഫസ്റ്റ് കണ്ട പടം എനിക്ക് വലിയ
1: ഓർമ്മയൊന്നുമില്ല.
2: ഇല്ല, ലാസ്റ്റ് കണ്ട ഓർമ്മയുണ്ട്, ചിന്നത്തമ്പി, വാത്സല്യം.
1: അല്ല, അതല്ലേ പാനപ്പ ഇപ്പൊ
2: സൂര്യമാനസോ
1: ഫസ്റ്റ്
2: കണ്ട പടം ഓർമ്മയില്ല. പക്ഷേ പണ്ട് ഞാൻ പടത്തിന് പോവാം, അമ്മ പണ്ട് എല്ലാ പടത്തിനും പോകും, എല്ലാ മലയാള സിനിമക്കും അമ്മ മേറ്റിരിക്കും. അമ്മയും അപ്പുറത്തുള്ള രമേച്ചി, ഒരു പപ്പിയേച്ചി ഉണ്ട്, പോതിയോടത്തെ പപ്പിയേച്ചി, കുഞ്ഞുള്ള രമേച്ചി, അമ്മ, ഇവരെ ഉച്ചവരെ പണിയിലെടുത്ത് ഉച്ചയ്ക്ക് ശേഷം മേറ്റിനി, രണ്ടേ മുക്കാലിന് മേറ്റിനി, അതിന് പോവും. അപ്പൊ അപ്പം ഞാനും പോവും, എല്ലാ ശനിയാഴ്ച പോവാ. അപ്പൊ എല്ലാ ശനിയാഴ്ച ഞാനും അമ്മ എന്നെ പടത്തിന് പോവും. ഏതാ ഫസ്റ്റ് പടം? ഓർമ്മയില്ല. സിനിമാ
1: കാണും. ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാന്ന് അറിയാം? അങ്ങാടിയാണ്,
2: ട്രോളി പ്ലസ് ജയന്റെ
1: അങ്ങാടി, മട്ടന്നൂർ സൈന തിയേറ്ററിൽ. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ കുടുംബസമേതം അച്ഛനും അമ്മയും നമ്മൾ നാല് മക്കളാണ്. നമ്മൾ നാല് മക്കളും ചേർന്ന് ഒരുമിച്ച് കണ്ട

0: ഒരേ ഒരു സിനിമയാണ് അങ്ങാടി.
1: അങ്ങാടി
2: അങ്ങാടി
1: അന്ന് നടന്നിട്ടേ പോയി. വണ്ടി വണ്ടി ഉണ്ടാ, ജീപ്പ് ഉണ്ടാ,
0: അങ്ങനെ എന്തോ വണ്ടിയിലാ പോയ. സിനിമ കണ്ടത് ഓർമ്മയുണ്ട്, എങ്ങനെ പോയെന്നൊന്നും ഓർമ്മയില്ല. നേരെ മുമ്പില്
1: ബാലാട്ടൻ
0: വീടിയ ചായ കുടിച്ചത് ഓർമ്മയുണ്ട്.
1: അന്നത്ര അടിക്കാൻ ഉറപ്പിയ അത്ര.
2: ഞാൻ കൊടുത്ത അന്ന് ഫസ്റ്റ് കൊടുത്തത് 35 പൈസ ബെഞ്ചിന്.
0: ശരി,
1: 35 പൈസ
2: തറ. അന്നൊക്കെ തറയണ്ടായിരുന്നു, തറ ബെഞ്ചിന് മുമ്പിലുള്ള തറ. ഇവിടെ തറയില്ല, ബെഞ്ച്. ബെഞ്ചിന് 35 പൈസ. അതിന്റെ നേരെ ബാക്കിലുള്ളത് കസേല, അത് കുറച്ച് ഉള്ള 75 പൈസ. അതിന് അതിന്റെയും ബാക്കിലാണ് വലിയ വലിയ ആൾക്കാർക്കുള്ളത് റിസർവ് എന്ന് പറയുന്നത് 1 റുപ്യ. ഇപ്പോഴത്തെ ഒരു സിനിമ കാണാൻ പൈസ
1: മാളില് 300 to 400 വരെ ടിക്കറ്റ് പോകുന്നുണ്ട്. ലേവ്ലീസോ കണ്ണൂര് മാളില് എറണാകുളത്തെല്ലോ 500 വരെ ടിക്കറ്റ് പോകും.
0: അതിന് ഇതുപോലെ നിലത്തിരിക്കലല്ല, ഇപ്പൊ കടന്നിട്ട് കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൂടി. അതിനനുസരിച്ചുള്ള വില വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ അതിനനുസരിച്ച് ടാക്സും കൊടുക്കണ്ടേ.
1: ഞാൻ പണ്ടെല്ലാം മുമ്പിലേ ഇരിക്കും. ഫസ്റ്റ് സിനിമ ആണല്ലോ ബേക്ക് പോയി കഴിഞ്ഞാൽ 2 സിനിമ ആണോ പറ്റൂ. ഫസ്റ്റ് നമ്മൾ കണ്ടിട്ട് വേണം നമ്മളെ ബാക്കിയാണ് ബേക്കിലെ റിസർവേഷൻ ടീം കാണേ.
2: നീ കുറെ സമയം ഇവിടെ തന്നെ ഉണ്ടാവാ?
1: ഇല്ല,
2: ഓട്ടോറിക്ഷയുടെ
0: മുമ്പിലിരുന്ന് കണ്ടാ പറയപ്പോ. ചേച്ചേട്ടൻ നാടകം ഏതാ ആദ്യം കണ്ടത്?
2: പേരെനിക്ക് ഓർമ്മയില്ല. മട്ടന്നൂർ ഹൈസ്കൂളിൽ നിന്ന്, ദനശേഖരനർത്ഥം, മട്ടന്നൂർ ഹൈസ്കൂളിൽ ഹാളില് വൈകുന്നേരം 6 കോഴിക്കോട് വരെ ഒരു നാടകം. അപ്പോഴെനിക്ക് അത്ഭുതം തോന്നിയത് അവർ ഈ സംഭാഷണങ്ങൾ പറയുന്നത് ബൈഹാർട്ടാണ്, ഫുൾ ബൈഹാർട്ടാ. പിന്നെ മനസ്സ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആകുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ കണ്ട നാടകം മട്ടന്നൂർ എന്നുള്ള, മട്ടന്നൂരിലെ പ്രമുഖർ അഭിനയിച്ച, ടിക്കറ്റ് വെച്ചിട്ട് മട്ടന്നൂർ ആനന്ദ് ടാക്കീസില്, കാഞ്ചന സീത എന്ന് പറയുന്ന നാടകം.
0: ആനന്ദ്
2: ടാക്കീസ് സ്ക്രീനിന്റെ മുമ്പിൽ സ്റ്റേജ് കെട്ടിയിട്ട്.
0: ശരി.
2: അതിന് എനിക്കെങ്ങനെ ചാൻസ് കിട്ടുകയെന്ന് വെച്ചാൽ, അതിന് നമ്മളൊരു ബന്ധു അഭിനയിക്കുന്നുണ്ട് വാൽമീകിയായിട്ട്. അന്ന് എന്നാൽ എനിക്ക് അതിനെ പറ്റി അറിയാം, താടി വെച്ചിട്ട്. എന്നോട് ശശി നീ വരണം, ശ്രീരാമനെ കാണിക്കുന്നുണ്ട്. അത് നമ്മളെ ഉരുവച്ചാലിലെ മാഷ്,
0: കുഞ്ഞിരാമാഷ,
2: കുഞ്ഞിരാമാഷ നല്ല ഭംഗിയുള്ള മാഷായിരുന്നു അയാള്, ശ്രീരാമനായിട്ട്. എന്നോടാണ് ശ്രീരാമനെ കാണിക്കുമ്പോൾ ശംഖു തുടങ്ങുന്നു.
0: അത് നിങ്ങളാ?
2: ആ, അപ്പൊ അമ്പലത്തിൽ നിന്ന് നടന്ന് ഞാൻ ശംഖ് എടുത്തു. ശംഖ് എടുത്തുകൊണ്ട് ചക്കെ റഫിൽ എനിക്ക് സ്റ്റേജിന്റെ ബാക്കിൽ സ്ഥാനം കിട്ടി. അന്ന് അതിൽ ലവകുശനായിട്ട് അഭിനയിച്ചത് എനിക്ക് അന്നുള്ള ഓർമ്മയാണ് പറയുന്നത്. എത്രയോ കൊല്ലങ്ങളായി, എനിക്കൊന്നൊരു 50 ആയിട്ടുണ്ട്, 50 അധികമായിട്ടുണ്ടാവും. അതിൽ ലവകുശന്മാർ അഭിനയിച്ചത് ഒന്ന് യവനിക ഗോപാലകൃഷ്ണനായിരുന്നു, പിന്നെ ഒന്നിന് വീരമണി എന്ന് പറഞ്ഞിട്ട് പെരിഞ്ചേരിയുള്ള മരിച്ച ഒരു പത്മനാഭൻ മാഷ അനുജൻ. അങ്ങനെ മട്ടനുള്ള ഹനുമാനായിട്ട് അഭിനയിച്ചത് നമ്മുടെ നാരായണേട്ടൻ, ബേക്കർ നാരായണേട്ടൻ. ആ, എനിക്ക് അന്നേരം അതിലൊരു അത്ഭുതം തോന്നി ഇവരെ അഭിനയിച്ചെല്ലാം കാണുമ്പോൾ. അന്നേ എനിക്കൊരു ആഗ്രഹം ഇതേമാതിരി
1: സൗണ്ട് അനുകരണം അല്ലെങ്കിൽ
2: ഞാൻ കോമഡി ചെയ്യാം.
1: കോമഡി
2: കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ നാട്ടുകാർക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്
0: കോമഡി ആയിട്ട് നിങ്ങൾ കേരളത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്തെല്ലാം പോയി?
2: ആഫ്രിക്കയിലൊക്കെ പോയി. പിന്നെ ചാപ്ലിൻ
1: അവര് ആടുന്ന ചിരിച്ചിന
0: ആഫ്രിക്കയെല്ലാം ഇങ്ങനെ അത്രയധികം
2: ഒരുപാടുണ്ട് മലയാളി സമാജം. ആഫ്രിക്ക പോയി, പിന്നെ UAE കംപ്ലീറ്റ്, ഖത്തർ, പിന്നെ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സ്റ്റേറ്റുകളിലും പോയി. മാപ്പിളപ്പാട്ടിൻ്റെ കൂടെ അവർ ഇന്റർവെല്ലിന്, നമ്മുടെ ഞാനും KS രാജൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മിമിക്രിയുടെ തലത്തൊട്ടപ്പൻ എന്ന് പറയും.
1: അല്ല, തള്ളല് നിർത്തി കഴിഞ്ഞാൽ രാമാട്ട ഒരു പാട്ട് വെക്ക്. ശശിയാണ്ട് തള്ളല് മാത്രം കേട്ടാ പോരല്ലോ, ഇവിടുത്തെ പാട്ടും കൂടി കേക്കണ്ടേ?
2: എന്നാ പിന്നെ നിങ്ങൾ തള്ളപ്പാ.
1: അല്ല, നമുക്ക് തള്ളാനില്ല, നമ്മള് പറയുന്നത് സത്യോ. നിങ്ങള് തള്ളല്ലേ, നമ്മളുള്ളതല്ലേ പറയൂ.
0: ഏ ശശിയേട്ടാ, ഇത് സത്യത്തില് അസൂയ കൊണ്ടാന്ന്. ബിജുട്ടനും ഇങ്ങനെ ആഗ്രഹമുണ്ട് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും പോണെന്ന്. പക്ഷേങ്കിൽ പോകാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടണ്ടേ?
1: ഇനി പോകുമ്പോ നിങ്ങൾ എന്നെ കൂട്ടുമെങ്കിൽ ഞാൻ നിങ്ങളപ്പുറം നിക്കാം. കൂട്ടുവാ?
2: എന്നെ കൂട്ടണ്ടേ അവര്?
1: അതാണ്
2: അവരെന്നെ കൂട്ടണ്ടേ ബിജുട്ടാ.
1: രാമാട്ട നിങ്ങൾ എപ്പം പോകുമ്പോ എന്നെ
0: കൂട്ടണേ? ഞാൻ ഈ ഇട്ടാവട്ടം വിട്ട് എങ്ങോട്ടും പോകില്ല.
1: അതാ നിങ്ങളെ കുഴപ്പം. നിങ്ങൾ മേലോട്ട് മേലോട്ട് ചിന്തിക്കും, നിങ്ങൾ ഈ ഇട്ടാവട്ടത്ത് കൊടുക്കല്ല.
0: ഇതില് ഒരു സുഖമുണ്ട്,
1: പക്ഷെ മറ്റേന്റെ സുഖം നിങ്ങൾ അറിയില്ലല്ലോ.
0: അത് വേണ്ടാന്ന് വെച്ചിട്ടാ
1: അതിനോട് പാട്ട് കേട്ട് അതിന്റെ സുഖം കിട്ടട്ടെ.
0: അത് ശരിയാ, നമ്മള് അവനവന്റെ സുഖം മാത്രം നോക്കിയാ പോരല്ലോ. നമുക്കൊരു പാട്ട് കേൾക്കാം.
2: കോമഡി മാത്രം വേണ്ടും കേട്ടോ.
0: കോമഡി കോമഡി മാത്രം
2: ആശപ്പെട്ടേ വേണ്ടു.
0: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.

0: ഇതേ ഇവരെയൊക്കെ കാണുമ്പോഴാണ് മനസ്സിന് ആകെ ഒരു സമാധാനം കിട്ടണത്.
1: എടോ സത്യത്തിൽ തനിക്ക് എന്താ പറ്റിയത്?
0: എം എ വരെ പഠിച്ചു, ജോലി തേടി ഓടി, ഒരെമ്മല്ലേ തുട്ടു വാങ്ങി ജോലി തരാൻ നേറ്റു.
1: അങ്ങനെ കൊറേ എം എൽ എ മാരുണ്ട്.
0: ആ പുള്ളി തന്ന കത്തുമായി ഞാൻ കുറെ അലഞ്ഞു, ചെന്നിടത്തുനിന്ന് ചീത്ത കേട്ടു വന്ന വഴി ഓടി.
1: എന്നിട്ട്

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847-180-763, 9747-538-114.
0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: ബിജുട്ടന് സിനിമ കാണാനുള്ള താല്പര്യം അല്ലാണ്ട് നാടകം കാണാൻ വലിയ ഇഷ്ടം?
3: നാടകം കാണാൻ പോക്കുണ്ട്.
2: ഏത് നാടകം കണ്ടിന്?
3: നാടകം ഞാൻ ആദ്യം കണ്ട നാടകത്തിന്റെ പേരോർമ്മ, പക്ഷെ അമ്പലത്തിലെ ഉത്സവത്തിന്, പണ്ട് ഇപ്പൊ മട്ടണമ്പലത്തിലെ ഉത്സവത്തിന് ഒരു 3-4 നാടകം ഉണ്ടാവും.
2: ഉണ്ടാവും, പക്ഷെ അത് അവസാനം വരെ കാണലുണ്ട്,
3: ഫുള്ള് കാണും. പക്ഷെ അതുവരെ ഉറങ്ങും, തുടങ്ങുന്നവരെ അവിടെ പോയിട്ട് കിടന്നുറങ്ങും. അന്ന് ചൂട്ടിയും കെട്ടിയിട്ട് അമ്മേനപ്പുറം പോവുകയാ.

0: അങ്ങനെ നാടകം ഏടിയുണ്ട്, നാടകം പോയി കാണും. പിന്നെ കുറെ ആള് മറ്റേ കീറ്റുകണ്ടിന്റെ മറ്റൊരു നാടകോത്സവം ഉണ്ട് മട്ടന്നൂരി. പിന്നെ ഇപ്പൊ നമ്മുടെ കരിങ്കൽക്കുഴി ഭാവന തിയേറ്റേഴ്സിന്റെ നാടക മത്സരം ഉണ്ട്.
1: അതല്ല, പഴയ ചെറുപ്പകാലത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്.
0: ചെറുപ്പകാലത്ത് ഞാൻ പണ്ട് കേരളോത്സവത്തിന്റെ നാടകത്ത് പങ്കെടുത്തിനി.
1: എനിക്കത്ര വയസ്സ്?
0: വയസ്സൊന്നും പറയില്ല, പക്ഷെ നാടകം പഠിപ്പിച്ച് നാടകം കെട്ട് തന്നെ പൊട്ടി. അന്ന് ഫസ്റ്റ് പ്രൈസ് നിങ്ങളെ നാടകത്തിനായിരുന്നു.
2: അതേമാതിരി വേറൊരു രസം പറയാം, ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോ, അല്ല കോളേജിൽ പഠിക്കും, ഫസ്റ്റ് പി ടി സി പഠിക്കുമ്പോൾ എനിക്ക് എൻ സി സി ഉണ്ട്. എൻ സി സിയിൽ എന്നെ എടുക്കുമെന്ന് പറയുമ്പോൾ പാകമായിട്ട് ഉസറും കുപ്പായും ഉണ്ട്. അത് വാങ്ങിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ഇവിടുന്ന് തുന്നിച്ചു മാറ്റി കട്ട് ചെയ്തിട്ട് പേപ്പർ വെച്ചിട്ട്, അതെ. എന്നിട്ട് ഞാൻ മാനന്തവാടി ക്യാമ്പ്, മാനന്തവാടി ഹൈസ്കൂളില് എൻ സി സിന്റെ ക്യാമ്പ്, ആ ക്യാമ്പില് ലെക്ചറർ എന്നോട് ശശി ഇതൊരു എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു മോൺ ആക്ട് ചെയ്തു. എന്റെ ബിജുട്ട രാമ പറഞ്ഞാൽ വിശ്വാസമല്ലോ, കുഹി കൂക്കി തോപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ട പറഞ്ഞാന്ന് തോന്നി. പിന്നെ എനിക്ക് ആകുന്നില്ല, അവിടുന്ന് എനിക്ക് വാശിയായത് ഇതെന്തായാലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പിന്നെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ ആയി. പക്ഷെ ആദ്യത്തെ അനുഭവം ജമ്മത്തിന് ഞാൻ ഇനി പരിപാടി നടത്തില്ല ചേച്ചിന്.
1: പക്ഷെ എന്നിട്ട് നിങ്ങളത് സ്റ്റേജിൽ പോയില്ലേ?
0: അതൊരു വാശി അല്ല, അത് അതാ നിങ്ങളെ വിജയോ?
1: അന്ന് കൂക്കിയിട്ടില്ലെങ്കിൽ ആ മേഖലയിലേ പോകില്ല.
2: പോകില്ല, പിന്നെ പോകില്ല, ഞാൻ വിട്ടുകളി അത്.
1: പക്ഷെ മിക്കവാറും ആൾക്കാർ ഇതുപോലെ കൂക്കി കേട്ട പിന്നെ ഒരിക്കലും സ്റ്റേജ് കേറില്ല.
0: അടുത്ത കാലത്ത് ഒരു കൂക്കി കിട്ടുന്നുണ്ട് സ്റ്റേജിലെ സ്കിറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞാല് നമ്മള് കാണുന്ന ഒരു ഏത്
2: മൂഡിലാണോ. അതല്ല, വേറെ സ്ഥലത്ത് ഞാൻ നീലേശ്വരത്തോ പ്രോഗ്രാമിന് പോയപ്പോഴും സ്റ്റേജിന്റെ ബാക്കിൽ ഒരാൾ വന്നിട്ട് ഓലയുണ്ട് കെട്ടി സ്റ്റേജാ, സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞത് ഇപ്പൊ മറക്കൂല, പരിപാടി നന്നായിട്ടില്ലെങ്കിൽ ഇത് പോലെ ഉണ്ടാവില്ല കേട്ടോ. അത് എന്റെ അമ്മ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് നമ്മളോടൊന്നല്ലേ പറയാ.
0: പിന്നെ കൊറേ ഓഡിയൻസ് ചില ആൾക്കാർ അംഗീകരിക്കൂല,
2: അംഗീകരിക്കൂല,
0: എന്താക്കി കഴിഞ്ഞാലും അംഗീകരിക്കാൻ നിൽക്കൂല, എന്തെങ്കിലും തറുതല പറയണം. അങ്ങനത്തെ ആൾക്കാരുണ്ട്, നല്ല പ്രോത്സാഹനം തരുന്ന
2: നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ. നമ്മളിത് ചെയ്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാകുമ്പോഴ് അത് അവന് മനസ്സ് പിടിക്കൂല.
0: നല്ല പ്രോത്സാഹനം,
1: കഷ്ടപ്പെടണ്ട,
0: പ്രോത്സാഹനം തരുന്ന
1: രക്ഷപ്പെട്ടു
0: നല്ല ആൾക്കാരും ഉണ്ട്. എത്ര പൊളിഞ്ഞാലും അടിപൊളി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്.
2: പിന്നെ വേറെ ഒന്നും വെച്ചാൽ, അന്ന് പരിപാടിക്ക് പോയിട്ടാകുമ്പോ എന്താ വെച്ചാല്, പരിപാടി കഴിഞ്ഞിട്ടാകുമ്പോന്ന് പരിപാടിയെല്ലാം ഗ്രാൻഡായിനെ പൈസ തരുമ്പോൾ പൈസ അതിൻ്റെ അകത്ത് അപ്പൊ ഒരു 500,000 കുറച്ചിട്ടുണ്ടാവും. എന്തായാലും അടുത്ത പ്രാവശ്യം പരിപാടിക്ക് നിങ്ങൾക്ക് നല്ല പൈസ തരും. അടുത്ത പ്രാവശ്യം
1: നിങ്ങളെ തന്നെ വിളിക്കും,
2: പിന്നെ ഒരൊറ്റ ആള് വിളിക്കൂല.
0: അപ്പൊ രാമാട്ട, കാണികൾക്ക് വേണ്ടിട്ട് നമുക്കൊരു പാട്ട് കൊടുത്താലോ?
1: കാണികളില്ല, ഇവിടെ കേൾക്കുന്നവരേ ഉള്ളൂ.
0: അതെ, കാണികളെ പറ്റി
1: നമുക്കൊരു പാട്ട് കൊടുക്കാം.
3: തള്ളു തള്ളു തള്ളി പല്ലി പൊള്ളി തള്ളി.

ബാറ്ററി എന്നത് വേണ്ട, സ്റ്റാർട്ടിംഗ് എൻഡിൽ വേണ്ട, നട്ടും വേണ്ട, ബോട്ടും വേണ്ട, പെട്രോൾ പോലും വേണ്ട, ബാറ്ററി എന്നത് വേണ്ട, സ്റ്റാർട്ടിംഗ് എൻഡിൽ.

0: അപ്പൊ ചേട്ടൻ അതിന് ബാക്കി പറഞ്ഞില്ല. സ്റ്റേജില് ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചു, കേരളത്തിന് പുറത്തും ഏതെല്ലോ രാജ്യങ്ങളിലൊക്കെ
1: പരിപാടി കയറ്റാൻ പോയില്ല. കൂവല്
2: കയ്യടി കിട്ടിയെന്നും പറയും.
0: കൂവല് സ്ഥിരം കിട്ടുന്നു.
2: കൂവല് കിട്ടുന്ന കയ്യടി
1: വല്ലപ്പോഴല്ലേ കിട്ടും. ബോംബെയിൽ പരിപാടിക്ക് വിട്ട നോട്ടിന്റെ മാല.
0: നോട്ടുമാലയാ?
1: ആ നോട്ടുമാല കിട്ടും.
2: കള്ളനോട്ട?
1: കള്ളനോട്ടെന്നായി നോക്കിയിട്ടില്ല. നീ പോയട്ടെ.
2: അല്ല ശശിട്ട, നിങ്ങൾ പറയുന്നത് ഇള്ളിയല്ലേ? കല സത്യോ ഇള്ളിയോ? കള്ളത്തരം പറയും ശശിട്ടാ. നമ്മൾ എന്ത് പറഞ്ഞാലും സത്യോ അത് പറയാ.
1: ഇത് കിട്ടാത്ത ആളാന്ന് ഇങ്ങനെ പറയാ കള്ളത്തരം.
2: എനിക്കൊരു ഫോൺ വരുന്നുണ്ട്. ആ രാജുവേട്ടാ, ഞാനൊരു കല്യാണ വീട്ടിലുള്ളു. ഇവിടുന്ന് സാമ്പാർ വിളിമ്പിക്കോണ്ടിക്കല. ഇടക്ക് സാമ്പാർ എടുക്കും, കൂട്ടുകറിയാ. ഞാൻ ഒറ്റക്കാന്ന്, ചങ്ങായി മറന്നില്ല. ആ ഞാൻ ഈ തിരക്കഞ്ഞാട് വിളിക്കട്ടാ. അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ ഞാൻ വിളിക്കാം. കല്യാണ വീട്ടിലായോണ്ടെ വെറുതെ വിചാരിക്കരുത്.
1: അല്ല ബിജുട്ട, നീ എന്തൊരു കള്ളത്തരാ പറഞ്ഞേ.
0: ഏയ് ബിജുട്ട, സത്യസന്ധമായിട്ട് പറയുന്നതല്ലേ.
1: നീ സത്യസന്ധമായിട്ടല്ലേ എന്നോട് പറഞ്ഞു. ഇപ്പോളോ
2: നമ്മള് സാഹചര്യം അനുസരിച്ച് ചിലപ്പോ കളവ് പറയേണ്ടി വരും.
0: എന്ത് സാഹചര്യം ഇപ്പൊ ഇവിടെ ഉള്ളത്?
1: എനിക്ക് എപ്പോ ഇങ്ങനെ കളവ് പറയുന്നുണ്ട്. എനിക്ക് എപ്പോ സാഹചര്യം ഒത്തുവരും.
2: പൈസ കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കല്യാണ വീടിനെ പറയുമ്പോ കുറച്ച് സിമ്പതി കിട്ടുമല്ലോ.
0: കല്യാണ വീട്ടിന് സിമ്പതി കിട്ടില്ല. മരിച്ച വീട്ടില്?
2: മരിച്ച വീട്ടില് മരിച്ചവർക്കല്ല സിമ്പതി കിട്ടുവാ.
0: കല്യാണ വീട്ടിൽ എന്ത് സിമ്പതി? ഈ കല്യാണം കഴിക്കുന്നവരെ കുറിച്ച്
1: ആലോചിച്ചാ?
2: ഞാൻ സഹായിക്കുന്നു. ഞാൻ സാമ്പാർ വിളമ്പുന്ന, കൂട്ടുകാർ വിളമ്പുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നോട് സിമ്പതി ഉണ്ടാവല്ലോ.
0: എന്തിനി
2: എന്തിനും കാട്ട് സിമ്പതി കിട്ടൂ
0: കല്യാണ വീട്ടില്?
2: കല്യാണ വീട്ടില് അപ്പങ്ങും പോയിട്ട് വിളമ്പണോ? അല്ലാണ്ട് പോയി വിളമ്പിക്കൊടുക്കുമ്പോഴൊരു നമുക്ക് മനസ്സിന്റെ ഒരു എന്താ പറയാ,
0: അതിന് സിമ്പതി എന്നല്ല പറയാ,
2: ചാരിതാർത്ഥ്യം.
0: ചാരിതാർത്ഥ്യം വിളമ്പുന്നത് നിനക്ക് കിട്ടും. പിന്നെ ഒരു അത്യാവശ്യം നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പരിഗണന
2: കിട്ടും.
0: സിമ്പതിയും രണ്ടും രണ്ടാ.
1: രണ്ടും രണ്ടാന്ന്
2: സിമ്പതിന്റെ അർത്ഥം മാറ്റിയാ?
1: സ്കൂളിൽ പോവാത്ത ഇവനോട് പറഞ്ഞു.
0: അതെ അതെ, അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു.
2: പോകാതെ മറ്റു കാര്യമില്ല. സ്കൂളിൽ ഞാൻ എന്നോണ്ട് കോളേജ് പോകുമ്പോ അവര് പറഞ്ഞ് 10-ാം ക്ലാസ് പാസ്സാണ്, അത് പഴയ കോമഡിയാ വേണ്ട.
0: ഏതായാലും നിന്റെ സത്യസന്ധത അളക്കുന്ന ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. നീ വളരെ സത്യസന്ധമായിട്ടാണല്ലോ ഇത്രയും നേരം കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ഒരു പാട്ട് കേട്ടോ.

0: അപ്പൊ ഓണത്തിനെ കുറിച്ചും ഓണവിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുന്നത് മറ്റു വിശേഷങ്ങളൊക്കെ, കാരണം നമ്മള് സ്റ്റേജിനെ കുറിച്ചും കലാപരമായ ഇടപെടലുകളെ കുറിച്ചും പരിപാടികളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ശശിയേട്ടൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മള് ഇപ്പോ കാണുന്ന പോലെയല്ല, ഇനി അടുത്ത ഓണത്തിനൊക്കെ ശശിയേട്ടനെ വിളിച്ചാൽ കിട്ടണം എന്നില്ല. കാരണം അത്രയും തിരക്കുള്ള ഒരാളായി
1: മാറട്ടെ,
0: മാറാനൊന്നുമില്ല, ശശിയേട്ടൻ നല്ലൊരു നടനാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോ നമ്മള് വിളിക്കുമ്പോ ഓടി വരുന്ന ശശിയേട്ടൻ ആയിരിക്കൂല അടുത്ത ഓണത്തിന് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: കൃഷ്ണനാണ് ഓടി വരൂ, ഓടി ഓടി ഓടി വാടി കൃഷ്ണ എന്നൊരു പാട്ടില്ലേ, ഇത് ശശിയായോണ്ട്
2: എല്ലാം കൂടി എന്നെ ശശിയാക്കല്ല.
1: അല്ല, ശശിധരൻ എന്ന് പറഞ്ഞ ശിവൻ, ശിവൻ ശിവന്റെ അപാരനാമല്ലേ.
2: നീ വെറുതെ ബുദ്ധിമുട്ടുണ്ടാവും, ശിവന്റെ വേറൊരു പര്യായം.
1: പര്യായം ഇപ്പം പര്യായം അതൊന്നും ഇല്ലട്ടോ. അല്ല, ഞാൻ മിഞ്ഞാ ചെക്കനോട് മലയാളം പരീക്ഷയിരുന്നു, അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ എന്തെല്ലാം ചോദ്യം, പര്യായം ഉണ്ടോ, വാക്യത്ത് പ്രയോഗോ, വിപരീതം അതോ, അതല്ലേ നമ്മൾ പഠിക്കുമ്പോ. അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ ഇല്ലാന്ന്
0: പറഞ്ഞു.
1: ഇപ്പം വേറെന്തെങ്കിലും ഓനും അറിയില്ല എന്തല്ലോ ഇത്, അങ്ങനത്തെ സംഭവം ഇല്ല.
0: പഠിപ്പിക്കുന്ന മാഷ്ക്കറിയായിരിക്കും
1: അവര് എല്ലാം മാറി. ഇപ്പൊ എന്തുകൊണ്ട് ചെയ്ത് കാണിക്കല്, മറ്റേ ടൂർ പോയ അവസ്ഥ പറയാ, അങ്ങനത്തെ എന്തല്ലോ ആണ്.
0: പരീക്ഷക്കാറ് പോയിട്ടില്ലെങ്കിലോ,
1: പോയിട്ടില്ലെങ്കിൽ പോയവരോട് ചോദിച്ചിട്ട് എഴുതുക കോപ്പി അടി.
0: ഓരോ കാലത്തിനനുസരിച്ചിട്ട് പഠിക്കുന്ന വിഷയങ്ങളും മാറും.
1: വിഷയങ്ങൾ മാറുന്നില്ല, പഠിപ്പിക്കുന്ന രീതിയാ മാറും.
0: മാറും, പഠിപ്പിക്കുന്ന രീതി മാറും. നമ്മള് പത്താം ക്ലാസ് പഠിച്ചത് ഇന്ന് രണ്ടാം ക്ലാസ് കുട്ടികൾ പഠിക്കുന്നുണ്ട്.
1: ഒരാണെങ്കിൽ കണക്കൊന്നും പഠിക്കണ്ട, ഒരു കാൽക്കുലേറ്റർ മേടിച്ചു കൊടുത്താ പോരെ.
0: വളരെ നല്ല ലേശട്ടാ.
1: ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കാരണം ചെയ്ത് കുത്തിന്ന് പഠി, എന്തിനേ അന്ന് അതില്ലാതുകൊണ്ട് നമ്മള് പഠിച്ചു, ഇന്നുണ്ടല്ലോ ഇരുന്നാ പോരെ.
2: അല്ല, ഞാൻ ആലോചിക്കുന്ന ഇതാണ്, നമ്മളന്ന് പാനിപ്പത്ത് യുദ്ധം, പാനിപ്പത്ത് യുദ്ധം, ജാലിയൻ വാലാബാഗ് നടന്ന യുദ്ധം, ഇതെല്ലാം പഠിച്ചിട്ട് ഇപ്പൊ എന്നാ കാര്യം ഉണ്ടായ നമുക്ക്?
1: ഒരു കാര്യമില്ല.
2: ബാങ്കിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പാനിപ്പത്ത് യുദ്ധം നടന്നിട്ട് ബാങ്കില്
0: ബാങ്ക്
2: മാനേജർ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു പലതും അങ്ങനെ എന്തൊക്കെ ടിപ്പു സുൽത്താൻ ഇവിടെ വന്നിട്ട് എന്തെല്ലാം ചെയ്തിരുന്നു.
1: ഒരു കാര്യമില്ല,
2: കാര്യമില്ലാന്ന് സത്യം പറയാ. എന്തിനു ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചത്?
1: ഒരു കാര്യമില്ല, ആവശ്യമുള്ളത് പഠിപ്പിക്കുകൊണ്ട്. എന്റെ അഭിപ്രായം
2: ഇപ്പൊ ഞാൻ പറയട്ടെ, വേറൊരു കാര്യം പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യം പഠിപ്പിക്കുക. ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, അത് പഠിപ്പിക്കണം നമ്മളാ. ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വാഷ് ചെയ്യുന്നത് എങ്ങനെ, ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സ്ഥലത്താണ് ഈ ടിപ്പു സുൽത്താൻ വന്നിട്ട് ആക്രമിച്ചു തന്നിട്ട് അത് നമ്മൾ പഠിക്കണ്ട.
1: ആ ഭക്ഷണം പഠിക്കണം, ആ വാളിൻ്റെ നിങ്ങളോ.
2: ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മളങ്ങനെ എന്തൊക്കെ വേറെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, ഇതിൻ്റെ അത് ഒരു കല്ല് പൊട്ടിയിട്ടുണ്ട് എന്നാ പറയാനറിയാം ടിപ്പു സുൽത്താൻ വന്നിട്ട്.
0: അപ്പൊ എനിക്ക് ഒരു സംശയം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ നമ്മൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് മഹാബലിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പൊ ഈ കാര്യം ഒന്നും ആരോടും പറയണ്ട, പഠിക്കണ്ട കുട്ടികൾ.
1: പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മൾ പഠിപ്പിച്ച് ഇങ്ങനെ ഓർമ്മിച്ചെടുക്കേണ്ടതല്ല.
2: എന്നിട്ട്
1: കഥ പറഞ്ഞ രീതിയിൽ
2: സോഷ്യൽ സ്റ്റഡീസ് എടുക്കുന്ന മാഷ് പാനിപ്പത്ത് യുദ്ധം ഏത് കൊല്ലം നടന്ന ശശി എന്ന് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, അയാളായിട്ട് അടിയാണ്
1: അടിയാണ്.
0: അത് സത്യ അല്ലേ, യുദ്ധ സമയത്ത് അവർക്ക് കിട്ടാത്ത അടി.
2: ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്ക്,
0: അന്നത്തെ അല്ല ഇന്നത്തെ അവസ്ഥ,
2: ഇന്നത്തെ അവസ്ഥ
1: അതെല്ലാം.
2: അപ്പൊ നമ്മളത് കുട്ടികളെ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങള് അത്
1: പഠിപ്പിക്കുക.
0: അപ്പൊ കണക്കൊന്നും പഠിക്കണ്ട, ഒന്ന് രണ്ട് മൂന്നൊന്നും ഇംഗ്ലീഷും ഹിന്ദി ഒന്നും
1: പഠിക്കണം. ഇത് പക്ഷെ അതായത് യുദ്ധം നടന്ന വർഷവും ഇങ്ങനത്തെ കാര്യം പഠിച്ചോണ്ട് കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് ബാങ്കിൽ.
0: പക്ഷെ അതിനൊരു കാര്യമില്ലേ, ഈ പഠിക്കുന്ന കുട്ടി ഏത് മേഖലയിലൊക്കെ പോവുക എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലല്ലോ.
2: ഞാൻ മൈസൂർ ഇതുവരെ കണ്ടിട്ട് വരില്ല.
1: അതാത്
0: അല്ല, ശശിയേട്ടൻ ബാങ്കിൽ മാനേജർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണക്കും ബാങ്കിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കായിരുന്നു. പക്ഷെ അറിയില്ലല്ലോ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ എന്താവും.
2: ഞാൻ പറയട്ടെ, ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത്, കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട, വീടെങ്ങനെ വൃത്തിയാക്കുക, നമ്മളിങ്ങനെ വാഷ് ചെയ്യേണ്ട, ഇതൊക്കെ ചെയ്യിപ്പിക്കണം കുട്ടികളെ കൊണ്ട്.
0: ഇന്ന്
1: അല്ല,
2: അത് മാത്രല്ല, ഞാൻ പറയട്ടെ, ഒരു കുട്ടിക്ക് ഓൻ എന്തിനാ താല്പര്യം നോക്കുക ആദ്യം.
0: പക്ഷെ പണ്ടങ്ങനല്ലോ, രക്ഷിതാവിന്റെ താല്പര്യമല്ലേ കുട്ടികള്.
2: ഇത് പണ്ടെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് അഞ്ചാം അമ്പത് എത്തിക്കഴിഞ്ഞാൽ സ്കൂളിൽ ചേർക്കും, ഒന്നാം ക്ലാസ്സിൽ അങ്ങ് പഠിക്കുന്നേ, പത്താം ക്ലാസ് വരെ പഠിച്ചു, അത് കഴിഞ്ഞാലോ പ്രീ ഡിഗ്രി, പ്രീ ഡിഗ്രി കഴിഞ്ഞാലോ ഡിഗ്രി. ഏത് ഡിഗ്രിയാന്ന്, പ്രീ ഡിഗ്രിക്ക് ഏതാ ഗ്രൂപ്പ് എടുക്കേണ്ടെന്ന് വരെ വീട്ടുകാർക്കൊന്നും അറിയില്ല. അങ്ങ് പഠിപ്പിക്കലെന്നെ കൊറേ ഉപദ്രവിന്റെ കൊറയല്ലോ.
0: ആദ്യം നോക്കൂ അടുത്തുള്ള കോളേജിൽ ഏതിലാ ഒഴിവുള്ളത്.
2: അതായത് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഏതിലാന്നോ വിഷയം താല്പര്യം, അതിൽ
1: പോവാം മാറി.
2: പണ്ട് എനിക്ക് എന്റെ,
0: പക്ഷെ ഇപ്പൊ മാറി എന്ന് പറയുമ്പോൾ ശശിയേട്ടൻ പറഞ്ഞതിന്റെ അകത്തൊരു പ്രശ്നമുള്ളതെന്ന് അറിയാം. മുമ്പ് കുറച്ചെങ്കിലും നമ്മൾ വീട്ടിലെ കുട്ടികളെ കൊണ്ട് പണി എടുപ്പിക്കും, ഇന്ന് ഒരു പണിയും എടുക്കാൻ പാടില്ല.
2: ഇവന് 24 മണിക്കൂർ മൊബൈൽ നോക്കി നിൽക്കുന്നത്
1: തമ്മിൽ
2: നോക്കൂല.
0: സ്കൂളിൽ വെച്ചിട്ട് ടീച്ചർമാർ എന്തെങ്കിലും കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടില് രക്ഷിതാവ്
1: കുഴപ്പമാക്കാം,
0: ചെയ്യിച്ചു എന്ന് പറഞ്ഞിട്ട് കുഴപ്പത്തിൽ വരും. അപ്പോ ഒരു കുട്ടീനെ ശാസിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല.
2: ഇനി നമ്മള് രക്ഷിതാവുകളും കുട്ടീനെ അടിച്ചു കഴിഞ്ഞാൽ
0: കേസാണ്.
2: പ്രശ്നമാണ്.
0: അതെല്ലാം വെച്ച് ആലോചിച്ച് നോക്കുമ്പോ ബിജുട്ടാ, നമ്മള് വാങ്ങിക്കൂട്ടിയതിന് വല്ല കണക്കുണ്ടാ?
1: ഒരു കണക്കുമില്ല. ഫസ്റ്റ് കാണാറ മാഷെ ചാഹിയന്റെ അർത്ഥം ചോദിച്ചു, അന്ന് എനിക്കറിയില്ല, ഇന്നറിയാം. ചാഹിയ തന്നെ വേണം, അപ്പൊ ചാഹിയെ അറിയില്ല, ചാഹിയ തന്നെ വേണം. ആ കൈ നീട്ടിക്കോ, അപ്പടം കിട്ടി, അടി വേണം എന്ന് അടി കിട്ടി.
0: ശശി അടി കിട്ടില്ലാ, വീട്ടിൽ നിന്ന്
2: അമ്മേന്റെ അടി കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ കിട്ടില്ല, അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അമ്മേന്റെ എടുക്കുന്ന കനക്ക കിട്ടലുണ്ട്, പക്ഷെ അതെല്ലാം കൊണ്ടാ നമ്മളെ നന്നായത്.
1: എനക്ക് അമ്മേന്റെ അടി ഇടക്ക് കിട്ടും, പക്ഷെ അങ്ങനെ അടിക്കൂല, പക്ഷെ കിട്ടുമ്പോ നല്ലോണം കിട്ടും.
0: കിട്ടാൻ മാത്രമല്ല പണിയെടുക്കും.
1: അങ്ങനെ അല്ല, ചെറിയ ചെറിയ കുരുത്തക്കടലുണ്ടാവും. കുരുത്തക്കട ഇല്ലാണ്ട് നമുക്കൊരു സുഖമില്ലല്ലോ.
0: കളിക്കാനും പോയി വൈകുന്നേരം.
1: പണ്ടൊരു ഓർമ്മയുണ്ട്, അന്ന് സൈക്കിള് വാടക എടുത്തിട്ട് സൈക്കിൾ
0: ഓടിക്കുന്നില്ല.
2: അന്നേരം നമ്മള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു റൗണ്ട് തരുമെന്ന്.
1: ഒരു റൗണ്ട് തരുമെന്ന്. അപ്പൊ ഞാനും രഞ്ജു ആയി ഒരു അരമണിക്കൂറൊക്കെ സൈക്കിള് വാടക എടുത്തിട്ട്. അപ്പൊ അമ്മക്ക് ഇതറിയില്ല ഞാൻ സൈക്കിൾ ഓടിക്കുന്നത്. അപ്പൊ ഞാൻ സൈക്കിള് വാടക എടുത്തിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ നഴ്സറിയില്ല വണ്ടാട, ആ റോഡിലേ കൂടി സൈക്കിൾ ഓടിച്ചിരുത്ത കുഞ്ഞു സൈക്കിള്. ഞാൻ ഓടിച്ചു വരുമ്പോ അമ്മ മുമ്പില്, അമ്മ സാധനം മേടിച്ച് അരിയും മേടിച്ച് വരുന്നു, ദേഷ്യം വന്ന് പതച്ച്. അപ്പൊ ആടെ നടിച്ചില്ല, നീ വീട്ടിൽ വാടാ പറഞ്ഞു ഏട്ടനോട് പറയൂ. അപ്പൊ നമുക്ക് ഏട്ടനെ പേടിയല്ല, അന്ന് ഇന്നും പേടിയാതെ അങ്ങനെയല്ല. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഇവനെ കണ്ടനാ, ഇവൻ സൈക്കിൾ എടുത്ത് റോഡിലേ കൂടി പോകുന്നത്. അപ്പൊ ഏട്ടൻ പറഞ്ഞു, സാധാരണ ലാമ്പിൾ ഇറങ്ങണ ജയിലെന്ന്. അപ്പൊ എനക്കൊരു
0: സമാധാനായി.
1: അങ്ങനെയാണ് സൈക്കിൾ ആയൊരു ഓർമ്മ.
0: സൈക്കിൾ ഓടിച്ച,
2: ആ സൈക്കിൾ ഓടിച്ച,
0: ഇതാണ് സൈക്കിൾ പഠിച്ചിരുന്ന.
2: ഓ സൈക്കിൾ ഓടിക്കാൻ അറിയാം, ബാക്കിയൊന്നും അറിയില്ല.
0: ആ ഒരു കാലം ആലോചിക്കില്ല.
1: ഇപ്പൊ എല്ലാവർക്കും സൈക്കിൾ ഉണ്ട്,
0: സൈക്കിളാ എല്ലാവർക്കും. ടൂ വീലർ,
1: ടൂ വീലർ ആയി സൈക്കിൾ.
2: ഒരു വീട്ടിൽ തന്നെ ഇപ്പൊ എത്ര വാഹനങ്ങളാണ്,
0: സ്കൂട്ടി ബൈക്കല്ലായി.
1: പണ്ട് നമ്മള് സൈക്കിള് തൊടാൻ പോലും ആവില്ലല്ലോ.
0: നല്ലൊരു കാലം, പക്ഷെ അതിനനുസരിച്ച് ആരോഗ്യം പോയി.
1: ആരോഗ്യം പോയി.
2: കാലഘട്ടത്തിൽ നമ്മളെ വീട്ടിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അച്ഛൻ കൊണ്ടുവന്ന്, അതെടുത്തിട്ട് തന്നെ നമ്മള് കോളേജിൽ പോവാട്ടുള്ളൂ.
1: ഒന്നിന്റെ
2: ഫുള്ള്
0: ആരോഗ്യത്തിന്റെ കാര്യം
2: ഇരുന്നാല് എനിക്ക് എങ്ങനെയാ വെച്ചാല്, ഒരു പെട്രോൾ ചവിട്ടിയ അപ്പോഴത്തേക്ക് മറ്റേ പെട്രോൾ കാലി പൂന്തി അയാളായി. ഹൈറ്റില്ലല്ലോ നമ്മള്, അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഓടിക്കുക. വലത്തേക്കാലിനെ ചവിട്ടുമ്പോഴത്തേക്ക് ഇടത്തേക്കാല് പൊന്തി പോയി, ഇടത്തേക്കാലുണ്ടും വലത്തേക്കാല് പൊന്തി,
1: ഇങ്ങനെയൊക്കെ.
0: പക്ഷെ അതിനൊരു പ്രയാസം നോക്ക്, മുമ്പേ സുന്ദരമായിട്ട് സൈക്കിൾ ഓടിച്ചോണ്ടിരുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ആ ഷൂട്ടിന് സൈക്കിളിൽ വെച്ചിട്ട് അതിനെ നമ്മള് കേറിയിരിക്കാൻ പറ്റുന്നില്ല.
1: മാറ്റം
0: സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് പ്രശ്നമല്ലല്ലോ. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു പറഞ്ഞേ സൈക്കിളിന്റെ മുകളിലെത്തി. സൈക്കിൾ ഓടിക്കുന്ന ഒരു പാട്ട് കിട്ടിയല്ലോ,
1: കിണി കിണി കിണി കിണി സൈക്കിൾ വണ്ടി
2: എനിക്ക് ഏകദേശം പോവാനായിരുന്നു
1: കേട്ടോ. കൂക്കു തീവണ്ടി,
0: സൈക്കിളിന്റെ കാര്യം പറയുമ്പോ തീവണ്ടി
1: അല്ല അകലൊരു അല്ലേ. കിണി കിണി കിണി സൈക്കിൾ വണ്ടി, ബോംബോ ബോംബോ ഓട്ടോ വണ്ടി.
0: അത് നേഴ്സറി സ്കൂളിലെ പാട്ടൊക്കെ.
1: പാട്ടായാലും നേഴ്സറി ആയാലും പാട്ട് പാട്ടല്ലേ,
0: നമ്മൾ സിനിമ പാട്ടല്ലേ കൊടുക്കുന്നത്.
1: സിനിമ പാട്ടുണ്ട് എന്നാ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് കൊടുത്തോ.

0: പറഞ്ഞു പറഞ്ഞ് പല വിഷയങ്ങളിലൂടെ സഞ്ചരിച്ചു. അപ്പൊ ഒരുപാട് അനുഭവങ്ങളും തമാശകളും ഒക്കെയായി നമ്മൾ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ സമയം അവസാനിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ശശിയേട്ടനും ബിജൂട്ടനും പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം.
1: അപ്പോ ബിജൂട്ടന്റെ വകയും കൂമ്പാള മീഡിയയുടെ വകയും എന്റെ കുടുംബത്തിന്റെ വകയും റേഡിയോ മലബാർ കുടുംബത്തിന് എല്ലാവിധ ഓണാശംസകളും നേരുന്നു. താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഈ പരിപാടി നിങ്ങളെല്ലാം ഇതുവരെ കേട്ടിരുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും എൻ്റെയും കണ്ണൂർ കഫേയുടെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ.
0: അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശശിയേട്ടനും ബിജൂട്ടനും റേഡിയോ മലബാറിൻ്റെയും എൻ്റെയും നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും
3: ഓണാശംസകൾ.
4: റേഡിയോ മലബാർ റിയൽ സോണം. കണ്ണൂർ കഫേ യൂട്യൂബ് ചാനൽ താരങ്ങൾ, അതെ, ശശിധരൻ മട്ടന്നൂർ, ബിജൂട്ടൻ കൂമ്പാള, രാമകൃഷ്ണൻ പഴശ്ശി എന്നിവരൊരുമിക്കുന്ന ചിരിനിമിഷങ്ങൾ.
5: പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ.
6: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
7: പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. പഴയകാല സിനിമകളിലെ ഒപ്പനപ്പാട്ടുകളാണ് ഇന്ന് മധുരഗീതങ്ങളിൽ. 14-ാം രാവോദിച്ചത് മാനത്തോ കല്ലായിക്കടവത്തോ, മരം എന്ന പടത്തിൽ

1952 പുറത്തിറങ്ങിയ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ നാട് എന്ന സിനിമയിൽ 6 ഗാനങ്ങളുണ്ട്. യൂസഫ് അലിയുടെ രചനക്ക് ശ്യാം ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും കെ എം രാജുവും ജയചന്ദ്രനും സി ഒ ആൻഡവും എസ് പി ശൈലജയും ചേർന്ന് പാടിയ ഒരു ഒപ്പനപ്പാട്ട്. അമ്പിളി മണവാട്ടി, അഴകുള്ള മണവാട്ടി.

1964 റിലീസായ കുട്ടിക്കുപ്പായം എന്ന സിനിമ. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത, പ്രേംനസീറും മധുവും ഷീലയും അംബികയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ 11 ഗാനങ്ങളാണുള്ളത്. പി ഭാസ്കരൻ്റെ രചനയും എം എസ് ബാബുരാജിൻ്റെ ഈണവും. എല്ലാർ ഈശ്വരിയും സംഘവും പാടിയ ഗാനം ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻമണിയെ കൽക്കൺ.

പ്രേംനസീറും ജയനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1980 പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത നായാട്ട് എന്ന സിനിമയിലെ ഒരു ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ രചനയും ശ്യാമിൻ്റെ ഈണവും യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഈ ഗാനം പരിമള കുളിർ വാരിച്ചൂടിയ പുതിയ മണവാളൻ.

ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ആധിപത്യം എന്ന സിനിമയിലെ ഒരു ഗാനം. ഉണ്ണിമേനൻ, ജോളി അബ്രഹാം, എസ് ജാനകി എന്നിവർ പാടിയത്. ശ്യാമിന്റെ സംഗീതം. പരദേശക്കാരനാണ്, മുറിമീശക്കാരനാണ്.

കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കടൽപ്പാലം എന്ന പടത്തിലൊരു ഗാനം. വയലാറിൻ്റെ വരികൾക്ക് ദേവരാജിൻ്റെ ഈണം. മാധുരിയും സംഘവും പാടിയ ഗാനം. കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി, മുത്തോട് മുത്തുവെച്ച വളക്കിലുക്കി.

1986 ഇറങ്ങിയ സഖാവ് എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അടുത്തത്. കല്ലയം കൃഷ്ണദാസിന്റെ വരികൾക്ക് വി ഡി രാജപ്പന്റെ സംഗീതം, മധുഭാസ്കർ, ആലീസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പാടിയ ഗാനമാണ് ഇത്.

പ്രേംനസീറും ജയനും ശാരദയും കെ ആർ വിജയും അഭിനയിച്ച തച്ചോളി അമ്പു എന്ന സിനിമ 1978 നവോദയ അപ്പച്ചൻ പുറത്തിറക്കിയത്. ഇതിലെ 7 ഗാനങ്ങൾ യൂസഫലിയുടെ രചനയിൽ കെ രാഘവൻ ഈണം നൽകുന്നു. വാണി ജയറാമിൻ്റെ ശബ്ദത്തിൽ ഒരു ഗാനം, നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളിപ്പട്ടു വേണം.

1980 പുറത്തിറങ്ങിയ ഐ വി ശശി സംവിധാനം ചെയ്ത അങ്ങാടി എന്ന സിനിമയിലെ ഒരു ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. പി സുശീലയും സംഘവും പാടിയത്.

0: മധുരഗീതങ്ങളിൽ ഇന്ന് പഴയകാല സിനിമകളിലെ ഒപ്പനപ്പാട്ടുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പഴയകാല സിനിമകളിലെ ഒപ്പനപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഓണാശംസകൾ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ, പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന കുറച്ച് പാട്ടുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ നല്ല ശതമാനം പാട്ടുകളും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് എല്ലാ ഗായകരും പാടിയത്, ആണും പെണ്ണും. പക്ഷെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കുറച്ച് പാട്ടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഓണം ആയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഴയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇന്നത്തെ തലമുറ എനിക്ക് തോന്നുന്നത് എല്ലാ കുട്ടികൾക്കും, അല്ലെങ്കിൽ ഈ ഒരു തലമുറയിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഓണം എന്താണെന്നോ അല്ലെങ്കിൽ ആ സങ്കല്പം എന്താണെന്നോ ഒന്നും പൂർണ്ണമായിട്ടും അറിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അതിനുവേണ്ടി തന്നെ ഒരു പാഠം അന്ന് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓണമെന്നും മാവേലി എന്തായിരുന്നെന്നും ആ കാലം എന്തായിരുന്നെന്നും ഒക്കെ പഠിപ്പിക്കുന്ന നന്മയുടെ ഒരു കഥ പറയുന്ന ഒരു കാലം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തെപ്പറ്റി ഓർത്ത് പാടുന്ന കുറച്ച് പാട്ടുകളാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ 1978 കാലഘട്ടത്തിൽ വന്ന ഒരു സിനിമയാണ്. ശ്രീ ഒ എൻ വി കുറുപ്പ് എഴുതി, സലീൽ ചൗധരി സംഗീതം നിർവഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസ് പാടിയ ഒരു പാട്ടാണ്. ഓണപ്പൂവേ ഓമൽ പൂവേ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്.

അടുത്തതായിട്ട് കേരളം, കേരളം കേളികെട്ടുയരുന്ന കേരളം, അത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ ഒരു പാട്ടാണ്.

0: കേരളം.
1: അത് ഒരുപാട് വേദികളിൽ പാടിയിട്ടുള്ളതുകൊണ്ട് അതേപോലെ മലയാളത്തെ വർണ്ണിച്ചിട്ടുള്ള ഒരു പാട്ടാണ്, പ്രത്യേകിച്ച് കേരളത്തെ വർണ്ണിച്ചിട്ടുള്ള ഒരു പാട്ടാണ് അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കാലം കാത്തു നിന്നില്ല എന്ന സിനിമയാണ്. ഇതിൻ്റെ രചന നിർവഹിച്ചത് ശ്രീ മങ്കമ്പ് ഗോപാലകൃഷ്ണനാണ്. ഇതിൻ്റെ സംഗീതം ശ്രീ എ ടി ഉമ്മറാണ്. മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള സംഗീത സംവിധായകനാണ് ശ്രീ എ ടി ഉമ്മർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അധികം വേദികളിൽ പാടിയതായിട്ട് എനിക്ക് അത്ര ഓർമ്മയില്ല. ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ പൊതുവേ ഗാനമേളക്കാരും ഒന്നും അങ്ങനെ അധികം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാടി കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് നീലജലാശയത്തിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്.

0: ഇത് ചെയ്തത് ശ്രീ എ ട്യൂമറാണ്. ഈ പാട്ടും ഇപ്പം ഈ കാലം കാത്തു നിന്നില്ല എന്ന് തുടങ്ങുന്ന ചിത്രത്തിലെ പാട്ടും നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസ് തന്നെയാണ് പാടിയത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്:
1: മാവേലിപ്പാട്ടിൻ്റെ മണിപ്പീലി വിരിച്ചാടും മലർവല്ലിക്കൂടിലിൻ്റെ മതിലകത്ത്.
0: ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ തുടക്കം. ഈ പാട്ട് നിങ്ങൾക്കായിട്ട് അടുത്തായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്.

അടുത്ത ഗാനം ഞാൻ പാടിയൊരു പാട്ടാണ്. ഒരു പുതിയ ഒരു കാലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒരു ഒരു ഒരു വികാരം നമ്മളിൽ ഉണർത്തുന്ന ഒരു പാട്ടാണ്. കാബൂളിവാല എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ 1994 കാലഘട്ടത്തിൽ പാടിയൊരു പാട്ടാണ്. ശ്രീ ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് ആണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത്. ഞാനും ചിത്രയും ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയേ. ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്.

ഇനിയും ഓണത്തിൻ്റെ ഒരാഘോഷം എന്ന് പറയുന്നത് ആകപ്പാട് ഉള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഒരു അടിപൊളി പാട്ട് അന്നും ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന കാലഘട്ടത്തിൽ, അതായത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ 1970, 1974, 1974, 1974 കാലഘട്ടത്തിലുമൊക്കെ അടിപൊളി പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടാണ് അടുത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. രണ്ട് ലോകം എന്ന ചിത്രത്തിലാണ് ഈ പാട്ട്. ഒരു ഓണത്തിനോടനുബന്ധിച്ച് വരുന്ന സമയത്താണ് വള്ളംകളികൾ ഒക്കെ സാധാരണ നടക്കാറ്, പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിൽ. അപ്പോൾ ആ സമയത്ത് ഒരു ആഘോഷമാണ് വള്ളംകളി എന്ന് പറയുമ്പം. ഇപ്പം നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിൽ നടക്കുമ്പോഴും ചമ്പക്കുളം വള്ളംകളി നടക്കുമ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ആഘോഷം. അപ്പോൾ ഇത് 1977 ആണ് ഈ ചിത്രം ഉണ്ടായത്. യൂസഫ് അലി കേച്ചേരിയാണ് ഇതിൻ്റെ രചന. സംഗീതം നിർവഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ദേവരായൻ മാഷാണ്. ദാസേട്ടനും സംഘവുമാണ് ഈ പാട്ട് പാടി അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്.

അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, എൻ്റെ സ്വന്തം പാട്ടാണ്. പക്ഷേ ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്ന ഒരു പാട്ടാണ്. കാരണം ഞാൻ 1981 സിനിമയിൽ പാടി തുടങ്ങിയത്. ആ ഒരു 85 കാലഘട്ടം ആയപ്പോഴത്തേക്കും ഒരു 10-30 പടത്തിൽ പാടാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടി. കാരണം അന്നൊക്കെ വർഷത്തിൽ 30-35 ഉള്ളൂ ഒരു വർഷം. അപ്പോൾ ഒരു 85 കാലഘട്ടം ആയപ്പോഴത്തേക്കും എനിക്കൊരു 10-30 പടത്തിൽ പാടാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ, അല്ലെ അന്നത്തെ അല്ല ഇന്നത്തെയും ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളാണ് ശ്രീ ജോഷി സാറ്. അപ്പോൾ ജോഷി സാറിൻ്റെ പടത്തിൽ ആണ് എനിക്ക് ഈ അവസരം ലഭിച്ചത്. കേരളത്തിലെ തന്നെ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ ആയിട്ടുള്ള ജൂബിലി പിക്ചേഴ്സിൻ്റെ ആയിരുന്നു ഈ പടം. നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ആയിരുന്നു ഞാൻ ഈ ഉദ്ദേശിക്കുന്ന പാട്ട്. അതിലന്ന് മമ്മൂട്ടി ഒരു വ്യത്യസ്ത വേഷത്തിലാണ് അഭിനയിച്ചത്. അദ്ദേഹം നിർഭാഗ്യവശാൽ ഒരു കൊലപാതകം നടത്തുകയും ജയിലിലാകുന്ന ഒരു സീനിലാണ് ഈ പാട്ട് പാടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പാടുന്ന ഒരു പാട്ടായിട്ടാണ് വരുന്നത്. പോച്ചൽ ഖാദറാണ് ഈ പാട്ട് രചിച്ചത്. സംഗീതം ശ്യാം സാറായിരുന്നു. കാരണം അന്ന് ആ ഒരു കാലഘട്ടത്തിൽ 1985 കാലഘട്ടത്തിൽ ഏറ്റവും കത്തിനിന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്രീ ശ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു ഗായകനും അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വലിയൊരു സന്തോഷവും അതേപോലെ ഒരു സംഭവവും ആയിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു പാട്ടാണ് ഞാനീ പറയുന്ന പാട്ട്. എൻ്റെ തുടക്കം

ഞാൻ പാടിത്തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ, ഒരു 75 കാലഘട്ടത്തിലൊക്കെ, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു ഒരു കാലത്തിൽ, ഒരുപാട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിലും അതേപോലെ എൻ്റെ നെയ്ബറുടെ, എൻ്റെ അയൽവാസിയായിട്ടുണ്ടായിരുന്ന ശ്രീ സുധാകരൻ ചേട്ടൻ്റെ വീട്ടിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ലളിതഗാനമാണ്, അപ്പം അതും ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എഴുതിയ ഒരു പാട്ടാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്:

0: എൻ്റെ ആദ്യ സിനിമാ ഗാനം 1981 നവംബറിലാണ് ഞാൻ പാടുന്നത്. അത് സെഞ്ചുറി ഫിലിംസിൻ്റെ കേൾക്കാത്ത ശബ്ദം എന്ന ശ്രീ ബാലചന്ദ്ര മേനോൻ എന്ന സംവിധായകനും എഴുത്തുകാരനും സകലകലാവല്ലഭനുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഞങ്ങൾ തമ്മിൽ കോളേജിൽ വെച്ചുള്ള പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമയിൽ വളരെയധികം കത്തി നിൽക്കുന്ന ഒരു നടനു കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ എൻ്റെ കന്നി ഗാനം അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ രചന ദേവദാസ് എന്ന് പറഞ്ഞ ഒരു അന്നത്തെ ഒരു പുതുമുഖ എഴുത്തുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ആ സമയത്ത് നല്ല കുറച്ച് പാട്ടുകൾ എഴുതിയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ
1: കാട്ടുകുറിഞ്ഞി പൂവ് ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്,
0: ഈ പാട്ട് എഴുതിയ വ്യക്തിയാണ് ശ്രീ ദേവദാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനയിലാണ് ഞാൻ പാടിയത്. ശ്രീ ജോൺസൺ മാഷായിരുന്നു ഇതിൻ്റെ സംവിധാനം. ഞാനും ശ്രീമതി ജൻസിയും ചേർന്നാണ് ഈ പാട്ട് സിനിമയിൽ പാടിയത്.

വളരെയധികം സ്വാധീനിച്ച ഒരു ഗായികയാണ് ശ്രീമതി എസ് ജാനകിയമ്മ. അപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്താണ് മദനോത്സവം എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ കളിക്കുന്നത്. അപ്പം അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട ഒരു ചിത്രമായിരുന്നു മദനോത്സവം. അപ്പം അതിലെ ആ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും മനസ്സിൽ വളരെയധികം നമ്മളെ പിന്നെ ടച്ച് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ ആകർഷിച്ച ഒരു വികാരാഭരിതമായിട്ടുള്ള ഒരുപാട് സീനുകൾ അതിനകത്ത് ഉണ്ട്. അപ്പം അതിലൊരു പാട്ടാണ് സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന് തുടങ്ങുന്ന ജാനകിയമ്മയുടെ ആ പാട്ട്. അടുത്ത പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ ഈ സന്ധ്യേ എന്ന പാട്ട് അവതരിപ്പിക്കുകയാണ്.

എൻ്റെ സംഗീത ജീവിതത്തിലെ 45 വർഷത്തെ സംഗീത ജീവിതത്തിലെ ഞാൻ 82 മുതൽ തന്നെ സിനിമാ സംഗീതത്തോടൊപ്പം തന്നെ പാടിത്തുടങ്ങിയതാണ് ഭക്തിഗാനങ്ങളും. അപ്പോൾ എല്ലാവിധ ഭക്തിഗാനങ്ങളും, ക്രിസ്തീയ ഭക്തിഗാനമാണേലും മാപ്പിളപ്പാട്ടാണേലും ഹിന്ദു ഭക്തിഗാനമാണേലും ഒക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ഒരുപക്ഷെ ക്രിസ്തീയ ഗാനങ്ങളായിരിക്കും. ഏതാണ്ട് 10,000-ത്തോളം ക്രിസ്തീയ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്ന അറിയപ്പെട്ട ഒരു പാട്ടെന്ന് പറയുന്നത് ഈ

ഈ പാട്ടെന്ന് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. പിന്നെ ആകാശം മാറും ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. അങ്ങനെ കുറേയധികം പാട്ടുകൾ ആ സമയത്ത് പാടിയിരുന്നു. അതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട്, പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പാട്ട്,

ഈ പാട്ടാണ് ഇത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 5 കോടിയോ 10 കോടിയോ ആൾക്കാർ ഇത് കേട്ട് കഴിഞ്ഞു, യൂട്യൂബിലും മറ്റ് സംവിധാനങ്ങളിലൊക്കെ ആയിട്ട്. തമിഴിലും തെലുങ്കിലും ഒറിയയിലും കന്നഡയിലും ഒക്കെ ഇത് റീമ്യൂസിക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അന്നത്തെ എനിക്ക് തോന്നുന്ന റിവേഴ്സ് ഹോണായിട്ടും അതേപോലെ വീടിൻ്റെ കോളിംഗ് ബെല്ലായിട്ടും ഒക്കെ ഇതിൻ്റെ ട്യൂൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഹിറ്റായിരുന്ന ഒരു പാട്ടാണ്. അടുത്ത പാട്ട് ഈ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്.

0: അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പാട്ടുകൾ എനിക്ക് പറയണമെന്നും പാടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകളാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചത്. റേഡിയോ മലബാർ 89.6 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, നന്മ വരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരുമാറാകട്ടെ. താങ്ക് യു.
1: ചലച്ചിത്ര പിന്നണി ഗായകൻ കെ ജി മാർക്കോസിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ ഇതുവരെ കേട്ടത്. ഓണം ഗാനോത്സവം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 10, ഹിജ്റാവർഷം 1448 റബിയുൽ അവൽ 13, ശകവർഷം 1948 ഭാദ്രം 4, 2026 ഓഗസ്റ്റ് 26 ബുധനാഴ്ച. ഏവർക്കും തിരുവോണദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.